ശ്രീവെങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായതഃ സദൃശ സാരഥിനാ ത്വയൈവ യൌ ദർശിതൌ സ്വചരണൌ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതോ.

ശരണൌ ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായമാനൌ പ്രാപ്തൌ പരസ്പര തുലാമതുലാന്തരൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാരതാരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമ മദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാരതാരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമ മദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ.

0: സമയേ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സുന്ദരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു.

1926 ഓഗസ്റ്റ് മാസം 26 തീയതി ബുധനാഴ്ച. കൊലവർഷം 1202 ചിങ്ങമാസം 10 തീയതി തിരുവോണം നക്ഷത്രം. തോമസ് ആൽവ എഡിസൺ പറഞ്ഞ ഒരു വാചകം കേട്ടാലോ, ഞാൻ പരാജയപ്പെട്ടിട്ടില്ല, പ്രവർത്തിക്കാത്ത 10,000 വഴികൾ ഞാൻ കണ്ടെത്തിയെന്ന് മാത്രം. ഒരു കാര്യം പരീക്ഷിച്ച് പരാജയപ്പെടുമ്പോൾ എനിക്കിതിന് കഴിയില്ല എന്ന് വിചാരിച്ച് പിന്മാറാറുണ്ട്. എന്നാൽ അത് തോൽവിയല്ല, ആ വഴി ശരിയല്ല എന്ന് തിരിച്ചറിവാണ്. പുതിയൊരു വഴിയിലൂടെ വീണ്ടും ശ്രമിക്കാനുള്ള അനുഭവമാണ് അത് നിങ്ങൾക്ക് തരുന്നത്. തെറ്റുകളിൽ നിന്ന് പഠിച്ച് കൂടുതൽ കരുത്തോടെ വീണ്ടും തുടങ്ങാം. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ടുകേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: പത്ത് നാൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് തുമ്പപ്പൂച്ചിരിയുമായി മലയാളികളുടെ തിരുമുറ്റത്തേക്ക് പൊന്നോണം എത്തിയിരിക്കുന്നു. മനസ്സുകളിൽ ഐശ്വര്യവും സ്നേഹവും സമൃദ്ധിയും നിറയുന്ന ഈ തിരുവോണ നാളിൽ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. ഇന്ന് തിരുവോണം. ലോകത്തിന്റെ ഏതു കോണിലുള്ള മലയാളിയും മാതൃനാടിന്റെ മനോഹരമായ ഓർമ്മകളിലേക്ക് ഊളിയിടുന്ന, വലുപ്പച്ചെറുപ്പമില്ലാതെ ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന സുദിനം. പ്രജകളെ കാണാൻ പാതാളത്തിൽ നിന്നും തങ്ങളുടെ പ്രിയപ്പെട്ട മാവേലി മന്നൻ വീടുകളിലേക്ക് എത്തുന്ന പുണ്യദിനമായാണ് നാം തിരുവോണത്തെ കണക്കാക്കുന്നത്. ഏത് നാടുകളിലായാലും തിരുവോണ നാളിൽ കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേരുക എന്നത് മലയാളിയുടെ പാരമ്പര്യമാണ്. മനോഹരമായ വലിയ തിരുവോണ പൂക്കളവും ഓണക്കൂടി അണിയുന്ന സന്തോഷവും ഒപ്പം വാഴയിലയിൽ വിളമ്പുന്ന വിഭവ സമൃദ്ധമായ ഓണസദ്യയുമാണ് ഈ ദിവസത്തിന്റെ പ്രധാന ആകർഷണം. പായസത്തിന്റെ മധുരത്തിനൊപ്പം പരസ്പരം പങ്കുവയ്ക്കുന്ന സ്നേഹവും കൂടി ചേരുമ്പോൾ ഓരോ വീടും ആനന്ദകരമായ അന്തരീക്ഷത്തിലേക്ക് മാറുന്നു. തറവാട്ടുമുറ്റങ്ങളിലെ ഊഞ്ഞാലാട്ടവും പുലികളിയും വള്ളംകളിയും തിരുവാതിരക്കളിയുമെല്ലാം പഴമയുടെയും സംസ്കാരത്തിന്റെയും ഓർമ്മകൾ ഉണർത്തുന്നവയാണ്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന സമത്വത്തിന്റെ മഹത്തായ സന്ദേശമാണ് ഓണം നമുക്ക് നൽകുന്നത്. അസമത്വങ്ങളും വിദ്വേഷങ്ങളും മാറി സന്തോഷവും സമാധാനവും പുലരുന്ന ഒരു നല്ല ലോകത്തിനായി ഈ ദിനം നമ്മെ പ്രചോദിപ്പിക്കുന്നു. ഓണത്തിന്റെ ഈ മനോഹരമായ സന്ദേശം നമ്മളിൽ ഓരോരുത്തരിലും എപ്പോഴും നിലനിൽക്കട്ടെ. വയറും മനസ്സും ഒരുപോലെ നിറയുന്ന ഈ സുദിനത്തിൽ എല്ലാവർക്കും വരും കാലങ്ങളിൽ ഐശ്വര്യവും സർവ്വ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷം നിറഞ്ഞ പൊന്നോണാശംസകൾ.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഓഗസ്റ്റ് മാസം 26-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. പാവപ്പെട്ടവരുടെയും ആരുമില്ലാത്തവരുടെയും അമ്മയായി ലോകം ആദരിക്കുന്ന വിശുദ്ധ മദർ തെരേസ ജനിച്ചത് 1910 ഓഗസ്റ്റ് 26-നാണ്. ഇന്നത്തെ നോർത്ത് മാസിഡോണിയയിലാണ് അവർ ജനിച്ചത്. പിന്നീട് കൊൽക്കത്ത കേന്ദ്രീകരിച്ച് മിഷണറീസ് ഓഫ് ചാരിറ്റി സ്ഥാപിക്കുകയും തെരുവ് അനാഥരെയും കുഷ്ഠരോഗികളെയും പരിചരിക്കാൻ ജീവിതം സമർപ്പിക്കുകയും ചെയ്തു. 1979 അവർക്ക് സമാധാനത്തിനുള്ള നോബെൽ പുരസ്കാരം ലഭിച്ചു. അമേരിക്കൻ ഭരണഘടനയിലെ 19-ാം ഭേദഗതിയുടെ വനിതകൾക്ക് വോട്ടവകാശം ഔദ്യോഗികമായി ലഭിച്ചതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 26 വനിതാ സമത്വ ദിനമായി ആചരിക്കുന്നു. 1920 ഓഗസ്റ്റ് 26-നാണ് ഈ ചരിത്രപരമായ നിയമനിർമ്മാണം പൂർത്തിയായത്. ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ ലിംഗസമത്വ പോരാട്ടങ്ങൾക്ക് ഈ ദിവസം വലിയ പ്രചോദനം നൽകി. ഇന്ത്യൻ ചരിത്രത്തിലെ പ്രശസ്തമായ ചിറ്റോർ ഉപരോധത്തിനൊടുവിൽ ഡൽഹി സുൽത്താനായ അലാവുദ്ദീൻ ഖിൽജി ചിറ്റോർ കോട്ട പിടിച്ചെടുത്തത് 1303 ഓഗസ്റ്റ് 26-ന്. മേവാറിലെ രത്തൻ സിംഗിനെ പരാജയപ്പെടുത്തിയാണ് ഖിൽജി കോട്ട കീഴടക്കിയത്. ചരിത്രത്തിലും സാഹിത്യത്തിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സൈനിക നീക്കമായിരുന്നു ഇത്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകവും ശക്തവുമായ പ്രാകൃതിക ദുരന്തങ്ങളിലൊന്നായ ഇന്തോനേഷ്യയിലെ ക്രകതോവ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ അവസാന വിനാശകരമായ ഘട്ടം ആരംഭിച്ചത് 1883 ഓഗസ്റ്റ് 26-നാണ്. ഇതിന്റെ സ്ഫോടന ശബ്ദം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ വരെ കേൾക്കുകയും സ്ഫോടനത്തെ തുടർന്നുണ്ടായ കൂറ്റൻ സുനാമി തരംഗങ്ങൾ 36,000-ലധികം മനുഷ്യരുടെ ജീവൻ എടുക്കുകയും ചെയ്തു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആദർശങ്ങളായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഫ്രഞ്ച് നാഷണൽ അസംബ്ലി ചരിത്രപ്രസിദ്ധമായ മനുഷ്യന്റെയും പൗരന്റെയും അവകാശ പ്രഖ്യാപനം പാസാക്കിയത് 1789 ഓഗസ്റ്റ് 26-നാണ്. ആധുനിക ജനാധിപത്യത്തിന്റെയും മനുഷ്യാവകാശ നിയമങ്ങളുടെയും തറക്കല്ലായി ഈ പ്രഖ്യാപനം കണക്കാക്കപ്പെടുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു കാര്യം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ശബ്ദഗാംഭീര്യം കൊണ്ടും ചടുലമായ ഭാവങ്ങൾ കൊണ്ടും വില്ലൻ വേഷങ്ങൾക്ക് പുതിയ മാനം നൽകിയ ആഴമുള്ള സ്വഭാവ കഥാപാത്രങ്ങളിലൂടെ കാണികളുടെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ച പ്രിയ നടൻ. ഇന്ന് ഓഗസ്റ്റ് മാസം 26-ാം തീയതി. മലയാള സിനിമ കണ്ട എക്കാലത്തെയും മഹാനായ നടന്മാരിൽ ഒരാളായ ബാലൻ കെ നായരുടെ ഓർമ്മദിനം. 1933 ഏപ്രിൽ 4 കോഴിക്കോട്ടാണ് ബാലൻ കെ നായർ ജനിച്ചത്. നാടകവേദിയിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന അദ്ദേഹം പിന്നീട് മലയാള സിനിമയിലെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായി മാറി. 1998 ഓഗസ്റ്റ് 26-നാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. 300-ലധികം ചിത്രങ്ങളിൽ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. നിഴലാട്ടം എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ അദ്ദേഹം ക്രൂരനായ വില്ലനായും സ്നേഹനിധിയായ പിതാവായും ഗ്രാമീണ കഥാപാത്രങ്ങളുമായെല്ലാം സ്ക്രീനിൽ തിളങ്ങി. തച്ചൂളി അമ്പു, ഈ നാട്, ആര്യൻ, ഒരു വടക്കൻ വീരഗാഥ തുടങ്ങി ഒട്ടനവധി മികച്ച ചിത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു. ഓപ്പോൾ എന്ന ചിത്രത്തിലെ ഗോവിന്ദൻ കുട്ടി എന്ന കഥാപാത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. വില്ലൻ വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ ഒരു നടൻ ദേശീയ തലത്തിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടുവെന്നത് അദ്ദേഹത്തിന്റെ അഭിനയ മികവിന്റെ തെളിവായിരുന്നു. കൂടാതെ 1-ലധികം തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. തന്റെ സ്വാഭാവിക അഭിനയം കൊണ്ടും ശബ്ദ സൗകുമാര്യം കൊണ്ടും മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ തന്റേതായ സ്ഥാനമുറപ്പിച്ച ബാലൻ കെ നായരുടെ സ്മരണകൾക്ക് മുന്നിൽ ഈ ഓർമ്മ ദിനത്തിൽ നമുക്ക് ആദരവോടെ പ്രണാമം അർപ്പിക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
1: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
1: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോടെ സന്ദർശിക്കുക
0: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ് ഒറ്റപ്പാലം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ August 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
3: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം August 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
5: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
4: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
5: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: Info@7.
8: നമസ്കാരം, Info@7 സ്വാഗതം. ഞാൻ ഹീര. മണ്ണാർക്കാട് അഡീഷണൽ ICDS പ്രൊജക്ട് പരിധിയിലെ കോട്ടോപാടം, അലനല്ലൂർ, തച്ചനാട്ടുകര പഞ്ചായത്തുകളിലെ അങ്കണവാടികളിൽ പാൽ വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. September 5 ഉച്ചയ്ക്ക് 12 വരെ അപേക്ഷ സമർപ്പിക്കാം. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ SUV MUV വാഹനം വാടകയ്ക്ക് ലഭ്യമാക്കുന്നതിന് സ്ഥാപനങ്ങൾ, ഏജൻസികൾ, വ്യക്തികളിൽ നിന്ന് കൊട്ടേഷൻ ക്ഷണിച്ചു. September 9 ഉച്ചയ്ക്ക് 2 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-295-1010. പാലക്കാട് ചെമ്പൈ സ്മാരക സർക്കാർ സംഗീത കോളേജിൽ 1st year BA മ്യൂസിക്, മൃദംഗം, വയലിൻ, വീണ കോഴ്സിന് ഏതാനും സീറ്റുകളിൽ ഒഴിവുകളുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിച്ച ശേഷം 8943-76-76-84 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് പ്രിൻസിപ്പൽ ഇൻചാർജ് അറിയിച്ചു. ഒരിക്കൽ കൂടി, 8943-76-76-84. ആലത്തൂർ ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ പാലക്കാട്, തൃശൂർ ജില്ലകളിലെ ക്ഷീരകർഷകർക്കായി തീറ്റപ്പുൽ കൃഷിയും കാലിത്തീറ്റ വിളകളും വിഷയത്തിൽ ദ്വിദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു.

0: 2 89 98. ജില്ലയിലെ 13 ക്ഷീരവികസന യൂണിറ്റുകളിൽ തീറ്റപ്പുൽ കൃഷി വികസന പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഡയറി പ്രമോട്ടർമാരെ നിയമിക്കുന്നു. പ്രതിമാസ ഇൻസെന്റീവ് 8000 രൂപ. യോഗ്യത SSLC, കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് മുൻഗണന. 2026 January 1 പ്രായപരിധി 18 മുതൽ 45 വയസ്സ്. മുൻപ് ഈ തസ്തികയിൽ സേവനമനുഷ്ഠിച്ച് പ്രവൃത്തി പരിചയമുള്ളവർക്ക് 5 വർഷത്തെ വയസ്സിളവ് അനുവദിക്കും. അപേക്ഷകർ അതത് ക്ഷീരവികസന യൂണിറ്റ് പരിധിയിലെ സ്ഥിരതാമസക്കാരാകണം. പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വിലാസം തെളിയിക്കുന്ന രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഉള്ളടക്കം ചെയ്ത അപേക്ഷ September 5 വൈകിട്ട് 5 ബന്ധപ്പെട്ട ബ്ലോക്ക് തല ക്ഷീരവികസന യൂണിറ്റ് ഓഫീസിൽ സമർപ്പിക്കണം. പാലക്കാട് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിലാണ് അഭിമുഖം. ചിറ്റൂർ, പാലക്കാട്, മലമ്പുഴ, കൊല്ലങ്കോട്, നെന്മാറ, ആലത്തൂർ, കുഴൽമന്നം, ഒറ്റപ്പാലം ബ്ലോക്കുകളിലെ അപേക്ഷകൾക്ക് September 14, അട്ടപ്പാടി, പട്ടാമ്പി, മണ്ണാർക്കാട്, തൃത്താല, ശ്രീകൃഷ്ണപുരം ബ്ലോക്കുകളിലുള്ളവർക്ക് September 15 രാവിലെ 10 അഭിമുഖം നടക്കും. ഫോൺ 0491 250 5137. ഒരിക്കൽ കൂടി 0491 250 5137. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന VPG റാം പദ്ധതിയിലേക്ക് ഓവർസിയർ തസ്തികയിൽ താത്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. സിവിൽ എഞ്ചിനീയറിംഗിൽ ഡ്രാഫ്റ്റ് മാൻ അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യോഗ്യത. ബയോഡാറ്റയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും അസലും പകർപ്പും സഹിതം September 7 രാവിലെ 10:30 കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491 284 0254. ഒരിക്കൽ കൂടി 0491 284 0254. ജില്ലയിലെ ക്ഷയരോഗ നിവാരണവുമായി ബന്ധപ്പെട്ട് ജില്ലാതല TB മുക്ത് ഭാരത് സമിതി രൂപീകരിച്ചു. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ ക്ഷയരോഗ നിവാരണത്തിനായി ക്ഷയരോഗ പ്രതിരോധം, നേരത്തെയുള്ള രോഗനിർണയം, ചികിത്സ ഉറപ്പാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യം. ജില്ലാതല പ്രവർത്തനങ്ങളുടെ ഏകോപനം താഴെത്തട്ടിലേക്ക് വ്യാപിക്കുന്നതിനായി ആരോഗ്യ ബ്ലോക്ക് തലത്തിൽ നോഡൽ ഓഫീസർമാരെ നിയോഗിക്കും. NCC കോളേജ് വിദ്യാർത്ഥികളുടെ വോളണ്ടിയർ ഗ്രൂപ്പ് തയ്യാറാക്കുകയും ജില്ലാ TB ഓഫീസറുകളുടെ നേതൃത്വത്തിൽ പ്രതിരോധ മാർഗ്ഗങ്ങൾ, TB പരിശോധന, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, ഗൃഹസന്ദർശനം എന്നിവ ഉൾപ്പെടെ 5 ദിവസത്തെ പരിശീലനം നൽകും. TB കണ്ടെത്തുന്നതിനുള്ള നിക്ഷയ് ശിവർ ക്യാമ്പുകൾ കൂടുതലായി സംഘടിപ്പിക്കും. സ്കൂൾ കോളേജുകൾക്ക് സ്ഥാപനത്തിന് സമീപ പ്രദേശത്തെ വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഇടപെടലുകളും നടത്തും. പ്രശ്നോത്തരി മത്സരം, ചുമർചിത്രം, തെരുവ് നാടകം, സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ഡെപ്യൂട്ടി കളക്ടർ അബ്ദുൾ മജീദ് അധ്യക്ഷനായി, ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഹമ്മദ് അഫ്സൽ, ജില്ലാ TB ഓഫീസർ ഡോക്ടർ TV ഗീത, ജില്ലാ യൂത്ത് ഓഫീസർ, NCC ഗ്രൂപ്പ് ഓർ യൂണിറ്റ് കമാൻഡർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തത്തമംഗലം നാട്ടുകൾ റോഡിലെ ചിറ്റൂർ പുഴ പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ September 5 മുതൽ November 2 ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ചിറ്റൂർ വഴി പോകേണ്ട വാഹനങ്ങൾ പെരുവമ്പ് ജംഗ്ഷനിൽ നിന്നും പാലത്തുള്ളി പാലം വഴിയും തത്തമംഗലം അമ്പാട്ട് പാളയം ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് മീനാക്ഷിപുരം വിളയോടി വണ്ടിത്താവളം വഴിയും പോകണം. പാലത്തിൽ കാൽനട യാത്രക്കാരെ അനുവദിക്കും. ഈ പ്രവൃത്തികൾക്കായി പൈപ്പുകൾ താൽക്കാലികമായി നീക്കം ചെയ്യേണ്ടതിനാൽ ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ ഏതാനും വാർഡുകളിൽ കുടിവെള്ള വിതരണം ഒന്നിടവിട്ട് 3 ദിവസങ്ങളിൽ തടസ്സം നേരിടുമെന്ന് പൊതുമരാമത്ത് പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 7594 9753 79. ഒരിക്കൽ കൂടി 7594 9753 79. ഇൻഫോർട്ട് 7 അവസാനിക്കുന്നു. നന്ദി.
1: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽ വിലാസം.
2: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
2: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
1: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ് ഒറ്റപ്പാലം.
3: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
5: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
4: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: ഏവർക്കും ബാലദണ്ഡ വാണി ജ്വല്ലേഴ്സിന്റെ ഓണാശംസകൾ. ബാലദണ്ഡ

0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ദൃശ്യ ബാർബൽസ്. ദൃശ്യ ബാർബൽസ്, അഞ്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, നിയർ ഗവൺമെന്റ് കോളേജ്, ചിറ്റൂർ.
1: ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം കേട്ട് കൂട്ടുകൂടാം.

സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഓണം ആശംസിക്കുന്നു അഹല്യ ഫിൻഫോറെക്സ്. Listen without break. Where Ahalya FM 90.4. Kete kete kete.

0: ഏവർക്കും സൗമ്യ സിൽക്സിന്റെ കളർഫുൾ ഓണാശംസകൾ. പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
0: ഏവർക്കും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.

അങ്ങനെ നല്ലൊരു തിരുവോണ ദിവസം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ അറിയിച്ചുകൊണ്ട് നമുക്ക് എഴുത്തോലെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ആളുകളോട് കണക്ട് ചെയ്യാൻ എത്രയെത്രയോ വഴികളുണ്ട് അല്ലേ. ഇന്ന് ഓണമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് പറയുന്നത്. കാരണം ഓണം എന്ന് പറയുന്നത് കണക്ഷൻ അല്ലെങ്കിൽ കണക്റ്റിംഗ് പീപ്പിൾ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ആളുകളോട് കണക്ട് ചെയ്യാനായിട്ട് വാട്സപ്പ് മെസ്സേജ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഡി എം ഉണ്ട്, വോയിസ് നോട്ട്, വീഡിയോ കോള്, അങ്ങനെയൊക്കെ നമ്മൾ കണക്ഷൻസ് പുതുക്കാറുണ്ട്, കണക്ഷൻസ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ചില ബന്ധങ്ങൾക്ക് ഇപ്പോഴും ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. എന്താണ് ആ ഷോർട്ട് കട്ട് എന്നോ? വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഇത് പറഞ്ഞാൽ മതി, കാരണം ഫുഡിനൊപ്പം ഇരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ മനസ്സ് തുറക്കും എന്നാണ് സൈക്കോളജി പറയുന്ന കാര്യം. ഫോൺ മാറ്റിവെക്കും, നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കും, ചിരിക്കും, ഇത് കഴിച്ചോ എന്ന് ചോദിക്കും. അവസാനം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും ചിലപ്പോൾ നമ്മൾ എഴുന്നേൽക്കില്ല. പക്ഷേ സീരിയസ്ലി ഓണത്തിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി ഇതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഓണം ആഘോഷിക്കുന്നതിൽ ഫുഡിന് ഇത്രയും വലിയൊരു സ്ഥാനം കിട്ടിയത് വെറുതെ അല്ല. സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് ആളുകൾ ഒന്നിക്കുന്നു, വിളമ്പുന്ന സമയത്ത് ആളുകൾ ഒന്നിക്കുന്നു, ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴും ഒന്നിക്കുന്നു, കഴിച്ചു കഴിഞ്ഞും കുറച്ച് നേരം കൂടെ അവിടെ തന്നെ ഇരുന്ന് സംസാരിക്കുന്നു അല്ലേ. ഇത് ഓണത്തിൻ്റെ മാത്രം ബ്യൂട്ടി അല്ല, നമ്മൾ ആഘോഷിക്കുന്ന ഒരുപാട് ആഘോഷങ്ങളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ പാർട്ട് ഇത് തന്നെയാണ്. പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും വിഷു ആയാലും കല്യാണം ആയാലും വീട്ടിലെ ചെറിയ ആഘോഷമായാലും അവസാനം ആളുകളെ ഒരുമിച്ചിരുത്തുന്നത് പലപ്പോഴും ഭക്ഷണമാണ്. അതുകൊണ്ട് നമുക്ക് സോഷ്യലൈസ് ചെയ്യാൻ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള സ്പേസ് ഒരു പക്ഷേ ഡൈനിങ് ടേബിൾ ആയിരിക്കും. അവിടെ ആരും പെർഫെക്റ്റ് ആയിട്ട് വരണ്ട, നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരുന്നാൽ മതി. അതുകൊണ്ട് ഒരാളെ ഭക്ഷണത്തിന് ഒരുപാട് നാളായിട്ട് സംസാരിക്കാത്ത ഒരു സുഹൃത്തിനെ വിളിക്കാം, പഴയൊരു ഫ്രണ്ടിനെ വിളിക്കാം, നമ്മുടെ അയൽവാസികളെ വിളിക്കാം, ജോലിയിലൊപ്പമുള്ള ആളെ വിളിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ ബിസി ആയതുകൊണ്ട് ശരിക്കും സംസാരിക്കാതെ പോകുന്ന ആളുകളുണ്ടാവും. ഓണത്തിന് വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാൻ മനുഷ്യന്മാരെ, പ്രത്യേകിച്ച് മനുഷ്യന്മാരെ തിരികെ കൊണ്ടുവരാൻ വലിയ കോൺവെർസേഷൻ വേണ്ട. ഒരു വാഴയില മതി, കുറച്ച് ചോറ് മതി, അതിനൊപ്പം കുറച്ച് സമയം മതി. എന്തായാലും ഈ ഓണത്തിൽ സദ്യ നമ്മുടെ വയറ് നിറയ്ക്കുന്നതിനൊപ്പം ആളുകളെ നമ്മളുടെ കൂടെ ചേർത്ത് നിർത്താനായിട്ട് പറ്റണം. കാരണം ഒടുവിൽ ആഘോഷങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നത് നമ്മൾ എന്തൊക്കെ കഴിച്ചു എന്നതുകൊണ്ടല്ല, ആരുടെ ഒപ്പമാണ് ഇരുന്ന് കഴിച്ചത് എന്നുള്ളൊരു മെമ്മറി ആയിരിക്കും. അപ്പോൾ എഴുത്തോലിയാണ് കേൾക്കുന്നത്. നല്ലൊരു പാട്ടിന് ശേഷം നമുക്ക് വേഗം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മുടെ ഓണസദ്യയിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്, ചേട്ടാ പായസം വേണോ? ഇല്ല എന്ന് പറഞ്ഞാലും കാര്യമില്ല, അവർ വീണ്ടും ചോദിക്കും കുറച്ചുകൂടെ ഒഴിക്കട്ടെ. നമ്മൾ പറയും വേണ്ട വേണ്ട, അപ്പൊ അടുത്ത ചോദ്യം വരും അടപ്രഥമം വേണോ പാലട വേണോ എന്ന് ചോദിക്കും. അങ്ങനെ അവസാനം നമ്മൾ രണ്ട് പായസവും കഴിക്കും അല്ലേ. പക്ഷെ ആ ചെറിയ തമാശക്കുള്ളിൽ വലിയ കാര്യമുണ്ട്. ഭക്ഷണം കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ വെറുതെ ഫുഡ് സെർവിങ് ചെയ്യൽ മാത്രമല്ല, അതൊരു കൈൻഡ് ഓഫ് അഫെക്ഷൻ ആണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ആളുകളോട് കണക്ട് ചെയ്യാൻ വലിയ വലിയ കോൺവെർസേഷൻ സ്റ്റാർട്ടേഴ്സ് ഒന്നും ആവശ്യമില്ല. ഒരു പ്ലേറ്റ് ഭക്ഷണം മതി, ഒരു ഗ്ലാസ് ചായ മതി, ഒരാൾ ചോദിച്ചാൽ മതി കഴിച്ചോ എന്നുള്ളത്. ചിലപ്പോൾ അതാണ് ഏറ്റവും സിമ്പിളായ മനുഷ്യബന്ധം, ഫുഡിന്റെ ഒരു സോഷ്യൽ മാജിക്. നമുക്ക് ചിലപ്പോൾ ഓക്വേർഡായി തോന്നുന്ന കോൺവെർസേഷനെ ഫുഡ് വളരെ എളുപ്പത്തിലാണ് ബ്രേക്ക് ചെയ്യുക. അതുകൊണ്ടായിരിക്കാം പഴയ കാലത്ത് ആളുകൾ ഇത്രയും കാര്യങ്ങൾ ഭക്ഷണമേശയ്ക്ക് ചുറ്റുവരുന്ന് സംസാരിച്ചത്. ഡൈനിങ് ടേബിളിൽ പ്രശ്നങ്ങളും വിശേഷങ്ങളും കുടുംബകാര്യങ്ങളും പുതിയ പ്ലാൻസും എല്ലാം സംസാരിച്ചത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം മാത്രമാണോ ഷെയർ ചെയ്യുന്നത്, സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നുണ്ടോ എന്നുകൂടെ ശ്രദ്ധിക്കണം. ഒരുമിച്ച് കഴിക്കുന്ന ആളുകൾ പലപ്പോഴും അറിയാതെ തന്നെ പരസ്പരം കുറച്ചുകൂടെ കണക്റ്റഡ് ആവും, കുറച്ചുകൂടെ അടുപ്പുണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത്. കുറച്ചുകൂടെ ഒരു ബോണ്ടിങ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അഭിരാമിയാണ് കൂടെ, അഹല്യ FM 90.4. ഇത് എഴുത്തോലയുടെ സമയമാണ്. നമുക്കൊരു പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ചൈൽഡ്ഹുഡിലെ ഏറ്റവും ഫേവറേറ്റ് ആയിരുന്ന ഒരു ഫുഡ് ഏതാണ്? ആലോചിക്കേണ്ട ആവശ്യമില്ല, അധികം പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു ഫുഡിനൊപ്പം അത് കഴിച്ചു കഴിയുമ്പോൾ ഓർമ്മ വരുന്ന കുറേ കാര്യങ്ങൾ വരും. ചിലപ്പോൾ അതൊരു വ്യക്തിയാവാം, വീടാവാം, അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച ദിവസമാകാം, അമ്മയുടെ അടുക്കളയാവാം, അമ്മുമ്മയുടെ വീടാകാം, അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വീട്ടിലെത്തുമ്പോൾ കിട്ടിയിരുന്ന ആ ഒരു സ്നാക്ക് ആവാം. ഇതാണ് ഫുഡിൻ്റെ ഒരു മാജിക്. ചില രുചികൾ നമ്മുടെ മെമ്മറിയുടെ ഒരു പാസ്വേഡാണ്. ഒരു ടേസ്റ്റ് വന്നാൽ മതി, നമ്മൾ വർഷങ്ങൾ പിന്നിലേക്ക് പോവില്ലേ. അതുകൊണ്ടാണ് ഓണസദ്യ എന്ന് പറയുന്ന കാര്യം ഇമോഷണൽ ആകുന്നത്. അവിയലിൻ്റെ ടേസ്റ്റ് മാത്രമല്ല, അച്ഛൻ അന്ന് വിളമ്പിയപ്പോൾ ഇങ്ങനെയാണ് വിളമ്പിയിരുന്നത്, അമ്മമ്മ അന്ന് പായസം ഉണ്ടാക്കുമായിരുന്നു, കുട്ടിക്കാലത്ത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നായിരുന്നു സദ്യ കഴിച്ചിരുന്നത്. അങ്ങനെ ഓരോ വിഭവവും ഓരോ ആളുകളെ നമ്മുടെ മനസ്സിലേക്ക് തിരികെ കൊണ്ടുവരുന്നില്ലേ. ഓണത്തിൻ്റെ തലേന്ന് വീട്ടിലെ കിച്ചൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? അവിടെ ഒരു പ്രോപ്പർ മാനേജ്മെൻറ്റ് സിസ്റ്റം ആയിരിക്കും. ഒരാൾ പച്ചക്കറി അറിയുന്നു, ഒരാൾ തേങ്ങ ചിരവുന്നു, ഒരാൾ ചോദിക്കുന്നു ഇഞ്ചിക്കറി ആരാണ് ഉണ്ടാക്കണേ, അവിടെ നിന്നൊരു ഡിസ്കഷൻ തുടങ്ങും. ഞാനില്ല, കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടാക്കിയതാ, എപ്പോഴും അച്ഛനല്ലേ ഉണ്ടാക്കുന്നത്, ഇപ്രാവശ്യം അച്ഛൻ ഉണ്ടാക്കട്ടെ, അതിന് ഉപ്പ് കൂടുതലായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ തമാശകൾ ഉണ്ടാകുന്നു. പക്ഷേ ഇതൊക്കെ തന്നെയാണ് ഫാമിലി ബോണ്ടിങ്. നമ്മൾ ഫാമിലി ടൈം എന്നൊക്കെ പറഞ്ഞ് കലണ്ടറിൽ ഒരു സ്ലോട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുമിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ മതി. ഒരുമിച്ച് പാചകം ചെയ്യാം, ഒരുമിച്ച് വാഴയില കഴുകാം, ഒരുമിച്ച് സദ്യ വിളമ്പാം, അതിനിടയിൽ സംസാരിക്കാം, പഴയ കഥകൾ വരും, പുതിയ വിശേഷങ്ങൾ വരും, ചെറിയ വഴക്കുകൾ പോലും വരും. പക്ഷേ അതിനിടയിൽ ഈ റിലേഷൻഷിപ്സ്, ഈ ബന്ധങ്ങൾ, ഈ കണക്ഷൻസ് കുറച്ചുകൂടെ സ്ട്രോങ് ആവും. അത് തന്നെയല്ലേ ഫുഡിൻ്റെ ബ്യൂട്ടി. ഭക്ഷണം തയ്യാറാക്കുന്ന പ്രോസസ്സിലും ഭക്ഷണം കഴിക്കുന്ന സമയത്തും അത് കഴിഞ്ഞ് ആരാ ഇത്രയും പാത്രം കഴുകാൻ എന്ന ഡിസ്കഷനിലും വരെ ആളുകൾ ഒരുമിച്ചായിരിക്കണം. മേ ബി ദാറ്റ് ഇസ് ദ റിയൽ ഓണം. പെർഫെക്റ്റ് സദ്യ ആയില്ലെങ്കിലും കുഴപ്പമില്ല, പെർഫെക്റ്റ് ടുഗദർനെസ് ഉണ്ടാവണം എന്ന് മാത്രമേ പറയാനുള്ളൂ. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. സ്റ്റേ ട്യൂൺ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമുക്ക് സോഷ്യലൈസ് ചെയ്യാൻ ഏറ്റവും നാച്ചുറലായ സ്പേസാണ് ഡൈനിങ് ടേബിൾ. അവിടെ ആരും പെർഫെക്റ്റ് ആയിട്ട് വരണ്ട, നമ്മൾ നമ്മളായിട്ടിരുന്നാൽ മതി. അതുകൊണ്ട് ഈ ഓണത്തിന് ഈ പറഞ്ഞ പോലെ നാളുകളായി സംസാരിക്കാത്ത ആളാണെങ്കിൽ, പഴയൊരു ഫ്രണ്ടാണെങ്കിൽ, നമ്മുടെ അയൽവാസികളാണെങ്കിൽ, ജോലിയിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ, വീട്ടിൽ തന്നെ നമ്മൾ ബിസി ആയതുകൊണ്ട് ശരിയായിട്ട് സംസാരിക്കാതെ പോകുന്ന ഒരാളാണെങ്കിൽ, അവരെ വിളിച്ച് ഒരുമിച്ച് നമുക്കിന്ന് കഴിക്കാമെന്ന് പറയുക, ആ മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വലിയ കോൺവെർസേഷനോ വലിയ എഫേർട്ടുകളോ ഒന്നും എടുക്കേണ്ട. ഒരു വാഴയിലയും കുറച്ച് ചോറും അതിനൊപ്പം കുറച്ച് സമയം മാത്രം മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓണത്തിൽ സദ്യ വയറ് നിറയ്ക്കുന്നതിനൊപ്പം ആളുകൾ നമ്മളെ ചേർത്ത് നിർത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഹാപ്പി ഓണം വൺസ് അഗെയിൻ എല്ലാവർക്കും വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്. ബൈ ബൈ.

0: ശോഭയുടെയും ഐശ്വര്യത്തിന്റെയും ഓണം ആശംസിക്കുന്നു അഹല്യ ഫിൻഫോറെക്സ്. ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
1: 2026 ന്യൂ കിയ സീറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
0: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സീറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: ഏവർക്കും ബാലദണ്ഡവാണി ജ്വല്ലേഴ്സിന്റെ ഓണാശംസകൾ. ബാലദണ്ഡവാണി ജ്വല്ലേഴ്സ് കൊഴിഞ്ഞാമ്പാറ.
4: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
5: 20 കാറുകൾ,
4: 25 സ്കൂട്ടറുകൾ,
5: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
4: 1,00,000 രൂപ വീതം 100 പേർക്ക്
5: ബമ്പർ സമ്മാനമായി BMW കാർ,
4: അങ്ങനെ 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: ഏവർക്കും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഹൃദയം നിറഞ്ഞ

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
2: ഏവർക്കും സ്വയംവര സിൽക്സിന്റെ കളർഫുൾ ഓണാശംസകൾ.
3: ഓണായി ഓണം powered by Swayamvara Silks.
4: അങ്ങനെ കാത്തു കാത്തിരുന്ന ആ ദിവസം ഇങ്ങെത്തിയേ, തിരുവോണം എത്തിയിരിക്കുകയാണ്, ഓണം ഓണായിരിക്കുകയാണ് അല്ലെ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസ്ണേഴ്സ്. ഇന്നൊരു ദിവസം മാത്രമല്ല കേട്ടോ, വെറുതെ ഒരു ദിവസമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ഫുൾ ഓൺ ഹാപ്പി ഡേ ആണ്. ഹാപ്പി ഡേ ആക്കണം നമ്മള്. പക്ഷേ ഒരു ചെറിയ കൺഫ്യൂഷൻ എനിക്കുണ്ട്, കാരണം ഇന്ന് എല്ലാവർക്കും തിരുവോണം ആണോ എന്ന്. കാരണം എന്താ ഞാൻ അങ്ങനെ ചോദിച്ചതെന്നറിയോ? അല്ല, ചില ആളുകൾ ഇന്ന് ചില ആളുകൾക്ക് ഇന്ന് തിരുവോണമായിരിക്കും, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു തിരുവോണ ദിവസം. പക്ഷെ ചില ആളുകൾക്ക് ഇത് തിരയോണായിരിക്കും. കാരണം രാവിലെ അലാറം അടിച്ചു, നമ്മൾ എണീറ്റു, അമ്മ എന്റെ ഷർട്ട് എവിടെ, അമ്മ എന്റെ മുണ്ട് എവിടെ, അമ്മ ഇത് തേച്ചില്ലേ, അമ്മ എവിടെ എന്റെ വാച്ച്, അമ്മ സദ്യ റെഡിയായോ എന്നൊക്കെ പറഞ്ഞിട്ട്, പായസം റെഡിയായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തെരഞ്ഞു നടക്കുന്ന ആളുകളുടെ ഒരു സമയം കൂടിയാണ് കേട്ടോ ഈ ഒരു സമയം. നിങ്ങൾ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ രാവിലെ എഴുന്നേറ്റു, എല്ലാം റെഡിയാക്കി, തലേന്ന് തന്നെ മുണ്ടും ഷർട്ടും ഒക്കെ തേച്ച് അയൺ ചെയ്ത് വെച്ചു, പൂക്കളമൊക്കെ സെറ്റ് ചെയ്തു, 9 മണിക്ക് ഈ പറഞ്ഞ പോലെ പിന്നെ അമ്പലത്തിലൊക്കെ പോയി, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്തൊക്കെ പോയി, തിരിച്ചൊക്കെ വന്ന് ഒരു ഗ്ലാസ് പായസമൊക്കെ കുടിച്ച്, അങ്ങനെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പോയിട്ടുള്ള ആളുകൾക്ക് ഇന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു തിരുവോണമായിരിക്കും. കൺഗ്രാജുലേഷൻസ്, നിങ്ങൾക്ക് ഇന്ന് തിരുവോണമാണ്. പക്ഷേ ചില ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോഴും എന്റെ മുണ്ടെവിടെ, എന്റെ ഷർട്ട് എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നടക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അവർക്ക് വെൽക്കം ടു തിരയോണം. അവരിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്തായാലും ഓൾ ടു ഓൾ മൈ ഡിയർ ഡാർലിംഗ് ലിസ്ണേഴ്സ്, ഐ വിഷ് യു ഹാപ്പി ഹാപ്പി ഓണം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓണം ഞാൻ വിഷയമാണ്. എവിടെ വരെയായി പ്രിപ്പറേഷൻസ്? പൂക്കളൊക്കെ റെഡിയാണോ? അതോ ഇപ്പോഴും വരച്ചുകൊണ്ടിരിക്കുകയാണോ? സദ്യ റെഡിയാണോ? എവിടം വരെ എത്തി സദ്യയുടെ കാര്യങ്ങൾ? ഇനി എന്തൊക്കെ പ്രിപ്പറേഷൻസ് ഉണ്ട്? ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ ഇന്ന് എൻ്റെ അടുത്ത് വിളിക്കുമ്പോൾ പറയണം. ഓണക്കോടിയൊക്കെ റെഡിയാണോ? നിങ്ങൾ സെറ്റ് ആയിട്ടിരിക്കുകയാണോ? ഫുള്ള് എല്ലാം ചെയ്യാം. ആദ്യം ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിക്കട്ടെ മോഡിലായിരിക്കും ചില ആളുകൾ, അല്ലേ. എന്തായാലും ഈ തിരുവോണ നാളിൽ ഞാനുണ്ട്, നിങ്ങളുണ്ട്, ഓണമുണ്ട്, ഹാപ്പിനെസ് ഉണ്ട്, പിന്നെ ഓണം ഓണ പവേർഡ് ബൈ സ്വയംവര സിൽക്സ്. ഈ പൂരാടം മുതല് നമ്മൾ തുടങ്ങിയ ഈ ഓണം സെലിബ്രേഷൻ ഇന്നിപ്പോ ഒരു ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും നാളെയൊക്കെ ആയിട്ട് നമ്മൾ ഓണക്കോടി അങ്ങോട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം ഇതുവരെ കുറെ പേര് വിളിച്ചു, കുറെ കോൾസ് കണക്ട് ആയി, കുറെ പേർക്ക് സമ്മാനമൊക്കെ കിട്ടി, കുറെ പേർക്ക് കിട്ടിയില്ല. ബട്ട് ആരും സാഡ് ആകരുത്, ആരും ടെൻഷൻ ആകരുത്, ആരും എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഓണം മൂട് കളയണ്ട. ഇന്നും സമ്മാനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്വയംവര സിൽക്സ് നൽകുന്ന ഒരു കിടിലൻ ഓണക്കോടി എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇന്ന് വിളിക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു ലക്കി വിന്നർക്ക് ഞാൻ ആ ഓണക്കോടി അങ്ങോട്ട് തരും. ഒരു ലക്കി കോളറിന് ഇന്ന് ആ ഒരു ഓണക്കോടി കിട്ടും. അപ്പൊ ഇന്ന് ആരായിരിക്കും ആ ലക്കി വോയിസ്, ആരായിരിക്കും ഇന്നത്തെ ആ ഒരു ഓണം ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ, അതറിയാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തോളൂ. നമ്മുടെ നമ്പർ 8281509000 എന്ന നമ്പറിൽ ഡയൽ ചെയ്യുക, ഇന്നത്തെ ഓണം വിഷസ് പറയുക, ആശംസകൾ പറയുക, എവിടം വരെയായി ഓണം പ്രിപ്പറേഷൻസ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുക. ഈ പറഞ്ഞ പോലെ ഓടി നടക്കാണോ തിരയോ?

0: ദൃശ്യ ബാർബൽസ്, ദൃശ്യ ബാർബൽസ് അഞ്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, നിയർ ഗവൺമെന്റ് കോളേജ്, ചിറ്റൂർ.
1: വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
2: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
1: ആഘോഷം തുടങ്ങിയില്ലേ?
2: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
3: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഓണം ആശംസിക്കുന്നു അഹല്യ ഫിൻഫോറെക്സ്.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: ഏവർക്കും ബാലദണ്ഡപാണി ജ്വല്ലേഴ്സിന്റെ ഓണാശംസകൾ. ബാലദണ്ഡപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ.
6: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
7: ഏവർക്കും സ്വയംവര സിൽക്സിന്റെ കളർഫുൾ ഓണാശംസകൾ.
0: ഓണായി ഓണം, പവർഡ് ബൈ സ്വയംവര സിൽക്സ്.
8: അങ്ങനെ ഓണായി ഓണം പവേർഡ് ബൈ സ്വയംവര സിൽക്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. എന്റെ കൂടെ ഇന്നത്തെ ആദ്യത്തെ തിരുവോണ കോളർ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ആരാ സംസാരിക്കണേ?
9: ഞാൻ കൊട്ടേക്കാട് നിന്ന് അനുഗ്രഹയാണ്.
8: കൊട്ടേക്കാട് നിന്ന് അനുഗ്രഹയാണ്. അനുഗ്രഹ, ഓണം എവിടം വരെയായി? തിരുവോണം എവിടം വരെയായി?
9: ആണോ?
8: ഏകദേശം എത്ര മണിയാകുമ്പോഴത്തേക്ക് കഴിയുമായിരിക്കും?
9: കഴിയും, ഒരു ഹാഫ് ആൻ അവറിൽ കഴിയും.
8: ഹാഫ് ആൻ അവറിൽ കഴിയണം, കഴിക്കണം കേട്ടോ. ഹാഫ് ആൻ അവറിൽ എല്ലാരും ഇപ്പൊ പൂക്കളത്തിന്റെ പുറകെയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അനുഗ്രഹയ്ക്ക് ഇന്ന് തിരയോണാണോ തിരുവോണാണോ?
9: ഇന്ന് തിരുവോണമാണ്.
8: തിരുവോണമാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള്
9: ഇന്നലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
8: ഓക്കെ, അടിപൊളി. അപ്പൊ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് ഇന്ന് തിരുവോണമാണ്, നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു അല്ലേ?
9: അതെ.
8: ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ, പറയൂ.
9: ഇന്ന് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇന്ന് തിരുവോണം ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിഷസ്.
8: നല്ലൊരു വിഷസ് എന്ന് പറയുമ്പോ ഹാപ്പി തിരുവോണം അല്ലേ? ഓക്കെ അനുഗ്രഹ, താങ്ക് യു സോ മച്ച്. ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ ഞാനും അറിയിക്കുന്നു. നമ്മളെ വിളിച്ചത് അനുഗ്രഹയാണ്. അപ്പൊ അനുഗ്രഹയ്ക്ക് തിരയോണം അല്ല, തിരുവോണമാണ്. എല്ലാം ഓർഗനൈസ്ഡ് ആക്കി, ഇന്നലെ തന്നെ സെറ്റാക്കി വെച്ചതുകൊണ്ട് ഇന്നൊന്നും തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല, എല്ലാം സെറ്റാണെന്നാണ് പറയുന്നത്. പൂക്കളം മാത്രം ഇട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ, അതാണ് പറഞ്ഞത്. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
10: ഹലോ അഭിപോലെ, ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ചേച്ചി, ഇന്ന് ഓണായതുകൊണ്ടാണോ ഇങ്ങനെ ഫുൾ ഓണായിട്ടിരിക്കണേ?
10: അതുകൊണ്ടല്ല, എനിക്ക് ഫോൺ കിട്ടിയതിലാണ് സന്തോഷം.
8: അയ്യോ, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ. അതുപോലെയാണല്ലേ? അപ്പൊ കുമാരി ചേച്ചി
10: പറയേ.
8: അപ്പൊ പറയേ, ഓണം തിരുവോണത്തിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാം ഒരുക്കിയോ? ഇനി എന്തൊക്കെയാ ചെയ്യാനുള്ളേ?
10: ഒരുപാട് ഒരുക്കാനൊക്കെ ഉണ്ട്. ഞാനേ തുടക്കത്തിൽ തന്നെ വിളിച്ചു നോക്കിയാലേ കിട്ടുള്ളൂ, പിന്നെ നമ്മുടെ പണി ഒന്നും നടക്കില്ല അതിന്റെ പിന്നിൽ ഇരിക്കാൻ.
8: അല്ല, അവിടെ എല്ലാം സദ്യയുടെ കാര്യങ്ങളെല്ലാം റെഡിയായോ?
10: ഇല്ല, ഒക്കെ തുടങ്ങണേ ഉള്ളൂ. എല്ലാവർക്കും ലീവാണല്ലോ, തുടങ്ങണം, തുടങ്ങിക്കൊണ്ടിരിക്കണം. കുറച്ചൊക്കെ തുടങ്ങി വെച്ചു,
8: തുടങ്ങി വെച്ചു. ഈ ഇഞ്ചിപ്പുളി അച്ചാറ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഇട്ട് വെക്കൂലേ?
10: ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇന്നലെ സാമ്പാറും 3-4 കറികളും പപ്പടം പായസം അതൊക്കെ ചെയ്തു. അതുപോലെ ചെയ്യണം.
8: ഓക്കെ, അപ്പൊ എന്തായാലും അവിടെ ഓണപരിപാടികൾ നടക്കട്ടെ. ഇന്നത്തെ വിഷസ് പറഞ്ഞോളൂ, ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
10: ഒരു മിനിറ്റിട്ടാ, ഞാൻ 2 വരി പാടിത്തരാവേ.
8: ഒട്ടും സമയമില്ല, വേഗം പാടിക്കോ, വേഗം പാടിക്കോളൂ.
10: സന്തോഷം കിടക്കിടു പറഞ്ഞു.

0: തിരുമേനിയെഴുന്നള്ളും സമയമായി, ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി, ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. താങ്ക് യു മോളെ.
1: ഓക്കേ കുമാരി ചേച്ചി, താങ്ക് യു സോ മച്ച്.
0: എല്ലാവർക്കും എന്റെ കുടുംബത്തിന്റെയും വകയായിട്ട് എല്ലാവർക്കും തിരുവോണ ആശംസകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും
1: ഓക്കെ, ഹാപ്പി ഓണം.
0: സന്തോഷമായിട്ടാ?
1: ആഹാ, എനിക്ക് സന്തോഷമായി. നല്ല രസമായിട്ട് പാട്ടൊക്കെ പാടിത്തന്നു. അപ്പൊ അണിഞ്ഞൊരുങ്ങി എന്നാണ് പാട്ടിൽ പറയുന്നത്, പക്ഷെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുങ്ങി അങ്ങോട്ട് തീർന്നിട്ടില്ല. കുമാരി ചേച്ചിയായിരുന്നു നമ്മളെ വിളിച്ചത്. ഇപ്പോ ഈ പറഞ്ഞ പോലെ ഓണായി ഓണം, പവേർഡ് ബൈ സ്വയംവര സിൽക്സിൽ ഇന്ന് കിട്ടുന്ന ഓണക്കോടി ആർക്കാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ സമയം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോ വേഗം വിളിച്ചോളൂ, 8 2 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക്. ഹലോ, ഇതാരാണ്?
2: ആ, ഞാൻ പല്ലശ്ശേരിയിൽ നിന്ന് ജയചേച്ചിയാണ്. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. ഹാപ്പി ഓണം ജയചേച്ചി.
2: ഹാപ്പി ഓണം, ഹാപ്പി ഓണം.
1: എവിടം വരെയായി? അവിടെ തിരയോണം ആണോ തിരുവോണം ആണോ?
2: തിരുവോണം തന്നെയാണ്.
1: തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അല്ലേ?
2: എല്ലാം സെറ്റാക്കി, എല്ലാം സെറ്റാക്കി.
1: ഇനി എന്തൊക്കെ കൂടെ റെഡിയാക്കാനുണ്ട് ജയചേച്ചി?
2: ഇനി ഒരു പായസം മാത്രം വെക്കണം, കളികളെല്ലാം റെഡി.
1: ഓക്കെ, എല്ലാം റെഡിയാണ്. പായസം കൂടെ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വരാം, കഴിക്കാം.
2: അടപ്രഥമൻ ആ ക്ഷണിക്കുകയാണ്. ഓണം സദ്യ കഴിക്കാൻ എല്ലാവരും ക്ഷണിക്കുകയാണ്.
1: ചേട്ടാ, ഞാനിന്ന് എവിടെ പോയി ഓണം സദ്യ കഴിക്കുന്ന ഇങ്ങനെ ആലോചിച്ചിരിക്കാണേ. സദ്യ കഴിച്ചിട്ട് വേണം ഇവിടുന്ന് അങ്ങോട്ട് വീട്ടിലോട്ട് പോവാൻ.
2: ശരി.
1: അപ്പൊ ജയചേച്ചി, നല്ലൊരു കിഡിലൻ ഓണാശംസകൾ ഞാനും അറിയിക്കുന്നു. ടാറ്റാ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് പല്ലശ്ശിനിയിൽ നിന്ന് ജയചേച്ചിയാണ്. അപ്പൊ ജയചേച്ചി, ഓണത്തിന്റെ ഒരുക്കങ്ങൾ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇനിയിപ്പോ പായസം കൂടെ വെച്ചാൽ മതി എന്നാ പറയുന്നത്. അപ്പൊ എല്ലാം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് ജയചേച്ചി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റണേ. അടുത്ത കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ അഭി,
1: എന്തോ, ഇതാരാണ് സംസാരിക്കണേ? ലക്ഷ്മി ചേച്ചിയാണ് പുത്തൂർ നിന്ന്. ഹാപ്പി തിരുവോണം കേട്ടോ. അപ്പൊ അവിടെ എങ്ങനെയാ, തിരയോണം ആണോ തിരുവോണം ആണോ?
3: അല്ല, തിരുവോണാണ് മോളെ.
1: തിരുവോണാണ്.
3: ഓക്കെ,
1: ഇനി എന്താ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് എന്താ ചെയ്യാനുള്ളത്? ഇനി ഓടി നടന്ന് ചെയ്യാനുള്ള കാര്യം എന്താ? ലാസ്റ്റ് പാലട വെക്കും.
3: ഏകദേശം എല്ലാ കറികളും ആയി. പാലട വെച്ചാൽ അത് കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ. രാവിലത്തെ ടിഫൻ കഴിഞ്ഞ് ഒരു കാമണിക്കൂറൊക്കെ പിന്നെ റെസ്റ്റ് എടുത്ത് പിന്നെ വെക്കുള്ളൂ.
1: പിന്നെ
3: പപ്പടം കാച്ചും പാലട വെക്കും
1: ലാസ്റ്റ്. ഈ പപ്പടം പഴവും പായസവും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാറുണ്ടോ ഓണസദ്യയില്?
3: ആ അതെ, ഓണം ഇപ്പൊ പഴം വേവിച്ചു കഴിഞ്ഞു, രാവിലെ വേവിക്കുന്നു. ആദ്യത്തെ പണി പഴം വേവിച്ചുക്കുള്ള വെള്ളം തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി പഴം വേവിക്കലാണ്.
1: ഓക്കെ, അപ്പൊ എല്ലാം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പൊ ഈ ലാസ്റ്റ് പായസത്തിനുള്ള കാര്യം മാത്രം.
3: 3 മണിക്കൊക്കെ എണീക്കുന്നു.
1: എന്റെ അമ്മേ, അപ്പൊ ഇന്ന് നേരത്തെ ഉറങ്ങണം കേട്ടോ.
3: അഗ്രഹാരമാണ്, രാമനാഥപുരം അഗ്രഹാരമാണ്. അപ്പൊ 3 അമ്പലമുണ്ട്, ഗണപതി, കൃഷ്ണൻ, ശിവൻ. അപ്പൊ 3 അമ്പലത്തിലും പോയിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് വേണം വീട്ടിലെ പണികൾ. അത് എന്നും പോണം, ഇന്നും പോയി, അത് കഴിഞ്ഞിട്ട് വേണ്ടേ വീട്ടിലെ എല്ലാ സദ്യവട്ടങ്ങളും ഒരുക്കാൻ. അപ്പൊ നേരത്തിലെ എണീറ്റും.
1: ഓക്കെ, അപ്പൊ നമ്മൾക്ക് എക്സ്ട്രാ ടൈം ഉണ്ട്, നമ്മൾ എല്ലാ ദിവസവും ഈ നേരത്തെ എണീക്കുന്നതുകൊണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാം.
3: ഞാൻ 5 മണിക്ക് 4 മണിക്ക് എണീറ്റതാണ്. ഇപ്പൊ നല്ല ഇരുട്ട് പുറത്തായതുകൊണ്ട് 5 മണിക്കാക്കി.
1: ഓക്കെ, അപ്പൊ ലക്ഷ്മി ചേച്ചി, എല്ലാവർക്കും ഹാപ്പി തിരുവോണം വിഷസ് അറിയിക്കണു. സന്തോഷായിട്ടിരിക്കുക. ഇന്നത്തെ ലക്കി വിന്നർ ആണോന്ന് അറിയാൻ കാത്തിരിക്കണം കേട്ടോ. നമ്മളെ വിളിച്ചത് ലക്ഷ്മി ചേച്ചിയാണ് ഫ്രം പുത്തൂർ. അവിടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ പാലട ഉണ്ടാക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ അവിടെ. നമുക്ക് അടുത്ത കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
4: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, ഹാപ്പി തിരുവോണം. ഇതാരാണ്?
4: ഹാപ്പി തിരുവോണം ആശംസകൾട്ടോ.
1: ആ, ആരാ സംസാരിക്കണേ?
4: അൻസാർ
1: ചേട്ടനാണ് കൊല്ലത്ത് നിന്ന് അല്ലേ? അൻസാർ ചേട്ടാ, എവിടെ വരെയായി തിരുവോണത്തിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ? നന്നായിട്ട് പോകുന്നുണ്ടോ? ഇനി എന്തൊക്കെ കൂടെ റെഡിയാക്കാനുണ്ട്?
4: ഒന്നും റെഡിയാക്കാനില്ല, എല്ലാം റെഡിയായി.
1: എല്ലാം റെഡിയായി. ഓക്കെ, അപ്പൊ അവിടെ തിരയോണമൊന്നും ഇല്ല, ഒന്നും തെരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല, നമ്മള് ഫുൾ ഓണമാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ, പറയൂ.
4: ഇന്നത്തെ വിശ്വസ് തിരുവോണം ആഘോഷിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നല്ലൊരു വിശ്വസ് ഞാൻ വിഷയുന്നു.
1: ഓക്കെ, അപ്പൊ അൻസാറേട്ടനും അതുപോലെ ഫാമിലിക്കും നല്ലൊരു തിരുവോണാശംസകൾ ഞാനും അറിയിക്കുന്നു കേട്ടോ. ഓക്കെ. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് അൻസാറേട്ടനാണ്, കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന്. എല്ലാ കാര്യങ്ങളും റെഡിയായി, അവിടെ ഇനി ഒന്നും റെഡിയാക്കാനില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു ഹാപ്പി തിരുവോണം വൈബിലാണ് ആളുള്ളത്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
5: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാ സംസാരിക്കണേ?
5: അഭിരാമി ചേച്ചി, ഞാൻ സുചിത്രയാണ്.
1: സുചിത്രയാണ്? സുചിത്ര കുട്ടപ്പൻ. ഓക്കെ സുചിത്ര, എന്താണ് വിശേഷം? സുഖാണോ?
5: സുഖമാണ്.
1: ഓക്കെ,
5: ഞാന് അയിലെ ചേച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു.
1: ആഹാ, അതെയോ?
5: അന്വേഷിച്ചു പറയാൻ പറഞ്ഞു.
1: അതെ അല്ലേ, എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല കേട്ടോ. അയിലെ ഇങ്ങോട്ട് വരട്ടെ. പുസ്തക പ്രകാശനം കഴിഞ്ഞോ?
5: ഓഗസ്റ്റ്.
1: അതെയോ, എങ്ങനെയുണ്ടായിരുന്നു?
5: സൂപ്പർ ആയിരുന്നു.
1: ആഹാ, എന്താണ് ഈ പുസ്തകത്തിലെ കഥകൾ? എന്താണ്, എന്തിനെ കുറിച്ചിട്ടാണ് എഴുതിയേക്കണേ?
5: എന്റെ ലൈഫിലെ ഓർമ്മകൾ, അതായത് എന്റെ ജീവിതത്തിലെ ഓർമ്മകളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്.
1: ആഹാ, ഒരുപാട് പേരത് വായിക്കട്ടെ കേട്ടോ, ഒരുപാട് വായിക്കപ്പെടട്ടെ സുചിത്ര എഴുതിയിട്ടുള്ള ബുക്ക്.
5: ഓക്കെ ഓക്കെ. ഇപ്പൊ ഇവിടെ എന്റെ ചേച്ചിയുടെ മക്കൾ ഇരിക്കുന്നുണ്ട്.
1: ആഹാ,
5: അപ്പോ അവർക്ക് ഇതിന് സംസാരിക്കുന്നുണ്ട് ചേച്ചിയോട്.
1: അതെയോ? ഹലോ ഹലോ, ആരാണിത്? ഹലോ ഹലോ, ഇതാരാ സംസാരിക്കണേ? എന്താ പേര്?
6: ജോമി.
1: ജോമി, ജോമി അവിടെ ഓണം വന്നോ? പഠിക്കലിരിക്കുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിക്കൂ, വീട്ടിലേക്ക് വിളിക്കൂ
6: കേട്ടോ.
1: ഓണാശംസകൾ എല്ലാവർക്കും നമുക്ക് കൊടുക്കാം, ജോമിയുടെ ഓണാശംസകൾ എല്ലാവർക്കും അല്ലേ? ഓക്കെ, ടാറ്റ ബൈ ബൈ. നമ്മളെ വിളിച്ചത് സുചിത്രയാണ്. സുചിത്രയുടെ കൂടെ ജോമി നമ്മളോട് സംസാരിച്ചു. ക്യൂട്ടായിട്ടല്ലേ. അപ്പൊ ജോമിക്കും സുചിത്രയ്ക്കും ഒരു ഹാപ്പി ഓണം വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ
3: ഹലോ,
1: നമസ്കാരം. നമസ്കാരം. എല്ലാം തെറ്റിപ്പോയില്ലേ, സാരില്ല. ഇതാരാ സംസാരിക്കണേ?
3: നിർമ്മലമ്മയാണ്.
1: നിർമ്മലമ്മയാണ്. നിർമ്മലമ്മ, എന്തായി അവിടെ? തിരയോണമാണോ തിരുവോണമാണോ?
3: തിരുവോണമാണ്.
1: ഓക്കെ, അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടല്ലോ, രാവിലെ ആകുമ്പോഴത്തേക്കും അമ്മ അതെവിടെ, അമ്മ ഇതെവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിർമ്മലമ്മ എടുത്ത് അങ്ങനെ ചോദിക്കണ്ടോ കുട്ടികള്?
3: എല്ലാം
1: റെഡിയാക്കി വെച്ചിരിക്കുകയാണ്.
3: ഓക്കെ
1: ഓക്കെ, അപ്പൊ അവിടെ ഓണം എത്തിക്കഴിഞ്ഞു.
3: ഓണം എത്തിക്കഴിഞ്ഞു.
1: അപ്പൊ നിർമ്മലമ്മ, ഇന്നത്തെ വിഷസ് പറയോ, ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
3: ഇന്ന് എന്റെ മക്കൾക്ക് എല്ലാവർക്കും ആയിക്കോട്ടെ, അകലിയിലുള്ള എല്ലാ മക്കൾക്കും, കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ മക്കൾക്കും ആയിക്കോട്ടെ ഇന്നത്തെ വിഷസ്.
1: ഓക്കെ, അപ്പൊ നിർമ്മലമ്മയ്ക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും ഹാപ്പി തിരുവോണം കേട്ടോ. ഓക്കെ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് നിർമ്മലമ്മയാണ്. നിർമ്മലമ്മ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, ഇനി പായസം കൂടെ വെക്കാനുള്ളൂ. പിന്നെ ഒരു കാര്യം പറഞ്ഞില്ലേ, അങ്ങനെ ആരും ഈ പറഞ്ഞ പോലെ ചില വീടുകളിൽ നമുക്ക് കാണാം കുട്ടികളൊക്കെ ഇങ്ങനെ അമ്മ അതെവിടെ, അമ്മ ഇതെവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ ചുറ്റുമായിരിക്കും. അമ്മ ഇതെല്ലാ കാര്യങ്ങളും ഈ മൾട്ടി ടാസ്കിങ്ങിന്റെ ഇടയ്ക്കായിരിക്കും ഈ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഭയങ്കരമായിട്ട് ഒരു പേഷ്യൻസ് ഉണ്ടാകും. അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഇഷ്ടംപോലെ സമയം ഉണ്ടാവും എന്നൊക്കെയാണ് ഞാൻ കരുതുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ, അവരവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുക. ഇന്നതൊരു മെസ്സേജാണ് കേട്ടോ, തിരുവോണത്തിന് കൊടുക്കാനുള്ള, തിരയോണാക്കാതിരിക്കാനുള്ള ഒരു മെസ്സേജാണ്. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം, ഹാപ്പി ഓണം. ഇതാരാണ്?
7: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം.
1: ആഹാ, ഇതാരാ സംസാരിക്കണേ?
7: ബഷീർക്കാണ്, ആലത്തൂര്.
1: ബഷീർക്ക, എന്താ ഈ ഓണത്തിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ?
7: തകർത്തുകൊണ്ടിരിക്കുന്നു. തകർക്കാൻ പോവാണ്.
1: ആണോ, തകർക്കാൻ പോവാണ്?
7: നമ്മുടെ പരിസരത്തൊക്കെ.
1: ആഹാ, ഓക്കെ ഓക്കെ. ഇന്ന് എന്തൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ അജണ്ട? എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്?
7: ഇനിയിപ്പോ പത്രം ഇട്ട് കഴിഞ്ഞു, നാളെ പത്രമില്ല.
1: ഓക്കെ,
7: ആലത്തൂരിൽ നിന്ന് പോണം.
1: തിരക്കൊഴിഞ്ഞിട്ട് പോയിട്ട് എനിക്ക് കൂടെ വേണ്ടിട്ട് കഴിക്കണം കേട്ടോ.
7: തീർച്ചയായും.
1: ഓക്കെ, കഴിച്ചിട്ട് അതിന്റെ ഒരു ഫോട്ടോ കൂടെ എടുത്ത് അയച്ചേക്ക്. ബഷീർക്ക, ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കട്ടെ, പറയൂ.
7: നമ്മുടെ മാധവട്ടൻ, കൃഷ്ണാട്ടൻ, ഇന്ദ്രചേച്ചി, ഗുരുവായൂർ പഞ്ചായത്ത്, ചെറുപ്പുക്ക, എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഓണം.
1: ഓക്കെ,
7: അതോടൊപ്പം തന്നെ നമ്മുടെ സഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഓണം. അതോടെ നമ്മുടെ നിധിറത്തന്റെ പൊന്നും മോൾക്ക് ഹാപ്പി ബർത്ത്ഡേ പറയണം.
1: ഓക്കെ ബഷീർക്ക, അപ്പൊ എന്തായാലും നല്ലൊരു തിരുവോണ ആശംസകൾ ഞാനും അറിയിക്കുന്നു. ടാറ്റ ബൈ ബൈ. അപ്പൊ നമ്മൾ വിളിച്ചത് ബഷീർക്കാണ് ആലത്തൂർ നിന്ന്. അപ്പോ നദീറത്തയുടെ മോൾക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറഞ്ഞിട്ടുണ്ട്. ചേട്ടന്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇന്നത്തെ ഓണത്തിന്റെ വിഷസും കൂടെ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി കോൾസിലേക്കൊക്കെ പോകണം. ഒരുപാട് കോൾസ് വരുന്നുണ്ട്. ബിക്കോസ് ഇത് ഓണായി ഓണം പവർഡ് ബൈ സ്വയംവര സിൽക്സ്.

0: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഓണം ആശംസിക്കുന്നു അഹല്യ ഫിൻഫോറെക്സ്.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ഓണായി ഓണം. Powered by Swayamvara Cells.
6: അങ്ങനെ ഓണായി ഓണം നമ്മളിങ്ങനെ ഓൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കൂടെ അടുത്ത് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. സമയം നോക്കുമ്പോൾ 8:32 ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഹലോ, ഇതാരാണ്?
7: നമസ്കാരം, അഭിരാമിയല്ലേ?
6: നമസ്കാരം, അഭിരാമിയാണ്. ആരാ സംസാരിക്കണേ?
7: ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ, കോയമ്പത്തൂര്.
6: ചന്ദ്രേട്ട, എന്തെല്ലാ വിശേഷങ്ങള്?
7: ആദ്യം എല്ലാവർക്കും ഹാപ്പി ഓണം പറയട്ടെ. ഞാൻ
6: ഓക്കെ, പറഞ്ഞോളൂ പറഞ്ഞോളൂ ചന്ദ്രേട്ടൻ, പറയൂ. എല്ലാവർക്കുള്ള ഹാപ്പി ഓണം പറയൂ.
7: അഗല്യ ആർജെ സുനിൽജിക്കും, അഗല്യ ആർജെ അഭിരാമിക്കും, അഗല്യ ആർജെ അഗല്യ ആദ്യ ഹീരയ്ക്കും, അഗല്യ ആർജെ അയലിക്കും, അഗല്യ കേട്ടുകൊടുക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഞങ്ങളുടെ തിരുവോണ ആശംസകൾ എല്ലാവർക്കും സമർപ്പിക്കുന്നു.
6: അപ്പൊ ചന്ദ്രേട്ടനും ഒരു ഹാപ്പി തിരുവോണം വിഷസ് അറിയിക്കുന്നു കേട്ടോ.
7: താങ്ക് യു അഭിരാമി.
6: അപ്പൊ എന്തായാലും ഇന്നത്തെ ലക്കി ഡ്രോ വിന്നർ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി കുറച്ച് സമയം കൂടെ കാത്തിരിക്കണം, നമ്മളെ കേട്ടോണ്ടിരിക്കണം. ഓക്കെ,
7: അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല.
6: അതെല്ലേ, ഓക്കെ. എന്തായാലും സന്തോഷം വിളിച്ചതില്. ടാറ്റാ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ചന്ദ്രേട്ടനാണ്, ഫ്രം കോയമ്പത്തൂർ. അപ്പൊ ചന്ദ്രേട്ടൻ എല്ലാവർക്കും ഓണം ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ
8: ഹലോ
6: ഹലോ ഹലോ, ഇതാരാണ്?
8: ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഹാപ്പി ഓണം. ഇതാരാ സംസാരിക്കണേ?
8: ബൈജു ചെങ്ങറ, ഫ്രം കണ്ണൂർ മട്ടന്നൂർ.
6: ബൈജു ചേട്ടൻ, അവിടെ തിരയോണം ആണോ തിരുവോണം ആണോ?
8: തിരുവോണം.
6: തിരുവോണാണ്.
8: ഞാനീ
6: പറഞ്ഞ പോലെ തിരയോണം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഓരോന്ന് തെരഞ്ഞു നടക്കും. അമ്മേ, ആ പൂവ് എവിടെ? അമ്മേ, എന്റെ ഷർട്ട് എവിടെ? അമ്മേ, പായസം റെഡിയായോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഒന്നും ചെയ്യാതെ നമ്മളിങ്ങനെ തെരഞ്ഞു നടക്കും. ചില ആളുകൾ അങ്ങനെയുണ്ട് കേരളത്തിൽ. എനിക്ക് തോന്നുന്നു ഒരു 50% ആളുകൾ തിരയോണത്തിലൂടെ പോകുന്നൊരു സമയമാണ് അല്ലേ?
8: അതിവിടെ ഉണ്ടാവും, പക്ഷെ ആയില്ല.
6: ഓക്കെ, ആവുന്നതേ ഉള്ളൂ എന്നല്ലേ. ഇപ്പൊ എന്തായാലും തിരുവോണമാണ്. പൂക്കളം കൂടെ സെറ്റ് ആക്കിയാൽ എല്ലാം സെറ്റ് ആയി. ഇനി പിന്നെ സദ്യ ഒരുക്കണം അല്ലേ?
8: സദ്യ തറവാട്ടിലെ അമ്മയുടെ അടുത്ത് പോകും.
6: ആഹാ, ഓക്കെ. അവിടെയാണ് ഓണം. ഓക്കെ, അപ്പൊ വേഗം ഇന്നത്തെ വിഷസ് പറഞ്ഞോളൂ. ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
8: ആ, ഹെല്ലയിലൂടെ കിട്ടിയ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ചങ്കുകൾക്കും,
6: ഓക്കെ, അതുപോലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിരുവോണാശംസകൾ ബൈജി ചേട്ടനും ഫാമിലിക്കും അറിയിക്കുന്നു. ബൈ.
8: ആയിക്കോട്ടെ, ഒരു സെക്കൻഡ്, ഒന്നുകൂടെ, ആലപ്പുഴയിൽ ഓണം ഇപ്രാവശ്യം?
6: ആലപ്പുഴയിൽ ഓണം, പാലക്കാട് നിന്ന് ഓണമൊക്കെ ആഘോഷിച്ച് തിരുവോണത്തിന് സദ്യ ഒക്കെ കഴിച്ചിട്ട് നേരെ ആലപ്പുഴയിലേക്ക് പോയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. അതെ, ഞാൻ ആക്ച്വലി ഒരു തിരയോണത്തിലാണിപ്പോ തെരഞ്ഞു നടക്കുക, പോണോ വേണ്ടയോ എന്നൊക്കെ ഉള്ള തെരച്ചിലാണ് ഞാൻ. അപ്പൊ ബൈജി ചേട്ടാ, നല്ലൊരു കിഡിലെ ഓണാശംസകൾ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു, വീട്ടിലെല്ലാരോടും അന്വേഷണം പറയാ. ബൈ ബൈ.
8: ഓക്കെ, താങ്ക് യു.
6: അപ്പൊ നമ്മള് വിളിച്ചത് ബൈജി ചേട്ടനാണ്. അപ്പൊ എല്ലാവർക്കും ഉള്ള ഓണാശംസകൾ അറിയിച്ചിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ പൂക്കളം ഇടാനുള്ള ഒരു തത്രപ്പാടിലാണ്, ഒരു തിരക്കിലാണെന്നാണ് പറഞ്ഞത്. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
9: ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഇതാരാ സംസാരിക്കണേ?
9: വിഷ്ണേന്താണ്.
6: വിഷ്ണേന്താണ്? വിഷ്ണേന്ത്, ഹാപ്പി ഓണം.
9: ഹാപ്പി ഓണം ചേച്ചി.
6: എന്തായി, എവിടം വരെയായി ഓണം?
9: ഓണം പൂക്കളം റെഡിയായി, സദ്യ ഒരുക്കിക്കൊണ്ടിരിക്കണം.
6: പായസം റെഡിയാക്കി, അമ്മയോട് ചോദിച്ചോ?
9: പായസം ആവണു.
6: ആരാണ് അവിടെ മെയിൻ ആയിട്ടുള്ള കുക്ക്? ആരാണ് ഇന്ന്
9: മെയിൻ? അമ്മ ചെയ്യും, ഞാനും അച്ഛനെ ഹെൽപ്പ് ചെയ്യും.
6: ഹെൽപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ. ഇന്ന് വിഷ്ണേന്ത് എന്തെങ്കിലും ഒരു പരീക്ഷണം നടത്തുന്നുണ്ടോ ഇന്ന് അടുക്കളയില്? ഞാൻ എന്ത് ചെയ്താലും പരീക്ഷണം ആവും, അതുകൊണ്ട് ഒന്നും ചെയ്യണില്ല എന്നല്ലേ? അപ്പോ എല്ലാം സെറ്റായിട്ട് അടിപൊളിയായിട്ട് ഇന്നത്തെ ഓണം ആഘോഷിക്കണം നമ്മളെല്ലാരും ചേർന്നിട്ട്. അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ, പറയൂ.
9: ഇന്ന് എല്ലാവർക്കും എന്റെ തിരുവോണ ആശംസകൾ.
6: ഓക്കെ, വിഷ്ണേന്ത് ഈ തിരയോണം ആണോ, തിരയോണത്തിന്റെ ആളാണോ, അതോ തിരുവോണത്തിന്റെ ആളാണോ?
9: ഇപ്പൊ തിരുവോണമാണ്, ഇനി തിരുവോണം ആവാൻ പോണു.
6: തിരുവോണം ആകുമായിരിക്കും അല്ലേ? ഓക്കെ, ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് വിഷ്ണേന്താണ്. എല്ലാവർക്കും ഓണാശംസകൾ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ എന്തായാലും തിരുവോണമാണ്, ഇനി കുറച്ചുകൂടെ കഴിയുമ്പോ എന്തെങ്കിലും തിരയേണ്ടി വരുമായിരിക്കും, തിരയോണത്തിലേക്ക് പോവായിരിക്കും എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
10: ഹലോ, നമസ്കാരം. ഗുഡ് മോർണിംഗ് അഭിരാമി.
6: നമസ്കാരം, ആൻഡ് ഹാപ്പി ഓണം. ഇതാരാണ്?
10: ഹാപ്പി ഓണം. ഇത് കണ്ണൂർ ജില്ലയിൽ നിന്നും ആനന്ദൻ തിരാനൂരാണ്.
6: ആനന്ദൻ ചേട്ടാ, എവിടം വരെയായി ഓണാഘോഷങ്ങളൊക്കെ? തിരുവോണത്തിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞോ? ഓണം ആഘോഷിക്കാൻ റെഡിയായി നിൽക്കാണോ?
10: ഇല്ല ഇല്ല, തുടങ്ങാൻ പോകുന്നത്രേ, അതിന്റെ ഇതിലാ ഉള്ളത്. കുട്ടികളെല്ലാം പിന്നെ നല്ല മഴയും തണുപ്പലായതുകൊണ്ട് അതെല്ലാം ഒന്ന് ഉറങ്ങി എണീച്ചതേ ഉള്ളു.
6: ഓക്കെ, അതെല്ലേ. ഇനിയിപ്പോ പൂക്കളൊക്കെ റെഡിയാക്കണം?
10: ആ, പൂക്കളൊക്കെ റെഡിയാക്കണം. പിന്നെ സദ്യക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ കടയിൽ പോയി വാങ്ങിക്കൊണ്ടുവന്ന്.
6: ഓക്കെ, ഇനിയിപ്പോ സദ്യയൊക്കെ റെഡിയാക്കണം. നിങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചല്ലേ കുക്ക് ചെയ്യ?
10: അതെ അതെ, ഒരുമിച്ചാണ് കുക്ക് ചെയ്യുക. പിന്നെ മോളെ കൂടെ പഠിക്കുന്ന രണ്ട് കുട്ടികൾ വരുന്നുണ്ട്.
6: ആഹാ, അടിപൊളി അടിപൊളി. അപ്പൊ ഇന്ന് ആഘോഷാണ്.
10: അങ്ങനെ ഞങ്ങളുടെ ആഘോഷമാണ്. ഇനി പൂക്കൾ ഇട്ടിട്ട് വേണം നേരെ കിച്ചണിലേക്ക് വരെ പോകാൻ വേണ്ടിട്ട്. എന്നിട്ട് ആ കുട്ടികളൊക്കെ വരുമ്പോഴേക്കും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മക്കൾക്ക് ആയി കൊടുക്കണ്ടേ നമ്മള്?
6: പിന്നെ വേണ്ടേ, നമ്മളിപ്പോ എല്ലാരും എല്ലാരും ഈ ആഘോഷിക്കണതിന്റെ ഒരു ഇതുണ്ടല്ലോ, അവരെത്ര ആഘോഷിച്ചു നമ്മൾ അതിൽ കൂടുതൽ ആഘോഷിക്കണം. അങ്ങനെ വേണം, ആ ഒരു വാശിയിൽ വേണം നമ്മൾ ആഘോഷിക്കാൻ അല്ലേ?
10: അതെ അതെ. എന്നിട്ട് നാളെ സ്കൂളിൽ പോയി കഴിഞ്ഞാല് കുട്ടികൾ പറയണ്ടേ നിന്റെ അച്ഛനും അമ്മയും പൊളിയാണെന്ന് പറയണ്ടേ?
6: പിന്നല്ല, അടിപൊളിയാണ് ഞങ്ങളുടെ ഓണം. അല്ലെ, ഈ ജന്മം നമുക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം എല്ലാ
10: ആഘോഷങ്ങളും.
6: അപ്പോ ആനന്ദ ചേട്ടാ, ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ, പറയൂ.
10: ഇപ്പം വിളിച്ചത് ബൈജി ചേട്ടൻ, കണ്ണൂരുള്ള ബൈജി ചേട്ടനാ ഇപ്പം വിളിച്ചത്?
6: കണ്ണൂരുള്ള ബൈജി ചേട്ടനാ വിളിച്ചത്.
10: ആ, എന്നെ ഇടക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം രാവിലെ തന്നെ എനിക്ക് തിരുവോണാശംസകൾ അറിയിച്ചിട്ടുണ്ട്.
6: ആഹാ, ഓക്കെ.
10: അപ്പൊ അതുപോലെ തന്നെ, പിന്നെ അതുപോലെ തന്നെ കണ്ണൂരുള്ള ഗോവിന്ദൻ ചേട്ടനെ, പിന്നെ പിന്നെ മറ്റേ അഹല്യ ഓൾ ബിസിനസിനും അതുപോലെ തന്നെ അഹല്യയിലെ എല്ലാ ആർജേഴ്സിനും, പ്രത്യേകിച്ച് അഭിരാമി. കാരണം വെച്ചാൽ ഞാൻ ഫസ്റ്റ് അഹല്യയിലേക്ക് വിളിച്ചപ്പോ എന്റെ ഫസ്റ്റ് കോൾ എടുത്തത് സംസാരിച്ചത്
6: അഭിരാമിയാണ്.
10: അപ്പൊ അതിനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അഭിരാമിക്ക് പ്രത്യേകിച്ച്, അഭിരാമിക്ക് ആൻഡ് ഫാമിലിക്കും ഞാൻ പ്രത്യേകിച്ച് ഒരു
6: താങ്ക് യു. താങ്ക് യു സോ മച്ച്. എന്തായാലും ഓണം തകർക്കൂ, അടിച്ചു പൊളിക്കൂ, എല്ലാരോടും അന്വേഷണം പറയൂ. ടാറ്റാ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ആനന്ദൻ ചേട്ടനാണ്. ആനന്ദൻ ചേട്ടൻ ഈ പറഞ്ഞ പോലെ അവിടെ തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി എണീക്കാൻ, പക്ഷെ എന്നാലും അവിടെ തിരുവോണമാണ്, ആഘോഷങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പൂക്കളൊക്കെ ഒരുക്കിയിട്ട് സദ്യവട്ടങ്ങളിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ, ഇതാരാണ്?
11: ഗുഡ് മോർണിംഗ് കുട്ടി.
6: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ? ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എവിടം വരെയായി തിരുവോണത്തിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ?
11: തിരുവോണത്തിന്റെ കുട്ടികളും ചെല്ലേ, ഞാൻ അച്ഛന് വീട്ടിൽ പോയില്ല, നാട്ടിൽ പോകണം എന്നായിരുന്നു വീട്ടിലെ. അച്ഛന്റെ പെരുന്നാളാണ്, അച്ഛന്റെ ബർത്ത്ഡേ കൂടിയാണ്.
6: ഹാപ്പി ബർത്ത്ഡേ.
11: ഇപ്പം പറ്റിയില്ല, അപ്പൊ ഞാൻ ഷോപ്പിൽ കുറച്ചുപേർക്ക് സദ്യ ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോ സദ്യ അടിച്ചോണ്ടിരിക്കയാണ്.
6: ആ സദ്യ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ?
11: ഓൾമോസ്റ്റ് ആയി, ഓൾമോസ്റ്റ് ഇപ്പൊ എത്ര ഒരു 24 അടിച്ചു കഴിഞ്ഞു.
6: എന്റെ അമ്മേ,
11: സാമ്പാറും രസം അടിക്കണം.
6: ആ അത് രണ്ടും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു, പായസം ഉൾപ്പെടെ റെഡിയാണ് അല്ലേ?
11: എല്ലാം സെറ്റാണ്.
6: ഓക്കെ, അപ്പൊ സുരേഷ് ചേട്ടാ ഇന്ന് ഈ പറഞ്ഞ പോലെ തിരയോണം ഉണ്ടായിരുന്നോ അതോ തിരുവോണായിരുന്നോ? മനസ്സിലായില്ല, ഇതുവരെ മനസ്സിലായില്ല. ഞാൻ ഇത്ര പ്രാവശ്യമായി പറയണു, ഞാൻ എന്നാലും ഒന്നുകൂടെ പറഞ്ഞുതരാം. തിരയോണം എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് ഓരോന്ന് അന്വേഷിച്ച് നടക്കും, മല്ലിപ്പൊടി എവിടെ, മഞ്ഞപ്പൊടി എവിടെ, പച്ച,
11: അങ്ങനെ.
6: തിരയോണമായിരുന്നോ അതോ തിരുവോണമായിരുന്നോ?
11: അല്ലല്ല, എന്നെ സംബന്ധിച്ച് എന്റെ കിച്ചൺ, ഞാൻ കിച്ചൺ ആണല്ലോ, കണ്ണടച്ച് എന്റെ കൈ പോയ
6: വളരെ വളരെ വളരെ ഓർഗനൈസ്ഡ് ആണ് നമ്മളല്ലേ. ഓക്കെ, അങ്ങനെ വേണം, അങ്ങനെ വേണം. എല്ലാരും സുരേഷ് ചേട്ടനെ കണ്ട് പഠിക്കണം, പ്രത്യേകിച്ച് കിച്ചണില്. സുരേഷ് ചേട്ടാ ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ട? അച്ഛന് എന്തെങ്കിലും ഹാപ്പി ബർത്ത്ഡേ വിഷസ് കേട്ടോ. അതെ അതെ, ഓക്കെ ഓക്കെ. എന്തായാലും മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ നമ്മൾ അറിയിച്ചു എന്ന് പറയണം. അപ്പോ സുരേഷ് ചേട്ടാ ഇന്നത്തെ വിഷസ് കൂടെ കഴിയണ്ടേ, ഇത് കഴിയുന്നില്ലല്ലോ, ഇത് കഴിഞ്ഞിട്ട് വേണം പോവാൻ. അപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ തിരുവോണം ആഘോഷിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആഘോഷിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അതെ അതെ അല്ലേ, ഓക്കെ ഓക്കെ, ഞാൻ ആലോചിക്കാം. സുരേഷ് ചേട്ടാ ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ പറയൂ. ഓക്കെ, അപ്പൊ കൃഷ്ണൻകുട്ടി അല്ലെ, സുരേഷ് കൃഷ്ണൻകുട്ടിയിലെ കൃഷ്ണൻകുട്ടി ചേട്ടനാണ് ഇന്നത്തെ വിഷസ്. എന്തായാലും സന്തോഷം വിളിച്ചതില് നല്ലൊരു തിരുവോണ ആശംസകൾ അറിയിക്കണു. ബൈബായി. വിളിച്ചത് സുരേഷ് ചേട്ടനാണ്. അപ്പോ അവിടെ സദ്യക്കുള്ള പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണടച്ച് തൊട്ടാൽ എവിടെയാണ് ഈ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഒക്കെ ഇരിക്കണമെന്ന് അറിയാം. അത്രയും വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് സുരേഷ് ചേട്ടനുള്ളതാണ് പറഞ്ഞത്. ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം നമ്മൾ എല്ലാവരും എല്ലാ കാര്യത്തിലും. ഈ പറഞ്ഞ പോലെ കണ്ണടച്ച് നമുക്കിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റണം എവിടെയാണ് ഓരോ കാര്യങ്ങൾ എന്നുള്ളത്. അല്ലാതെ നമ്മൾ തിരയോണം ആവരുത്, തിരയാവരുത്, തിരഞ്ഞു നടക്കരുത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഒക്കേഷൻസിൽ നമ്മൾ ഒട്ടും ഈ പറഞ്ഞ പോലെ നമുക്ക് സമയം ഉണ്ടാവില്ല അല്ലെ. നമുക്ക് അടുത്ത കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
12: ഹലോ, ഗുഡ് മോർണിംഗ് അതികുട്ടി.
6: ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം.
12: ഹാപ്പി ഓണം.
6: ആരെ സംസാരിക്കണേ? ഓമന ചേച്ചി. പൂക്കളൊക്കെ ഇട്ടോ? ഇട്ടൂല്ലേ? ഇന്ന് പത്ത് നിറമുണ്ടോ?
12: ഇട്ട് കഴിഞ്ഞേയുള്ളൂ, ഇടുമ്പോ തുടങ്ങി വിളിക്കുകയാണ്. രണ്ടു ദിവസം വിളിച്ചിട്ട് കിട്ടിയില്ല.
6: എന്റെ അമ്മേ, ഇന്നിപ്പൊ ഞാൻ വേണ്ടി വന്നു.
12: എന്നാലും വിടില്ല എന്നുള്ള വാശിയിൽ ഇങ്ങനെ വിളിച്ചോടിയേ.
6: ഓക്കെ, കണ്ടോ, നമ്മള് വാശിപ്പുറത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ ചില കാര്യങ്ങൾ അങ്ങോട്ട് നടക്കും. പെട്ടെന്ന്
12: നടക്കും, ഇന്നും കിട്ടിയില്ലയോ, കിട്ടാതിരിക്കോ എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. എന്നാലും വിളിച്ചു നോക്കട്ടെ പറഞ്ഞപ്പൊ വിളിച്ചതായിരുന്നു.
6: ഓക്കെ, അപ്പൊ അങ്ങനെ കിട്ടിയിരിക്കയാണ്. ഓമന ചേച്ചി സന്തോഷം. അപ്പൊ ആർക്കാണ് വിശ്വസ് കൊടുക്കണ്ടേ പറയൂ.
12: ആ വിശ്വസ് എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ. അബിക്ക് പ്രത്യേകം, അവിടെയുള്ള എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ.
6: എല്ലാരോടും ഓണാശംസകൾ ഓമന ചേച്ചി അറിയിച്ചെന്ന് ഞാൻ
12: എല്ലാവരോടും പറയണം.
6: ഇന്നത്തെ ഇന്നത്തെ അത്തപ്പൂക്കളത്തിൽ പത്ത് നിറം ഉണ്ടോ?
12: ഓ ഉണ്ട്, അത്ത പൂക്കളം ഇട്ട് കഴിഞ്ഞേയുള്ളൂ, ഇനി വേണം അടുക്കളയിൽ കയറി ഓരോന്നും ഉണ്ടാക്കണമെങ്കിൽ.
6: ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും അവിടുത്തെ പരിപാടികൾ നടക്കട്ടെ കേട്ടോ. വേഗം വേഗം നമ്മൾ തയ്യാറാക്കുക. ഓക്കെ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് ഓമന ചേച്ചിയാണ്. ഓമന ചേച്ചി അത്തപ്പൂക്കളം ഒക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം സദ്യയിലേക്ക് കടക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് പറഞ്ഞ്. നമ്മളെല്ലാരും ഓടി നടന്ന് ഓണാഘോഷിക്കുകയാണ് അല്ലെ. എന്തൊരു സന്തോഷമാണ് ഈ പറഞ്ഞ പോലെ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് പോയാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ഏത് സമയത്തും നമ്മൾ വീട്ടിൽ വരാനും എല്ലാവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും ഒക്കെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു ടൈമാണ്. വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഓണം സീസൺ. അപ്പോൾ ഓണായി ഓണമായിട്ട് കൂടെ ഞാനുണ്ട് അഭിരാമി. എന്റെ കൂടെ അടുത്ത കോളറും ഉണ്ട്. ഹലോ, ഇതാരാണ്?
13: ഹലോ, ഹാപ്പി ഓണം.
6: ഹാപ്പി ഓണം.
13: സന്തോഷ്.
6: ദിവ്യ ചേച്ചി എവിടം വരെ എത്തി നമ്മുടെ ഓണാഘോഷങ്ങൾ?
13: ഓണൊക്കെ എത്തി, ഓണക്കറികളൊക്കെ ഉണ്ടാക്കണു, അമ്പലത്തിൽ പോയി വന്നു.
6: ആഹാ, എന്താണ് ഇനി നമ്മള് ഏറ്റവും കടുകട്ടിയായിട്ടുള്ള എന്തെങ്കിലും തയ്യാറാക്കേണ്ടതുണ്ടോ?
13: ഒരുവിധം കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട്.
6: ഓക്കെ,
13: ഉണ്ടാക്കണ സദ്യയിലുള്ളത് ഒരുവിധം ഉണ്ടാക്കാറുണ്ട്.
6: ഓക്കെ, അപ്പൊ ഇനിയിപ്പോ കുറച്ച് കറികൾ കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സദ്യയുടെ കാര്യങ്ങളും കഴിഞ്ഞു അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി? ഉറക്ക പിന്നെ വേണ്ടേ? അതെ അതെ അതെ,
13: ഒരു നല്ലൊരു ആഘോഷമായി കഴിഞ്ഞാൽ പെണ്ണുങ്ങളൊക്കെ അടുക്കളയിൽ തന്നെയാണ്.
6: അതെല്ലേ,
13: ഞാൻ
6: പറയുന്നത് വീട്ടിലെ പുരുഷന്മാരെ കൂടെ പിടിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഓരോന്നും ഇങ്ങോട്ട് ചെയ്യിപ്പിക്കണം അല്ലെ, ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ചെയ്യിപ്പിക്കണം. ഇപ്പൊ എല്ലാരും ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും ഒരുമിച്ചാണ് പാചകം ചെയ്യുക.
13: അല്ല, ചിലവരും വാങ്ങും, ഒന്നാലോചിക്കുമ്പോ നല്ലത് തോന്നും, കാരണം ഒരു ദിവസം നമുക്കും റെസ്റ്റ്, പക്ഷെ പിന്നെ വാങ്ങുമ്പോ ഒരു ഐശ്വര്യമില്ലായ്മ പോലെ തോന്നും.
6: അതെല്ലേ, പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് ദിവ്യേച്ചി, അതായത് നമ്മള് തന്നെ ചെയ്യുന്നത് നല്ലത്, ഇവരെയൊക്കെ ഇപ്പൊ അടുക്കളയിലൊക്കെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ പണി കൂടെ നമ്മള് ചെയ്യേണ്ടി വരും, അതിലും ഭേദം ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം അതല്ലേ. അതെ, അപ്പോ ദിവ്യേച്ചി എന്തായാലും ഹാപ്പി ഓണം. ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കേണ്ടത് പറയൂ.
13: എല്ലാവർക്കും ഓണാശംസകൾ.
6: ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു കിടിലൻ ഓണം വിഷസ് അറിയിക്കാം. ചേച്ചിക്കും ഫാമിലിക്കും സൂപ്പർ ഒരു ഓണം ഡേ ഞാനും വിഷ് ചെയ്യുന്നു. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ദിവ്യ സന്തോഷ്, ദിവ്യേച്ചിയാണ് ഫ്രം കൊടുങ്ങല്ലൂർ. അപ്പൊ ദിവ്യേച്ചി പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കാണ് സദ്യയുടെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസിലേക്കൊക്കെ കടക്കുകയാണെന്നാണ് പറഞ്ഞത്. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
14: ഗുഡ് മോർണിംഗ്.
6: ആരാ സംസാരിക്കണേ?
14: ഉമ
6: ഉമ ചീച്ചി, എവിടെന്നാ വിളിക്കുന്നേ?
14: സുമ കോളേജ്,
6: വിക്ടോറിയ കോളേജ്. ഓക്കെ, സുമ ചീച്ചി എവിടം വരെ എത്തി നമ്മുടെ തിരുവോണം?
14: പൂക്കളോട്ട് കഴിഞ്ഞു.
6: ഓക്കെ, ഇനിയിപ്പ എന്താ ചെയ്യാനുള്ളേ?
14: ഭക്ഷണം ചേച്ചിയുടെ വീട്ടിലാണ് എല്ലാവരും.
6: അതെയോ, ഓക്കെ. അവിടെ രാവിലെ പായസം വെക്കുക, പായസം കുടിക്കുക, അങ്ങനെ ഉണ്ടോ?
14: അതെ, ആ ഒരു തിരക്കിലാണ് എല്ലാവരും.
6: എല്ലാരും തിരക്കിലാണ്. ഈ പറഞ്ഞ പോലെ തിരയോണം ഉണ്ടോ? തെരഞ്ഞു നടക്കേണ്ടി വരുമോ അതോ എല്ലാം നമുക്ക് സെറ്റാണോ?
14: എന്ത്,
6: എന്തെങ്കിലും കാര്യങ്ങൾ തെരഞ്ഞു നടക്കേണ്ടി വരുമോ? തിരയോണാകോ നമ്മൾ? മനസ്സിലായില്ല തോന്നുന്നു എനിക്ക്. തിരഞ്ഞു നടക്കേണ്ടി വരുമോ ചേച്ചി? അതാ ഞാൻ ചോദിച്ചത്, തിരുവോണമാണോ തിരയോണമാണോ എന്ന്. തിരുവോണം. ഓക്കെ,
14: തിരുവോണം. പിന്നെ ഏതാ പറഞ്ഞ പോലെ അതെടുത്തു തരും, ഇതെടുത്തു തരും വരെ നമ്മളായിട്ട്
6: തെരയിപ്പിക്കും. ഓക്കെ,
14: തന്നെ ഉണ്ടാവും, സ്ഥലത്തെ കണ്ണിൽ അത് കാണുകയില്ല.
6: അപ്പൊ ചെറുതായിട്ട് അവിടെ തിരയോണം ഉണ്ട്.
14: അപ്പൊ
6: ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ സുമ ചേച്ചി?
14: എല്ലാവർക്കും, തിരുവോണം ആഘോഷിക്കുന്ന എല്ലാവർക്കും, എന്റെയും എന്റെ കുടുംബത്തിന്റെയും വക എല്ലാവർക്കും തിരുവോണ ദിന ആശംസകൾ, ഒപ്പം അബിക്കും.
6: ഓക്കെ,
14: അഹല്യ അപ്പമിലുള്ള എല്ലാവർക്കും.
6: ഓക്കെ ചേച്ചി, നല്ലൊരു തിരുവോണ ആശംസകൾ ഞാനും അറിയിക്കുന്നു. ബൈ ബൈ.
14: ബൈ.
6: അപ്പൊ നമ്മളെ വിളിച്ചത് സുമ ചേച്ചിയാണ്. ഈ പറഞ്ഞ പോലെ പിന്നെ ബാക്കിയുള്ളവർ വന്ന് ഓരോന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളത് തെരഞ്ഞു കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് ചെറുതായിട്ട് അവിടെ തിരയോണം ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം. ഹലോ, ഇതാരാണ്?
15: കണ്ണൂരിൽ നിന്നും ഷൈജു.
6: ഷൈജു ചേട്ടാ, ഹാപ്പി ഓണം.
15: ഹാപ്പി ഓണം.
6: എന്താണ് പരിപാടി?
15: പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുന്നു. പൂക്കളം
6: കഴിഞ്ഞില്ല? തുടങ്ങിയിട്ടേ ഉള്ളൂ, പിന്നെ ഇങ്ങനെ കഴിയണേന്നല്ലേ. അപ്പോ പിന്നെ അതിനുശേഷമാണോ ഇനി സദ്യയിലേക്ക് കടക്കണ്ടേ? നമ്മളെല്ലാരും കൂടെയാണോ വീട്ടില് പാചകം ചെയ്യുന്നേ? എങ്ങനെയാണ് പരിപാടികളൊക്കെ?
15: അമ്മയും ചേച്ചി.
6: അമ്മയും ചേച്ചിയും മാത്രമല്ല, നമ്മൾ ആ പരിസരത്ത് പോവില്ല. നമ്മള് പോവാത്തതാണോ അവര് ക്ഷണിക്കാത്തതാണോ?
15: ഇല്ല, ഞാൻ പോവില്ല.
6: ഓക്കെ ശരി ചേട്ടാ. അപ്പൊ ഈ പറഞ്ഞ പോലെ പായസം റെഡി ആയി കഴിഞ്ഞാൽ, സ്മെല്ല് വന്നു കഴിഞ്ഞാൽ മുറ്റത്ത് എവിടെയാണെങ്കിലും നമ്മൾ അകത്തെത്തും അല്ലേ?
15: അല്ല, പായസം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ പോകാറുണ്ട്.
6: ആണോ? ഓക്കെ,
15: ഞാൻ ചെയ്യുന്നുള്ളൂ.
6: ആഹാ, ഏതാണ് ഷൈജു ചേട്ടന്റെ ഫേവറേറ്റ് പായസം? സേമിയ പായസം. എന്റെയും ഫേവറേറ്റ് സേമിയ പായസമാണ്. നമ്മൾ തമ്മിൽ സെയിം പിച്ച്. ഓക്കെ, ഇന്നത്തെ വിഷസ് അറിയൂ. ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
15: ഇന്ന് പാലക്കാട് ജില്ലയിലെ എല്ലാവർക്കും, പിന്നെ കേട്ട് കേട്ട് കൂട്ടുകൂടി എല്ലാവർക്കും, അഹല്യ അസമിലെ എല്ലാ സ്റ്റാഫുകൾക്കും.
6: ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നല്ലൊരു ഓണക്കാലം, ഓണം ദിവസം വിഷയമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കണ്ണൂർ ജില്ലയിലുള്ള എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ.
15: ഓക്കെ,
6: ബൈ ബൈ. നമ്മളെ വിളിച്ചത് ഷൈജു ചേട്ടനാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം വിഷസ് അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി കോൾസിലേക്കൊക്കെ പോവാം. 9 മണി വരെ സമയമുണ്ട് നമുക്ക് കോൾസിലേക്ക് പോവാനും വിശേഷങ്ങളൊക്കെ കേൾക്കാനും. ഇത് ഓണായി ഓണം, പവേർഡ് ബൈ സ്വയംവര സിൽക്സ്.

0: റിമി ടോമിയുടെ ശബ്ദത്തിൽ മായാമോഹിനി എന്ന സിനിമയിലെ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും സമയം 8 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. നെക്സ്റ്റ് കോളർ ഈസ് ഓൺലൈൻ. ഹലോ,
1: നമസ്കാരം അഭിരാമി.
0: നമസ്കാരം ഉണ്ട്. ഹാപ്പി ഓണം. ഇതാരാണ്?
1: ഹാപ്പി ഓണം. പ്രിയ ചേച്ചിയാണ് ചുറ്റൂരുന്ന്.
0: പ്രിയ ചേച്ചി, എനിക്ക് തോന്നുന്നു തിരുവോണത്തിന്റെ തിരക്കിലാണ്, ഓട്ടത്തിലാണ് തോന്നുന്നല്ലോ.
1: അവിടെ തിരയോണം എന്താ പറഞ്ഞ?
0: എന്താണ് തിരയോണമാണോ? തിരഞ്ഞോണ്ടിരിക്കുന്ന ഓണമാണോ? അതാണ് തിരയോണം.
1: നമ്മുടെ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവര് അതവിടെ വെച്ച്, ഇതെവിടെ വെച്ച്, ഇങ്ങനെ അതെടുത്ത് കൊടുത്ത് ഇതെടുത്ത് കൊടുത്ത് മതിയായി.
0: ആഹാ, അപ്പൊ അവിടെ തിരയോണം ഉണ്ട് അല്ലേ?
1: അതെ. പിന്നെ പിന്നെ അവിടെ അഭിരാമിക്ക് ഓണമല്ലേ?
0: എനിക്ക് ഓണമുണ്ട്. ഞാൻ ആ ഓണം ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് 8 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയി. പിന്നല്ല, നമ്മൾ ഒന്നിച്ചല്ലേ എപ്പോഴും ഓണം ആഘോഷിക്കുക.
1: അതാണ് അതാണ് അതാണ്.
0: ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് വേണം അങ്ങ് ആലപ്പുഴയിലേക്ക് പോവാൻ.
1: അതെ.
0: അപ്പൊ
1: വള്ളംകളി
0: വള്ളംകളിയൊക്കെ നമ്മൾ തകർത്തു കഴിഞ്ഞല്ലോ. പിന്നല്ല, പ്രിയ ചേച്ചി ഇന്നത്തെ വിഷസ് പറയും. ആർക്കാ വിഷസ് കൊടുക്കുക?
1: കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ഓണം ആഘോഷിക്കുന്ന, ആഘോഷിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെ എല്ലാ ആളുകൾക്കും അഹല്യ FM-ലെ കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ഒരു തിരുവോണ ദിനാശംസകൾ.
0: ഓക്കെ, അപ്പൊ പ്രിയ ചേച്ചിക്കും ഫാമിലിക്കും പിന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന അനിയത്തിമാരുണ്ടെന്ന് പറഞ്ഞില്ലേ, അവർക്കൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഒരു തിരുവോണം ഡേ വിഷസ് കേട്ടോ. അപ്പൊ നമ്മള് വിളിച്ചത് പ്രിയ ചേച്ചിയാണ്. വളരെ എപ്പോഴും ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് ആള് സംസാരിക്കുക. അപ്പൊ ചേച്ചിക്കും ഓണാശംസകൾ അറിയിക്കുന്നു. നെക്സ്റ്റ് കോളറിലേക്ക് പോവാണ്. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഹാപ്പി ഓണം. ഇതാരാണ്?
2: ശ്രീ
0: കേരളൻ. ഓക്കേ, കേരളൻ. എന്തുകൊണ്ടാ ഇങ്ങനെ ഒരു പേരിട്ടതെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇതാരാ ഈ പേരിട്ടത്?
2: അത് ഞങ്ങളുടെ മലപ്പുറം ഡിസ്ട്രിക്റ്റുകാരാണ്.
0: അതുകൊണ്ട് ശ്രീ കേരളൻ.
2: അതുകൊണ്ട് അവിടെയുള്ള ഈ പേരുകളുണ്ട്, ശ്രീ കേരളൻ, കേരളീയൻ, എല്ലാ പേരുകളും ഇഷ്ടത്തിനുണ്ട്. ഞാൻ പഠിക്കുമ്പോ ഐടിയിലൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അച്ഛൻ അങ്ങനെ ഇട്ടതാണ് ആ പേര്. എല്ലാവരും ചോദിക്കും, തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പേര് ഒരു ചർച്ചാ വിഷയമാണ്.
0: അതെല്ലേ? ഓക്കെ ഓക്കെ. ഇഷ്ടമാണോ ഈ പേര്?
2: എന്തോ,
0: ഈ പേര് ഇഷ്ടമാണോ ചേട്ടന്? ഇഷ്ടമാണോ?
2: ഓ, എനിക്ക് ഇഷ്ടമാണ്, യാതൊരു സംശയമില്ല.
0: അതെല്ലേ, എനിക്ക് ഇഷ്ടമായി. കേൾക്കുമ്പോഴത്തേക്കും ഒരു കേരള തനിമ അല്ലേ, നമ്മുടെ പേരിൽ തന്നെ ആ ഒരു ഐഡന്റിറ്റി ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കേരള എന്നുള്ളത് മാറ്റി കേരളം എന്നാക്കിയിട്ടുണ്ട്. അറിഞ്ഞായിരുന്നോ? ഇന്നലെ അതിന്റെ ആ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്.
2: ഞാൻ പഠിക്കുമ്പോ എന്റെ കൂടെ ഐടിഐയില് കേരളീയൻ എന്നിട്ട് വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, അവർ മലപ്പുറം ഡിസ്ട്രിക്റ്റ്.
0: ആഹാ, അവര് നമുക്കൊരു കോമ്പറ്റീഷൻ ആയിരുന്നു ചേട്ടാ.
2: അതെ, അപ്പൊ അതുകൊണ്ട് കുറച്ച് കൂടുതലായിരുന്നു.
0: ഓക്കെ ഓക്കെ.
2: പിന്നെ അഹല്യ കുടുംബാംഗങ്ങൾക്കെല്ലാം എന്റെ തിരുവോണ ആശംസകൾ.
0: ഓക്കെ, ഞങ്ങളുടെ എല്ലാവരുടെയും വക ഓണാശംസകൾ ചേട്ടനും അറിയിക്കുന്നു. എവിടം വരെ എത്തി തിരുവോണം? എല്ലാം ആഘോഷിക്കാൻ
2: പൂക്കളം ഇട്ട് കഴിഞ്ഞു. പിന്നെ സദ്യ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു.
0: ഓക്കെ ഓക്കെ.
2: ഭാര്യയും കുട്ടികളൊക്കെ ചെയ്യുന്നു. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് അങ്ങനെ തിരിഞ്ഞു നോക്കില്ല.
0: നോക്കില്ല, എനിക്ക് തോന്നുന്നു നോക്കാത്തതാണ് നല്ലതെന്നല്ലേ.
2: അതെ, അവിടെ പോയി കഴിഞ്ഞ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കണ്ട, അവരവരുടെ
0: സൗകര്യം. നല്ലൊരു ദിവസമായിട്ട് വെറുതെ എന്തിനാ. അപ്പൊ എന്തായാലും ചേട്ടാ സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ഓണം കേട്ടോ. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ശ്രീ കേരള ചേട്ടനാണ്. അപ്പൊ ചേട്ടൻ ഈ പറഞ്ഞ പോലെ സദ്യയുടെ വട്ടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, അതാണ് സേഫ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരു സേഫ് മോഡിൽ ചേട്ടൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഓണമൊക്കെ ആഘോഷിച്ചോണ്ട്. എന്തായാലും സന്തോഷം, നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ.
3: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: ഞാൻ പാലക്കാട് ജിസിയാണ്.
0: ജിഷയാണ് സംസാരിക്കുന്നത്.
3: ജിസി
0: ജിസി.
3: അതെ
0: ജിസി, ഹാപ്പി ഓണം.
3: ഹാപ്പി ഓണം.
0: എവിടെ വരെയായി ഓണത്തിന്റെ പരിപാടികളൊക്കെ?
3: പരിപാടി ഇങ്ങനെ ചെറുതായിട്ട് അവസാനിച്ചുകൊണ്ടിരിക്കുക. പൂക്കളം ഇടുന്നു, ഇനി സദ്യക്ക് വേണ്ടിട്ട് തയ്യാറെടുപ്പാ.
0: തയ്യാറെടുപ്പാണ്. ആരാണ് അവിടെ മെയിൻ ആയിട്ട് സദ്യയുടെ ഒരു ഓണേശ്വരൻ? ആരാണ് സദ്യ?
3: അമ്മ തന്നെ. ഞാൻ പിന്നെ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു.
0: ഹെൽപ്പ് ചെയ്യുള്ളൂ. നമ്മള് ശരിക്കും ചെയ്യണം, നമ്മളെല്ലാരും കൂടെ വേണം സദ്യയൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. നമ്മളെല്ലാരും കൂടെ അല്ലേ സദ്യ കഴിക്കണേ അല്ലേ?
3: അതെ അതെ, ശരിയാ ശരിയാ. എല്ലാരും കൂടി ഒത്തുചേർന്നിട്ട് സദ്യ ഉണ്ടാക്കണം.
0: ഓക്കെ. ജിസി, ഈ പറഞ്ഞ പോലെ തിരയോണം ഉണ്ടോ അവിടെ? തിരഞ്ഞു നടക്കേണ്ട വരുന്നുണ്ടോ?
3: തിരുവോണം ഉണ്ട്, അതേപോലെ തിരുവോണം ഉണ്ട്, രണ്ടും കൂടി മിക്സ് ആണ്.
0: മിക്സ് ആണ്.
3: അറിയുന്നു, കുറച്ച് തിരുവോണം ആഘോഷിക്കുന്നു.
0: ആണോ? ഏതാണ് കൂടുതലുള്ളത്?
3: കൂടുതലും തിരുവോണം.
0: തിരുവോണമായിരിക്കണം, തിരുവോണം ആവണം, അതാണ് എന്റെ ഒരു ആഗ്രഹം. അപ്പൊ ജിസി ഇന്നത്തെ വിഷസ് പറയൂ. ആർക്കാ വിഷസ്?
3: എല്ലാവർക്കും ഓണാശംസകൾ. കൂട്ടുകൂടുന്ന എല്ലാവർക്കും.
0: ഓക്കെ, അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കൂ. ഹാപ്പി ഓണം. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ജിസിയാണ്. അപ്പൊ ജിസിക്ക് ഒരു കിഡിലൻ ഓണം വിഷസ് അറിയിച്ചുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം. ഹലോ.
4: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഹാപ്പി ഓണം.
4: ഹാപ്പി ഓണം.
0: ആരാണ് സംസാരിക്കണേ?
4: ഞാൻ മോഹനൻ, കുന്നത്തൂർമേട്.
0: എവിടം വരെ എത്തി തിരുവോണാഘോഷങ്ങൾ?
4: തിരുവോണം ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ ഞങ്ങളൊരു പായസം വെക്കും. പായസം വെച്ച് കഴിഞ്ഞ പിന്നെ പപ്പടം കാച്ചി ഉച്ചക്ക് തിരുവോണം അങ്ങോട്ട് ആഘോഷിച്ചാ മതി.
0: അതെല്ലേ, ഞങ്ങള്
4: അതേപടി നിക്കുകയാണ്. എല്ലാ ഐറ്റവും ആയി, ഓൾമോസ്റ്റ് എല്ലാം ആയി.
0: എല്ലാ ഇനിയിപ്പോ നമ്മളൊന്ന് ചെന്ന് ഇരുന്നാ മതി അല്ലേ, അതിന് സമയം
4: കൊടുത്താ മതി. പക്ഷെ പായസം കൂടെ ഉണ്ടാക്കണം, അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ്.
0: ഓക്കെ, ഏറ്റവും ഫേവറേറ്റ് പായസം ഏതാ മോഹനേട്ടന്റെ?
4: ഇന്ന് പരിപ്പ് പായസം.
0: പരിപ്പ് പായസം,
4: ചെറുപയർ പരിപ്പ് ഉണ്ട്.
0: ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് തിരുവോണം ആഘോഷിക്കുക. ഹാപ്പി ഓണം,
4: വെരി വെരി ഹാപ്പി ഓണം.
0: അപ്പൊ ആർക്കാ ഇന്നത്തെ വിഷസ്? സ്പെഷ്യൽ ആയിട്ട്
4: ഇന്ന് കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും, ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും
0: ഓക്കെ ഓക്കെ,
4: നല്ല ഓണം,
0: ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ അറിയിക്കാം. ടാറ്റാ, ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് മോഹനേട്ടനാണ്. അപ്പൊ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഹാപ്പി ഓണം വിഷസ് അറിയിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം. ഹലോ
5: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, കോള് ഡ്രോപ്പ് ആയിട്ടുണ്ട്. നമ്മൾ വിളിക്കുന്ന സമയത്തേ ഇവിടെ ഞാനിവിടെ ഇരുന്നിട്ട് ഹലോ പറയുമ്പോഴത്തേക്കും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിവിടെ ഹലോ ഹലോ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വേറെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ വിളിക്കുമ്പോൾ നമ്മൾ കോളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. റേഞ്ച് ഉള്ള സ്ഥലത്തു നിന്നൊക്കെ വിളിക്കാനായിട്ട് ശ്രമിക്കുക. ഹലോ, ഇതാരാണ്?
6: ഹലോ
0: ഹലോ,
6: ഗുഡ് മോർണിംഗ്,
0: ഹാപ്പി ഓണം. ഇതാരാ സംസാരിക്കണേ?
6: ഞാൻ സരസ്വതിയാണ്.
0: സരസ്വതി ടീച്ചറെ, എന്താണ് ഓണത്തിന്റെ പരിപാടികൾ? എവിടം വരെ എത്തി? തിരയോണാണോ തിരുവോണാണോ അവിടെ?
6: തിരയോണം ഇല്ല,
0: ഇല്ല,
6: തിരുവോണം തന്നെയാണ്.
0: തിരുവോണം തന്നെയാണ്. അപ്പൊ എവിടം വരെ എത്തി? ഇനിയിപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്?
6: ഇനി അടുക്കളയിൽ പണികള് തളയണം.
0: ഓക്കെ,
6: പൂക്കളെ വിട്ടു ചെയ്തോണ്ടിരിക്കുന്നത് തുടങ്ങി.
0: ഓക്കെ, നിങ്ങള് മൂന്നാള് നിങ്ങൾ എല്ലാരും കൂടിയിട്ടാണോ ചെയ്യണേ? അതോ ഇന്നത്തെ വിഷസ് പറഞ്ഞോളൂ വേഗം.
6: ഇന്ന് എല്ലാ അഹല്യ ശ്രോതാക്കൾക്കും, അഹല്യയിലെ നിങ്ങളെല്ലാവർക്കും, ആർജേസിനും അണിയറയിലുള്ള എല്ലാവർക്കും, പിന്നെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും, എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: ഓക്കെ, അതേപോലെ ഒരു ഹാപ്പി ഓണം. ഹാപ്പി ആയിട്ടിരിക്കും. ഞാനും വിഷ് ചെയ്യണു. ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് സരസ്വതി ടീച്ചറാണ്. സമയം 8 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആകുന്നുണ്ട്. ഇനി വളരെ കുറച്ച് സമയം നമ്മുടെ കൂടെയുള്ളൂ. അപ്പോ നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം. ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഹലോ അഭികുട്ടി, ഹാപ്പി ഓണം.
0: ഹാപ്പി ഓണം, ഹാപ്പി ഓണം.
7: വിളിച്ചിട്ട് ഞാൻ മാറുള്ളെന്ന് വിചാരിച്ച് വിളിച്ചതാ.
0: ഇരുന്നു അല്ലേ, ഫോൺ എടുത്ത് ഇരുന്നു ഒരു സ്ഥലത്ത്.
7: നീ ജോലി നടക്കുന്നു, ഓണം അല്ലേ?
0: അതെ. എവിടെ വരെ ചേച്ചി ഓണം പരിപാടികൾ?
7: രാവിലെ അമ്പലത്തിൽ പോയി, അവിടെ ഓണം ഒക്കെ ഇട്ടു, അത്തപ്പൂക്കളൊക്കെ ഇട്ടു, പാൽപായസം ഒക്കെ കുടിച്ചു, പിന്നെ വീട്ടിലോട്ട് വന്നു. ഇവിടെ ഹരിശ്രീ കുറിക്കുന്നു ഇവിടെ,
0: അവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ. വീട്ടില് തിരയോണമാണോ തിരുവോണമാണോ രണ്ടും കൂടെ മിക്സ് ആണോ, എന്താണ് അവസ്ഥ?
7: ഇന്ന് ഇന്ന് ഇത്തവണ ഞങ്ങക്ക് ഓണം വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് എന്താ പറയാ, വരുത്തലോണമാണ്.
0: അതെയോ, അതെന്താ? ഓക്കെ,
7: അപ്രതീക്ഷിതമായിട്ടൊരു മരണം സംഭവിച്ചു. പിന്നെ
0: വരുത്തലോണമാണ്. അപ്പൊ തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല, തിരയോണത്തിന്റെ ആവശ്യമില്ല, കാരണം നമ്മളെല്ലാം വരുത്തിയല്ലോ അല്ലേ.
7: രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം റെഡിയാക്കിയാ മതി.
0: ഓക്കെ ഓക്കെ. അപ്പൊ ചേച്ചി ഇന്നത്തെ വിഷസ് പറഞ്ഞോളൂ. ആർക്കാ വിഷസ്?
7: അഹല്യയിലുള്ള എല്ലാ കൂട്ടുകാർക്കും, പിന്നെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, പിന്നെ മലയാളികൾ എവിടെല്ലാം ഉണ്ടോ അവർക്കെല്ലാം
0: ഹാപ്പി ഓണം. ശരിയാണ്. ഇപ്പൊ എവിടെയൊക്കെ ഉണ്ടെങ്കിലും അവരെല്ലാരും നാട്ടിലേക്ക് എത്താൻ, വീട്ടിലേക്ക് എത്താൻ ശ്രമിക്കണ സമയമാണ്. അവര് മനസ്സുകൊണ്ടായിരിക്കണ സമയമാണ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള എല്ലാവർക്കും ഹാപ്പി ഓണം. നമ്മളെ വിളിച്ചത് അജിത് ചേച്ചിയാണ്. സമയം കൃത്യം 9 മണിയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. നമുക്ക് ലാസ്റ്റ് ഒരു കോളറിലേക്ക് കൂടെ പോവാം, എന്നിട്ട് നമുക്ക് പാട്ടുകളിലേക്ക് പോവാം, എന്നിട്ട് നമുക്ക് നോക്കാം ഇന്നത്തെ തിരുവോണം ലക്കി വിന്നർ ആരാണ് എന്നുള്ളത്. ഹലോ, ഗുഡ് മോർണിംഗ്.
8: നമസ്കാരമുണ്ട് കുട്ടിയേ.
0: നമസ്കാരമുണ്ട്.
8: 8 മണിക്ക് തുടങ്ങി വിളിയാണ്.
0: എന്റെ അമ്മേ, എത്രാമത്തെ കോളറാണെന്ന് അറിയാമോ?
8: ഞാനേ, ഞാൻ എന്റെ കോള് പറയട്ടെ. 25 ഇന്നലെ 30.
0: അതെ. ഓ, നമ്മൾ എത്ര പ്രാവശ്യം വിളിച്ചു എന്നുള്ളതാണോ?
8: അതെ,
0: ഇന്ന് ശാന്തി ചേച്ചി 25-ാമത്തെ കോളറാണ്. എന്റെ ടാർഗറ്റ് 25 ആയിരുന്നു. 25 പേരോട് ഇന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് തന്നെ.
8: എനിക്ക് ഞാൻ പറയട്ടെ, എനിക്ക് ഓണക്കോടി വേണ്ട, ഞാൻ എന്ത് വിചാരിച്ച് വിളിച്ചറിയോ? ഈ പാവ ആലപ്പുഴക്കാര് ഇവിടെ വന്നിട്ട് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി രാവിലെ 8 മണിക്ക് എണീറ്റ് ഒരു ചായയും കുടിച്ച്.
0: എനിക്ക് വയ്യ, ഞാൻ ചായ കുടിച്ചിട്ടില്ല, ഓർമ്മിപ്പിക്കല്ലേ.
8: ഒരു എനർജറ്റിക് ആയിട്ട് എന്നാ ചായ കുടിക്കാതെ ഒരു എല്ലാവരും സന്തോഷിപ്പിക്കാൻ വന്ന് ഇരുന്നല്ലോ ആ സീറ്റില്.
0: അതെ, ഇത് കഴിഞ്ഞാ ഞാനങ്ങ് പോകും കേട്ടോ, കഴിഞ്ഞു കഴിഞ്ഞാ ഞാനങ്ങ് പോവും.
8: രാവിലെ ആ ഞാൻ വെറുതെ ഇന്ന് ഉണ്ടാവില്ലേ ലൈവ് പറഞ്ഞ് വെറുതെ ഒന്ന് വെച്ചു നോക്കുമ്പോണ്ടല്ലോ നഷ്ടപ്പെട്ടു പോയേനെ,
0: ഒന്നും പറയാനില്ല അല്ലേ. അപ്പൊ ശാന്തി ചേച്ചി അവിടെ തിരയോണം ഉണ്ടോ? തിരഞ്ഞു നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ?
8: എന്റെ ചങ്ക് പറയുന്ന പോലെ വരുത്തോട്ടമാണ് ഇപ്പൊ. അത് തിരയിലൊന്നുമില്ല, എല്ലാവർക്കും ചീത്ത കിട്ടും എന്റെ ഇന്ന്. അത് കാരണം അവിടെ കറക്റ്റ് വെച്ചിരിക്കണം.

0: ജീവിതം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
1: 5-star BNCAP സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി, ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജുവലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: ഏവർക്കും ബാലതണ്ടപാണി ജുവല്ലേഴ്സിന്റെ ഓണാശംസകൾ. ബാലതണ്ടപാണി ജുവല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ.
4: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25-ഓളം നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 പേർക്ക് കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് August 23 ഞായറാഴ്ച വരെ മാത്രം. August 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
4: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
4: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
3: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
4: സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഓണം ആശംസിക്കുന്നു അഹല്യ ഫിൻഫോറെക്സ്.
5: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் since 1962.
6: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
7: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
8: എവിടെ നിന്ന് വാങ്ങിക്കണം?
7: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,00,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
8: പക്ഷേ കിട്ടാൻ സമയമെടുക്കൂലേ?
7: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
8: എന്നാ മൈജി തന്നെ പോവാം.
7: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ഏവർക്കും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
3: Powered by Swayam Vara Silks.
10: പൂരാടം മുതൽ നമ്മളിങ്ങനെ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓണായി ഓണം വിത്ത് ഒരു ഓണക്കോടി സമ്മാനമായിട്ട് നൽകുന്ന പരിപാടി. എന്തായാലും ഓണക്കോടി നിങ്ങൾക്ക് തരുന്നത് സ്വയംവര സിൽക്സ് ആണ്. ഓണായി ഓണം പവേർഡ് ബൈ സ്വയംവര സിൽക്സിൽ ഇന്നിപ്പോൾ ഈ തിരുവോണമായതുകൊണ്ട് തന്നെ എന്റെ കയ്യിൽ ഒരു അടിപൊളി ഓണക്കോടിയുണ്ട്. ഇതുവരെ കുറേ പേര് വിളിച്ചു, കുറേ പേർക്ക് സമ്മാനം ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, കുറേ പേർക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്നത്തെ ലക്കി വിന്നർ ആരാണ് എന്ന് നമുക്ക് ഇപ്പോൾ അറിയാൻ പറ്റും. ഒരു ചെറിയൊരു സമയത്തിന്റെ ഒരു വ്യത്യാസത്തിൽ നമുക്കത് അറിയാനായിട്ട് പറ്റും. റെഡിയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ലോട്ട് എടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ രാവിലെ തൊട്ട് നോക്കുമ്പോഴത്തേക്കും 25 കോളേഴ്സ് ആണ് ഞാൻ ഇന്ന് അറ്റൻഡ് ചെയ്തത്. 25 കോളേഴ്സും ഭയങ്കര അടിപൊളിയായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ചില ആളുകൾക്ക് തിരയോണമുണ്ട്, ചിലർക്ക് തിരുവോണമുണ്ട്, ചിലർക്ക് അതിന്റെ മിക്സ് ആയിട്ടുള്ള ഓണമുണ്ട്. അപ്പൊ എല്ലാം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തിരുവോണത്തിന്റെ ഒരു സർപ്രൈസ് ആണ് നിങ്ങൾക്ക് സ്വയംവര സിൽക്സിന്റെ അടിപൊളി ഒരു ഓണക്കോടി. അപ്പോ ഓണം ഡബിൾ ഹാപ്പി ായിട്ട് ഈ ഓണക്കോടി ഇന്ന് ആർക്കാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്, ആർക്കാണ്, ആരാണ് ആ ഒരു ലക്കി വിന്നർ എന്ന് നമുക്ക് നോക്കാം. എന്റെ കയ്യിൽ ഈ 25 പേരുകളുണ്ട്. അപ്പൊ ഇതിൽ ഒരാളെ ഞാൻ സെലക്ട് ചെയ്തേക്കാണ് കേട്ടോ. ഒരാളുടെ പേര് ഞാൻ ഇങ്ങനെ കയ്യിൽ എടുത്തിട്ടുണ്ട്, എന്റെ കയ്യിൽ ആ ഒരു ചിറ്റുണ്ട്. ആരാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ ആരായിരിക്കും എന്നുള്ളത്? ഈ ഓണത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഗസ് ഒക്കെ ചെയ്യാൻ പറയുന്നത് അത്ര സെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ ഇവിടെ എനിക്കിപ്പോ ഇത് കേൾക്കാൻ തന്നെ സമയമില്ല, അപ്പോഴാണ് ഇത് എത്ര പരിപാടി ഉണ്ടെന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ കേട്ടിട്ട് അറിഞ്ഞിട്ട് അങ്ങോട്ട് പോവായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്തായാലും എന്റെ കയ്യിൽ ആളുടെ പേരുണ്ട്. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, ഇന്നത്തെ ഓണായി ഓണം പവേർഡ് ബൈ സ്വയംവര സിൽക്സിന്റെ വിന്നർ ഈസ് നൺ അനദർ ലക്ഷ്മി ചേച്ചിയാണ്. ലക്ഷ്മി ചേച്ചി ഫ്രം പുത്തൂർ, ലക്ഷ്മി പുത്തൂർ എന്നാണ് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ ലക്ഷ്മി ചേച്ചി ഇന്നത്തെ വിന്നർ ആയിരിക്കുകയാണ്. കൺഗ്രാചുലേഷൻസ്, ഡബിൾ ഹാപ്പി ആയിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ തിരുവോണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ വൺസ് അഗെയിൻ ഹാപ്പി ഓണം ആൻഡ് കൺഗ്രാചുലേഷൻസ് പറഞ്ഞുകൊണ്ട് നമുക്കിനി മെസ്സേജസിലേക്ക് പോകണം. ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പോഴും കോള് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, എനിക്ക് കോൾസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ള ഒരു ഓണ ആശംസകൾ എന്നുള്ളത് വേഗം ടൈപ്പ് ചെയ്തിട്ട് 8281509000 എന്ന നമ്മുടെ നമ്പറിലേക്ക് ഷട്ടപ്പടയെന്ന് മെസ്സേജ് അയച്ചോളൂ. ആദ്യത്തെ മെസ്സേജ് വായിച്ചിട്ട് നമുക്ക് നേരെ ഒരു പാട്ടിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് അഹല്യ, ഇന്ന് ഞങ്ങളുടെ 19th വെഡിങ് ആനിവേഴ്സറി ആണ്. അഹല്യ റേഡിയോയിലൂടെ ഞങ്ങളെ വിഷ് ചെയ്യാമോ? സന്തോഷ് ആൻഡ് സൗമ്യ, മക്കൾ യഥാർത്ഥ് കിഷൻ, സ്ഥലം വെണ്ണക്കര, പാലക്കാട്. ഓക്കെ, അപ്പൊ ഇന്ന് 19th വിവാഹ വാർഷിക ദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട സന്തോഷേട്ടൻ ആൻഡ് സൗമ്യ ചേച്ചി രണ്ടു പേർക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ് ഒരുപാട് സ്നേഹത്തോടെ. അപ്പോൾ ഓണാശംസകൾ കൂടെ അറിയിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും തിരുവോണാശംസകൾ എന്നുകൂടെ മെസ്സേജിലുണ്ട് കേട്ടോ. അപ്പം എന്തായാലും അടിപൊളിയായിട്ട് ഇനിയും ഒരുപാട് കാലം ഇണക്കങ്ങളും പിണക്കങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പൊളിച്ച് അടിച്ച് പൊളിച്ച് ജീവിക്കാനായിട്ട് പറ്റട്ടെ എന്ന് കൂടെ വിഷയമാണ്. രണ്ടു പേർക്കും വൺസ് അഗെയിൻ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിച്ചുകൊണ്ട് അടുത്തൊരു മെസ്സേജിലേക്ക് കൂടെ പോവാം. ഒരുപാട് ഓണാശംസകൾ മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. മിക്ക മെസ്സേജും പേരൊന്നും ഇല്ലാതെ ഓണാശംസകൾ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജസ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുള്ള എല്ലാവർക്കും ഹാപ്പി ഓണം വിഷസ് അറിയിക്കുന്നു. രാജു ഫ്രം തുറവൂർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇന്ന് തിരുവോണം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചേക്കാണ്. അപ്പോൾ ഹാപ്പി തിരുവോണം വിഷസ് അറിയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ രേഖ അയച്ചിട്ടുള്ള മെസ്സേജാണ്, സുപ്രഭാതം. നന്മയുടെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും 1000 തിരുവോണാശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. അപ്പൊ രേഖയ്ക്കും ഒരു കിടിലൻ ഓണാശംസകൾ അറിയിക്കുകയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ മഹേഷേട്ടൻ അയച്ചിട്ടുള്ള മെസ്സേജാണ് ഫ്രം റിയാദ്. ഹായ് അഭിരാമി, സുപ്രഭാതം, ഓണാശംസകൾ. ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഈ ഓണക്കാലം എല്ലാവരുടെയും ജീവിതത്തിൽ സ്നേഹവും സമാധാനവും നിറയ്ക്കട്ടെ. അഹല്യയിലെ എല്ലാ ആർജീസിനും അണിയറ പ്രവർത്തകർക്കും ചങ്ങാതിക്കൂട്ടത്തിലെ എല്ലാവർക്കും സ്നേഹപൂർവ്വം ഓണാശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് റിയാദിൽ നിന്നും മഹേഷേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈ മെസ്സേജിൽ മുഴുവൻ കുറെ നല്ല പൂക്കളുടെ ഇമോജീസ് ഒക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട് മഹേഷേട്ടൻ. അപ്പൊ മഹേഷേട്ടനും ഒരു നല്ലൊരു ഓണാശംസകൾ അറിയിക്കുകയാണ്. ഹാപ്പി ആയിട്ടിരിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്തൊരു സോങ്ങിലേക്ക് പോവാണ്. ഇത് ഓണായി ഓണം, പവർഡ് ബൈ സ്വയംവര സിൽക്സ്.
11: നെഞ്ചിൽ പഞ്ചാരപ്പാലല്ല തേനല്ല പൊള്ളുന്ന തീക്കനലാ

അങ്ങനെ സുമതി വളവ് എന്ന സിനിമയിലെ പാട്ടൊക്കെ കേട്ട് നമ്മളിതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനിയും മറ്റ് മെസ്സേജസിലേക്കൊക്കെ പോകണം. അപ്പൊ എപ്പോഴും മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അയച്ചോളൂ. സമയം നോക്കുമ്പോൾ 9:20 ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. അങ്ങനെ നമ്മൾ കാത്തു കാത്തിരുന്ന തിരുവോണ ദിവസം അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സെലിബ്രേഷൻസിലൂടെ. ഇതിപ്പോ ചില പല വീടുകളിലും തിരുവോണം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഓരോ ഒരുക്കങ്ങളിലേക്ക് കടക്കുന്ന ആളുകളെ ഉള്ളൂ. ചില ആളുകൾ എല്ലാം സെറ്റായിട്ട് ഇനി സദ്യയൊക്കെ കഴിക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ മുതൽ നമ്മൾ കുറെ ചിരിച്ചു, സംസാരിച്ചു, വിഷസ് പറഞ്ഞു, മുണ്ടെവിടെ മുതൽ പായസം എവിടെ വരെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമൊക്കെ കിട്ടിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ് ഈ തിരയോണത്തിന്റെ ആളുകൾക്കൊക്കെ. അപ്പോ ചിലരുടെ വീട്ടിൽ ഇന്ന് തിരുവോണമായിരുന്നു, ചില ആളുകളുടെ വീട്ടിൽ തിരയോണമായിരുന്നു. പക്ഷെ ഒരു കാര്യത്തിൽ എല്ലാവരും സെയിം ആണ്, ഓണം ഫുൾ ഓൺ ആയിരുന്നു. ഇത് ഓൺ ആയി ഓണം പവർഡ് ബൈ സ്വയംവര സിൽക്സ്. ഇനി മെസ്സേജസിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രേമമ്മയുടെ മെസ്സേജ് ഉണ്ട്. അബിക്കുട്ടി, തിരുവോണ ആശംസകൾ, സദ്യ റെഡിയാണ്, ഇനി ചോറ് മാത്രമേ വെക്കാനുള്ളൂ. ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും തിരുവോണ ആശംസകൾ, സ്നേഹത്തോടെ പ്രേമമ്മ അയച്ചിട്ടുള്ള മെസ്സേജാണ്. പ്രേമമ്മയ്ക്കും ഒരു നല്ല ഹാപ്പി തിരുവോണം വിഷസ് അറിയിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അബി, ഞാൻ മുരളി പ്രകാശ് കോട്ടായി. ആദ്യമായി തിരുവോണം ആശംസകൾ അഹല്യ ടീമിലുള്ള എല്ലാവർക്കും, പിന്നെ അഹല്യ കേൾക്കുന്ന എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ടാണ് മുരളിയേട്ടന്റെ മെസ്സേജ്. അപ്പം മുരളിയേട്ടനും ഫാമിലിക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ അറിയിക്കുകയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് മഹിയാണ്. ഹായ് അഹല്യ എഫ് എം ആൻഡ് അഭിരാമി, ഹാപ്പി തിരുവോണം. ഞാൻ മലമ്പുഴയിൽ നിന്ന് മഹി. അഹല്യയുടെ എല്ലാ നന്മ ഹൃദയങ്ങൾക്കും 1000 ഓണാശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് മഹിയുടെ മെസ്സേജ്. മഹിക്കും ഒരു കിട്ടിലൻ ഓണം വിഷസ് അറിയിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ചന്ദ്രേട്ടൻ ഒരു മെസ്സേജ് കൂടെ അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓണം ആശംസകൾ. നമസ്കാരം ആർ ജെ അഭിരാമി, ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ ഫ്രം കോയമ്പത്തൂർ. ഞാൻ വിളിച്ചിരുന്നു, എന്റെ വീട്ടിൽ പൂക്കളത്തിന്റെ ഒരു ഫോട്ടോ ഞാൻ അയക്കുന്നുണ്ട്. ഇന്നത്തെ എന്റെ വിഷസ് എന്റെ ഭാര്യ നന്ദിനിക്ക്, മക്കൾ വൃന്ദ, അർച്ചന, പേരക്കുട്ടി ഇഷ, മരുമകൻ സന്തോഷ്, ഇവർക്ക് എല്ലാവർക്കും ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ പറഞ്ഞ പോലെ ഭാര്യ നന്ദിനിക്കും, വൃന്ദയ്ക്കും, അർച്ചനയ്ക്കും, ഇഷയ്ക്കും, സന്തോഷിനും ഒക്കെ ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്യണു. ചന്ദ്രേട്ടന്റെ അത്തപ്പൂക്കളം നല്ല ഭംഗിയുണ്ട്, കാണാനായിട്ട് ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് നമുക്ക്. താങ്ക് യു സോ മച്ച്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഈ തിരുവോണ പുണ്യദിനത്തിൽ നിരയും സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതം നിറയട്ടെ, തിരുവോണാശംസകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പിക്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. സുരേഷ് ഏട്ടന്റെ മെസ്സേജാണ്. സുരേഷ് ഏട്ടന്റെ ഹീറോ ആയിട്ടുള്ള സുരേഷ് ഏട്ടന്റെ അച്ഛന്റെ പിറന്നാളാണ് ഇന്ന്. അപ്പോൾ അച്ഛന്റെ ഒരു ഫോട്ടോ കൂടെ അയച്ചു തന്നിട്ടുണ്ട്. വളരെ രസമുണ്ടാവും ഒരു ഫോട്ടോ കാണാൻ. ഹാപ്പി ഓണം നിളക്കുട്ടി ആൻഡ് ഗുഡ് മോർണിംഗ് അഹല്യ എന്നിവിടെ മെസ്സേജിലുണ്ട്. ഓക്കെ, അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ഓണം വിഷസ് അറിയിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് മണിമേഖല ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഹരിയേട്ടന് വിഷസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹരിയേട്ട, ഹാപ്പി ബർത്ത്ഡേ വിഷസ്. എല്ലാവർക്കും തിരുവോണ ആശംസകൾ. ബൈ മണിമേഖല ഹരിദാസ്. മണിമേഖല ചേച്ചിക്കും തിരുവോണ ആശംസകൾ അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് ശിവൻചേട്ടന്റെ മെസ്സേജാണ്. എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും, അഹല്യ ഫാമിലിയിലുള്ള എല്ലാ പ്രിയമിത്രങ്ങൾക്കും ഹൃദ്യമായ തിരുവോണ ആശംസകൾ. സ്നേഹത്തോടെ പുതുനഗരത്തു നിന്നും ശിവൻചേട്ടൻ. ശിവൻചേട്ടനും ഒരു നല്ലൊരു ഓണാശംസകൾ അറിയിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് നദീർത്തയാണ്. അഭിമോളെ, ഇന്നെന്റെ കൊച്ചുമകൾ മുത്തുമ ണിയും മോളെ ഉപ്പച്ചിയുടെ രാജകുമാരിയായ മെഹമോളുടെ 6-ാമത്തെ ജന്മദിനമാണ്. പ്രാർത്ഥനയോടെ ഞങ്ങൾ എല്ലാവരുടെയും ആശംസകൾ പൊന്നുമോൾക്ക് അറിയിക്കുന്നു. അഭിമോൾക്ക് പ്രിയം നിറഞ്ഞ എല്ലാ ആർ ജെ മുത്തുമണികൾക്ക്, അണിയറ പ്രവർത്തകർക്ക്, കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കൂടെ അറിയിച്ചിട്ടുണ്ട് നദീർത്ത. അപ്പോൾ മെഹമോളുടെ ഒരു പിക്ചർ കൂടെ അയച്ചിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ അയച്ചിട്ടുണ്ട്. അപ്പോൾ മെഹയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഉഷ ചേച്ചി അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അബിക്കുട്ടി, അഹല്യയിലുള്ള എല്ലാവർക്കും തിരുവോണ ആശംസകൾ എന്നാണ് ഉഷ ചേച്ചി പറയണേ. താങ്ക് യു സോ മച്ച് ഉഷ ചേച്ചി. ചേച്ചിക്കും ഒരു നല്ല ഹാപ്പി തിരുവോണം വിഷസ് അറിയിക്കുകയാണ്. അടുത്ത മെസ്സേജ്, എഫ് എമ്മിലുള്ള എല്ലാവർക്കും ഹാപ്പി ഓണം എന്ന് പറഞ്ഞിട്ട് പേരില്ലാതെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഈ മെസ്സേജ് അയച്ചയാൾക്കും നല്ലൊരു തിരുവോണം ഡേ വിഷസ് അറിയിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കിയാൽ കവിത ചേച്ചിയുടെ ഒരു മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ്, സ്നേഹവും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു ഓണക്കാലം എല്ലാവർക്കും ആശംസിക്കുന്നു. അബി, ഈ തിരക്കിലും ഞാൻ വിളിച്ചു ഇന്നലെയും മിനിഞ്ഞാന്നും, പക്ഷേ ഇന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നാളെ കൂടെ ട്രൈ ചെയ്യും. നാളെയും നമ്മൾ ഓണം ഓണായി ഓണം പവർഡ് ബൈ സ്വയംവര സിൽക്സ് ആയിരിക്കും. നാളത്തെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ആയിരിക്കും. അപ്പോൾ പൂരാടം മുതൽ അവിട്ടം വരെ ഓണക്കോടി സമ്മാനം നൽകുന്ന പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നേരത്തെ തന്നെ വിളിക്കൂ, കവിത ചേച്ചിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. നല്ല
ഇതൊരു ഓണ ദിവസം കൂടെ വിഷയമാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹാപ്പി ഓണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു പേരൊന്നും ഇല്ലാത്ത ഒരാൾ മെസ്സേജ് അയച്ചേക്കാണ്. താങ്ക് യു സോ മച്ച്, നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് മായ ഫ്രം പത്തിരിപ്പാൽ അയച്ചിട്ടുള്ള മെസ്സേജാണ്. അഹല്യ എഫ് എമ്മിലെ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. ഞാൻ മായ പത്തിരിപ്പാൽ. അപ്പം മായ ഫ്രം പത്തിരിപ്പാലയ്ക്കും ഹാപ്പി ഓണം വിഷസ് അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷക്കീല ചേച്ചിയാണ്. ഡാർലിംഗ് ഗുഡ് മോർണിംഗ്. ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. നാട്ടിൽ പോകണ്ടേ ഓണം ആഘോഷിക്കാൻ? പോണം, ഇത് കഴിഞ്ഞിട്ട് വേണം പോവാൻ. ഞങ്ങൾക്കുള്ള സദ്യ സ്നിഷയുടെ വീട്ടിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ അനിതയുടെ വീട്ടിലായിരുന്നു. മോൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ട്. എങ്ങോട്ട് പോകണം എന്ന് എനിക്ക് അറിയണില്ല എന്ന് പറഞ്ഞിട്ടാണ് ഷക്കീല ചേച്ചിയുടെ മെസ്സേജ്. എൻ്റെ അമ്മേ, ഞാനും കൂടെ വരട്ടെ എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ എല്ലായിടത്തും പോയിട്ട് വരായിരുന്നു. എന്തായാലും ആഘോഷം അടിപൊളിയാണ്. ലോകത്തുള്ള സകല മാന മലയാളികൾക്കും ചങ്ങാതിക്കൂട്ടത്തിലെ ചങ്കുകൾക്ക്, കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലുള്ള എല്ലാ ചങ്കുകൾക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഡാർലിംഗ് ലൈവ് കഴിഞ്ഞത് ഓടിക്കും ആലപ്പുഴയിലേക്ക് എന്നാണ് പറയുന്നത്. ഞാൻ ഓടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ശരിക്കും ഞാൻ ഇങ്ങനെ നിന്നുകൊണ്ടാണ് സംസാരിക്കണത്. ഓടി അങ്ങോട്ട് പോവാലോ ഇത് കഴിയുമ്പോഴേ. എഫ് എമ്മിലുള്ള എല്ലാവരോടും ആശംസകൾ പറയണേന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട് ഷക്കീല ചേച്ചി. താങ്ക് യു സോ മച്ച് ചേച്ചി, നല്ലൊരു ദിവസം ചേച്ചിക്ക് വിഷയമാണ്. കൺഫ്യൂഷനൊക്കെ മാറിയിട്ട് എനിക്ക് തോന്നുന്നു ഇത് ലോട്ടിട്ട് തിരഞ്ഞെടുക്കേണ്ടി വരും എവിടെ പോയി ഓണസദ്യ കഴിക്കണം എന്നുള്ളത്. ഷക്കീല ചേച്ചിക്കും ഫാമിലിക്കും ഹാപ്പി ഓണം വിഷസ് അറിയിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹാപ്പി ഓണം ആശംസകൾ എല്ലാവർക്കും നിഷാന്ത് ഫ്രം മലയാളപ്പുഴ പത്തനംതിട്ട, സ്പെഷ്യൽ ആയിട്ട് അഹല്യയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിഷാന്ത് ട്രാവലിംഗ് ബാക്ക് ടു ഹോം ആണെന്നാണ് തോന്നുന്നത്. എനിക്ക് അതിൻ്റെ പിക്ചേഴ്സൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. നിഷാന്ത് ഹാപ്പി ഓണം. അടുത്ത മെസ്സേജ് ഒരു താങ്ക് യു മെസ്സേജ് അയച്ചിരിക്കുന്നതാണ്. സൗമ്യ അയച്ചിട്ടുള്ള മെസ്സേജാന്ന് തോന്നുന്നു. എന്തായാലും സൗമ്യ, യു ആർ വെൽക്കം ആൻഡ് വൺസ് അഗെയിൻ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഇന്ദിര ചേച്ചി അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഭിക്കുട്ട. അഹല്യ ടീമിനും അഹല്യ കേൾക്കുന്ന എല്ലാ പ്രിയ സ്നേഹമിത്രങ്ങൾക്കും ഒപ്പം അഭിക്കുട്ടനും കിടിലൻ ഓണാശംസകൾ. ഇവിടെ തിരുവോണവും ഉണ്ട് തിരയോണവും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും സുരേഷിന്റെ അച്ഛന് മണിമേഖലയുടെ ഹരിയേട്ടന് പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. സ്നേഹത്തോടെ ഇന്ദിര ചേച്ചി. ഓക്കെ, ഇന്ദിര ചേച്ചി പറയുന്നത് അവിടെ തിരുവോണം മാത്രമല്ല തിരയോണം ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇന്ദിര ചേച്ചിക്കും ഹാപ്പി ഓണം വിഷസ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ശില്പയാണ്. ഗുഡ് മോർണിംഗ് അഹല്യ, ഹായ് അബി. പൂക്കളത്തിന്റെ നിറവും ഓണസദ്യയുടെ രുചിയും ഒത്തുചേരലിന്റെ മധുരവും നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ശില്പയുടെ മെസ്സേജ്. അപ്പോൾ ശില്പയ്ക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ വീണ്ടും ഒരു ഹാപ്പി ഓണം വിഷസ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ പേരൊന്നും വെച്ചിട്ടില്ല. അടുത്തൊരു മെസ്സേജ് ജഗദീഷ് അയച്ചിട്ടുള്ള മെസ്സേജാണ് ഫ്രം പാലക്കാട്. ഗുഡ് മോർണിംഗ് അഭിരാമി, ലൈവ് എനിക്കിഷ്ടമായി, വിളിക്കണമെന്നുണ്ടായിരുന്നു, നമ്പർ അറിയില്ല എന്ന്. ആഹാ, കൊള്ളാലോ, എന്തായാലും സാരമില്ല, നാളെ വിളിച്ചോളൂ. 8281509000 ആണ് നമ്മുടെ നമ്പർ. 8281509000. ജഗദീഷിന് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞുതരാം. 8281509000. നാളെ കൃത്യം 8 മണിക്ക് ഓൺ ആയി ഓണം പവേർഡ് ബൈ സ്വയംവര സിൽക്സ് ഉണ്ടാവും. അപ്പം നാളേക്ക് വിളിക്കൂ, സമ്മാനം കിട്ടട്ടെ എന്നുകൂടെ വിഷയണു. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് അജിത ചേച്ചിയാണ്. സുരേഷിന്റെ അച്ഛനും മണിമേഖലയുടെ ഹരിയേട്ടനും പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കണേ. താങ്ക് യു സോ മച്ച് അജിത ചേച്ചിക്കും, നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയമാണ്. അപ്പം മെസ്സേജസ് എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്, ഇപ്പോഴും കോൾസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു തിരുവോണ ദിവസം വിഷയമാണ്. സമയം 9 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. നമ്മുടെ കൂടെ ഈ ഓണം നമ്മളിന്ന് ഫുൾ സെലിബ്രേറ്റ് ചെയ്തുള്ളൂ. രാവിലെ 8 മണി തൊട്ട് നമ്മൾ ഈ ഒരു നേരം വരെ ഫുൾ ഓൺ പവറിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ തെരച്ചിലൊക്കെ മാറ്റിവെച്ച് തിരുവോണത്തിലേക്ക് എത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ കൂടെ ഈ ഓണം സെലിബ്രേറ്റ് ചെയ്ത ഓരോരുത്തർക്കും, ഓരോ ആളുകൾക്കും, വിളിച്ചവര്, മെസ്സേജ് അയച്ചവര്, വിഷസ് പറഞ്ഞവര്, സമ്മാനം കിട്ടിയവരുണ്ട്, കിട്ടാതെ അടുത്ത ചാൻസ് കാത്തിരിക്കുന്നവരുണ്ട്, എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം. അപ്പൊ പൂരാടം മുതൽ ഇന്ന് വരെ നിങ്ങളുടെ ഓണം മോർണിംഗ്സിൽ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ഓണായി ഓണം പവേർഡ് ബൈ സ്വയംവര സിൽക്സ് നാളെയും ഉണ്ടാവണം നിങ്ങൾ എല്ലാവരും. അപ്പോ 8281509000 എന്ന നമ്പറിലേക്ക് വിളിക്കുക, വിഷസ് പറയാ. ലക്കി ഡ്രോ വിന്നർക്ക് കാത്തിരിക്കുന്നത് സ്വയംവര സിൽക്സ് നൽകുന്ന ഒരു കിടിലൻ ഓണക്കോടിയാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഓണം എന്ന് പറയുന്ന ഒരു ദിവസം മാത്രമല്ലല്ലോ, ഒരു മനസ്സ് നിറയെ സന്തോഷം ഉണ്ടാക്കാനുള്ള, ഒരു ഓർമ്മകൾ നമ്മൾ നെയ്തെടുക്കാനുള്ള ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് ഇന്ന് സദ്യ കഴിക്കുന്ന സമയത്ത് ഒരു സ്പൂൺ എക്സ്ട്രാ പായസം എടുക്കണം. ചിരിക്കുമ്പോൾ കുറച്ചുകൂടെ ലൗഡായിട്ട് ചിരിക്കണം. കൂടെയുള്ളവരെ കുറച്ചുകൂടെ ഒന്നൊക്കെ സ്നേഹിക്കാനൊക്കെ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൺസ് എഗെയിൻ ഹാപ്പി ഹാപ്പി ഹാപ്പി തിരുവോണം വിഷസ് അറിയിച്ചുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ് ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ?
1: നോക്കാം, ചിലപ്പോ രസമായിരിക്കും.
0: പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേന്നാണെങ്കിലും പറഞ്ഞാ മതി, ഞാൻ ഉറങ്ങാതെ വെയിറ്റ് ചെയ്തോളാം.
1: എബിക്കും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു ടോസ് ഇട്ട് നോക്കിയിട്ട് പറഞ്ഞു.

0: ഏവർക്കും സൗമ്യ സിൽക്സിന്റെ കളർഫുൾ ഓണാശംസകൾ.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star BN cap സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: എന്തേട്ടാ ഒരു വിഷമം?
6: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
5: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
6: അതെവിടുന്ന്?
5: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
7: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ദൃശ്യ ബാർബൽസ്. ദൃശ്യ ബാർബൽസ്, അഞ്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, നിയർ ഗവൺമെന്റ് കോളേജ്, ചിറ്റൂർ.
9: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
10: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
11: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാരിസ്.
12: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
11: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാരിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
13: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: വീട്ടിൽ ഈ ഡയലോഗ് കേട്ടിട്ടുണ്ടോ? അയ്യോ പ്രായമായി, ഇനി എനിക്ക് പഠിക്കാൻ പറ്റില്ല, പ്രായത്തിന്റെ ഒരു ഓർമ്മ പെശകാണ്, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചുമകനെ അല്ലെ പേരക്കുട്ടിയെ വിളിക്കുന്ന അച്ഛനുണ്ടാവും, റിമോട്ട് എവിടെയാണെന്ന് മറന്നു പോകുന്ന അമ്മമാരുണ്ടാവും. അത് കണ്ട് നമ്മളും ഫുൾ കോൺഫിഡൻസിൽ പറയും, ആ ഏജ് ആയല്ലോ, അവർക്ക് പ്രായമായില്ലേ, അതാണ് ഓർമ്മയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അമ്മയ്ക്ക് പ്രായമായി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട് മക്കളെ, പ്രായം കൂടുന്നത് തലച്ചോറിന്റെ ഫുൾ സ്റ്റോപ്പ് അല്ല, അവിടെ ഒരു കോമ നമ്മൾ ഇടേണ്ട സമയമാണ്. കാലിഡോസ്കോപ്പ് ആണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. നമുക്കത് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ കേൾക്കാം, എന്നിട്ട് നമുക്ക് തിരുവോണത്തിന്റെ വിശേഷങ്ങളിലേക്കൊക്കെ പോണം. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ അമ്മുമ്മയ്ക്കൊക്കെ, ചില അമ്മമ്മമാർക്കും അപ്പൂപ്പന്മാർക്കും ഒക്കെ 200 പേരുടെയൊക്കെ ഫോൺ നമ്പർ ചിലപ്പോൾ മനപ്പാടായിരിക്കും. ഇപ്പോൾ അച്ഛന് ചിലപ്പോൾ 1998 ക്രിക്കറ്റ് സ്കോർ വരെ, അന്ന് വിക്കറ്റ് പായിച്ചത്, ആരൊക്കെയായിരുന്നു ക്രീസിലുണ്ടായിരുന്നത്, ഇതൊക്കെ ഓർമ്മ വരും. പക്ഷേ ചിലപ്പോൾ വൈഫൈ പാസ്വേഡ് മാത്രമായിരിക്കും ഓർമ്മയില്ലാത്തത്. അപ്പോൾ പ്രശ്നം ബുദ്ധിക്കുറവിൻ്റെ അല്ല, ബുദ്ധിശക്തി ഇല്ലാത്തതിൻ്റെ അല്ല, ബുദ്ധിയില്ലായ്മയുടെ അല്ല, പരിശീലനം കിട്ടാത്തതാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. അമേരിക്കയിലെ ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ സെന്റർ ഫോർ ബ്രെയിൻ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തിയ സ്റ്റഡീസ് പറയുന്നത്, കൃത്യമായ തലച്ചോറിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജീവിതത്തിന്റെ അവസാനം വരെ ബുദ്ധിശക്തി മെച്ചപ്പെടാമെന്നാണ്. അതായത് 25 പഠിക്കുന്നത് മാത്രമല്ല, 55 പിയാനോ പഠിക്കാം, 65 ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങാം, 75 സ്മാർട്ട് ഫോൺ മാസ്റ്ററാകാം, AI പഠിക്കാം. തലച്ചോറ് ഒരു ബാറ്ററിയല്ല, ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതൽ ശക്തമാകുന്ന മസിലാണ്. ഇനി ഒരു, അതായത് ചെറിയ ചലഞ്ചസ് ഒക്കെ ഇടയ്ക്ക് നമ്മൾ കൊടുത്തു നോക്കണം നമ്മുടെ ബ്രെയിനിന്. ഒരു പുതിയ വാക്ക് പഠിക്കാം, ഇടത് കൈകൊണ്ട് പല്ല് തേക്കാൻ പഠിക്കാം, ഒരു കവിത മനഃപ്പാഠം പഠിക്കാം, അല്ലെങ്കിൽ പാട്ട് മനഃപ്പാഠം പഠിക്കാം, അല്ലെങ്കിൽ അമ്മയോടൊരു പുതിയ റീൽ എങ്ങനെ എടുക്കാമെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെ നമ്മൾ പരിശീലനത്തിലൂടെ നമ്മുടെ ബ്രെയിനിന് ഇങ്ങനെ ഓരോ ഫങ്ഷൻസ് നൽകിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഷാർപ്പാവും. ഈ പ്രായമാകുമ്പോഴത്തേക്കും ഉള്ള ഒരു പ്രശ്നമില്ലേ, ബുദ്ധിശക്തി കുറയുന്നത് അല്ലെങ്കിൽ ഓർമ്മയില്ലാത്തത്, ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റും. വയസ്സ് കലണ്ടറിലാണ് കൂടുന്നത്, പക്ഷെ നമ്മുടെ കഴിവ്, ബുദ്ധിശക്തി ഉൾപ്പെടെയുള്ള കഴിവ് പരിശീലനത്തിലൂടെ കൂടി കൂടി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ചിങ്ങമാസത്തിലെ ഈ ദിവസം രാവിലെ മനസ്സിനും കൂടെ അപ്ഡേറ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ പാട്ടിലേക്ക് പോവാണ്. കാലിഡോസ്കോപ്പ് ആണ്, കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ് ആയിട്ട് കൂടെ ഞാൻ അഭിരാമി ഉണ്ട്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: തിരുവോണമായിട്ട് എന്താ പരിപാടി എന്ന് പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ബെസ്റ്റ് ഓഫ് ഓൾ സീസൺസ് ആണ് ഈ ഓണം എന്ന് പറയുന്നത്. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും മലയാളികളെ സംബന്ധിച്ച് ഓണം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആഘോഷമാണ്. ഈ ഓണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ചില ആളുകൾ പറയും, പ്രായത്തിൻ്റെ കാര്യം പറയും, ഡയബറ്റീസ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, അതുകൊണ്ട് ഓണമൊക്കെ കുറച്ചാണ്, ഓണസദ്യയൊന്നും വലിയതായിട്ടില്ല, കാരണം ഈ പ്രശ്നങ്ങളുണ്ടല്ലോ എന്നിങ്ങനെ പറയും. ചോറ് കുറച്ച്, പായസം ഹാഫ് മതി, അച്ചാർ വേണ്ട, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ സത്യത്തിൽ ഓണ ദിവസം വയറ് നിറയെ സദ്യ ഉണ്ടില്ലെങ്കിൽ പിന്നെ എന്താണ് ഓണം, അല്ലേ? അതുകൊണ്ട് കുറ്റബോധം ഇല്ലാതെ സദ്യ ആസ്വദിക്കാനും കഴിച്ചിട്ട് അയ്യോ എഴുന്നേക്കാൻ പറ്റണില്ല, വയറ് ഫുള്ളായി, ഹെവിയായി എന്ന അവസ്ഥ ഒഴിവാക്കാനും എൻ്റെ കയ്യിൽ കുറച്ച് സൂപ്പർ ടിപ്സ് ഉണ്ട്. വേണോ ആ ടിപ്സ്? ആ ടിപ്സിലേക്ക് പോകുന്നതിന് മുന്നേ സദ്യ വിളമ്പുന്ന സ്പീഡിൽ തന്നെ കുറച്ച് കിടിലൻ പാട്ടുകൾ കേൾക്കാം. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഓണസദ്യ കഴിക്കുമ്പോഴേ അറിഞ്ഞും കണ്ടും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഓണസദ്യ കഴിക്കാൻ പറ്റും. ഡയറ്റ് നാളെ തുടങ്ങാം, പക്ഷെ ബുദ്ധി നമുക്ക് ഇന്ന് ഉപയോഗിക്കാം. ആദ്യത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ പഞ്ചസാരയ്ക്ക് ചെറിയൊരു അവധി കൊടുക്കാം. പായസത്തിൽ തെങ്ങിൻ ശർക്കരയോ പനങ്കൽക്കണ്ടോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മധുരവും കിട്ടും, നാടൻ ഫീലും കിട്ടും. പിന്നെ അവിയൽ ഉണ്ടാക്കുന്ന സമയത്ത് ഈ കുമ്പളങ്ങ, വെള്ളരിക്ക, ക്യാരറ്റ് ഇതൊക്കെ കുറച്ച് കൂടുതലാക്കണം. ചേനയും ഉരുളക്കിഴങ്ങും അല്പം കുറയ്ക്കാം. പിന്നെ അവസാനം അഞ്ചോ ആറോ തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് നന്നായി ഞെരടിയ കറിവേപ്പില. അയ്യോ, മണം കേട്ടാൽ തന്നെ ഒരു ഉരുള ചോറ് കൂടെ വേണമെന്ന് തോന്നും. പക്ഷേ ഈ കുമ്പളം, വെള്ളരി, ക്യാരറ്റ് കുറച്ച് കൂടുതൽ ഇടാൻ മറക്കില്ല. പിന്നെ പരിപ്പിലും ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. തേങ്ങ കുറച്ച് ചെറിയ ഉള്ളി അല്പം കൂട്ടി. രുചി ഒട്ടും കുറയില്ല, പക്ഷേ പരിപ്പ് ആരാ ഉണ്ടാക്കിയത് എന്ന ചോദ്യമാകും വീട്ടിൽ ഉയരുക. പച്ചടിക്കുള്ള തൈര് കടയിൽ നിന്ന് വാങ്ങുന്നതിന് പകരം തലേന്ന് വീട്ടിൽ തന്നെ ഉറയൊഴിച്ച് വെച്ചതാണെങ്കിൽ അതൊരു വേറെ ലെവലായിരിക്കും. ഇനിയും കുറച്ച് കിടിലൻ സദ്യ ടിപ്സ് എന്റെ കയ്യിലുണ്ട്. പോകരുത്, സ്റ്റേ ട്യൂൺ. കാരണം ഇന്ന് നമുക്ക് ഒന്നിച്ചിരുന്ന് ഓണസദ്യ കഴിക്കാനുള്ളതല്ലേ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അടുത്ത ബാച്ച് ഓണസദ്യ ഹാക്കിലേക്ക് പോകുമ്പോൾ തോരൻ വെക്കാറുണ്ട് നമ്മളെല്ലാവരും അല്ലേ. ഓണസദ്യയിൽ മസ്റ്റാണ് ഒരു തോരൻ. ഈ തോരൻ വെക്കുമ്പോൾ ബീൻസ് മാത്രം നോക്കണ്ട, വാഴക്കുമ്പോളോ വാഴപ്പിണ്ടിയോ ഒക്കെ ഒന്ന് പരീക്ഷിക്കാം. എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ ബീൻസ് അല്ലെങ്കിൽ ക്യാബേജ് ഇതൊക്കെ ആയിരിക്കും വെക്കുക, അല്ലെങ്കിൽ ക്യാരറ്റ് അല്ലേ. ഇതിന് പകരം നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വാഴപ്പിണ്ടി ഓർ വാഴക്കുമ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫൈബർ ഫുള്ളാവും, വയറും ഹാപ്പിയാവും. പിന്നെ പപ്പടത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും പപ്പടം പലർക്കും പല ആളുകൾക്കും വീക്ക്നെസ് ആണ്. 100-ൽ 90 പേർക്കും പപ്പടം വീക്ക്നെസ് ആണ്. പപ്പടം കിട്ടിയ അവിടെ നമ്മൾ വീടും സാഷ്ടാംഗം പ്രണമിക്കും. എണ്ണയിൽ കാച്ചുന്നതിന് പകരം ഈ പപ്പടം ചുട്ടെടുക്കാം, അതേ ക്രഞ്ച് നമുക്ക് കിട്ടും, പക്ഷേ എണ്ണ കുറച്ച് കുറയും. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഹെൽത്തിയാണ്. എരിശ്ശേരിയും പച്ചടിയും ഉണ്ടാക്കുന്ന സമയത്ത് മത്തങ്ങ ഉറപ്പായിട്ടും വേണം, കാരണം വിറ്റമിൻ ബി ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു സംഗതിയാണ് മത്തങ്ങ. കൂടെ മത്തങ്ങ കുരു കാൽസ്യത്തിന്റെ ഒരു കുഞ്ഞൻ പവർഹൗസാണ്. വേണമെങ്കിൽ മത്തങ്ങ പായസവും ഉണ്ടാക്കാം, ഓണത്തിനൊരു ന്യൂ എൻട്രി കൊടുക്കാം. ചിലയിടത്ത് മത്തങ്ങ പായസം വെക്കാറുണ്ട്, വളരെ ഹെൽത്തിയാണത്. ഇനി പല ആളുകളും സദ്യയിൽ സൈഡാക്കുന്ന ഒരു താരമാണ് കത്രിക്ക. ഓണസദ്യയിൽ കത്രിക്ക വേണ്ട, എന്തിനാ ഈ പാവയ്ക്ക എന്ന് ചോദിക്കും. പക്ഷെ അത് ഒഴിവാക്കരുത്, സാമ്പാറിൽ ചേർത്താൽ രുചിയും കൂടും, ശരീരത്തിന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് കൂടിയാണ്. പിന്നെ പയറിന് പകരം ഗ്രീൻ പീസ് ആക്കാം. പ്രത്യേകിച്ച് പ്രമേഹം ഉള്ളവരൊക്കെ ആണെങ്കിൽ, ഡയബറ്റീസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഗ്രീൻ പീസ്. ചോറിനൊപ്പം നമ്മൾ കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് പതുക്കെയാവാൻ വേണ്ടിയിട്ട് സഹായിക്കും. അച്ചാറിന്റെ കാര്യം പറയുമ്പോൾ മാങ്ങ മാത്രമല്ല, നാരങ്ങ മാത്രമല്ല, നെല്ലിക്ക അച്ചാറൊക്കെ ട്രൈ ചെയ്യാം. എണ്ണ കുറച്ച് ഗുണം കൂടുതലായിരിക്കും ഈ അച്ചാറും ഉപ്പിലിട്ടതും ഒക്കെ നെല്ലിക്കയിലേക്ക് മാറ്റുന്നത്. ഓണം എന്ന് പറയുമ്പോൾ വയറ് നിറയ്ക്കാനുള്ള ദിവസം തന്നെയാണ്, പക്ഷെ ചെറിയ മാറ്റങ്ങൾ മതി നമുക്ക് സദ്യ അതേ രുചിയിൽ കുറച്ച് കൂടുതൽ സ്മാർട്ടായിട്ട് ഹെൽത്തി ആയിട്ട് ഓണം ആഘോഷിക്കാൻ. കാലിഡോസ്കോപ്പ് ആണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: പ്രമേഹമുണ്ട്, രോഗമുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, വയസ്സായി, പ്രായമായി, ആരോഗ്യം നോക്കണ്ടേ, ശരീരം നോക്കണ്ടേ, ഓണസദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരാകെ കേടാകും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സദ്യ കഴിക്കാതിരിക്കുക എന്നുള്ളത് അവിടെ വിഷയമല്ല, അതൊരു ഓണം ഹാക്കല്ല. ബുദ്ധിപൂർവം കഴിക്കുകയാണ് യഥാർത്ഥ ഓണം ഹാക്ക്. ഇനി കുറച്ച് കിടിലൻ ടിപ്സ് കൂടെ ഞാൻ പറഞ്ഞുതരാം. സദ്യ തുടങ്ങുന്നത് ഉപ്പേരി കൊണ്ടല്ല, ഒരു സ്പൂൺ വെള്ളരിക്ക കിച്ചടിയോ അല്ലെങ്കിൽ പച്ച സാലഡോ കൊണ്ടാക്കണം. വയറിനൊരു സോഫ്റ്റ് സ്റ്റാർട്ട് കിട്ടുന്നത് നല്ലതാണ്, നമുക്ക് കൂടുതൽ ഫുഡ് കഴിക്കാനായിട്ടും പറ്റും. അധികം നമുക്ക് ഈ പറഞ്ഞ പോലെ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെയുള്ള സ്മാർട്ട് ടിപ്സ് അല്ലേ ഞാനിങ്ങനെ പറഞ്ഞു തന്നോണ്ടിരിക്കണേ. പിന്നെ നിങ്ങൾ എവിടെ പോവാ, കേട്ടോണ്ടിരിക്കുക അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ബുദ്ധിപൂർവം സദ്യ എങ്ങനെ കഴിക്കാം എന്നതിനെ കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാലിഡോസ്കോപ്പിൽ. ചോറ് ഒരുമിച്ച് മല പോലെ ഇടേണ്ട ആവശ്യമില്ല. ആദ്യം കുറച്ച് ചോറ്, അത് പരിപ്പും നെയ്യും കൂട്ടിയിട്ട് കഴിക്കാം. വേണമെങ്കിൽ പിന്നെ രണ്ടാമത്തെ റൗണ്ടിൽ ഇച്ചിരി കൂടെ വേണമെങ്കിൽ കഴിക്കാം. നമുക്ക് വയററിഞ്ഞ് കഴിക്കുക എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് കഴിക്കുക, അധികം കഴിക്കുക എന്നുള്ളതല്ല. നമുക്കൊരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉണ്ടാകും കഴിക്കാൻ പറ്റുന്നത്, അതിൽ കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എല്ലാ കറികളും ഒന്ന് വീതം എടുക്കാം. അവിയൽ, തോരൻ, ഓലൻ, എരിശ്ശേരി. സദ്യയുടെ രസം വൈവിധ്യത്തിലാണ്, അളവിലല്ല. കാരണം ഇപ്പൊ അവിയൽ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒരു കുടം അവിയൽ മുഴുവൻ കൊണ്ട് കമത്തേണ്ട ആവശ്യമില്ല. എല്ലാം അതിൻ്റെതായിട്ടുള്ള മിതമായ രീതിയിൽ വേണം കഴിക്കാൻ. പായസം രണ്ട് ഗ്ലാസ് കുടിക്കുന്നതിന് പകരം രണ്ട് തരം ഉണ്ടെങ്കിൽ അര ഗ്ലാസ് വീതം കുടിക്കാം. ടേസ്റ്റും കിട്ടും, ഷുഗർ ലോഡും കുറയും. പിന്നെ സദ്യ കഴിഞ്ഞ ഉടനെ സോഫയിൽ കിടക്കേണ്ട, വീട്ടിലെ കുഞ്ഞുങ്ങളോടൊപ്പം ഒരു 10-15 മിനിറ്റ് നടക്കൂ, ഊഞ്ഞാലാടാം അല്ലേ. ഓണമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാവരും കൂടെ സദ്യ കഴിച്ച് കിടന്ന് ഉറങ്ങരുത്. ഓണത്തിൽ ഏറ്റവും വില കുറഞ്ഞൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഈ 10-15 മിനിറ്റ് നടക്കുക എന്നുള്ളത്. എപ്പോഴും ഓർക്കണം, ഓണത്തിന് ഡയറ്റ് വേണ്ട, ബാലൻസ് മതി. കാരണം സദ്യയുടെ സന്തോഷം കലോറിയിലല്ല, കൂടെ ഇരുന്ന് കഴിക്കുന്ന ആളുകളിലാണ്. അപ്പോൾ ഈ ബുദ്ധിപൂർവം ഈ ഹാക്സ് ഒക്കെ ഈ ഓണത്തിനും ഉപയോഗിക്കണം. എടുത്തു വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഓണത്തിനും ഉപയോഗിക്കാം. എടുത്തു വെക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലെടുത്ത് വെക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി തിരുവോണം എല്ലാവർക്കും വിഷ് ചെയ്തുകൊണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പിൽ നിന്ന് ഞാൻ ദാ അങ്ങോട്ട് പോവുകയാണ്. ടാറ്റാ, ബൈ ബൈ.

0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ദൃശ്യ മാർബിൾസ്. ദൃശ്യ മാർബിൾസ്, അഞ്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, നിയർ ഗവൺമെന്റ് കോളേജ്, ചിറ്റൂർ.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അഞ്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഏവർക്കും സൗമ്യ സിൽക്സിന്റെ കളർഫുൾ ഓണാശംസകൾ.
0: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
3: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
3: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
0: അഹല്യ ഫിൻഫോറെക്സ്, KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
3: സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഓണം ആശംസിക്കുന്നു അഹല്യ ഫിൻഫോറെക്സ്.
0: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
4: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
5: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
6: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
5: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
6: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
7: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസിൻ്റെ വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ചേട്ടാ, ഒരു വിഷമം.
5: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
4: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. അപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
6: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാകാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
8: ഏവർക്കും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
10: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
11: ഏവർക്കും ബാലതണ്ടപാണി ജ്വല്ലേഴ്സിന്റെ ഓണാശംസകൾ. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ.
12: ഹരിതഭൂമി. ഹരിതഭൂമി, കർഷകരുടെ ഹൃദയതാളം.

ബാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. മനസ്സിൽ സന്തോഷവും വയറ്റിൽ വിഭവ സമൃദ്ധമായ സദ്യയും നിറയുന്ന തിരുവോണ നാൾ. അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവോണം. എല്ലാവർക്കും തിരുവോണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ആരംഭിക്കുമ്പോൾ കൂടെയുണ്ട് ഞാൻ സുനിൽ. അങ്ങാടിയിൽ നിന്ന് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് പണം കൊടുത്ത് വിഭവങ്ങൾ വാങ്ങി മേശപ്പുറത്ത് നിരത്തുന്നതല്ല യഥാർത്ഥത്തിൽ ഓണാഘോഷം എന്ന് പറയുന്നത്. സ്വന്തം മണ്ണിൽ ഇറങ്ങി വിത്ത് പാകി ദിവസവും നനച്ച് വളർത്തി വിളവെടുത്തുണ്ടാക്കുന്ന സദ്യയിലാണ് ഓണത്തിന്റെ യഥാർത്ഥ സന്തോഷവും പൂർണതയും അടങ്ങിയിരിക്കുന്നത്. നമ്മൾ സ്വയം കൃഷി ചെയ്യുമ്പോൾ മാത്രമാണ് ഓണം ഒരു കലണ്ടറിലെ ഒരു അവധി ദിവസമാകാതെ ഒരു ശരിയായ വിളവെടുപ്പ് ഉത്സവമായിട്ട് മാറുന്നത്. മാസങ്ങളോളം മണ്ണിലൊഴുക്കിയ വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും ഫലം സദ്യയായും പൂക്കളമായും മുന്നിലെത്തുന്ന ആ നിമിഷമാണ് ഏതൊരു മലയാളി കർഷകനും യഥാർത്ഥ തിരുവോണം ആഘോഷിക്കുന്നത്. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ കാർഷിക സംസ്കാരം വീണ്ടെടുക്കുമ്പോൾ മാത്രമേ വിപണിയുടെ വാണിജ്യ കണ്ണികളിൽ നിന്ന് ഓണത്തെ മോചിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പണം കൊടുത്തു വാങ്ങുന്ന ഉപഭോഗ സംസ്കാരത്തിൽ നിന്ന് ഉൽപാദന സംസ്കാരത്തിലേക്ക് മലയാളി മാറുമ്പോൾ മാത്രമേ ഓണം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അന്വർത്ഥമാകുന്നുള്ളൂ. തിരുവോണം സ്പെഷ്യൽ ഹരിതഭൂമിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഓണത്തെക്കുറിച്ചും സദ്യയെക്കുറിച്ചും പൂക്കളത്തെക്കുറിച്ചും ഒക്കെ പറയാനുണ്ട്. അതിലേക്കെല്ലാം വരാം മനോഹരമായ ഒരു പാട്ട്.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.

ഓണത്തിന് 10 ദിവസം വീട്ടുമുറ്റത്ത് പൂക്കളമിടാനായിട്ട് അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കൾക്കായിട്ട് നമ്മൾ കോടിക്കണക്കിന് രൂപയാണ് അതിർത്തി കടത്തിവിടുന്നത്. തമിഴ്നാട്ടിലും കർണാടകയിലുമുള്ള വൻകിട തോട്ടങ്ങളിൽ നിന്നെത്തുന്ന ഈ പൂക്കളിൽ അവ കേടാകാതിരിക്കാനായിട്ട് മാരകമായ രാസവിഷങ്ങൾ തളിച്ചിട്ടുണ്ട് എന്നത് ഞെട്ടിക്കുന്നൊരു വസ്തുത കൂടിയാണ്. നമ്മുടെ വീട്ടുപറമ്പിലോ ടെറസിലോ ഒരല്പം സ്ഥലം മാറ്റിവെച്ച് ചെണ്ടുമല്ലിയും വാടാമല്ലിയും നാടൻ പൂച്ചെടികളും മുൻകൂട്ടി കൃഷി ചെയ്താൽ വിഷരഹിതമായ സുന്ദരമായ പൂക്കൾ നമുക്ക് തന്നെ ഉണ്ടാക്കാം. ഇത് വീട്ടിലെ പൂക്കളത്തിന് ഉപകരിക്കുമെന്ന് മാത്രമല്ല അധികം വരുന്ന പൂക്കൾ വിറ്റ് സാമ്പത്തിക ലാഭം നേടാനും നമ്മെ സഹായിക്കും. സ്വന്തം കൈകൊണ്ട് നട്ടുവളർത്തിയ ചെടിയിൽ നിന്ന് പറിച്ചെടുക്കുന്ന പൂക്കൾ കൊണ്ട് മുറ്റത്ത് പൂക്കളം ഒരുക്കുമ്പോൾ ലഭിക്കുന്ന ആത്മനിർവൃതിയും സന്തോഷവും വിപണിയിൽ നിന്ന് പ്ലാസ്റ്റിക് കവറുകളിൽ വാങ്ങിക്കൊണ്ടുവരുന്ന പൂക്കൾക്ക് ഒരിക്കലും നൽകാനാവില്ല. പ്രകൃതിയോടുള്ള നമ്മുടെ ആദരവ് കൂടിയാണ് ഇത്തരം നാടൻ പൂക്കൃഷികൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.

വിഷരഹിതമായ ഓണസദ്യ നമ്മുടെ കുടുംബത്തിന് ഉറപ്പാക്കാനായിട്ട് ഓണത്തിനൊരു മുറം പച്ചക്കറി എന്ന ആശയം നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട് അല്ലെ. ഓണത്തിന് മൂന്നോ നാലോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത് കറിവിളകൾ കൃഷി ചെയ്യാനായിട്ട് നമ്മൾ ആരംഭിക്കണം. ഓണസദ്യക്ക് ഒഴിച്ചുകൂടാനാവാത്ത ചേന, മത്തൻ, പടവലം, പാവൽ, വെണ്ട, വഴുതന, പയർ എന്നിവ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വലിയ സ്ഥല സൗകര്യങ്ങളോ അതിഭീമമായ അധ്വാനമോ ഒന്നും ആവശ്യമില്ല. വീട്ടുപറമ്പിലെ ചെറിയ തടങ്ങളിലോ ഗ്രോ ബാഗുകളിലോ കൃത്യമായ പരിചരണം നൽകിയാൽ ഇവ സമൃദ്ധമായിട്ട് വിളവെടുക്കാം. സ്വന്തം തൊടിയിൽ നിന്ന് പറിച്ചെടുത്ത പച്ചക്കറികൾ കൊണ്ടുണ്ടാക്കുന്ന അവിയലും സാമ്പാറും കാളനും പ്രഥമനും ഒക്കെ കഴിക്കുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്ന ആരോഗ്യത്തോടൊപ്പം അധ്വാനത്തിന്റെ വലിയൊരു തൃപ്തിയും ഈ സദ്യക്ക് സവിശേഷമായ ഒരു സ്വാദ് നൽകുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. ഇനിയും ഏറെ കാര്യങ്ങളുണ്ട്, അതിലേക്കെല്ലാം വരാം മനോഹരമായ

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.

മഹാബലി എന്ന കാരുണ്യവാനായ രാജാവിനെ നമ്മൾ പ്രജാക്ഷേമ തൽപരനായ ഭരണാധികാരിയായി സങ്കല്പിച്ച് ഓണക്കാലത്ത് വരവേൽക്കുമ്പോൾ ഓരോ ഓണനാളിലും നമ്മൾ നെഞ്ചോട് ചേർക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട മറ്റൊരു വ്യക്തിയുണ്ട്. ആരാണെന്നറിയാവോ? നമ്മുടെയൊക്കെ കർഷകർ. കൊടും വെയിലത്തും സഹിക്കാനാവാത്ത പെരുമഴയത്തും തങ്ങളുടെ വിയർപ്പും അധ്വാനവും മണ്ണിലൊഴുക്കി നാടിന് മുഴുവൻ ആവശ്യമായ ആഹാരം ഉൽപ്പാദിപ്പിച്ച് നൽകുന്ന കർഷകനാണ് സമൃദ്ധിയുടെ യഥാർത്ഥ മാവേലി. കർഷകന്റെ മനസ്സിൽ കണ്ണീരല്ലാതെ സന്തോഷം നിറയുമ്പോൾ മാത്രമാണ് ഒരു നാട് സമൃദ്ധിയിലേക്ക് കുതിക്കുക. കർഷകർ വിളയിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അർഹമായ വിലയും സമൂഹത്തിൽ കൃത്യമായ അംഗീകാരവും ബഹുമാനവും നൽകുന്ന ഒരു നന്മയുള്ള സമൂഹത്തിന് മാത്രമേ ഓണത്തിന്റെ സന്ദേശം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയുള്ളൂ. കർഷകനെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ കടമ കൂടിയാണ് എന്ന് ഈ ഓണദിനത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. തുടരാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: അസ്ലി ലാൻഡ്മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: BMW, സ്കൂട്ടർ, കാർ, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
3: ചേട്ടാ, ചായ എടുക്കട്ടെ?
4: ആ, ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
3: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
4: അപ്പോ കാത്തിരിപ്പില്ലേ?
3: ഇല്ല,
5: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
6: ഹരിതഭൂമി. ഹരിതഭൂമി, കർഷകരുടെ ഹൃദയതാളം.

ഓണക്കാലത്ത് വിപണിയിൽ വൻതോതിൽ വിറ്റഴിക്കപ്പെടുന്ന പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും ലാഭം മാത്രം ലക്ഷ്യമിട്ട് മാരകമായ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കാൻ വലിയ സാധ്യതയുണ്ട്. ഇത്തരം വിഷമയമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങളും വർദ്ധിക്കുന്നുണ്ട്. ചാണകപ്പൊടിയും മാട്ടിൻ കാഷ്ടവും കമ്പോസ്റ്റും ജീവാണുവളങ്ങൾ എന്നിവ മാത്രം ഉപയോഗിച്ച് വീട്ടുപറമ്പിൽ വിളയിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും വിഷരഹിതവും ആരോഗ്യപ്രദവുമാണ്. ഇവ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. വിഷമില്ലാത്ത നല്ല ഭക്ഷണം കഴിക്കുക എന്നത് ഏതൊരു മനുഷ്യന്റെയും അടിസ്ഥാന അവകാശം കൂടിയാണ്. ആ അവകാശം സ്വന്തം അധ്വാനത്തിലൂടെ സ്ഥാപിച്ചെടുക്കാനുള്ള മികച്ച അവസരം കൂടിയാണ് ഓണക്കാലത്തെ മുൻകൂട്ടിയുള്ള കാർഷിക മുന്നൊരുക്കങ്ങൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

താനുണ്ടാക്കിയ വിളവുകളിൽ ഒരു പങ്ക് അയൽവാസികൾക്കും ബന്ധുക്കൾക്കും സൗജന്യമായി പങ്കുവയ്ക്കുന്ന മനോഹരമായ ഒരു നാട്ടു സംസ്കാരം മലയാളിക്ക് ഉണ്ടായിരുന്നു. സദ്യക്കുള്ള ചേനയോ മത്തനോ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകി സ്നേഹം പുതുക്കുന്ന രീതിയായിരുന്നു അത്. കാർഷിക കൂട്ടായ്മകളും കുടുംബശ്രീ യൂണിറ്റുകളും രൂപീകരിച്ച് ഓണച്ചന്തകൾ സംഘടിപ്പിക്കുന്നത് വഴി ഇടനിലക്കാരില്ലാതെ ജൈവ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഇത് ഉപഭോക്താവിന് വിഷമില്ലാത്ത പച്ചക്കറികൾ ന്യായവിലയ്ക്ക് ലഭിക്കാനും കർഷകന് നല്ല വരുമാനം ഉറപ്പാക്കാനും സഹായിക്കും. പണത്തിന്റെ ഇടപാടുകൾക്കപ്പുറം സ്നേഹവും നന്മയും വിഭജിച്ച് നൽകുന്ന ഇത്തരത്തിലുള്ള പ്രാദേശിക കാർഷിക കൂട്ടായ്മകൾ ഓണം എന്ന ആഘോഷത്തിന്റെ സാമൂഹിക പ്രാധാന്യവും കെട്ടുറപ്പും വർദ്ധിപ്പിക്കുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. ഓണത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

മൊബൈൽ സ്ക്രീനുകളിലും കമ്പ്യൂട്ടറുകളിലും സമയം ചെലവഴിക്കുന്ന നമ്മുടെ പുതിയ തലമുറയെ മണ്ണിലേക്കിറക്കാനും കൃഷിയുടെ മഹത്വം പഠിപ്പിക്കാനും ഓണക്കാലത്തെ കാർഷിക പ്രവർത്തനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. ഒരു വിത്ത് പാകുന്നതും അത് മുളച്ച് പൂവിട്ട് കായ്ക്കുന്നത് കാണുന്നതും കുട്ടികളിൽ വലിയ അത്ഭുതവും സന്തോഷവും ഉണ്ടാക്കും. പച്ചക്കറികളും പൂക്കളും കടകളിൽ നിന്ന് മാത്രം വരുന്നതല്ല, മറിച്ച് മണ്ണിൽ തൊട്ട് അധ്വാനിക്കുന്ന കർഷകന്റെ വിയർപ്പാണ് എന്ന് വരും തലമുറ തിരിച്ചറിയേണ്ടതുണ്ട്. സ്കൂളുകളിലും വീടുകളിലും ഓണത്തോടനുബന്ധിച്ച് കൊച്ചു തോട്ടങ്ങൾ നിർമ്മിക്കുന്നത് കുട്ടികളിലെ പരിസ്ഥിതി സ്നേഹവും കാർഷിക താല്പര്യവും വളർത്തും. ഇത് ഭാവിയിൽ നല്ലൊരു കാർഷിക സംസ്കാരം നാട്ടിൽ വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. തുടരാം ചെറിയൊരു ഇടവേള.

മനോഹരമായ ഈ ഒരു തിരുവോണ നാളില് നമ്മൾ ഓരോരുത്തരും മനസ്സിലെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിജ്ഞ, അടുത്ത ഓണത്തിന് നമ്മൾ സ്വയം കൃഷി ചെയ്ത് വിഭവങ്ങൾ ഉണ്ടാക്കും എന്നതാണ്. വലിയ തോട്ടങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും ഉള്ള ഒരു സെന്റ് ഭൂമിയിലോ വീടിന്റെ ടെറസിലോ കിട്ടുന്ന ചെറിയ സ്ഥലത്ത് ഒരല്പം പച്ചക്കറിയും കുറച്ച് പൂച്ചെടികളും നട്ട് വളർത്തി കഴിഞ്ഞാൽ, അതിനുവേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റിവെച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അടുത്ത ഓണക്കാലത്ത് നമുക്ക് ധാരാളം പച്ചക്കറികളും പൂക്കളും കിട്ടും. നമ്മൾ വീണ്ടും മണ്ണിലേക്ക് തിരിച്ചെത്തിയാൽ മാത്രമേ വരും കാലങ്ങളിൽ ഓണം അതിൻ്റെ എല്ലാ തനിമയോടും വിശുദ്ധിയോടും സമൃദ്ധിയോടും കൂടി വരും തലമുറയ്ക്കായിട്ട് നിലനിൽക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ വിളയിച്ചെടുക്കുന്ന പച്ചക്കറികൾ കൊണ്ട് ഉള്ള സദ്യ കഴിക്കാനായിട്ട്, നമ്മൾ നട്ടുപരിപാലിക്കുന്ന പൂക്കൾ കൊണ്ടുള്ള പൂക്കളമിടാനായിട്ട് അടുത്ത ഓണത്തിനെങ്കിലും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മണ്ണിലേക്ക് ഇറങ്ങാൻ നമുക്ക്, കൃഷിയെ സ്നേഹിക്കാം, തനിമയുള്ള ഓണത്തെ നമുക്ക് തിരിച്ചു പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും തിരുവോണ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4.

0: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
2: വിശാലമായ ഇന്റീരിയർ, ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
1: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, movement that inspires.
0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം ചിറ്റൂർ.
5: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 couplesന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
6: ഹലോ മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്, സമയം ഏകദേശം 12 മണിയോട് അടുക്കുന്ന ഒരു നേരമാണ്. RJ's ഓൺ ഹോട്ട് സീറ്റ് എന്നൊരു പരിപാടി നമ്മൾ ലാസ്റ്റ് ടൈം ഓണത്തിന് ചെയ്തൊരു പരിപാടിയാണ്. പക്ഷേ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ആളുകൾ ആ പ്രോഗ്രാമിനെ കുറിച്ച് ചോദിക്കുകയും ആ പ്രോഗ്രാം ഇപ്രാവശ്യത്തെ ഓണത്തിനുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു അതങ്ങനെ ഒഴിവാക്കി വിടേണ്ട ഒരു പരിപാടിയല്ല. RJ's ഓൺ ഹോട്ട് സീറ്റുമായിട്ട് ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ട്. ഒരു 2 മണിക്കൂർ സമയം ഞാനിവിടെ ഉണ്ടാകും, നമ്മുടെ RJ's കൂടെ ഉണ്ടാവും. അപ്പോൾ അവരോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഹോട്ട് സീറ്റിൽ അവരെ പിടിച്ചിരുത്തി കുറേയധികം ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ ഉള്ളിൽ നിന്ന് ചൂഴ്ന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയും, എല്ലാവരും പറയാറുള്ളതാണ്, നിങ്ങളൊക്കെ RJ's അല്ലേ, എല്ലാ ദിവസവും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം അല്ലേ, ലിസണേഴ്സിനോട് ചോദ്യങ്ങൾ ചോദിക്കാം, അവരുടെ സീക്രട്സ് ഒക്കെ കേൾക്കാം, അവരുടെ ലൈഫ് കേൾക്കാം, അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ കേൾക്കാം, അവരെ നമുക്ക് ടീസ് ചെയ്യാം, അവർ നമ്മളെ തിരിച്ച് ടീസ് ചെയ്യും, കോൾ എടുക്കും, ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെയും കോമഡി ആക്കും അല്ലേ. അങ്ങനെ RJ's ലൈഫിനെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ കേൾക്കാറുണ്ട്. പക്ഷേ ഇന്നൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്, കാരണം ഇന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഞാനാണ്, ആൻസർ ചെയ്യേണ്ടത് എൻ്റെ ഫെല്ലോ RJ's ആയിട്ടുള്ള RJ അയ്യ ആൻഡ് RJ ഹീര, രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ലൈവ് ഷോയിൽ സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങൾ, മൈക്ക് ഓൺ ആണെന്ന് മറന്നുപോയ ചില മൊമെന്റ്സ് ഉണ്ടാവും, കോളേഴ്സിനെ ഹാൻഡിൽ ചെയ്ത് തോൽവിയായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും, പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും ലൈവിൽ പറഞ്ഞു പോയ കഥകളൊക്കെ ഉണ്ടാവും, പിന്നെ ഈ ഷോ എനിക്ക് ഇഷ്ടമല്ല എന്ന് സീക്രട്ട്ലി തോന്നിയിട്ടുള്ള ചില ഷോസ് ഉണ്ടാവും, ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കോളേഴ്സ് വന്നിട്ടുണ്ടാകും നമ്മുടെ RJ ലൈഫിൽ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള RJ'സിനെ കണ്ടിട്ട് ഇവനെ കൊണ്ട് ഞാൻ തോറ്റു അല്ലെങ്കിൽ ഇവളെ കൊണ്ട് തോറ്റു എന്ന് തോന്നിയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാകും. പിന്നെ ഓണമായതുകൊണ്ട് ഓണത്തിൻ്റെ ആശംസകളും ഒക്കെ പറഞ്ഞ് നമുക്ക് ഈ ഒരു ഹോട്ട് സീറ്റ് സൂപ്പറാക്കാം. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള RJ's ഹോട്ട് സീറ്റിൽ ജോയിൻ ചെയ്യും. യൂഷ്വലി RJ ആണ് കൺട്രോളിൽ, പക്ഷേ ഇന്ന് കൺട്രോൾ എൻ്റെ കയ്യിലാണ്. സോ മൈ ഡിയർ RJ's, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് മൈക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോ, വെള്ളമൊക്കെ കുടിച്ചോ, ബിക്കോസ് ഇന്ന് സേഫ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒന്നുമില്ല. വെൽക്കം ടു RJ's ഓൺ ഹോട്ട് സീറ്റ് വിത്ത് മീ അഭിരാമി.

0: ഭാവിയുടെയും ഐശ്വര്യത്തിന്റെയും ഓണം ആശംസിക്കുന്നു അഹല്യ ഫിൻഫോറെക്സ്.
1: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
0: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
0: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
1: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ് ഒറ്റപ്പാലം.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: സ്വയംവര

0: കപ്പിൾസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ഓക്കേ, വെൽക്കം ബാക്ക് ടു ആർ ജെ സോൺ ഹോട്ട് സീറ്റ്. ആയില്ല,
2: എന്തോ
1: ഞാനിങ്ങനെ പറയായിരുന്നു. അതായത്
2: പറഞ്ഞു
1: ഇപ്പൊ ഇത്ര നേരം അയില് ഉണ്ടായിരുന്നില്ലല്ലോ, അയില് ഓൾ ഓഫ് സഡൻ ആണല്ലോ വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ പറയായിരുന്നു, ഇപ്പൊ നമ്മള് എല്ലാരും നമ്മളോട് പറയുന്നത് നിങ്ങൾ ആർ ജെ എസ് അല്ലേ, നിങ്ങൾ സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആൾക്കാരാണ്.
2: അതെ,
1: നമ്മൾക്ക് നമ്മളെല്ലാരോടും ചോദ്യങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ ടോപ്പിക്കുകൾ ചോദിക്കും. പക്ഷെ ചിലതിൽ നമ്മളൊന്നും പറയാറില്ല, നമ്മൾ ചിലപ്പോ ഉത്തരങ്ങൾ പറയേണ്ട ആവശ്യം വരില്ല. നമ്മൾ ബാക്കിയുള്ളവരുടെ അടുത്തുനിന്ന്
2: അതെ
1: ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരാണ്.
2: അതെ, ബാക്കിയുള്ളവരുടെ നിന്ന് ഉത്തരങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്,
1: പക്ഷെ ഇവിടെ ഇന്ന് ആർ ജെ സോൺ ഹോട്ട് സീറ്റില് നമ്മൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും.
2: അതെ, അതായത് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് വെള്ളം കുടിക്കും.
1: അതെ, യൂഷ്വലി നമ്മൾ ആർ ജെ എസ് കൺട്രോളിലായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ ഇന്ന് അങ്ങനെ കൺട്രോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല.
2: നിർബന്ധമാണോ?
1: ആ, സേഫ് ആൻസറിന്റെ കളികളൊന്നുമില്ല, ബിക്കോസ് ഇത് ആർ ജെ സോൺ ഹോട്ട് സീറ്റ് ആണ്. അപ്പോ വെൽക്കം ആയില്ല, വെൽക്കം ടു ആർ ജെ സോൺ ഹോട്ട് സീറ്റ്.
2: താങ്ക് യു അഭിരാമി, താങ്ക് യു. അപ്പോ ഒരായില്യ ഫ്രൈ ഇപ്പോ നിങ്ങൾക്ക് കഴിക്കേണ്ടത് എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്നെ വറുത്ത് കോരരുത് കേട്ടോ.
1: അതെ അതെ, അപ്പൊ എന്തായാലും കൂൾ ആവാൻ വേണ്ടിട്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം.
2: പിന്നെന്താ,
1: പാട്ട് കേട്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. സംഗതി ഫുൾ ഹോട്ടായിരിക്കുന്നാണ് ഞാൻ വിചാരിക്കണേ. ഇരിക്കുന്ന സീറ്റ് ഹോട്ടാണോ?
2: ഇരിക്കുന്ന സീറ്റിനെ കുറിച്ച് തണുവുണ്ട് എനിക്ക് തോന്നുന്നു. AC ആയതുകൊണ്ടാവാം.
1: ആയതുകൊണ്ടാവാം, മേബി
2: അല്ലേ.
1: പാട്ടിന്റെ സമയമാണ്, പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് ആർ ജെ സോൺ ഹോട്ട് സീറ്റ് ഓൺ അഹല്യ FM 90.4.

0: കേൾക്കും സൗമ്യ സിൽക്സിന്റെ കളർഫുൾ ഓണാശംസകൾ. ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
1: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
5: RJ സോങ്, ഹോട്ട് സീറ്റ്.
6: നമുക്ക് ഓരോ ഷോസ് ചെയ്യണ സമയത്തും ചില സമയത്ത് നമ്മളിങ്ങനെ ആലോചിക്കും, ദൈവമേ ഈശ്വര, ഏത് നേരത്താണ് നമ്മൾ ഈ ഒരു പ്രൊഫഷൻ എടുത്തത്, ഈ ഷോ എനിക്ക് ചെയ്യണ്ട, എനിക്ക് ഇഷ്ടല്ല. ചില സമയത്തുണ്ടല്ലോ ഒഴിവാക്കിയാ കൊള്ളാന്ന് തോന്നുന്ന ലൈവ് ഷോസ് ഉണ്ടാവില്ലേ, എനിക്ക് ഇന്ന് വരാൻ വയ്യ, അങ്ങനെ
7: തോന്നിയല്ലേ. റെക്കോർഡ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓൺ പ്രോഗ്രാംസ് ഇല്ലല്ലോ,
6: ലൈവ് ഷോസ്
7: എനിക്ക് തോന്നാറുണ്ട്. അതായത് ചില സ്പെഷ്യൽ ഡേയ്സ് വരും, അതായത് എനിക്കൊരു താല്പര്യം ഉണ്ടാവില്ല, സ്പെഷ്യൽ ഡേ ആ ദിവസം കറക്റ്റ് എനിക്ക് കിട്ടും. അതായത് ഞാൻ ഇവിടെ നിന്ന് പറയും, വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ, എനിക്ക് ആവശ്യമില്ല. അതായത് അതിന്റെ ഉത്തരം നമുക്ക് ഊഹിക്കാൻ പറ്റും, ഒരു വൺ ലൈൻ ആൻസേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ വൺ ലൈൻ ആൻസർ റിപ്പീറ്റ് റിപ്പീറ്റ് വരും, അപ്പൊ നമുക്കൊരു മടുപ്പ് വരും, മനുഷ്യനല്ലേ. അപ്പൊ എനിക്ക് തോന്നാറുണ്ട് ഈ ദിവസം ലൈവ് വേണ്ട, കിട്ടണ്ടായിരുന്നു, രക്ഷപ്പെട്ടാ മതിയായിരുന്നു.
6: അത് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ദിവസം,
7: ഒരു ദിവസം എന്നല്ല
6: എല്ലാ ദിവസവും
7: അങ്ങനെയില്ല. ലൈക്ക് ഇപ്പൊ പറയുകയാണെങ്കിലേ, ഫോർ ഡിവോഷണലി നമുക്ക് ആ സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ ചില ദിവസം നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റും, ഇന്നത്തെ ദിവസത്തെ പാട്ടുകൾ ഉറപ്പാണ്, ഈ കൈൻഡ് പാട്ട് മാത്രമേ വരൂ, ഈ ടൈപ്പ് ഓഫ് സോങ്സ് തന്നെയായിരിക്കും ഞാൻ 2 മണിക്കൂർ കേൾക്കാൻ പോകുന്നത്, എനിക്ക് ഓൾറെഡി മനസ്സിലാവും. അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര
6: ഭാഗ്യം കൊണ്ട് അതിലേക്ക് തന്നെയായിരിക്കും ലൈവ് അല്ലേ.
7: യെസ്, കറക്റ്റ് കിട്ടുകയും ചെയ്യും. അത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നാറുണ്ട്. ഓ ഈ ദിവസം
6: സാധാരണ എല്ലാരും പറയാം സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ലൈവ് ചെയ്യാൻ ഇഷ്ടമാണെന്നാണ് പറയാം, പക്ഷെ ഞങ്ങളുടെ കാര്യം കുറച്ച്
7: കോംപ്ലിക്കേറ്റഡ്.
6: ഇനി ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ, ആയിലയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ എംബാരസിങ് ആയിട്ടുള്ള ഒരു ലൈവ് ബ്ലോപ്പർ നമ്മുടെ കയ്യിന്ന് പോയി, അത് ഏതായിരുന്നു, എപ്പോഴായിരുന്നു, എന്തായിരുന്നു സംഭവം?
7: അത് ഒന്നും പറയാൻ വയ്യാത്തോണ്ട് കൊറേ ഉണ്ട്,
6: ഏതെങ്കിലും ഒന്ന് മാത്രം പറയോ.
7: അയ്യോ, കയ്യിന്ന് പോയിന്ന് തോന്നിയിട്ടുള്ള ചില സംഭവം ഉണ്ട്. ഇപ്പോ ലൈവില് ഞാൻ എപ്പോഴും പറയൂട്ടോ, ഞാൻ എന്തെങ്കിലും തോന്നുന്ന ഏറ്റവും കൂടുതൽ ഞാൻ കോട്ട് ചെയ്യാൻ പോകുന്ന ഒരു വേർഡ് മനുഷ്യനല്ലേ മനുഷ്യനല്ലേ എന്നായിരിക്കും. ചില സാധനങ്ങളുണ്ട്, അതായത് ഇതിനോട് എനിക്ക് എന്റെ വ്യക്തിപരമായൊരു അഭിപ്രായം പറയണം എന്നൊക്കെ എനിക്ക് തോന്നും,
6: പക്ഷെ പറയാൻ പറ്റൂല.
7: എന്നിട്ട് നമ്മൾ നിന്നിട്ട് ഓക്കേ അങ്ങനത്തെ ചില സാധനങ്ങൾ വരാറുണ്ട്. അതായത് എന്റെ ഫെമിനിസത്തിനെ തൊട്ടുനോക്കുന്ന ചില സാധനങ്ങൾ കിട്ടും, അപ്പൊ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റും.
6: എനിക്ക് ഒരിക്കലും ഓർമ്മയുണ്ട്, അതായത് ഏതോ ഒരു സമയത്ത് ആയില്ലേ ലൈവ് ചെയ്യുന്ന സമയത്ത് നൈറ്റ് ലൈഫോ പാലക്കാടിന്റെ നൈറ്റ് ലൈഫോ അങ്ങനെ എന്തോ ഒരു ടോപ്പിക് എടുത്തിട്ട് അതില് തിരിച്ച് വന്ന് നമ്മുടെ നമ്മൾ ഇരിക്കുന്ന ടേബിളിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, പാലക്കാട് നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് എന്താ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ.
7: യെസ്, എനിക്കത് ഓർമ്മയുണ്ട്. ഞാനന്ന് മറ്റേ തേച്ച് ഒട്ടിക്കുന്ന അറിയില്ല, അതുപോലെ തന്നെ എല്ലാരും കൂടി ഭിത്തി
6: ചില ദിവസങ്ങളിൽ ലൈവ് ഷോയിൽ ആയില്യ ഫ്രൈ ഉണ്ടാവാറുണ്ട്.
7: അതെ, ആയില്യ ഫ്രൈ ഉണ്ടാവാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇന്നിപ്പോ അഭിരാമി മിനിമം തന്നെ ഫ്രൈ ആക്കുന്നു തോന്നുന്നുണ്ട്.
6: ഏയ് ഇല്ല ഇല്ല, ഇനിയിപ്പോ മൈക്ക് ഓഫ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് മൈക്ക് ഓൺ ആണെന്ന് മനസ്സിലായിട്ടുള്ളൊരു സംഭവം
7: ഇഷ്ടം പോലെ.
6: ഞാൻ സാധാരണ ഓണാക്കാനാ മറക്കാറുള്ളത്.
7: ഓണാക്കാൻ മറന്നൊരു ഇൻസിഡന്റ് എനിക്കുണ്ട്, അത് അത് കോമഡി ഇൻസിഡന്റ് ആയിരുന്നു. അന്നായിലേക്ക് പ്രാന്തായിന്നൊക്കെ ലൈവിൽ വിളിച്ച് പറഞ്ഞ ടീംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഡ്യുവൽ ലൈവ്, നമ്മുടെ പഴയ ആർജയായിട്ട് പഴയ ആർജ വർഷയായിട്ട് ഞാൻ ലൈവിന് കയറി, കോംബോ ലൈവ് മോർണിംഗ്. അപ്പൊ ഞാൻ ഇരുന്ന് ഫുള്ള് സംസാരിക്കുക, അതായത് ഉത്തരങ്ങളാണ് അത്രയും സമയം വർഷ പറഞ്ഞതിന്റെ ഉത്തരമാണ് ഞാൻ കൊടുക്കേണ്ടത്. ആ സമയത്താണ് ആദ്യമായിട്ട് നമ്മുടെ ലിസണേഴ്സ് എന്റെ ശബ്ദം കേൾക്കാൻ പോകുന്നത് അന്നത്തെ ഷോയില്. അതായത് എനിക്ക് തൊട്ടു മുന്നേ വർഷയുടെ മൈക്ക് ഓഫാ. അപ്പൊ പെട്ടെന്ന് ഇവര് കേൾക്കുന്നത് എന്താ, ഒരു ബന്ധമില്ലാതെ
6: സംസാരിക്കുന്നത്.
7: അപ്പോഴാ എന്നിട്ട് കോൾസ് മെസ്സേജസും വന്നു. ആയിലേക്ക് എന്ത് പറ്റി, ആയിരം ഒറ്റയ്ക്ക് പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ സംസാരിക്കുന്നു. നോക്കുമ്പോ ലൈവിന്റെ ഇന്റർവ്യൂയിൽ ഒന്നുമില്ല, ഒന്നുമില്ല, ഒക്കെ ഉത്തരം അതേ വർഷ പിന്നെ അല്ലാതെ തുടങ്ങിയേക്കുക. പിന്നെ ഞാൻ നോക്കുന്നേ
8: പക്ഷേ മൈക്ക് നമ്മളല്ല ഓഫ് ആക്കാതെ ഓൺ ആക്കാതെ ഇരുന്നത്, പക്ഷെ നമ്മള് പറഞ്ഞതാണ് പുറത്തേക്ക്
7: പോയത്. ഒരു ടെക്നിക്കലി ഒരു വന്നൊരു സംഭവമാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ,
8: പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ആർ ജെ സോൺ ഹോട്ട് സീറ്റ് വിത്ത് മീ അഭിരാമി.
7: യെസ്, കൂടെ ഉണ്ട് പാവം ഞാൻ. ആ ഇല്ല,

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ദൃശ്യ മാർബിൾസ്. ദൃശ്യ മാർബിൾസ്, അഞ്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, നിയർ ഗവൺമെന്റ് കോളേജ്, ചിറ്റൂർ.
2: ചേട്ടാ, ഓണത്തിന് ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു.
3: ശരിയാണ്, പക്ഷേ വിചാരിച്ച പോലെ കാശൊന്നും റെഡി ആയില്ല.
2: അതോർത്ത് വിഷമിക്കണ്ട, മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
3: എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട.
4: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ, TNC അപ്ലൈ.
5: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
6: മൈക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോ, വെള്ളം കുറച്ച് കുടിക്കണമെങ്കിൽ കുടിച്ചോ. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സേഫ് ആയിട്ടുള്ള ആൻസേഴ്സ് എന്നില്ല. ഇത് RJ സൗണ്ട് ഹോട്ട് സീറ്റ്.
7: ഇത് RJ സൗണ്ട് ഹോട്ട് സീറ്റ് ആണോ? അതെന്റെ പണി പോകുന്ന പണിയാണ്.
6: അറിഞ്ഞൂടാ, നമുക്കറിയാം. കുറച്ച് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും മനസ്സിലാകും ഇത് പണി പോണ പണിയാണോ എന്നുള്ളത്.
7: വെള്ളം ഒരു ഒരു മയത്തിലൊക്കെ മതി കേട്ടോ.
6: വെള്ളം വേണോ?
7: വേണ്ട, കുഴപ്പമില്ല, ഞാൻ കുടിക്കുന്നുണ്ടല്ലോ.
6: ഇപ്പൊ ലൈവിലുണ്ടല്ലോ. അപ്പൊ പലപ്പോഴും നമ്മളിപ്പൊ വെള്ളിയാഴ്ചകളിൽ കയറുമ്പോ വെള്ളി വീഴരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും ചില ആളുകളൊക്കെ കയറുന്നത്, ഈശ്വര ഭഗവാനെ വെള്ളി വീഴുന്നത്. പക്ഷെ ചില വാക്കുകൾ നമ്മൾ കിടന്ന് ഒടക്കി നമ്മൾ അവിടെ കിടന്ന് വാരും.
7: സാഷ്ടാംഗം
6: പ്രണമിക്കും. പക്ഷെ എന്നാലും നമ്മൾ എണീറ്റ് വരും. ലൈവില് വാക്ക് തെറ്റിച്ച് തെറ്റിച്ച് തെറ്റിച്ച് അതിനെ കവറപ്പ് ചെയ്ത് കവറപ്പ് ചെയ്ത്. അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടോ? ഏത് വാക്കാണ് കൂടുതൽ തെറ്റിച്ചിട്ടുള്ളത്?
7: ഞാൻ ചില വാക്ക് മനഃപൂർവ്വം വിഴുങ്ങാറുണ്ട്.
6: എന്തിനാ തെറ്റിക്കുന്നല്ലേ?
7: യെസ്, ഞാൻ ഏറ്റവും കൂടുതൽ പണ്ട് തെറ്റിച്ച വാക്ക് ഏതാന്ന് പറയാം? തെറ്റിക്കാന്നല്ല, അതായത് എനിക്ക് അതിൽ കുറച്ച് കോൺഷ്യസ്നെസ് ഉണ്ട്. ഞാൻ എപ്പോഴത് സൂക്ഷിക്കാൻ നോക്കും, അതുകൊണ്ട് തെറ്റും.
6: ധൃതരാഷ്ട്രാലിംഗനം പോലെയുള്ള
7: കണ്ടുകെട്ടി. അതായത് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ലിസണേഴ്സിന് മലയാളത്തിൽ വല്ലാത്തൊരു പാണ്ഡിത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്.
6: ലിസണേഴ്സിന്റെ ഗോൾ പോസ്റ്റിലേക്ക് ഒരു ഗോൾ
7: വിടിയിരിക്കുന്നത്. ഇവര് ചില മെസ്സേജുകൾ അയക്കുമ്പോഴേ ഞാനൊരു നിക്ഷഞ്ഞറ വരയ്ക്കാറുണ്ട്. വല്ലാത്ത മലയാളമായിരിക്കും. അതാണെങ്കിൽ നമ്മൾ ഒട്ടും പ്രീവിയസ്ലി മെസ്സേജ് വായിക്കുന്നവരല്ലല്ലോ. സ്പോട്ടിലാണ് മെസ്സേജ് ഓപ്പൺ ചെയ്യുക, അപ്പൊ തന്നെ വായിക്കും. ചിലതൊക്കെ സംസ്കൃതമാണോ, കന്നഡയാണോ, തെലുങ്കാണോ, ഏത് ഭാഷയാണ്?
6: എന്തായാലും മലയാളത്തിലെ എല്ലാ അക്ഷരമാലയിലെ എല്ലാ അക്ഷരങ്ങളും യൂസ് ചെയ്തോണ്ട് ഒരൊറ്റ വാക്കിൽ ചിലപ്പോ ഒരൊറ്റ സെന്റൻസ് നമുക്ക് മെസ്സേജസ്
7: വരും. അത് ഭയങ്കര വിഷയമായിട്ടെങ്കിൽ തോന്നാറുണ്ട്. ഞാൻ നാക്ക് ഇങ്ങനെ ഉളുക്കും, പിന്നെ സൂക്ഷിക്കും. ഞാൻ ഒന്നും കൂടി മണ്ടത്തരം പറഞ്ഞിട്ടുണ്ട്, കയ്യിന്ന് പോയി സമയത്ത്
6: സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടെന്നാണ് മെസ്സേജ്.
7: അങ്ങനെയല്ല, നല്ല വിഡിത്തരം പോലെ പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു അതൊരു താളത്തിലായി. അതങ്ങനെ ഒഴുക്കിനനുസരിച്ച്
6: നീന്തി
7: തുടങ്ങി.
6: ഇടയ്ക്കും മുങ്ങാങ്കുഴി ഇട്ട് പോണതും കാണാം.
7: യെസ്, എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ലൈവിൽ തെറ്റിക്കുന്ന ഒരു വാക്ക് ആശംസയായിരിക്കും. അത് പറഞ്ഞു പറഞ്ഞു തെറ്റുന്നതാ. ഒരു ദിവസം ലൈവിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വാക്കതാ.
6: ശരിയാണ്, നമ്മുടെ ലൈവ് ഷോ തുടങ്ങുന്ന തന്നെ ആശംസകൾ അറിയുന്ന ഒരു കാലം. അങ്ങനെയാണ്,
7: അതെ, ആ വാക്കാണ് എന്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ പോവുക. കാരണം അത്രയും പറഞ്ഞു പറഞ്ഞു പറഞ്ഞു നാവിന് വെറുത്തു, കൊഴയാൻ തുടങ്ങും അവസാനം.
6: അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അയില് വരുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആശംസ ആശംസ എന്ന് പറഞ്ഞു. ഇന്നത്തെ എന്റെ ആശംസ ആയില്ല പറയിപ്പിക്കണം.
7: വേണ്ട,
6: നമുക്ക് ഓർത്ത് ചിരിക്കാൻ പറ്റുന്ന മൊമെന്റ്സ് ഉണ്ടാവില്ലേ? നമുക്ക് പിന്നീട് ആലോചിച്ച് നമ്മളിപ്പോ ചിലപ്പോ ഇവിടുന്ന് ലൈവ് കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഇതിന്റെ ഒരു ഹാങ് ഓവർ ഉണ്ടാവും. അങ്ങനെ ആലോചിച്ചിരിക്കുന്ന മൊമെന്റ്സ് ഉണ്ടോ?
7: ആലോചിച്ചിരിക്കുന്ന മൊമെന്റ്സ് കുറെ ഉണ്ട്, കുറെ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ.
6: എന്താ മൊത്തം
7: അങ്ങനെയല്ല, ടൂട്ടുമായിട്ടല്ല. അതായത് എനിക്ക് തോന്നുന്നു ലൈവ് കഴിഞ്ഞിട്ട് ഇവിടെ ഞങ്ങളുടെ ക്യാബിനിൽ വന്നിട്ടാണ് എനിക്ക് തോന്നുന്നു എല്ലാ RJസും ഏറ്റവും കൂടുതൽ ചിരിക്കുന്നിരിക്കുക. അന്ന് അതായത് ഇവരെ പുറമേക്ക് നമ്മുടെ വോയിസ് കേൾക്കുന്നുണ്ടെങ്കിലും അതിന്റെ അകത്തുള്ള ഒരു അക്രമങ്ങൾ ആരും കാണാറില്ല. നമ്മളിരിക്കുന്ന കോസ്റ്റ്യൂം തൊട്ട് നമ്മുടെ കോമഡി ആരംഭിക്കും. സത്യം, പണ്ട് ഞാനാണ് കോട്ട് എക്സ്ട്രാ കോട്ടൊക്കെ ഇട്ടിട്ട് ലൈവിന് പോവാ. ഇപ്പൊ എന്റെ പിന്തുടരാൻ വേണ്ടി
6: ഹീരയും വന്നിട്ടുണ്ട്.
7: ഹീര കോട്ടിട്ട് പോകുന്നതാണ്.
6: ഇവർക്കൊക്കെ തണുപ്പുള്ള രാജ്യങ്ങളിൽ പോവാനൊക്കെ ഇഷ്ടമാണ്, മൗണ്ടൻസ് ഒക്കെ പോവാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ തണുപ്പ് ഇഷ്ടമല്ല.
7: അങ്ങനെ പ്രത്യേക ജീവികളാണ്. അതെ, പ്രത്യേക തരം ജീവികളാണ്. പക്ഷെ ഓർത്തിരിക്കാൻ വേണ്ടി കൊറേ കൊറേ ഇൻസിഡൻസ് ഉണ്ട്. അത് ചിലപ്പോ നമ്മൾ മിസ്റ്റേക്സ് ചെയ്യും. അതായത് നമ്മുടെ നോർമൽ നമ്മുടെ ടെക്നിക്കൽ സൈഡാണ്, അത് കേൾക്കുന്നവർക്ക് എത്ര കണക്ട് ആവുന്ന അറിയില്ല. അപ്പോ ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് വന്നു, ഞാൻ ചെയ്ത് വെച്ചിട്ട്. അപ്പൊ വന്നപ്പോ നമ്മുടെ തലതൊട്ടപ്പൻ സുനിൽ എന്നോട് പറഞ്ഞു, ആ ഇല്ല, ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്, ഇന്ന് എന്റെ മിസ്റ്റേക്ക് ആണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ ശരിയാ, ഞാൻ ചെയ്ത മിസ്റ്റേക്ക്. പിറ്റേ ദിവസം ഈ പറഞ്ഞ മൂപ്പര് പോയിട്ട്
6: അതേ മിസ്റ്റേക്ക്
7: മിസ്റ്റേക്ക് ആവർത്തിച്ചു. അപ്പൊ അത് കണ്ടുപിടിച്ചാളും ഞാൻ. ഞാൻ ചെന്നിട്ട് നേരെ സുനിലോട് പറഞ്ഞു, സുനിൽ ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. അങ്ങനെ കൊറേ സാരം കിട്ടും. അത് പുറമേക്ക് കണക്ട് ആവില്ല, പക്ഷെ നമ്മൾ ചെയ്യുന്ന സ്വന്തം സ്വയം ഞങ്ങള് അതിൽ വളരെ അഭിമാനിക്കുന്നവരാണ്. സ്വയം മണ്ടത്തരങ്ങളെ ഞങ്ങൾ ഒളിപ്പിച്ചു വെക്കാറുണ്ട്, എൻജോയ് ചെയ്യും.
6: അതെ അതെ, നമ്മള് നമ്മുടെ പ്രൊഫഷൻ അങ്ങനെയാണ്. നമുക്ക് ചിലപ്പോ എല്ലാ ദിവസവും എല്ലാ സമയവും ചിലപ്പോ മണ്ടത്തരം പറ്റൂ അല്ലെ.
7: അതൊക്കെ
6: പിന്നെ എനിക്കിപ്പോ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ലൈവില് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ടൈം നമ്മുടെ ബ്രേക്ക് നോട്ട് അവസാനിച്ചിട്ട് മലരേ മാൻമിഴിയാളെ പാട്ടങ്ങോട്ട് കയറിപ്പോയി. പിന്നെ നമ്മളത് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചത് കൊണ്ട് നമുക്ക് വലിയ ടെൻഷനോ
7: കുഴപ്പമോ
6: കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ
7: കുറെ കുറെ സാധനങ്ങൾ വരാറുണ്ട്,
6: ബ്ലോപ്പേഴ്സ് കുറെയുള്ള ലൈഫ് എനിക്ക് തോന്നുന്നു നമ്മുടെ ആർജേസിന്റെ ലൈഫിൽ ഉണ്ടാവും,
7: ഉറപ്പാണ്. പിന്നെ നമുക്ക് തോന്നിയിട്ടുണ്ട്, അല്ല എനിക്ക് തോന്നിയിട്ടുണ്ട്, ദിവസങ്ങൾ അറിയാത്തൊരു നമ്മളാന്ന്. ശനിയാണോ വെള്ളിയാണോ വ്യാഴാണോന്നൊന്നും.
6: ഇനിയിപ്പോ ശനി ഞായറാഴ്ച ലൈവ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ ഞായറാഴ്ചയാണ് എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്.
7: ബാക്കി ഒരു ദിവസത്തിന് അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല. കുറെ പോലെ മീൻസ് ചെയ്യുന്ന കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ വേറെ അഡീഷണൽ വന്നാ പോലും ഒരു ഒരു റൊട്ടീൻ ലൈഫാണ് ഭയങ്കര.
6: അതെ അതെ. പിന്നെ ഞായറാഴ്ച ഇപ്പൊ ലൈവ് വെക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ അധികം ആവശ്യങ്ങൾ റിക്വസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് എന്താ അഭിപ്രായം?
7: ഞാൻ നിയോജിക്കുന്നു,
6: ഞാൻ ജോലി രാജിവെക്കുകയാണ്,
7: ഞാൻ പോകുന്നു, ശക്തമായി പ്രതികരിക്കുന്നു.
6: ഓക്കെ, അങ്ങനെ പ്രതികരണങ്ങൾ ഉണ്ടാകും. നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ കേൾക്കാം ആർ ജെ സോൺ ഹോട്ട് സീറ്റിൽ വിത്ത് മീ ആർ ജെ അഭിരാമി.
7: കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്ല.

0: അസ്ലി ലാൻഡ് മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ August 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ. ഏവർക്കും ബാലദണ്ഡവാണി ജ്വല്ലേഴ്സിന്റെ ഓണാശംസകൾ. ബാലദണ്ഡവാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ.
1: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം August 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star BN ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
5: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
6: ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
5: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
6: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
7: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: ഇല്ല, നമുക്കിനി ഒരു കൺഫെഷൻ റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്.
9: അതായത്
8: ഇവിടെ നിന്ന് ഒന്നും ഈ പറഞ്ഞ പോലെ ഒന്നും പറയാതിരിക്കാനായിട്ട് പറ്റില്ല. സത്യം മാത്രമാണ് ബോധിപ്പിക്കാൻ
9: ഈ ചാൻസ് എനിക്ക് കിട്ടും. അഭിരാമിനോട് കുറച്ച് ചോദിക്കാൻ വേണ്ടി
8: തിരിച്ചു വേണമെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ചോളൂ, അപ്പൊ തന്നെ തരാം. കയ്യോട് തരാനോ? അതായത് നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്ത ഷോ, നിങ്ങളുടെ സ്വന്തം ഷോ. അയില ഇപ്പൊ ചെയ്യുന്നത് 360 degree ചെയ്യുന്നുണ്ട്, സെല്ലുലോയിഡ് ചെയ്യുന്നുണ്ട്,
9: ലോ പോയിന്റ് ചെയ്യുന്നുണ്ട്, വീക്കെൻഡ് ഡയറി ചെയ്യുന്നുണ്ട്, ഒരു 4 ഷോ
8: നമ്മൾ
9: എല്ലാവരും ചെയ്യുന്നുണ്ട്.
8: ഇതില് പേഴ്സണലി ഇഷ്ടമില്ലാത്ത ഷോ.
9: ഇഷ്ടമില്ലാത്ത ഷോ എന്ന് പറയുകയാണെങ്കിൽ, സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ ഷോസ് ഒക്കെ ഇഷ്ടമാണ്. ആണ്, അതങ്ങനെയാണല്ലോ.
8: ഇഷ്ടമല്ല,
9: അങ്ങനെയല്ല. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നാണ്. പക്ഷേ ഞാൻ ചെയ്യുന്നതിൽ കൂടുതലായിട്ട് എനിക്ക് എഫേർട്ട് ഇടേണ്ടി വരുന്നത്, എല്ലാവരും വിചാരിക്കും ലോ പോയിന്റ് ആണ്. ലോ പോയിന്റ് എന്തായാലും നമ്മൾ പഠിക്കണം, കുറച്ച് പഠിച്ച് നിയമമാണ്. ഒരിത്തരം പറയാൻ
8: പറ്റില്ല,
9: അത് റെഫർ
8: നമ്മളെ കേൾക്കുന്ന കുറെ അഡ്വക്കേറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്.
9: അപ്പോ അത് റെഫർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വിഷയം തോന്നാറില്ല. പക്ഷേ എല്ലാവരും നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന പ്രോഗ്രാമിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നത്, സെല്ലുലോയിഡ്. സെല്ലുലോയിഡ് ഞാൻ ക്ഷയറ വരയ്ക്കാറുണ്ട്.
8: സെല്ലുലോയിഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഓ, അത് ഇഷ്ടം പോലെ സിനിമകളുണ്ടല്ലോ, എല്ലാത്തിന്റെ റിവ്യൂ പറയാലോ, നമുക്ക് ബാക്കപ്പ് ഒക്കെ എടുത്തിടാലോ.
9: പക്ഷെ സെല്ലുലോയിഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് 4-ാമത്തെ വകഭേദമായിരിക്കും. സെല്ലുലോയിഡ് ഞാൻ ഇങ്ങനെ മാറ്റി, അതായത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത രീതിയിലുള്ള പ്രസന്റേഷൻ മാറ്റി, അടുത്ത ഒരു വീണ്ടും ഒരു കോണ്ടന്റ് ആഡ് ചെയ്യാൻ തുടങ്ങി, വീണ്ടും മാറ്റി, വീണ്ടും മാറ്റി. അവസാനം ഞാൻ ഒരു 4 തവണ മാറ്റിയിട്ടാണ് ഇപ്പോൾ ഞാൻ പോകുന്ന പാറ്റേണിലേക്ക് ഞാൻ എത്തിയത്. ഞാൻ റീവർക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. പക്ഷെ സെല്ലുലോയിഡ് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ്സ് ആണ്. അതായത് അതിന്റെ സ്ക്രിപ്റ്റ് എനിക്ക് ചെയ്തെടുക്കാൻ നല്ല ടൈം വേണം. കേൾക്കുമ്പോ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ ഒട്ടും എളുപ്പമല്ല അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്യാൻ
8: വേണ്ടിയിട്ട്.
9: ഞാൻ നിസ്സാരമായി ചെയ്യുന്നത് 360 degree. 1 hour ഷോ ആണെങ്കിൽ പോലും എനിക്ക് വളരെ എളുപ്പം 360 degree.
8: അതങ്ങോട്ട് പോവും,
9: അത് അത് എന്റെ കൂടെ പോരും. അത് എന്റെ കുട്ടിയാണ്. മറ്റേത് ഞാൻ കഷ്ടപ്പെട്ട് എവിടുന്നോ എടുത്തുകൊണ്ട് വന്ന് ഞാൻ തല്ലി പഠിപ്പിക്കുക, പഠിക്കുന്നേ പഠിക്കുന്നേ.
8: അങ്ങനെയാണ് അത്ര നിസ്സാരത്തിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇപ്പോ RJ ആയി എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഡിഫിക്കൽട്ടി അനുഭവിച്ച ഒരു സിറ്റുവേഷൻ.
9: എല്ലാം RJ'സിനെ എല്ലാം അറിയും എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട് എല്ലാവർക്കും. അതെനിക്കൊരു ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നാറുണ്ട്. അതായത് നിങ്ങൾ RJ'സ് അല്ലേ, നിങ്ങൾക്ക് ഇതിനെ പറ്റി എല്ലാം അറിയുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.
8: അണ്ടർ ദ സൺ എല്ലാം അറിയുന്നല്ലേ. അത് നമ്മള് സിവിൽ സർവീസ് എക്സാമിന് പറയും, സൂര്യന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് എല്ലാം മറുപടി പറയണം. സിവിൽ സർവീസ് എഴുതുന്ന ആൾക്കാരും ഒപ്പം ജേർണലിസ്റ്റ്
9: അവിടെയാണ്. ഗതികെട്ട് നേരത്തെ പഠിച്ചത് ജേർണലിസ്റ്റ് ആയി പോയി. അഭിരാമിക്ക് എന്തായാലും ഈ സാധനം മനസ്സിലാവും അല്ലെ. ജേർണലിസം പഠിച്ചത് കൊണ്ട് കൃത്യം കിട്ടും. ഈ ജേർണലിസം പഠിക്കുന്ന അന്ന് തൊട്ട് കേൾക്കുന്ന ഒരു കാര്യം. അതിനുശേഷം RJ ആവുന്ന സമയത്ത് ആദ്യം കുറെ പേർക്ക് തെറ്റിദ്ധാരണയുണ്ട്, വെറുതെ സംസാരിക്കുന്നതാണ് RJ അല്ല, നല്ല പണിയെടുക്കണം കേട്ടോ.
8: അതെ, അനാവശ്യമായിട്ട് നമുക്കൊന്നും
9: പറയാൻ പറ്റില്ല. വെറുതെ ഗ്യാസ് അല്ല, വർക്ക് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, എല്ലാം എല്ലാവർക്കും അറിയും. ഒരു ചില സിറ്റുവേഷനിൽ നീ അറിച്ചില്ലേ, നീ പോയി പറ ഇങ്ങനെ നിൽക്കും.
8: ശരിക്കും ഉള്ളിൽ നിന്ന് നമ്മളെ വിളിക്കുന്ന കോളേഴ്സിന്റെ അടുത്ത് ദേഷ്യം തോന്നിയ മൊമെന്റ്,
9: ദേഷ്യം തോന്നിയ മൊമെന്റും എപ്പോഴാണെന്നറിയോ? ഇപ്പൊ റീസെന്റ്ലി ഞാൻ കഴിഞ്ഞ തവണ ലൈവിൽ റീസെന്റ് ആയിട്ട് വന്ന ഒരു ലൈവിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അതായത് വന്ന ഒരു മെസ്സേജ് ഇങ്ങനെയാണ്, നിങ്ങൾ പാലക്കാട്ടുകാർക്ക് മാത്രം പാട്ട് കൊടുത്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രം നിങ്ങൾ തെരഞ്ഞെടുത്ത് ഇൻസ്റ്റന്റ് പാട്ടിന്റെ കാര്യമാണ്, ഇൻസ്റ്റന്റ് പാട്ടിൽ പാട്ടുകൾ കൊടുക്കൂ, നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ വേറെ എഫ് എംസ് ആണ് നല്ലത്, ഇനി ഒരിക്കലും ഇതിലേക്ക് തിരിച്ചു വരില്ല ഭൈ എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് കണ്ട് ഞാനിങ്ങനെ ലിറ്ററലി എന്താ ഇത് എന്റെ പോലെ സംഭവിച്ചത് അങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ട്. കാരണം ഇവിടെ ആരും, ഇപ്പൊ ഞാനെന്നല്ല ഇവിടെയുള്ള നാല് ആർജേസ് ഉണ്ടെങ്കിൽ നാല് ആർജേസും ഒരാള് പോലും പേഴ്സണൽ അല്ലെങ്കിൽ ഫേവറിറ്റ്സും കാണിക്കാറില്ല.
10: ഇപ്പൊ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ മെസ്സേജ് അയക്കും, ഇപ്പൊ നീ ലൈവ് കേറാൻ പോലെ, ലൈവ് ഷോ അല്ലേ, പാട്ട് വെക്കുന്ന പ്രോഗ്രാം അല്ലേ, എനിക്കൊരു പാട്ട് വെച്ചുതരുമോ? അപ്പൊ നമ്മള് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ആ നമ്പർ അയച്ചു കൊടുത്തിട്ട് നീ അതിലേക്ക് നമ്പറിലേക്ക് മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ വിളിച്ചു നോക്കൂ, വിളിച്ചിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ പാട്ട് വെച്ചുതരാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ പാട്ട് വെച്ചുതരാം. ഇങ്ങനെ നമ്മൾ പറയുന്നുള്ളൂ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത്,
9: അവരടുത്ത് പോലും നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വളരെയധികം ദേഷ്യപ്പെട്ടു പോയി. പിന്നെ ആയില് പാട്ട് തന്നില്ല, ആ സാധനമൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞുപോയി. അതായത് ഞാൻ പറഞ്ഞു, നമ്മളിവിടെ ആരും ഫേവറേഴ്സും കാണിക്കാറില്ല. രണ്ട്, ഇവിടെ ഇരിക്കുന്ന നമുക്കറിയാം ഇതിന്റെ അകത്തുള്ള, അതായത് ടെക്നിക്കൽ സൈഡിലുള്ള കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ട് പോകുന്നത്. ലിസണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അറിയണം എന്നില്ല, അറിയേണ്ട ആവശ്യമില്ല. അപ്പോ ചിലപ്പോ നമ്മൾ പറയും, ചേട്ടാ പാട്ട് ഇതല്ല, വേറെ പാട്ട് ചോദിക്കൂ. അത് അവരോട് ഇഷ്ടക്കുറവുണ്ടല്ല, പാട്ടിന്റെ പ്രശ്നം കൊണ്ടാ. പാട്ടിന് ലോ ക്വാളിറ്റി ആണെങ്കിലും ഈ കേൾക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടാണ്, ഇത്ര മോശമായിട്ടാണ് കേൾക്കുന്നതെന്ന് പറയും. അപ്പൊ നമുക്ക് അത് പ്ലേ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് അതായത് നമ്മളൊന്നും ചെയ്യാതെ നമുക്കൊരു പഴി കേൾക്കേണ്ടി വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ
10: ആ സമയത്ത്. നമ്മൾ വിചാരിക്കും നമ്മളെ ഒന്ന് ഇവര് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കും.
9: അത് തോന്നാറുണ്ട്.
10: ഇന്ന് ഷോ വേണ്ട എന്ന് തോന്നിയ ഒരു മോർണിംഗ്, ഏത് മോർണിംഗ് ആയിരുന്നു അത്?
9: ആണോ, ഏത് മോർണിംഗ്? ഒന്ന് മതിയോ?
10: ഒന്ന് മതി.
9: ഇന്ന് ഷോ വേണ്ടായിരുന്നു, അങ്ങനെ വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ ഭയങ്കര കുറവാണ്. പക്ഷെ ചില സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ത്രോട്ട്, തൊണ്ട, എന്റെ കയ്യിലിരി പൂണ്ടാണ് കുറെയൊക്കെ പെട്ടെന്ന് പണി കിട്ടാറുണ്ട്, പെട്ടെന്ന് കിട്ടും. അപ്പൊ ആ കിട്ടുന്നതിന്റെ പിറ്റേസും കറക്റ്റ് എനിക്ക് ലൈവും കിട്ടും. അതെങ്ങനെ എനിക്കറിയില്ല. പിന്നെ ഞാൻ ലൈവിൽ കയറി വന്നിരുന്നിട്ട് ഞാൻ ക്ഷമ പറയും, എന്റെ ശബ്ദം പണിമുടക്കി, എനിക്ക് കോൾഡാണ്, നിങ്ങൾ ക്ഷമിക്കുന്നൊക്കെ പറയും. അപ്പൊ നമ്മുടെ ലിസണേഴ്സ് അതനുസരിച്ച് നിൽക്കാറൊക്കെ ഉണ്ട്. പക്ഷെ എന്നാ പോലും ഞാൻ അപ്പൊ വിചാരിക്കും, ഓ ലൈവ് വേണ്ട, ദൈവമേ ലൈവ് വേണ്ട, അയ്യോ അയ്യോ അയ്യോ. ആ വയ്യ മീൻസ് ഞാൻ ചെയ്യും, എനിക്ക് എനർജി വിഷയമൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ സൗണ്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, ആ സൗണ്ട് ഇങ്ങനെ മോശമായിട്ടാണ് പോകുന്നത്, ഭയങ്കര കോൺഷ്യസ്നെസ് വരാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നാറുണ്ട് വേണ്ട, ഇന്ന് വേണ്ട കേട്ടോ.
10: പിന്നെ ഇനിയിപ്പോ ആയിലയുടെ ലൈവ് കേൾക്കുന്ന നമ്മുടെ ലിസണേഴ്സിനൊക്കെ അറിയാൻ പറ്റുമായിരിക്കും ആയില ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതാ.
9: ഓ പിന്നെന്താ
10: അല്ലേ,
9: ഓക്കെ.
10: അങ്ങനെ നമ്മൾക്ക് ചിലപ്പോ ഒരു ഫ്രീസോ അല്ലെങ്കിൽ ഒരു വാക്കുണ്ടാവും, നമ്മൾ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്ന വാക്കുകളുണ്ടാവും. അപ്പോ ഞാനിത് ചോദിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആയില്യെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലേക്ക് ഒരു വാക്ക്
9: വന്നിട്ടുണ്ടാവും.
10: ഏത് വാക്കാണ് ആയില്യ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്?
9: ഒന്ന് യെസ്, യെസ്, ഓക്കെ,
10: ഓക്കെ.
9: ഈ യെസും ഓക്കെയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രണ്ട് വാക്കുകളാണ്. അത് ഞാൻ റിപ്പീറ്റഡ്ലി ഇങ്ങനെ എന്താ പറയാ, ഞാൻ കുഴിയും എന്റെ കയ്യിൽ നിന്ന് ദ്വാരദ്വാരമായിട്ട് വീഴുന്നൊക്കെ പറയില്ലേ, നമ്മൾ അതുപോലെ പോവാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.
10: പെട്ടെന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിയ ഒരു ടോപ്പിക്കും ഒരു ദിവസം.
9: പെട്ടെന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ടോപ്പിക്
10: മതിയായി എനിക്ക്, എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിച്ചിട്ട് പോയാൽ മതി.
9: അങ്ങനെ ഇന്നൊരു ടോപ്പിക് അങ്ങനെ അങ്ങനെ എനിക്ക് കിട്ടാറില്ല. പക്ഷെ ചിലപ്പോ എനിക്ക് തോന്നുന്നു പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ
10: കഴിഞ്ഞിരുന്നെങ്കിലും കിട്ടി പോവായിരുന്നു,
9: പോവായിരുന്നു. അത് ചില ചില ടോപ്പിക്സ് നമ്മൾ കേൾക്കാറുണ്ട്, എല്ലാവർക്കും കണക്ട് ആവില്ല എന്ന് പറയും. അതായത് ഇപ്പൊ കുട്ടികൾക്ക് ഓക്കെ ആവും, അപ്പോ കുറച്ച് മുതിർന്നവർക്ക് അതിനോട് താല്പര്യം തോന്നാറില്ല. അപ്പൊ അതിന്റെ ഒരു ഒരു താല്പര്യമില്ലായ്മ പ്രകടിപ്പിക്കുന്നവർ, അഭിപ്രായ സ്വാതന്ത്ര്യം എന്തായാലും എനിക്ക് തോന്നുന്നു അഹല്യ എഫ് എം കൊടുക്കുന്ന പോലെ മറ്റ് എഫ് എം സ്റ്റേഷൻസിൽ ഉണ്ടാവില്ല, കൊടുക്കാറുണ്ട് ലിസണേഴ്സിന്. അപ്പൊ അവരിങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് തോന്നാറുണ്ട് നെഗറ്റീവായി നെഗറ്റീവായി പെട്ട് പോയാ മതി. പക്ഷെ ഇല്ല കേട്ടോ, അങ്ങനെ നിർത്തി പോവാന്നല്ല ഉപരിയായിട്ട് പറഞ്ഞ സംഭവത്തിന് എനിക്ക് കൺക്ലൂഡ് ചെയ്യണമെന്നുള്ളൊരു ചെറിയൊരു നിർബന്ധ ബുദ്ധി ഉണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട്.
10: ഓക്കെ,
9: ഞാൻ കൺക്ലൂഡ് ചെയ്തിട്ട് ഇറങ്ങാറ് മിക്കത് അങ്ങനെ തന്നെയാണ്.
10: ഓക്കെ, ഇനിയിപ്പോ നമ്മളുടെ ഓൺ വോയിസ് റെക്കോർഡ് ചെയ്ത് കേൾക്കുന്ന സ്വഭാവം പല ആളുകൾക്കും ഉണ്ട്, പല ആളുകൾക്കും ഉണ്ട്. ഇപ്പൊ സ്വന്തമായിട്ട് വോയിസ് മെസ്സേജ് അയച്ചിട്ട് അത് തന്നെ പ്ലേ ചെയ്തുകൊണ്ട് കേട്ടോണ്ടിരിക്കുന്നു. പക്ഷെ നമ്മളുടെ സൗണ്ട് നമ്മൾക്ക് തന്നെ കേൾക്കുമ്പോ, എനിക്കിപ്പോ പേഴ്സണലി നോക്കുകയാണെങ്കിൽ എന്റെ ശബ്ദം തന്നെ വോയിസ് മെസ്സേജ് ഒക്കെ കേൾക്കുന്ന എനിക്കൊരു ഇറിറ്റേഷൻ പോലെയാണ് ഫീൽ ചെയ്യാറുള്ളത്. ആയിലിയുടെ ഓൺ വോയിസ് ആയിലി റെക്കോർഡ് ചെയ്ത് കേട്ടപ്പോൾ ആയിലിയുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു? അങ്ങനെ കേൾക്കാറുണ്ടോ, വോയിസ് നോട്ട്സ് റെക്കോർഡ് ചെയ്ത് കേൾക്കാറുണ്ടോ?
9: മെസ്സേജസ് ആയിട്ടല്ല, അത് ഞാൻ കേൾക്കാറില്ല. അയച്ചതാടിയൂടുതല എനിക്ക് അതാ സാധനമുണ്ട്. പക്ഷെ ഇപ്പൊ പ്രോഗ്രാംസ് റെക്കോർഡ് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ കേൾക്കാറുണ്ട്. എഡിറ്റ് ചെയ്യാൻ എനിക്ക് എഡിറ്റിങ് കുറച്ച് താല്പര്യം കാണിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് കേൾക്കും. അത് കേൾക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഓ ഇവിടെ തെറ്റുണ്ട്, ഇവിടെ തെറ്റുണ്ട്, ഇവിടെ തെറ്റുണ്ട്, അങ്ങനെ ആ ഒരു സംഭവമുണ്ട്. അപ്പോ അത് എനിക്ക് കുറച്ചുകൂടി എന്നെ ഹെൽപ്പ് ഇറിറ്റേറ്റഡ് ആണെന്ന് വെച്ചാൽ എനിക്ക് വലിയ വിഷയം തോന്നിയിട്ടില്ല, പക്ഷെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതായത് പറയുന്ന വാക്കിന്റെ ആ ഒരു
10: നമ്മളെ ഒന്നുകൂടെ റിഫൈൻ ആക്കാൻ വേണ്ടിയിട്ട് ഷർട്ട് നോക്കുന്നത് നല്ലതാണ്,
9: അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് കേൾക്കണം എന്നാണ് എന്റെ ഒരു പക്ഷെ. ഞാൻ എപ്പോഴും എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയാറ് അങ്ങനെയാ, നിങ്ങൾ സ്വയം നിങ്ങൾ ചെയ്തത് കേട്ടോ, മറ്റുള്ളവർ തിരുത്തുന്നതിലും സുഖമായിട്ട് നമുക്ക് സ്വയം നമ്മൾ തിരുത്താം. അങ്ങനെ
10: ഇനി കൺഫെഷൻ റൗണ്ടിലെ ലാസ്റ്റ് ചോദ്യം.
9: ഓക്കെ,
10: വേറെ ഒരു ആർജെ അല്ലെങ്കിൽ കോ ആർജെസിന്റെ ഷോ കേട്ടിട്ട് ഇത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ള ഷോ?
9: ഷോ യാ സ്റ്റോറി ഓഫ് ലൈഫ്.
10: സ്റ്റോറി ഓഫ് ലൈഫ് ഒന്ന് അനുകരിക്കുന്നു.
9: വേണ്ടോ, റിസ്ക് ആണ്, വേണ്ടോ?
10: ഓക്കെ, അപ്പൊ നമ്മുടെ കൺഫെഷൻ റൗണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കോളേഴ്സ് റൗണ്ടിലേക്ക് പോവാണ്. വളരെ അടിപൊളിയായിട്ടുള്ള റൗണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആർ ജെ അഭിരാമി ഉണ്ട്.
9: അതെ,
10: കൂടെ ആരാന്ന് പറയും?
9: കൂടെ ആയില്ലുണ്ട്.
10: ഇത് ആർ ജെ സോൺ ഹോട്ട് സീറ്റ് ഒണാഹലിയ FM 90.4.

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: ഏവർക്കും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
4: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
3: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
6: 20 കാറുകൾ,
5: 25 സ്കൂട്ടറുകൾ,
6: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
5: 100,000 രൂപ വീതം 100 പേർക്ക്
6: ബമ്പർ സമ്മാനമായി BMW കാർ,
5: അങ്ങനെ 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
7: അങ്ങനെ പല പല റൗണ്ടുകളിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു ട്രക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
8: അപ്പൊ
7: താഴെന്ന് നമ്മളിപ്പോ മുകളിലെത്തി. ഏറ്റവും മുകളിൽ ഞാൻ വെച്ചിരിക്കുന്നത് റാപ്പിഡ് ഫെയർ ആണ്.
8: തട്ടി തലത്തിക്കിടാനാണ്.
7: അതെ, അവിടെ റാപ്പിഡ് ഫെയർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒരു
8: ഒറ്റയടിക്ക് കൊല്ലരുത് കേട്ട്, ഇഞ്ചായിട്ട് ഇങ്ങനെ കൊല്ലണം. എന്ത് സുഖം കിട്ടുന്നേ.
7: അതെ, ഇതിനിപ്പോ നമ്മളിപ്പോ എത്തിയിരിക്കുന്ന അയിലിയ കോളേഴ്സ് റൗണ്ട്.
8: കോളേഴ്സ് റൗണ്ടോ?
7: നമുക്കറിയാം ഒരു റേഡിയോ സ്റ്റേഷന്റെ നെടും തൂണാണ് നമ്മളെ വിളിക്കുന്ന ആള്.
8: ഉറപ്പായിട്ടും
7: ഇപ്പോ ലൈവ് ഷോയിൽ കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മുടെ പ്രോഗ്രാംസ് കേട്ടിട്ട് നമ്മളുടെ അടുത്ത് അഭിപ്രായം പറയുന്ന, തെറ്റുകൾ വരുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഇതിങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയുന്ന വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ലിസണേഴ്സ് ആണ് അഹല്യ FM 90.4 ലിസണേഴ്സ്. അപ്പോ ഒരു കോളറിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോളർ, ആളുടെ കോൾ എടുത്തുകൊണ്ട് ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാകും എന്ന് തോന്നിയിട്ടുണ്ട്?
8: ഉണ്ട് സംടൈംസ്. അതായത് നമ്മൾ ടോപ്പിക്സ് എടുക്കല്ലോ. അപ്പൊ ടോപ്പിക്സ് എടുക്കുമ്പോ നമുക്കൊരു ധാരണ ഉണ്ടാവും, ആരായിരിക്കും ഫസ്റ്റ് വിളിക്കാൻ പോകുന്നത്. ഇപ്പൊ ഗെയിംസ് എടുത്ത ഇന്ന ആള് വിളിക്കാൻ പേര് പറയുന്നില്ല,
7: പേര് പറയാ.
8: ഗെയിംസ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഇന്ന ആൾക്കാരുടെ കോൾ ലിസ്റ്റ് ഇങ്ങനെ വരുന്നത് എനിക്ക് നന്നായി അറിയാം. സോങ്സ് പാട്ടുകൾ റിലേറ്റ് ചെയ്തുള്ള ടോപ്പിക്സ് എടുത്താൽ എങ്ങനെ കോള് വരുന്നുള്ള നല്ല ധാരണയുണ്ട്. സീരിയസ് മാറ്റേഴ്സ് വന്നാൽ വിളിക്കുന്നവരും അതുപോലെ വിളിക്കാതെ ഒന്ന് പിൻവലിയുന്നവരും നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്ത്. അപ്പൊ അതിനെ പറ്റിക്ക് നല്ല ധാരണ ഉണ്ടാവാറുണ്ട്, എനിക്ക് തോന്നാറുണ്ട്. ദൈവമേ ചില ദിവസം ഇന്ന ആൾക്കാരൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരട്ടെ. അതായത് വേറെ ഒന്നും കൊണ്ടല്ല, ഈസിലി അവരുടെ ഉത്തരങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് സംഭവം പിടിയിട്ടാറുണ്ട്. അപ്പൊ ഭയങ്കര സുഖമായിട്ട്
7: ഈസിലി റിലേറ്റബിൾ ആകും ബാക്കിയുള്ളവർക്ക്. നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരാൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോ നമുക്ക് ഓക്കെ ഇതാണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഇനിയിപ്പോ ഒരു കോളറ് കംപ്ലീറ്റ്ലി അയിലിനെ സ്പീച്ച്ലെസ് ആക്കിയിട്ടുണ്ടോ? ഒന്നും എനിക്ക് പറയാനില്ല, ശരി വേഗം വിഷസ് പറഞ്ഞിട്ട് പൊക്കോ.
8: ആ അതായത് ഞാൻ ഹലോ എന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്നിട്ട് ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട്, ഇപ്പൊ എന്തുണ്ടായേ, ആരാ ആരാ പടക്കം പൊട്ടിച്ചേ. അത് ലൈവില് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ കോൾ എടുത്ത് ഹലോ, പിന്നെ ഞാൻ കേൾക്കുന്നത് ഹലോ, ഞാൻ ഇന്നാളാണ്, ഇന്നാൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ഡെഡിക്കേഷൻ എല്ലാം പറഞ്ഞ് അവര് പോയി. അപ്പൊ ഞാൻ എനിക്ക് സങ്കടായി, ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ, എന്റെ മൈൻഡേ എന്നൊന്ന് നോക്കും ഒരു വട്ടെങ്കിലും. ആനായിരുന്നു.
7: ഓക്കെ, കോളേഴ്സിനെ ചിരിപ്പിക്കാൻ നോക്കിട്ടെ, അവര് ചിരിക്കാതെ വളരെ സീരിയസ് ആയിട്ടിരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്.
8: പിന്നെന്താ, ഞാനത് പറഞ്ഞിട്ടുണ്ട്, എന്റെ ചളി മുങ്ങിപ്പോയി, മൈൻഡ് ചെയ്തില്ല, എന്റെ കോമഡി ഇഷ്ടപ്പെട്ടില്ല.
7: ഇനിയിപ്പോ ചിലപ്പോഴുണ്ടല്ലോ നമ്മൾ ഈ കോള് കണക്ട് ചെയ്യുന്ന സമയത്തെ ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, മനഃപൂർവ്വം കോള് കണക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഡിസ്കണക്ട് ആവുന്നു എന്ന് പറയുന്നുണ്ട്. ചിലപ്പോ ഈ ഡിസ്കണക്ട് ആവുമ്പോ നമ്മള് പറഞ്ഞത് എന്തെങ്കിലും കോളേഴ്സ് കേട്ടിട്ടുണ്ടോ എന്ന് പേടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ടോ?
8: അതായത് അങ്ങനെ ആ പേടിയല്ല, പക്ഷെ നേരത്തെ പറഞ്ഞ അതേ ഉത്തരാണ്, ഇവര് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമുക്ക് കട്ട് ചെയ്ത് വിടേണ്ട ആവശ്യമില്ല, കാരണം കണക്ട് ചെയ്ത് നമ്മളാണെങ്കിൽ അത് നമുക്ക് സംസാരിക്കാൻ വില്ലിങ് ആയതുകൊണ്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതേ നമുക്കറിയാം ഇതെങ്ങനെയാണെന്ന്. അപ്പൊ അവിടെ നോർമലി സംഭവിക്കുന്നത് ഇതെല്ലാം ഒരു ടെക്നിക്കലിൽ ഓടുന്ന സംഭവങ്ങളാണ്. അതിനുപരി ഇതിനൊക്കെ വേറൊരു സൈഡ്, വേറൊരു വശം, നമ്മുടെ ഇൻഹൗസ് കുറെ സംഭവങ്ങളുണ്ടാവും, ഇതൊന്നും പുറമേ ഉള്ളവർക്ക് അറിയില്ല. പക്ഷെ അവരും പറഞ്ഞിട്ട് കാര്യമില്ല, അറിയില്ല. അപ്പോ ഇപ്പൊ നോർമലി കട്ടായി പോയ കോൾ ആണെങ്കിലും അതിന്റെ പഴി ചിലപ്പോ നമ്മളെ ഏക്കേണ്ടി വരും. ഓക്കെ, ഞാൻ ചിലതൊക്കെ മിണ്ടാതിരുന്നേക്കും, ഓക്കെ
7: കുഴപ്പമില്ല.
8: അങ്ങനെ അങ്ങനെ അതല്ലാതെ മനഃപൂർവ്വം എടുക്കായിക അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യാറില്ല, എടുക്കാതിരിക്കാൻ നോക്കാറില്ല. പക്ഷെ വേറൊരു കാര്യം നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ പാട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ പറയും ഇന്നലെ പാട്ട് തന്നു ഇന്ന് പാട്ട് ചോദിക്കല്ലേ. അത് അത് നമ്മൾ പറയാറുണ്ട്. കാരണം കണ്ടിന്യൂസ് ഒരാൾക്ക് തന്നെ പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലിസണേഴ്സ് നമ്മൾ തന്നെ അടിയും.
7: അതെ, അതൊരു പ്രശ്നമാണ്. എന്തായാലും ആർജിസ് ഓൺ ഹോട്ട് സീറ്റ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കോളേഴ്സ് റൗണ്ട് കഴിഞ്ഞ് ഞങ്ങൾ റാപ്പിഡ് ഫയർ റൗണ്ടിലേക്ക് പോകുന്നതിന് മുന്നേ ലാസ്റ്റ് ചോദ്യം ഫ്രം കോളേഴ്സ് റൗണ്ട്. കോളേഴ്സിനോട് ഒരു അപേക്ഷ,
8: ഒന്ന് ഞങ്ങളെ ഇത്തിരി മനസ്സിലാക്കാൻ ശ്രമിക്കും. അത്രേ ഉള്ളൂ കേട്ടോ.

0: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
2: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
2: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
1: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ് ഒറ്റപ്പാലം.
3: ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
4: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോംപാക്ട് SUV.
3: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: പകലും രാത്രിയും ഓഫറുകൾ മാത്രം എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഏറ്റവും വലിയ ഓഫറും വിലക്കുറവും. വെള്ളി മുതൽ തിങ്കൾ വരെ 4 ദിവസം മാത്രം മൈ ജി ഓണം ബിഗ് റാപ്പകൾ സെയിൽ.
1: ഏവർക്കും ബാലദണ്ഡവാണി ജ്വല്ലേഴ്സിന്റെ ഓണാശംസകൾ. ബാലദണ്ഡവാണി ജ്വല്ലേഴ്സ് കൊഴിഞ്ഞാമ്പാറ.
6: RJ's എന്ന് പറയുമ്പോ എല്ലാ ദിവസവും നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാര്, നിങ്ങളുടെ സീക്രട്സ് കേൾക്കുന്ന ആൾക്കാർ, നിങ്ങളുടെ ടോപ്പിക്സിനെ കുറിച്ചിട്ടുള്ള മറുപടികൾ കേട്ട് ചിരിക്കുന്ന ആൾക്കാര്, നിങ്ങളെ ടീസ് ചെയ്യുന്ന ആൾക്കാര് അല്ലേ, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾ ഇതെല്ലാം തുറന്നു പറയാൻ വേണ്ടിയിട്ട് RJ's ഓൺ ഹോട്ട് സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അയിലയുടെ കുറേയധികം എന്താ പറയാ കൺഫെഷൻസ് കേട്ടു, കോളേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കേട്ടു, അയിലയുടെ കയ്യിന്ന് പോയ കാര്യങ്ങൾ കേട്ടു. അപ്പോ ഇഷ്ടമുള്ള ഷോസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു അല്ലേ. അയിലയുടെ ഷോസ് എല്ലാം അയിലേക്ക് ഇഷ്ടമുള്ള ഷോസ് ആണ്.
7: അതെ, എനിക്ക് അഹല്യ ഫാമിലി പരിപാടി എനിക്ക് ഇഷ്ടമാണ്. കാരണം നമുക്ക് കാക്കഗീതൻ കുഞ്ഞു പൊൻകുഞ്ഞു എന്ന് പറയുന്ന പോലെ അഹല്യ ഫാം നമ്മുടെ കുഞ്ഞാണ്. സോ
6: ചോറാണ്,
7: ചോറാണ് അന്നം.
6: ഓക്കെ അയില്യ, അപ്പോ എന്തായാലും നമ്മള് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ലാസ്റ്റ് റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. റാപ്പിഡ് ഫയർ ഹോട്ട് സീറ്റ് പവർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്
7: പിടിച്ചിരിക്കണോ?
6: ഒറ്റ വാക്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറയാം.
7: പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറയാം.
6: ഷട്ടപ്പടാന്ന് കേട്ടിട്ടുണ്ടോ? ഷട്ട എന്ന് ഞാൻ ചോദിച്ചിരിക്കും. പട എന്ന്
7: ഉത്തരം പറയാം.
6: അത് വേണ്ട, അത് വേണ്ട. മോർണിംഗ് ഷോ ഓർ നൈറ്റ് ഷോ?
7: മോർണിംഗ് ഷോ ഓർ നൈറ്റ് ഷോ?
6: മോർണിംഗ് ഷോ ഓർ നൈറ്റ് ഷോ?
7: ഓഫ് കോഴ്സ് നൈറ്റ് ഷോ.
6: ലൈവ് ഓർ റെക്കോർഡഡ്?
7: ലൈവ്.
6: സദ്യ ഓർ ബിരിയാണി?
7: സദ്യ.
6: പൂക്കളം ഓർ ഓണക്കോടി?
7: പൂക്കളം.
6: കോളർ ഓർ കോ RJ?
7: അയ്യോ, കോളർ.
6: ഓക്കെ, അങ്ങനെയാണല്ലേ. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുന്നില്ല, ഞാൻ
7: ചോദിച്ചിട്ട് പോയാ.
6: മൈക്ക് ഓൺ ഓർ മൈക്ക് ഓഫ്?
7: മൈക്ക് ഓൺ.
6: സ്ക്രിപ്റ്റ് ഓർ സ്പോണ്ടേനിറ്റി?
7: സ്പോണ്ടേനിറ്റി.
6: മോസ്റ്റ് അനോയിങ് RJ ഹാബിറ്റ്?
7: ഞാൻ തന്നെ ആയിരിക്കും.
6: അല്ല, ഒരു ഹാബിറ്റ്, ഒരു ശീലം,
7: ഒരു അനോയിങ് ആയിട്ട്. എന്റെയാണോ മറ്റുള്ളവരുടെയാണോ?
6: മറ്റുള്ളവരുടെ പറയാം.
7: മറ്റുള്ളവരുടെയാണെങ്കിൽ ലോ ഫേസ്, അതായത് ഞാൻ ഭയങ്കര ഹൈ ഫേസ്.
6: ഓക്കെ,
7: എന്റെ കൂടെ കട്ടക്ക് നിക്കണം.
6: ഓക്കെ, നിങ്ങളുടെ ഓൺ ഷോ റേറ്റ് ചെയ്യാൻ പറഞ്ഞ 10 എത്ര കൊടുക്കും?
7: 4 ഷോ ഉണ്ട്, ഏതൊക്കെ ഷോക്ക് കൊടുക്കണം?
6: അപ്പൊ 40 എത്ര കൊടുക്കും?
7: 40 ഇല്ല കേട്ടോ, 40 ഞാൻ, എനിക്ക് കുറെ ഇമ്പ്രൂവ് ചെയ്യാണ്ട് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് 1/2 കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ. അത്ര ഞാൻ കൊടുക്കുള്ളൂ.
6: ഹോട്ട് സീറ്റ് ഓർ കോൾഡ് സീറ്റ്?
7: ഹോട്ട് സീറ്റ്.
6: നിങ്ങളുടെ കരിയറിലെ ഒരു 1 മൊമെന്റ് റീവൈൻഡ് ചെയ്യണമെങ്കിൽ വിച്ച് മൊമെന്റ്? RJ ലൈഫിലെ ഒരു മൊമെന്റ് റീവൈൻഡ് ചെയ്യണം.
7: ഒറ്റൊരു മൊമെന്റ് റീവൈൻഡ് ചെയ്യണം. ഞാൻ ആദ്യമായിട്ട് ലൈവിന് കയറിയത് ഫസ്റ്റ് ഡേ.
6: ഓക്കെ, 1 word ടു ഡിസ്ക്രൈബ് യുവർ RJ ലൈഫ്?
7: ഓൺഗോയിങ്.
6: ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, RJ അല്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ എവിടെ ഇരുന്നേനെ?
7: ഒരു ന്യൂസ് ചാനലിൽ ഇരുന്നേനെ.
6: എന്തായിട്ട്?
7: റിപ്പോർട്ടിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രോഗ്രാം പ്രൊഡ്യൂസിംഗ് ആയിരിക്കും.
6: ഓക്കെ, അപ്പോ കൺഗ്രാജുലേഷൻസ്.
7: വളരെ
6: അടിപൊളിയായിട്ട് ആയിട്ടുള്ള ഓണസമ്മാനം, പൂക്കളം,
7: പൂക്കളം,
6: മാല, ബൊക്കെ, ഇതെല്ലാം ഡോറിന് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്.
7: അതങ്ങനെയാ, ഇത് പോയി കഴിയുമ്പോ മിക്കതും പുറത്തുണ്ടാവും, എനിക്ക് വെയിറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ.
6: പിന്നെ അപ്പോ എങ്ങനെയുണ്ടായിരുന്നു അയില്യ RJ's ഓൺ ഹോട്ട് സീറ്റ്?
7: നൈസ്, വളരെ നന്നായി.
6: സീറ്റ് എങ്ങനെയുണ്ട്?
7: സീറ്റ് കൊള്ളാം, നല്ല ഖുഷിനോട് ഇറങ്ങിയതുണ്ട്, നല്ല സുഖം ഇരിക്കാൻ.
6: കുതിച്ചു പൊങ്ങുന്ന
7: കുതിച്ചു പൊങ്ങണം. റെപ്രസെന്റേറ്റീവിന് ഇരിക്കാനല്ല, RJ ഇരിക്കാനോ.
6: ഇപ്പോ ഈ ഓണം ഓണക്കാലാണ്, ഇന്നിപ്പോ ഒരു തിരുവോണ ദിവസമാണ്, നമ്മള് സദ്യയൊക്കെ കഴിക്കാൻ പോണ സമയത്ത് ഓണത്തെ കുറിച്ചും
8: ഓണ ആശംസകളും ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.
7: പിന്നല്ലാതെ എല്ലാവർക്കും അപ്പോ ഹൃദയം നിറഞ്ഞ ഓണ ആശംസകളൊക്കെ അറിയാം. ആശംസകൾ കണ്ടോ,
8: അതില് എല്ലാവർക്കും ഒരു ഓണാശംസ.
7: എല്ലാവർക്കും ഓ അഭിരാമേ. അപ്പൊ എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണം ആശംസകളൊക്കെ അറിയിക്കുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. ലൈഫിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വന്നു പോവും. അപ്പൊ അതിനൊപ്പം നമുക്കും ഒപ്പം പോവാൻ പറ്റണം. പോകുന്ന ആ ഒരു മൊമെന്റിൽ നമ്മളെപ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കും. നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തികളുടെ ഭാഗത്ത് നിന്ന് കൂടി ചിന്തിക്കുന്ന ആ ഒരു ലെവലിലേക്ക് കൂടി ഇങ്ങനെ നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ മാറട്ടെ എന്നാണ് ഇത്തവണത്തെ ഓണത്തിന് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്.
8: എന്താണ് അതിലേക്ക് ആശംസിക്കാനുള്ളത്?
7: അതെ, ഇതാണ് എന്റെ ആശംസ കേട്ടോ. അപ്പൊ എല്ലാവരും അടിപൊളിയാക്കാ ചില്ലയോ വായുവയോ. ഇനിവേ ആർ ജി സെൻ ഹോട്ട് സീറ്റിൽ അഭിരാമി ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാം. എപ്പോഴും അങ്ങോട്ട് പണി കൊടുക്കാറ്, എനിക്ക് ഇനി വേണം ആവശ്യം.
8: Enjoy your ride. Thank you so much for joining. Bye bye.
7: Thank you.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ദൃശ്യ ബാർബൽസ്. ദൃശ്യ ബാർബൽസ്, അഞ്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, നിയർ ഗവൺമെന്റ് കോളേജ്, ചിറ്റൂർ.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
5: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
4: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: കിയ, movement that inspires.
7: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
8: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
9: അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ഓരോരുത്തരെ ആയിട്ട് ഞാനിങ്ങനെ വിളിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അങ്ങ് ഇട്ട് തരികയാണ്. ആക്ച്വലി നിങ്ങളുടെ മുന്നിലല്ല, എന്റെ മുന്നിലാണ് ഇരിക്കുന്നത്. ആൻഡ് ഹീര നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹീര, ഇതൊരു ഹോട്ട് സീറ്റ് ആണ്. ഹോട്ട് ആണോ?
10: ഹോട്ടല്ല, കുറച്ച് കോൾഡാണ്.
9: സാധാരണയില്ലേ ആർ ജെ എസിനെ കുറിച്ച് പറയുമ്പോ എല്ലാരും നമ്മളോട് പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല്, പിന്നെ ആർ ജെ എസ് എന്ന് പറഞ്ഞാൽ നിനക്ക് സുഖല്ലേ, നമ്മള് അവരടുത്ത് ചോദ്യം ചോദിക്കാം, നമ്മുടെ കോളേഴ്സിന് നമുക്ക് ടീസ് ചെയ്യാം, സംസാരിക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പൊ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാലും പോലും നമ്മൾ അതിനെ സറ്റയറാക്കി മാറ്റും, അല്ലെങ്കിൽ നമ്മള് കോമഡി ആക്കി മാറ്റും. മിസ്റ്റേക്സ് ഒന്നും നിങ്ങൾക്ക് പറ്റാറില്ലേ എന്ന് ചോദിക്കാറുണ്ട്.
10: ഓക്കെ,
9: അപ്പോ ഹോട്ട് സീറ്റിലെ ആദ്യത്തെ ചോദ്യം അതാണ്, മിസ്റ്റേക്സ് പറ്റാറുണ്ടോ?
10: അതേ, പറ്റാറുള്ളൂ.
9: ഞാൻ ശരിയായിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല.
10: അങ്ങനെയല്ല, അതായത് എനിക്ക് തോന്നുന്നത് ബീങ് ആൻ ആർ ജെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. നമ്മള് മനുഷ്യന്മാരാണ്, നിങ്ങളൊക്കെ നമ്മൾ ഏത് പണിയെടുക്കുന്ന പോലെ തന്നെ നമ്മളുടെ ഈ ഒരു തൊഴിലും, ഞാൻ തൊണ്ടത്തൊഴിലാളികൾ എന്നാണ് പറയാൻ പോകുന്നത് ആർ ജെസിന്, അപ്പൊ ഈ തൊണ്ടത്തൊഴിലാളികൾക്ക് ഈ നാവ് എന്ന് പറയുന്ന സാധനം എപ്പോ വേണമെങ്കിൽ നമുക്ക് മിസ്റ്റേക്സ് വരാം. ചിലപ്പോൾ ടെക്നിക്കൽ എറേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വോയിസിലോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തിലോ മിസ്റ്റേക്സ് വരാം. ആ സമയത്തൊക്കെ വീണ്ടെടുത്ത് കിടന്ന് ഉരുള പഠിക്കുക എന്നുള്ളതാണ് ഞാൻ മെയിൻലി എല്ലാവരോടും മാർജിയാവുന്നതിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറ്. കാരണം ആ മൊമെന്റിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ ലൈവാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളത് വൃത്തിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. അങ്ങനെ ഒരുപാട് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. പറഞ്ഞ വാക്കുകൾ ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ട്, ചിലപ്പോൾ പേരുകൾ മാറിപ്പോയിട്ടുണ്ട്, ടെക്നിക്കൽ ഇഷ്യൂസ് വന്നിട്ടുണ്ട്, ഇതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെയൊക്കെ എൻ്റെ കോൺഫിഡൻസ് കൊണ്ട് ഞാൻ അതിനെ ഹാൻഡിൽ ചെയ്യുക, അത് തന്നെയാണ് എല്ലാ റീസും ചെയ്യുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് പറ്റിയിട്ടുണ്ട്.
9: ഹീര ഇപ്പൊ ഇവിടെ വന്നിട്ട് 3 മാസം ആയിട്ടുള്ളൂ.
10: അതെ അതെ
9: അല്ലെ. അപ്പോ ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ലൈവ് ഏതാ?
10: 2 ലൈവ് ഷോസ് ആണ് നമുക്കുള്ളത്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളത് മോർണിംഗ് ഷോ ചെയ്യാനാണ്, നമ്മുടെ അഹല്യ വിശ്വസ് ചെയ്യാനാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളത്. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളത് ഇൻസ്റ്റന്റ് പാട്ടാണ്. കാരണം ഒത്തിരി പേര് അറ്റ് ദ സെയിം ടൈം നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അതേ സമയത്ത് അവർ ചോദിച്ച അതേ പാട്ട് നമുക്ക് എടുത്ത് കൊടുക്കാനും പറ്റണം. അപ്പോൾ അതൊരു മൾട്ടി ടാസ്കിംഗ് ആണ് ശരിക്കും. സാധാരണ ഒരു ആർ ജെ കുറച്ചും കൂടെ പണിയെടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇൻസ്റ്റന്റ് പാട്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പൊ അത് ഇച്ചിരി പാടാണ്,
9: ഇച്ചിരി പാടാണ്, നല്ലോണം പാടാണ്. ഇൻസ്റ്റന്റ് പാട്ട് പാടാണ്, പക്ഷെ നമ്മൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ മൾട്ടി ടാസ്കിംഗ് ചെയ്യുന്ന സമയത്ത് വേറൊരു ടാസ്ക് കൂടെ അതിന്റെ ഇടയ്ക്ക് വരുന്നത് ഈ പരാതികളാണ്.
10: അതെ,
9: പാട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ പിന്നെ ആ പാട്ട് മാറിപ്പോയി, വെച്ചത് മാറിപ്പോയി, ഹീര എനിക്ക് മാത്രം പാട്ട് വെച്ച് തരാറില്ല.
10: ചിലപ്പോ നമ്മള് ചിലപ്പോ ഈ എടുത്തു കൊടുക്കുന്ന പാട്ട് ചിലപ്പോ അവര് പറയുന്നത് നമ്മൾ പറയുന്നത് ചിലപ്പോ പാട്ടുകൾ ചിലപ്പോ മാറിപ്പോയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അപ്പൊ അവര് ഭയങ്കര വിഷമത്തിലൊക്കെ എനിക്ക് അടുത്ത് തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ പാട്ടല്ലല്ലോ ഹീര വെച്ചത്, ഞാൻ പറഞ്ഞു മാറിപ്പോയത്, എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മൾ ഇന്റൻഷനലി ചെയ്യണതല്ല, പക്ഷെ അങ്ങനത്തെ മിസ്റ്റേക്സ് ഒക്കെ ഓബിയസ്ലി വരാറ്.
9: ഇത് ഇന്റൻഷനലി ആണ് നിങ്ങൾ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇനി മുതൽ അഹല്യ FM കേൾക്കുന്നില്ല, ഞാൻ ഇവിടുന്ന് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നാൽ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുക?
10: അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
9: പൊക്കോളു എന്ന് പറയൂ.
10: പൊക്കോളു ഞാൻ ഒരിക്കലും പറയില്ല, ഞാൻ സിറ്റുവേഷൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരിക്കും. ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള പാർഷ്യാലിറ്റീസ് ഒന്നും നമ്മൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അവിടെ എന്താണ് ഇഷ്യൂ വന്നത്, ടെക്നിക്കൽ ആണോ അല്ലെങ്കിൽ എന്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് ആണോ? അപ്പോളജൈസ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അപ്പോളജൈസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ പറയും നമ്മൾ അടുത്ത പ്രാവശ്യം പാട്ട് വെച്ചാൽ ആ വാഗ്ദാനം നമ്മൾ
11: മറക്കാതെ കൊടുക്കും.
9: വാഗ്ദാനങ്ങളിൽ നിന്നും വാഗ്ദാനങ്ങളിലൂടെ ഒരു യാത്ര.
10: അതെ, നമ്മൾ ചില സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മളൊരു പൊളിറ്റീഷ്യൻസിനെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം നമ്മൾ ഓരോ വാഗ്ദാനങ്ങൾ കൊടുത്ത ആൾക്കാരിങ്ങനെ മോഹിപ്പിക്കാന്ന് എനിക്ക് ചിലപ്പോൾ തോന്നും. പക്ഷെ നമ്മൾ മോസ്റ്റ്ലി നമ്മളെല്ലാം എല്ലാ വാഗ്ദാനങ്ങളും നമ്മൾ
9: പാലിക്കാറുണ്ട് അല്ലേ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ധൈര്യമായിട്ട്
10: കേറാം.
9: അടുത്ത വാഗ്ദാനം ധൈര്യമായിട്ട് കൊടുക്കാം. അപ്പൊ വാഗ്ദാനങ്ങളെ കുറിച്ചും വാഗ്വാദങ്ങളെ കുറിച്ചും നമുക്ക് കേൾക്കണം. ആർ ജെ സോൺ ഹോട്ട് സീറ്റ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓണാഹല്യ FM 90.4. സ്റ്റേ ട്യൂൺഡ്.

0: സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഓണം ആശംസിക്കുന്നു അഹല്യ ഫിൻഫോറെക്സ്.
1: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽ വിലാസം.
0: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
0: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
1: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: എന്താ ചേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
2: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
0: ഓക്കെ, വെൽക്കം ബാക്ക്. അങ്ങനെ നല്ല തകർപ്പൻ പാട്ടുകൾക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തുമ്പോ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്നത് ഹീരയാണ്. എനിക്ക് എന്റെ സീറ്റ് വലിയ ഹോട്ടായിട്ട് ഫീൽ ചെയ്യണില്ല. ഇപ്പോ കുറച്ചുകൂടി കഴിയുമ്പോ ചിലപ്പോ ഫീൽ ചെയ്യായിരിക്കും നമ്മുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ.
6: അതെന്താന്ന് വെച്ചാൽ അഭിരാമിയാണ് ഇപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ അഭിരാമിക്ക് അത്ര ഹോട്ടായിട്ട് തോന്നുന്നുണ്ട്.
0: ആദ്യം വന്നപ്പോ ഇത്ര ഫീൽ ഇല്ല, അത്ര പ്രശ്നമില്ല, തണുപ്പായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്.
6: ചെറുതായിട്ട്
0: ഹോട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും എംബാരസിംഗ് ആയിട്ടുള്ള ഒരു ലൈവ് ബ്ലോപ്പർ ഏതാണ്?
6: ലൈവില് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ എനിക്ക് കിട്ടുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് ഇൻസ്റ്റന്റ് പാട്ടിലാണ് കൂടുതലും പറ്റാറുള്ളത്. ഈ പറഞ്ഞ പോലെ പാട്ട് ചിലതൊക്കെ മാറിപ്പോയിട്ടുണ്ട് കൊടുത്തത്. പിന്നെ ഞാൻ വന്നിട്ട് ഞാൻ ഈ ഷോ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് ഇച്ചിരി പാടുണ്ടായിരുന്നു. അപ്പൊ ചിലപ്പോ നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുന്ന പാട്ടടുത്തത് ഈ പാട്ടാന്നായിരിക്കും ഞാൻ പറയുന്നുണ്ടായിരിക്കും, പക്ഷെ കയറി പോകുന്നത് വേറെ പല പാട്ടുകളായിരിക്കും. അപ്പൊ അങ്ങനെ മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ പല ആൾക്കാരുടെയും കോള് എടുത്തിട്ട് നമുക്ക് കോള് കൊടുക്കാ പാട്ട് കൊടുക്കാതിരിക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോ നമുക്ക് സെർച്ച് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി പാട്ടുകൾ കിട്ടിയില്ലെങ്കിൽ കൊടുക്കാതിരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ബ്ലൂപേഴ്സ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്.
0: മൈക്ക് ഓഫ് ആണെന്ന് വിചാരിച്ച് ഓണായിരുന്ന മൈക്കിൽ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടോ?
6: ആ ഉണ്ട്. ഞാന് എനിക്ക് തോന്നുന്നു എനിക്ക് എല്ലാ ഇൻസ്റ്റന്റ് പാട്ടിലാണ് സംഭവിക്കാറുള്ളത്. ഇൻസ്റ്റന്റ് പാട്ടിൽ ഇതുപോലെ കഴിഞ്ഞ ദിവസം എന്തോ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ എന്താ പറയാ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് വന്ന മെസ്സേജസ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഇൻസ്റ്റഗ്രാമിന്റെ സാധനങ്ങളൊക്കെ കേട്ടപ്പോ ഞാൻ ഇങ്ങനെ എന്തേ പെട്ടെന്ന് എന്തോ കേൾക്കുന്നുണ്ടല്ലോ എന്ന് വെച്ച് നോക്കുമ്പോഴാണ് ഓക്കെ മൈക്ക് ഓൺ ആയിരുന്നു എന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നത്.
0: ഓക്കെ. ഇപ്പൊ ലൈവിൽ നമുക്ക് പലപ്പോഴും തെറ്റുകൾ പറ്റും. സാധാരണ ആൾക്കാർ പറയുന്നത് ആർജീസിന് അണ്ടർ ദ സൺ എല്ലാം അറിഞ്ഞിരിക്കണം, എന്ത് കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ സ്പോട്ടിൽ പറയാനുള്ള സ്പോണ്ടേനിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. സ്പോണ്ടേനിറ്റി ഓഫ് കോഴ്സ് നമുക്ക് ഉള്ളൊരു കാര്യമാണെന്ന് നമുക്ക് വളരെയധികം വളരെയധികം ഹാപ്പിനെസ്സോടെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ കുറെ കാര്യങ്ങൾ തെറ്റിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മള് നൈസായിട്ട് കവർ ചെയ്യും. അതിനുള്ളൊരു കഴിവ് നമുക്കുണ്ട്. ലൈവിൽ ഏറ്റവും കൂടുതൽ തെറ്റിച്ച അല്ലെങ്കിൽ തെറ്റിക്കുന്ന ഒരു വാക്ക് ഏതായിരിക്കും?
6: ഓക്കെ,
0: വാക്കില്ലാന്നുണ്ടെങ്കിൽ ഒരു മുഴുനീള സെന്റൻസ് ഒരു പാരഗ്രാഫ് ആയാലും മതി, കുഴപ്പമില്ല.
6: എനിക്ക് ഒരു പർട്ടിക്കുലർ വാക്ക് എനിക്ക് അങ്ങനെ വരാറില്ല. ഓൾമോസ്റ്റ് വാക്കുകളൊക്കെ ഞാൻ അത്യാവശ്യം ക്ലിയർ ആയിട്ട് പറയുന്ന ഒരാളാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ വിചാരിച്ച സാധനം ചിലപ്പോൾ പറയാതിരുന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് പോലും ഈ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ചെയ്യുന്ന സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഓണം ആശംസകൾ എന്നാണ് പറയേണ്ടത്. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ പറയണേന്ന് പറയണതിന്റെ ഇടയിൽ ഞാൻ പറയാണ് എല്ലാവർക്കും ഓണ ആഘോഷങ്ങൾ എന്ന് പറയണേ. അപ്പൊ ഞാൻ അല്ല, ഓണം ആഘോഷിച്ചിട്ട് ഓണാശംസകൾ. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഞാൻ ഉദ്ദേശിച്ച വാക്കായിരിക്കില്ല അവിടെ വന്നിട്ടുണ്ടാവുക. അത് ഞാനെങ്കിലെങ്കിലൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ആ വാക്കിലേക്ക് എത്തിക്കാറുണ്ട് എന്ന് ചെയ്യാറുണ്ട്. അല്ലാതെ വാക്കുകൾ അങ്ങനെ, പിന്നെ എനിക്ക് എപ്പോഴും കേൾക്കാറുള്ള ഞാൻ അഫ്കോഴ്സ് എന്നുള്ള വാക്കും സീരിയസ്ലി എന്നുള്ള വാക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാത്തിലും.
0: അത് എന്റെ ലാസ്റ്റ് ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന് ആദ്യമേ തന്നെ മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം. ഒരു കോളർ ചോദിച്ച ചോദ്യത്തിന് അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയ ഒരു റെസ്പോൺസിന് ഇതിനിപ്പോ ഞാൻ എന്ത് മറുപടി പറയാനാ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ?
6: ഓക്കെ, ചിന്തിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുവെ പാലക്കാടും ഉള്ള ആൾക്കാർക്ക് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അവർ വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഇവിടെ വന്നിട്ടും അഹല്യയിൽ വന്നിട്ട് എനിക്ക് റോഡും വഴികളും ഒന്നും ഇറക്കാൻ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ ഇത്. അപ്പൊ നമ്മളിങ്ങനെ കാറിലിരുന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് ചേട്ടാ അങ്ങോട്ട് പോകാനുള്ള വഴി ഏതാണ്. അപ്പൊ ഒരു ബൈക്കിലിരിക്കുന്ന ഒരു ചേട്ടനായിരുന്നു, പുള്ളി അവിടെ നിന്ന് വണ്ടി നിർത്തി, പുള്ളിക്കാരന്റെ മോളുണ്ടായിരുന്നു കൂടെ. അപ്പൊ പുള്ളിക്കാരിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടാണ് പോയത്. അപ്പൊ ശരിക്കും അത് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, പുള്ളിക്ക് അങ്ങനെ ആ വഴിക്ക് അങ്ങ് പറഞ്ഞിട്ട് വിട്ടാൽ മതി. പക്ഷെ പുള്ളി വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടാണ് വിട്ടത്. അപ്പൊ അത് എനിക്ക് എപ്പോഴും തോന്നുന്നു അങ്ങനത്തെ ഒരു ഹെൽപ്പിംഗ് മൈൻഡ് എപ്പോഴും പാലക്കാട് ഉള്ളവർക്ക് സ്പെഷ്യൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ഈ സ്നേഹം കൂടുമ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാൻ ഒരു താല്പര്യം കൂടുതലും ഞാൻ കാണാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ വീട് എവിടെയാ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ്മെന്റ് കാണിക്കുമ്പോൾ
0: കല്യാണമൊന്നും ആയില്ലേ
6: അങ്ങനത്തെ പേഴ്സണൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അപ്പൊ ചിലതൊക്കെ ഞാൻ അതൊക്കെ അറിയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഞാൻ വിടാറുണ്ട്. ചിലത് ഞാൻ പറയാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അതൊരു സ്നേഹ കൂടുതൽ നമ്മളെ പറ്റി കൂടുതൽ അറിയാനുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷെ എല്ലാവർക്കും അത് ഒരുപോലെ ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല.
0: ഓക്കെ, ഇപ്പൊ ലൈവ് ഷോ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് നമ്മള്, പിന്നെ ഹീര അല്ലാതെ രണ്ട് ഷോസ് ചെയ്യുന്നുണ്ട്. ഇതില് ലീസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഷോ ഏതാണ്?
6: ലീസ്റ്റ് ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ എന്നെയാണ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. എനിക്ക് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് എനിക്ക് കുറച്ച് ലീസ്റ്റ് ഫേവറേറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ പാട്ടിനെ പറ്റിയും ഇവൻ തോ എനിക്കതിൽ രണ്ടും ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടുന്ന ഒരു ഷോയും കൂടിയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അതിന്റെ പിന്നിൽ ഒരുപാട് ബാക്ക് വർക്ക് ഉണ്ട്. അതെ, അത്ര എഫേർട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് മടിയാണ് അത് ചെയ്യാനായിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളത് എനിക്കിവിടെ വന്നതിന് ശേഷം ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു ഷോ ആണ്. പക്ഷെ ഇപ്പൊ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അതാണ് ലീസ്റ്റ് ഫേവറേറ്റ്.
0: അപ്പൊ മറ്റേത് ഓഫ് കോഴ്സ് തമിഴ് ഷോ ആണ് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട്,
6: ഫേവറേറ്റ് ആണ്. കാരണം എനിക്ക് ആ ലാംഗ്വേജിനോട് ഒരു ഇഷ്ടമുണ്ട്. പിന്നെ അതിൽ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ടോപ്പിക് ഒന്നുമില്ല, നമുക്ക് എന്തും ചൂസ് ചെയ്യാം, എന്തും സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഫ്രീഡം കുറച്ചും കൂടെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തമിഴ് അറിയാമെന്നുള്ളത് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ആണ്, ഇങ്ങനെ പഠിച്ചു എങ്ങനെ കാര്യങ്ങൾ. അപ്പൊ പലരും അതിനെപ്പറ്റി ചോദിക്കുകയും എന്നോട് ലൈവ് ഷോസിലൊക്കെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ അതെനിക്കൊരു കിക്ക് തരാറുണ്ട്. അപ്പൊ അതെനിക്ക് ഇഷ്ടമാണ്.
0: ഓക്കെ, പിന്നെ അല്ലാതെ ഒരുപാട് ഷോസ് നമ്മുടെ എഫ് എമ്മിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഷോ ചെയ്യണം, ഞാൻ ചെയ്ത സൂപ്പർ ആയിരുന്നേനെ എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? എല്ലാം എന്ന് പറയുന്നത്
6: അങ്ങനെ ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ എനിക്ക് ഇടയ്ക്കെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളത് അഭിരാമി ജയുടെ എഴുത്തോലെയാണ്. കാരണം അത് രാവിലെ തന്നെ ഭയങ്കര മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു സാധനമല്ലോ. അപ്പൊ നമ്മള് ഞാൻ പൊതുവെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴെങ്കിലും ലൈഫിൽ ഡൗൺ ആയിരിക്കുമ്പോ അപ്പ എന്നെ വിളിക്കും, എന്നിട്ട് എന്നെ ഒരു ഹീര കുറച്ച് ഡൗൺ ആണ്, അപ്പൊ ഞാൻ വൻ മോട്ടിവേഷൻ കൊടുക്കാം. അപ്പൊ എനിക്ക് തോന്നാറുണ്ട് ഞാൻ നല്ലൊരു മോട്ടിവേറ്റർ ആണെന്ന്. പക്ഷെ എനിക്കറിയാം എന്റെ പേഴ്സണൽ കാര്യം വരുമ്പോൾ ഞാൻ നല്ല ഡൗൺ ആണെന്ന് എനിക്കറിയാം. പക്ഷെ മോട്ടിവേറ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അഭിരാമിയുടെ ഷോ ലൈവിന് വരുന്നതിന് മുന്നേ ഞാനത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ ഇത് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട്.
0: ഓക്കെ, പിന്നെ ചോദിക്കാനുള്ളത് ലൈവിന്റെ കാര്യമാണ്. ഈ ലൈവ് ചെയ്യുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ ഇപ്പൊ രാവിലെ എഴുന്നിട്ട് നമുക്ക് വരാൻ ചിലപ്പോൾ മടിയായിരിക്കും.
6: അതെ,
0: ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്കത്തെ ലൈവ് നമുക്ക് ചെയ്യാനേ ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ ഇന്ന് ലൈവ് ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ന് വിചാരിച്ച ഒരു സിറ്റുവേഷൻ ഏത് ലൈവ് ഷോ ആയിരുന്നു?
6: അത് ഓഫ് കോഴ്സ് നല്ല രാവിലെ നല്ല മഴ പെയ്യുന്ന ദിവസമായിരിക്കും. എനിക്ക് തോന്നുന്നു ഞാനിവിടെ ജൂണിലാണല്ലോ ജോയിൻ ചെയ്തത്. അപ്പൊ തുടങ്ങിയ സമയത്തൊക്കെ ലൈവിൽ എല്ലാ ദിവസവും ഞാൻ നാനഞ്ഞ് കുളിച്ചാണ് ഞാൻ സ്റ്റുഡിയോയിലേക്ക് വരുന്നത്. അപ്പൊ എനിക്ക് ഇന്ന് തണുത്ത്
0: പറഞ്ഞു സ്കൂളിൽ പോകുന്ന സമയത്തുള്ള ഒരു ഫീൽ.
6: എക്സാക്ട്ലി, ഞാൻ അതേ ഞാനത് ലൈവ് വന്നിട്ട് മിക്ക ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട് ജൂണിൽ എനിക്ക് സ്കൂളിൽ പോകുന്ന അതേ ഫീലാണ് ഞാനിപ്പോ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം രാവിലെ എഴുന്നേക്കാൻ നമുക്ക് ഭയങ്കര മടിയായിരിക്കും. പിന്നെ കാര്യം നമുക്ക് കുറച്ച് ദൂരെ നടക്കാനുള്ളൂ എങ്കിലും നമ്മൾ ആ നനഞ്ഞ് സ്റ്റുഡിയോ കയറിയിരുന്ന് ഇവിടെ നിന്നിങ്ങനെ തണുക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്.
0: ഓക്കെ, അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. ഇനി കൺഫെഷനിലേക്ക് നമ്മൾ പോവാണ്. കൺഫെഷൻ റൗണ്ടിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ കൂടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് നല്ല കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് നല്ല കുറച്ച് ട്രാക്സ് എൻജോയ് ചെയ്തിട്ട് വേഗം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺഡ്.

0: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ഏവർക്കും സൗമ്യ സിൽക്സിന്റെ കളർഫുൾ ഓണാശംസകൾ. ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
2: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ
3: ജ്വല്ലേഴ്സ്.
4: പിന്നെ ഫ്രിഡ്ജും ഒരു മിക്സർ ഗ്രൈൻഡറും നോക്കുന്നുണ്ട്.
3: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് റെഡിയാവും. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
5: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC അപ്ലൈ.
6: സാധാരണ നമ്മൾ RJs ആണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. ചോദ്യങ്ങൾ നേരിടുന്ന സമയത്ത് നമ്മൾ വലിയാറാണ് പതിവ് അല്ലെ? അപ്പൊ പിന്നെ വിഷസൊക്കെ പറഞ്ഞിട്ട് പൊക്കോളൂ എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചു വരും. പക്ഷെ ഇന്ന് ടാസ്കോട് ടാസ്ക് ആണ്. കാരണം ഇന്ന് സേഫ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു സേഫ് സോൺ അല്ല, കംഫർട്ട് സോൺ അല്ല, നമ്മൾ അതിന്റെ പുറത്താണ്. RJ സോൺ ഹോട്ട് സീറ്റ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമിയും കൺഫെഷനിലേക്ക് പോയാലോ.
7: അതെ അതെ, എനിക്ക്
6: ജീവിതത്തിൽ എപ്പോഴെങ്കിലും കൺഫെഷൻ ചെയ്തിട്ടുണ്ടോ?
7: കൺഫെഷൻ എനിക്ക് തോന്നുന്നു, എനിക്ക് വളരെ ഡിയർ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ എല്ലാം കൺഫെസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കിങ്ങനെ എന്താ പറയാ, ഒരു കാര്യം ഇങ്ങനെ മറച്ചു വെക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എന്റെ ഡിയർ സർക്കിൾ ആണെങ്കിൽ ഞാൻ എന്റെ ആ ബന്ധം അവിടെ സ്റ്റേക്കിൽ വെച്ചിട്ട് പോലും ഞാൻ കൺഫെസ് ചെയ്യുന്ന ഒരാളാണ്.
6: ഓക്കെ, ഇത് വളരെ സത്യസന്ധമായിട്ട് പറയണം. കോടതിക്ക് മുന്നിൽ
7: സത്യം മാത്രമേ ബോധിക്കൂ.
6: തെറ്റുകൾ വരുത്താൻ പാടില്ല, നുണ പറയാൻ പാടില്ല. നുണ പറഞ്ഞാൽ കണ്ണ് രണ്ടുരുണ്ട്. ഞാൻ നേരത്തെ ചോദിച്ചത് ലീസ്റ്റ് ഫേവറേറ്റ് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമില്ലാത്ത റേഡിയോ ഷോ
7: ഇവിടെ
6: സ്വന്തം ഷോ വേണമെങ്കിൽ പറയാം.
7: സ്വന്തം പറയില്ല, എനിക്ക് തോന്നുന്നു പേഴ്സണലി ഇഷ്ടമല്ലാത്തൊരു ഷോ. ഇനി ഇത് കേട്ട് കഴിഞ്ഞാൽ എന്നെ എന്റെ ബാക്കി ആർജിസ് എന്നെ തല്ലുവോ? ഓക്കെ, എനിക്ക് തോന്നുന്നു സെല്ലുലോയിഡ് ആണ് എനിക്ക് ലീസ്റ്റ് ഫേവറേറ്റ് ഷോ ഇവിടെ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു സിനിമ ചിലപ്പോൾ ആൾക്കാർ കണ്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ കണ്ട സിനിമകൾ ചിലപ്പോൾ ഒരു പെർസ്പെക്ടീവ് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാണ്. പക്ഷെ കാണാത്തൊരു സിനിമയെ പറ്റി ഒരാളുടെ പെർസ്പെക്ടീവ് കേട്ടിട്ട് എനിക്ക് ആ സിനിമ കാണാൻ എനിക്ക് പൊതുവെ താല്പര്യമില്ല. അപ്പോൾ സെല്ലുലോയിഡ് ആ ഒരു ഷോ എനിക്ക് പേഴ്സണലി എനിക്ക് അത്ര ഓക്കെ അല്ല.
6: ഓക്കെ, RJ ആയതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായി തോന്നിയ കാര്യം?
7: ഡിഫിക്കൽട്ടായി തോന്നിയ കാര്യം, എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിൽ വളരെ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ RJs ആയി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഹാപ്പിയാണ്, എപ്പോഴും ജോളിയാണ്. പക്ഷെ നമ്മുടെ ലൈഫിൽ ഒരു സെറ്റ് ബാക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ലൈഫിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള മൊമെന്റ്സിൽ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നുള്ളതാണ് നമ്മുടെ പോളിസി. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ വന്ന് ഇവിടെ ഇരുന്ന് ആ സൗണ്ടിലും ആ എനർജിയും ഒക്കെ കീപ്പ് ചെയ്ത് സംസാരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായ ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഇത് പലരും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ആരും വിചാരിക്കരുത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓണായിരിക്കുന്ന ആൾക്കാരാണെന്ന്. നമുക്ക് എല്ലാവർക്കും ഉള്ള പോലത്തെ ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഷോജിയിൽ ഇറ്റ്സ് വെരി വെരി ബിഗ് ടാസ്ക്.
6: അതെ, അത് വലിയൊരു ടാസ്ക്കാണ്. പിന്നെ RJs ഒരു ടാഗ് ലൈൻ ആണ്, അതായത് അവരെപ്പോഴും ഹാപ്പി ആയിട്ടുള്ള ആളുകളാണ്, എപ്പോഴും സംസാരിക്കുന്ന ആളുകളാണെന്നുള്ളൊരു മുൻധാരണയുണ്ട്. നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം, ജോളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൊരു
7: അത് റോങ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്കറിയാവുന്നതിൽ പലരും വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള RJs എനിക്കറിയാം. അവർക്ക് പേഴ്സണലി അവർ ആ ഷോ എൻജോയ് ചെയ്യുന്നുണ്ടോ, പക്ഷെ പുറത്തു പോയി അവർക്ക് അത്ര എന്റർടൈൻഡ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ ഇവിടെ ഷോ ചെയ്യുമ്പോഴും നമ്മൾ സംസാരിക്കുകയാണ്, നമ്മളുടെ എനർജി ഒരുപാട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ എനർജറ്റിക് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും വലിയ ടാസ്ക്.
6: മൈക്കിന് മുന്നിൽ വേണമെങ്കിൽ
7: ഓക്കെ ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് നമ്മൾ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എത്ര എനർജി നമുക്ക് ആവശ്യമുണ്ട് ഒരു ഡേ പെർ ഡേ. നമ്മൾ സാധാരണ ഒരാളെ പോലെ നമ്മൾ ഫിസിക്കലി പണിയെടുക്കുന്നില്ലെങ്കിലും നമ്മൾ മെന്റലിയും നമ്മുടെ എന്താ പറയുക സംസാരം കൊണ്ടും നമ്മൾ ഒരുപാട് പണിയെടുക്കും.
6: അതിനിടയിൽ കൂടെ ഒരുപാട് ടാസ്കുകൾ ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മൾ ഇത്രയും സിസ്റ്റത്തിന്റെ മുന്നിൽ, ഇത്രയും കമ്പ്യൂട്ടേഴ്സിന്റെ മുന്നിൽ ഫീഡേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇഷ്യൂ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ കയ്യിന്ന് പോകും. കയ്യിന്ന് പോയിട്ടുണ്ടോ? അങ്ങനെ
7: പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ ഫാമിലിയിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഓൺ എയർ നമുക്ക് കോൾസ് നമ്മൾ പൊതുവേ നമ്മൾ മാക്സിമം എടുക്കാതിരിക്കാൻ നോക്കുന്ന ആൾക്കാരാണ്. കാരണം നമ്മുടെ ഷോനെ ഇങ്ങനെ പോലെ അത് ബാധിക്കും. ഒരു പോസിറ്റീവ് കാര്യമാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഷോനെ അത് അപ്ലിഫ്റ്റ് ചെയ്യും, അല്ലാത്തൊരു സിറ്റുവേഷനിൽ അത് എന്തായാലും നമ്മുടെ എനർജീനെ ബാധിക്കും. അപ്പോൾ അങ്ങനെ വീട്ടിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും ഷോ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനത്തെ സമയത്ത് നമുക്ക് ചെയ്യാതിരിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ ലീവ് എടുക്കുക എന്നുള്ളത് നമുക്കൊരു ഓപ്ഷൻ ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി സമയത്ത് അല്ലെങ്കിൽ ഒരു ഫാമിലി ഒരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നല്ല ഡൗൺ ആയിട്ടിരുന്നു ഷോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വോയിസിന്റെ ഡെസിബിൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചു ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും നമ്മുടെ വോയിസ് ഇത്ര അധികം മാറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ നേരിട്ട് കാണാത്ത ആൾക്കാരായിരിക്കും, പക്ഷെ നമ്മൾ വിളിച്ച് ചോദിച്ചിട്ടുള്ള സിറ്റുവേഷൻ.
6: വോയിസസ് ദാറ്റ് മാറ്റേഴ്സ് അല്ലേ, നമ്മൾ മാത്രം. ഈ വോയിസിലേക്ക് തന്നെയാണ് കേട്ടോ ലാസ്റ്റ് ചോദ്യം വരുന്നത്.
7: ഓക്കെ,
6: അപ്പോ പല ആളുകളും നമ്മൾ സാധാരണ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും ഈ നമ്മൾ വോയിസ് മെസ്സേജ് അയക്കുന്ന സമയത്ത്, ഇത് മെസ്സേജ് ഇപ്പൊ ഒരു മിനിറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് അയച്ചതിന് ശേഷം മാറിയിരുന്നിട്ട് തന്നെ താനെ ഇത് കേൾക്കും. അപ്പോ എന്നോട് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് ആർ ജെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ട് വേണ്ടേ അങ്ങനെയൊക്കെയുള്ള ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് സൗണ്ട് സെക്കൻഡറി ആണ്, പക്ഷേ നമ്മളുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, ആ ഒരു ഹാപ്പിനെസ്, വോയിസിലൊരു ഹാപ്പിനെസ്സും ഇമോഷണൽ വോയിസ് ആണ്, ഇമോഷൻസിലൂടെ പോകാൻ പറ്റുന്ന ശബ്ദമാണ് നല്ലത്, അല്ലാതെ സ്വീറ്റ് ആവണം എന്നുള്ളൊരു സംഭവം ഇല്ല എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ എനിക്ക് എന്റെ വോയിസ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോ ഞാനിതിങ്ങനെ വോയിസ് മെസ്സേജ് അയച്ചിട്ട് ഇടയ്ക്ക് കേട്ടു നോക്കും. അപ്പൊ അഭിരാമിയുടെ വോയിസ് രസമുണ്ടല്ലോ, അപ്പൊ അഭിരാമി എങ്ങനെ കേട്ട് നോക്കാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഹീരോട് ചോദിക്കാനുള്ള അതാണ്, വോയിസ് മെസ്സേജസ് അയച്ചിട്ട് അല്ലെങ്കിൽ സ്വന്തം വോയിസ് റെക്കോർഡ് ചെയ്ത് കേൾക്കാറുണ്ടോ കേൾക്കാറുണ്ടോ കേൾക്കാറുണ്ടോ?
7: നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ പേഴ്സണലി ഞാൻ എന്നെ നന്നായി സ്നേഹിക്കുകയും എന്നെ നന്നായി എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് എൻ്റെ വോയിസ് ഞാൻ പേഴ്സണലി ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ വോയിസ്. കാരണം അതുകൊണ്ടാണ് നമുക്ക് ഞാൻ ഈ ജോലിയിൽ എത്തിയെന്ന് ഞാൻ അതിൻ്റെ ഒരു ഒരു പെർസെൻറ്റേജ് അതിനെന്തായാലും നമ്മൾ മാറ്റിവെക്കണം. ആൻഡ് എനിക്ക് തോന്നുന്ന ബീങ് ഒരു ആർ ജെ ആവുന്നതിൽ ശബ്ദത്തിനേക്കാൾ കൂടുതൽ കമ്മ്യൂണിക്കേഷന് തന്നെയാണ് ഇമ്പോർട്ടൻസ്. പക്ഷെ എനിക്ക് ചില സമയങ്ങളിൽ എൻ്റെ ചില ഷോസ് എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഷോസ് ആണെങ്കിലും എനിക്കത് അതിൻ്റെ ഔട്ട് എങ്ങനെ പോകുന്നു എന്നുള്ളത് കേൾക്കാൻ എനിക്കൊരു ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അവരെ ഞാൻ അങ്ങനെ ഓർമ്മയിലൂടെ ഗാനങ്ങളൊക്കെ ഞാൻ വന്നിരുന്ന് കേൾക്കാറുണ്ട് ഇവിടെ. അത് അതിലെന്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ തമിഴ് ഷോസിൽ ഐ ഹാവ് എ ഡിഫറെൻ്റ് എനർജി, അപ്പോൾ ആ ഒരു വേരിയേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ അതും ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കേൾവി എൻജോയ്മെൻറ്റിനേക്കാൾ കൂടുതൽ അവിടെ ഞാൻ തന്നെ എൻ്റെ ക്രിട്ടിസൈസർ ആവാറാണ് കൂടുതൽ പതിവ്. ഞാൻ തന്നെ നോക്കും അതിൽ ശരിയാവാത്ത കാര്യങ്ങൾ അടുത്ത പ്രാവശ്യം ശരിയാക്കാൻ നോക്കാറുണ്ട്. സോ ഡെഫിനറ്റ്ലി ഞാൻ കേൾക്കാറുണ്ട്.
6: ഏറ്റവും നിശിതമായി കിട്ടിയ വിമർശനം
7: എന്നെ പറ്റിയാണോ? എനിക്ക് തോന്നുന്നു എന്റെ തൃശ്ശൂർ സ്ലാങ് എനിക്ക് അധികമില്ല, പക്ഷെ ചില വാക്കുകൾ ഇങ്ങനെ തൃശ്ശൂർ സ്ലാങ്ങിൽ കയറി വരാറുണ്ട്. പിന്നെ ഹീരയ്ക്ക് എപ്പോഴും ഒരു ടീച്ചർ സംസാരിക്കുന്ന പോലത്തെ ഒരു സാധനം വരാറ്. അത് ചിലർ പോസിറ്റീവായിട്ടാണ് പറയാറ്, ചിലർ പറയാറുണ്ട് എന്തിനാ അങ്ങനെ സംസാരിക്കണേ, കുറച്ചും കൂടെ ജോളി ആയിട്ടും കുറച്ചും കൂടെ അങ്ങനെ സംസാരിച്ചുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ എന്തുകൊണ്ട് തൃശ്ശൂർ സ്ലാങ് വരുന്നില്ല എന്നുള്ളതും ചിലർ ചോദിക്കാറുണ്ട്. അതെന്താ വരാത്തത്, തൃശ്ശൂർക്കാരിയായിട്ട് എന്താ അത് വരാത്തത്? ഞാൻ അങ്ങനെ ഞങ്ങളിങ്ങനെയാണ് വീട്ടിൽ സംസാരിക്കുന്നത്, അതുപോലത്തെ സാധനം തന്നെയാണ്. എനിക്കിങ്ങനെ പല സ്ഥലത്ത് പല ടോണുകളില്ലേ, ഇപ്പം എന്നോട് ഒരു റീൽ ചെയ്യാൻ പറഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പോൾ എന്നോട് ഷോ ചെയ്യാൻ പറഞ്ഞാലും എന്നോട് സാധാരണ സംസാരിക്കാൻ ഞാൻ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ടോൺ ചേഞ്ച് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. തമിഴ് ഷോ ചെയ്യുമ്പോൾ മാത്രമാണ് എനിക്കൊരു ടോണിലൊരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുള്ളത്.
6: ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ കൺഫെഷൻ റൗണ്ടിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കും.
7: ഓക്കെ,
6: ഷോയിൽ നമ്മൾ ചിലപ്പോൾ ഓവർ യൂസ് ചെയ്യും പല വാക്കുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഓവർ യൂസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടാകും, ഫ്രേസസ് ഉണ്ടാകും. ഇനി മേലാൽ ഇത് ഞാൻ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ കച്ചകെട്ടി ചിലപ്പോൾ ഷോ ചെയ്യാനിരിക്കും, പക്ഷെ ഉപയോഗിച്ച് പോകും. കാരണം നമ്മുടെ പിന്നെ അറിയാതെ തന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ട് വരണ കാര്യം ആ ഓവർ യൂസ്ഡ് വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക്
7: അവസാനിപ്പിക്കാം
6: കൺഫെഷൻ റൗണ്ട്.
7: ഓക്കെ, അപ്പൊ കൺഫെഷൻ റൗണ്ടിൽ എനിക്ക് തോന്നുന്നു അഫ്കോഴ്സ് എന്നുള്ള വാക്ക് ഞാൻ കുറെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ എനിക്ക് തോന്നണേ അതിപ്പോ ലൈക്ക് അങ്ങനത്തെ സാധനങ്ങൾ, ആക്ച്വലി ശരിക്കും പറയുകയാണെങ്കിൽ ലിറ്ററലി ഇങ്ങനത്തെ വാക്കുകൾ ഇതൊക്കെയാണ് കൂടുതലും കയറി വരാറ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് നമ്മളുടെ ലൈഫ് സേവിങ് വാക്കുകളായിട്ടാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറ്. കാരണം നമ്മൾ ചിലപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം ചിലപ്പോൾ ആ പോയിന്റിലായിരിക്കും, സീരിയസ്ലി പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നണേ അതൊക്കെ നമ്മുടെ ലൈഫ് സേവിങ് വാക്കുകളായിട്ടാണ് ഞാൻ എപ്പോഴും എടുക്കാറുള്ളത്. പിന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർക്ക് അത് ചിലപ്പോൾ ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ ലൈഫ് സേവിങ് വാക്കുകളാണ്.
6: അങ്ങനെ ഒരുപാട് ലൈഫ് സേവിങ് വാക്കുകളെ കുറിച്ച് പറയാനുണ്ടാകും ഓരോ ആർജേസിനും അല്ലേ. അവർക്ക് അവരെ ആ ഒരു അറ്റ് ദ മൊമെന്റ് വന്ന് സേവ് ചെയ്ത് കൊണ്ടുപോകുന്ന വാക്കുകളായിരിക്കും ഓഫ് കോഴ്സ് പോലെയുള്ള വാക്കുകൾ. അപ്പൊ എന്തായാലും ആക്ച്വലി സ്പീക്കിംഗ് നമുക്കിനി പാട്ടിലേക്ക് പോകേണ്ട സമയമാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് ആർജേസ് ഓൺ ഹോട്ട് സീറ്റ് ഓൺ അഹല്യ FM 90.4.

0: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
1: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
0: ഏവർക്കും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
3: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജും ഒരു മിക്സർ ഗ്രൈൻഡറും നോക്കുന്നുണ്ട്.
2: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് റെഡി ആവും. നോ കോസ്റ്റ് ഇഎംഐ കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
4: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. ടിഎൻസി അപ്ലൈ.
5: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
6: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
6: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
5: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
7: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാരിസ്.
8: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് ഓപ്ഷൻസ്,
7: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാരിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
9: വെൽക്കം ബാക്ക്. ആർ ജെ സോൺ ഹോട്ട് സീറ്റ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഹോട്ട് സീറ്റിന് മുന്നിൽ ഞാൻ ഇങ്ങനെ വളരെ ലാഘവത്തോടെ ഇരുന്ന് ഓരോന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹീര എന്റെ കൂടെ ഉണ്ട്. ഹോട്ട് സീറ്റിൽ ഇന്ന് ഞാൻ പിടിച്ചിരുത്തിയിട്ടുള്ളത് ഹീരയാണ്. ഇനി നമ്മൾ കോളേഴ്സിലേക്ക് പോവാണേ. നമുക്കൊരു നമ്മുടെ ഒരു അഭിഭാജ്യ ഘടകമാണല്ലോ കോളേഴ്സ് എന്ന് പറയുന്നത്. ഒരു റേഡിയോ സ്റ്റേഷനെ സംബന്ധിച്ച് നമുക്ക് വളരെ ആക്റ്റീവായിട്ടുള്ള ലിസണേഴ്സ് ഉണ്ട്. അത് പിന്നെ അറ്റ് ദി സെയിം ടൈം നല്ലൊരു ബ്ലെസ്സിങ്ങും ചില സമയത്ത് ഒരു ബൂണായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നും അല്ലേ. ഇപ്പൊ ഒരു കോളറിനെ പിന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും ഇറിറ്റേറ്റിംഗ് ആണെന്ന്. അങ്ങനെയുള്ള കോളേഴ്സ് ഉണ്ടായിട്ടുണ്ടോ?
10: ഒബ്വിയസ്ലി നമുക്കത്, നമുക്കിപ്പോൾ എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ ഇരിക്കണം നമുക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് ബുദ്ധിമുട്ട് തോന്നാറുള്ളത് വളരെ ഫെയ്ഡഡ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാർ, അതായത് ഒട്ടും വോള്യൂം ഇല്ലാതെയും ഒട്ടും ക്ലാരിറ്റി ഇല്ലാതെയും നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാരെയാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. നമ്മൾ കോൾ എടുത്തു പോവുകയും ചെയ്തു, പക്ഷെ അവർ സംസാരിക്കുന്ന നമുക്ക് കേൾക്കുന്നില്ല. ചിലപ്പോൾ റേഞ്ച് ഇഷ്യൂ ആയിരിക്കാം, ചിലപ്പോൾ അവരങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരായിരിക്കില്ല. അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്, ഇറിറ്റേഷൻ തോന്നാറുണ്ട്. കാരണം നമ്മുടെ ഒരു ഓഡിയോ ക്വാളിറ്റീനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അതെനിക്ക് പ്രശ്നമാണ്. പിന്നെ നിർത്തി നിർത്തി സംസാരിക്കാതെ വളരെ സ്പീഡിൽ സംസാരിക്കുന്ന ആൾക്കാരും എനിക്കൊരു ഇറിറ്റേഷൻ ആണ്. തേർഡ്, നമ്മളുടെ ചോദിച്ച ചോദ്യമല്ലാതെ വേറെ പല കാര്യങ്ങളും അവർ സംസാരിക്കും. അതായത് പശുവിന്റെ കാര്യം ചോദിച്ചാൽ പശുവിനെ കിട്ടി കയറ് മുതൽ തുടങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതും എനിക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ കോളേഴ്സ് ഒക്കെ ഞാൻ എനിക്ക്
9: പശുവിന്റെ കയറ് വരെ ഒക്കെയാണ്. പിന്നെ കയറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് നമുക്ക് കയ്യുന്ന
10: പോകുന്നുണ്ടാവുക. അങ്ങനത്തെ കോളേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പൊ അത് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
9: ഈ ഇറിറ്റേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഇൻട്രസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോളേഴ്സ് ഉണ്ടാവുമല്ലോ. ചില ആളുകൾ വിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഓക്കെ, ഇന്നത്തെ ടോപ്പിക് സെറ്റാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ആ ഒരു കോളറിന്റെ റെസ്പോൺസ് നിന്ന് ചിലപ്പോൾ നമുക്ക് ആ ഒരു വിഷയം തന്നെ വേറൊരു ലെവലിലേക്ക് പോവും. അങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് കോളേഴ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്?
10: അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് കോളേഴ്സ് ആണ് ശരിക്കും നമ്മുടെ ഷോനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത്. എനിക്ക് ചിലപ്പോൾ രാവിലെ തന്നെ നല്ല എനർജിയോടുകൂടി നമ്മൾ വിളിക്കുന്നത്, എനിക്ക് എപ്പോഴും അത് മോർണിംഗ് ഷോയിലാണ് എപ്പോഴും എനിക്കത് ഫീൽ ചെയ്യാറുള്ളത്. നല്ല മോർണിംഗിൽ നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളെ നല്ല രീതിയിൽ തിരിച്ച് നമുക്ക് ആ കറക്റ്റ് ചോദ്യത്തിനുള്ള കറക്റ്റ് ആൻസർ, അതും വിളിക്കുമ്പോ ഹെലോ ഹീര എന്ന് പറയുന്നതിൽ തന്നെ നമുക്ക് ആ ഒരു എനർജി കിട്ടും. അപ്പൊ നമ്മുടെ ഷോന്റെ തന്നെ കളർ അങ്ങ് മാറും. അപ്പൊ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ഒരു സുഖവും ഒരു രസവും.
9: ഈവൻ ഇഫ് നമ്മൾ എന്തെങ്കിലും പേഴ്സണൽ ഇതിലാണെങ്കിലും പോലും നമ്മളെ കൂടെ കുറച്ച് അപ്ലിഫ്റ്റ് ചെയ്യും, പിന്നെ ഷോയുടെ വൈബ്
10: മാറും. അപ്പൊ എനിക്ക് അങ്ങനെയുള്ള ആൾക്കാര്, അങ്ങനെ എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാർ വിളിക്കുമ്പോൾ തന്നെയാണ് എനിക്ക് ഇഷ്ടം. കാരണം എനിക്ക് മോർണിംഗ് ഷോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അത് എപ്പോഴും വളരെ എനർജിയോടുകൂടി കീപ്പ് ചെയ്യണം ഒരു ഡേ, അവർ ഏറ്റവും ഭംഗിയായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ. അപ്പൊ അങ്ങനത്തെ കോളേഴ്സ് കിട്ടി കഴിഞ്ഞാൽ എന്റെ ഇറ്റ് മേക്സ് മൈ ഡേ. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്.
9: മോസ്റ്റ് അൺഎക്സ്പെക്ടഡ് കൺഫെഷൻ കിട്ടിയിട്ടുള്ള ഏതെങ്കിലും കോളേഴ്സ് ഉണ്ടായിട്ടുണ്ടോ? ലൈവ് ഷോയില്.
10: കൺഫെഷനേക്കാളും ഞാൻ ഈ അടുത്തൊരു കോളർ എനിക്ക് തോന്നുന്നു, നമ്മളിങ്ങനെ ഓണം സെലിബ്രേഷൻ ഓണക്കോടിയെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ആള് നമ്മളെ ഇങ്ങനെ വിളിച്ച് സംസാരിക്കും, പേര് പറയുന്നില്ല. അദ്ദേഹം നമ്മളോട് പറഞ്ഞു, എന്താ പറയാ, ഞാന് ഇപ്രാവശ്യം ഓണം ആഘോഷിക്കുന്നുണ്ട്, അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഓണം ആഘോഷിക്കാൻ പറ്റാത്ത രണ്ട് കുട്ടികൾക്ക് പുള്ളി ഡ്രസ്സ് എടുത്തു കൊടുത്തിട്ടാണ് ഓണം ഇപ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാത്രമല്ലല്ലോ, നമ്മുടെ ചുറ്റുമുള്ളവരെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ പുള്ളി മാറ്റി വെച്ചത്, ഇതിപ്പോ ഒരു 10,000 പുള്ളി മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ഞാൻ എന്താ പറയാ കുട്ടികൾക്ക് ഇങ്ങനെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാം. അത് ഞാൻ ഇങ്ങനെ രാവിലെ തന്നെ ഷോയിൽ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. അതും ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളൊരു ദാനം ചെയ്യുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ രണ്ടുപേർക്കും കൂടെ അത് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അതൊരു ഭയങ്കര നല്ല കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ കൺഫെഷൻസ് എന്നെ ഭയങ്കര ഹാപ്പിയാക്കാറ്.
9: ഓക്കെ, ഇപ്പൊ ചില കോൾസ് വന്നിട്ടുണ്ടല്ലോ ഡ്രോപ്പ് ആയി പോകും, അപ്പൊ നമുക്ക് തിരിച്ചു വിളിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല.
10: അതെ,
9: ഈ കോളറിനെ ഞാൻ തന്നെ തിരിച്ചു വിളിക്കട്ടെ എന്ന് ചിന്തിച്ചിട്ടുള്ള മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ട്?
10: ഓക്കെ, അങ്ങനത്തെ മൊമെന്റ് എനിക്ക് തോന്നുന്നു ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ റേഞ്ച് ഇഷ്യൂസ് വളരെ അധികം കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ ചില കോളേഴ്സ് വിളിച്ചിട്ട് അവർക്ക് പറയാനുണ്ട്, അവർ നന്നായി പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവർ പറയുന്നത് ഇങ്ങനെ ഡ്രോപ്പ് ആയി പോകുന്ന സിറ്റുവേഷൻസ് വരുമ്പോൾ ഒക്കെ കട്ടായി കട്ടായി സംസാരിച്ച് പോകുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. അയ്യോ, അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല, അവർക്ക് പറയാൻ വേണം, ഇത് അങ്ങടുമില്ല ഇങ്ങടുമില്ലാത്തൊരു അവസ്ഥയാകുമ്പോൾ. പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കൊമേഴ്ഷ്യൽ റേഡിയോസിനേക്കാൾ അപ്പുറത്ത് നമ്മൾ എല്ലാ കോളേഴ്സിനെയും ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പ്ലസ് നമ്മൾ ഒരു എഡിറ്റിംഗും ഇല്ലാതെ നമ്മുടെ കോളുകളെല്ലാം വിടുന്ന ആൾക്കാരാണ്, ലൈവ് കോള് ശരിക്കും എടുക്കുന്ന ആൾക്കാരാണ്, എല്ലാ റേഡിയോസിലും അങ്ങനെയല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതിൽ പ്ലസ് പോയിന്റ്സും ഉണ്ട്, മൈനസ് പോയിന്റ്സും ഉണ്ട്. പ്ലസ് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരെയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇൻക്ലൂസീവ്നെസ് നമുക്ക് ഉണ്ടായിരിക്കും, പക്ഷേ ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയോ ക്വാളിറ്റിനെ അത് ബാധിക്കുന്നു എന്നുള്ളത്.
9: കോളേഴ്സിന്റെ അടുത്ത് ഇപ്പൊ എല്ലാ കോളേഴ്സും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും, നമ്മളെ വിളിക്കുന്ന അല്ലെങ്കിൽ വിളിക്കാനിരിക്കുന്നവർ ഉൾപ്പെടെ കേൾക്കുന്ന ഒരു സൊസൈറ്റി പുറത്തുണ്ട്, അവരോട് ഒരു അപേക്ഷ എന്ന നിലയിൽ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കണം എന്ന് പറയാനുള്ള എന്ത് കാര്യമാണ്?
10: മനസ്സിലാക്കണം എന്ന് അങ്ങനെ ഞാൻ പറയില്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇതുവരെ റേഡിയോയിൽ വിളിക്കാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ പേഴ്സണലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ആർജി ആയി ആവുന്നതിന് മുന്നേ വരെ ഞാൻ ഒരു റേഡിയോയിൽ വിളിച്ചിട്ടില്ല. അതായത് എനിക്ക് ഇവൻതോ എനിക്ക് സംസാരിക്കാൻ അറിയാം, ഇവൻതോ എനിക്ക് ആ ഷോസ് ഇഷ്ടമാണ്, ഞാനിത് കേൾക്കുന്നുണ്ട്, സ്ഥിരം കേൾക്കുന്ന ആളാണ് ഞാൻ റേഡിയോ, പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ റേഡിയോയിൽ വിളിച്ചിട്ട്. അപ്പൊ അങ്ങനെ വിളിക്കാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ എനിക്ക് അവരെല്ലാവരോടും ഒന്ന് വിളിക്കണം എന്നുള്ളതാണ് എന്റെ റിക്വസ്റ്റ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും എന്താണ് റേഡിയോയിൽ ഒരു കോൾ എടുക്കുന്നു, വിളിക്കുന്നു, സംസാരിക്കുന്നു, എനിക്ക് ആ ഒരു സന്തോഷം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിക്കണേ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാര് അങ്ങനെ വിളിക്കാത്ത ആൾ ഇതുവരെ ഉണ്ടെങ്കിൽ വിളിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു റിക്വസ്റ്റ്. പിന്നെ നമ്മളും മനുഷ്യന്മാരാണെന്നുള്ളൊരു മിനിമം കൺസിഡറേഷൻ ഉണ്ടാവും.
9: അതെ, എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ അണ്ടർ ദ സൺ എല്ലാ കാര്യങ്ങളും എപ്പോഴും പറയാൻ പറ്റണം, സിവിൽ സർവീസ് ആസ്പിരന്റിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ജേർണലിസ്റ്റ് ആകാൻ പോകുന്നവര് പറയുന്ന കാര്യം, നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ കിട്ടുന്ന ഒരു ഇൻപുട്ട് ഫ്രം ദ ടീച്ചേഴ്സ് ഇതായിരിക്കും. അതായത് എന്ത് ചോദിച്ചാലും, സൂര്യന് താഴെയുള്ള എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുക്കാനുണ്ടാവണം എന്നുള്ളൊരു കാര്യം പറയണം. അപ്പൊ ആർജേസിനെ കുറിച്ചും അങ്ങനെ തന്നെയാണ് പറയണേ, നിങ്ങൾ മൈക്കിന് മുന്നിൽ ഇരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഒരു കോളർ വരികയാണെങ്കിൽ അയാള് എന്തിനെ കുറിച്ച് പറഞ്ഞാലും നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കണം എന്നുള്ളത്. അപ്പോ അത്രയൊന്നും എക്സ്പെക്ട് ചെയ്യരുത്,
10: കാരണം എല്ലാ ടോപ്പിക്കും നമ്മൾ ഇപ്പോൾ ഒരു ഷോയിൽ എടുക്കുന്നു, നമ്മൾ റിസർച്ച് ചെയ്യുന്നു, നമ്മൾ സംസാരിക്കുന്നു, അതിനർത്ഥം നമുക്ക് എല്ലാം അറിയാം എന്നല്ല, നമുക്ക് അറിയാത്തത് അറിയില്ല എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവണമെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ ബീങ് ആർജെ. പക്ഷേ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ പൊളിറ്റിക്സ് അറിഞ്ഞിരിക്കണം, നമുക്കൊക്കെ നമ്മുടേതായ ഇൻട്രസ്റ്റ് ഏരിയാസ് ഉണ്ടായിരിക്കും, അതിനെ പറ്റി നമ്മൾ എല്ലാ ദിവസവും വായിക്കുക, അതിലുള്ള നോളജ് ഉണ്ടാക്കുക എന്നല്ലാതെ വി ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് എന്താ പറയാ അണ്ടർ ദ സൺ എല്ലാം അറിയാമെന്നൊന്നും ഞാൻ എന്തായാലും
9: പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പാട്ടിലേക്ക് പോവാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4.

0: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: എന്താ ചേട്ടാ ഒരു വിഷമം?
4: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
3: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
5: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാകാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ഏവർക്കും ബാലദണ്ഡവാണി ജുവല്ലേഴ്സിന്റെ ഓണാശംസകൾ. ബാലദണ്ഡവാണി ജുവല്ലേഴ്സ് കൊഴിഞ്ഞാമ്പാറ.
7: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
8: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
9: അങ്ങനെ പവറായിട്ട് നമ്മുടെ ആർ ജെ സോൺ ഹോട്ട് സീറ്റില് ഹീര ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, വിമർശനങ്ങളും വാഗ്വാദങ്ങളും എന്നൊക്കെ തുടക്കത്തിൽ പറഞ്ഞതില്ല, അതേപോലെ തന്നെ നിൽക്കുകയാണ്. അപ്പോ ഇതിനിപ്പോ റാപ്പിഡ് ഫയർ ആണ് കേട്ടോ. ഷഡപ്പട എന്ന് കേട്ടിട്ടുണ്ടോ? ആ ഇല്ലയോട് ഞാൻ സെയിം കാര്യം പറഞ്ഞ ഷഡപ്പട എന്ന് പറഞ്ഞാൽ ഷഡാന്നായിരിക്കും എന്റെ ക്വസ്റ്റ്യൻ. പടാന്നുള്ള മറുപടിയാണ്
10: തരേണ്ടത്.
9: ആ ഇല്ല പടയത് പറഞ്ഞൊരെണ്ണം തരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ റാപ്പിഡ് ഫയറിലെ ആദ്യത്തെ ചോദ്യം, മോർണിംഗ് ഷോ ഓർ നൈറ്റ് ഷോ?
10: Obviously morning show.
9: Live or recorded?
10: Live show.
9: Sadhya or biryani?
10: Sadhya.
9: Pookalam or onakodi?
10: Onakodi.
9: Onam season ആയതുകൊണ്ടും തിരുവോണം ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോ എന്നെ നോക്കി കണ്ടുപിടിക്കില്ല.
10: ഓക്കേ.
9: കോളർ ഓർ കോ ആർ ജെ?
10: കോ ആർ ജെ.
9: മൈക്ക് ഓൺ ഓർ മൈക്ക് ഓഫ്?
10: മൈക്ക് ഓൺ.
9: സ്ക്രിപ്റ്റ് ഓർ സ്പോണ്ടേനിറ്റി?
10: സ്പോണ്ടേനിറ്റി.
9: മോസ്റ്റ് അനോയിങ് ആർ ജെ ഹാബിറ്റ് of yours or your co-artists?
10: എനിക്ക് തോന്നുന്നു നമ്മള് ചിലപ്പോഴെങ്കിലും മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഫോണിൽ നമ്മൾ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പാട്ട് പോകുന്നുണ്ടോ കറക്റ്റായിട്ട് സംസാരിക്കേണ്ട സമയമെന്നുള്ളതൊക്കെ നമ്മൾ തെറ്റി പോകാറുണ്ട്. അപ്പോൾ അതെനിക്ക് പേഴ്സണലി ഇഷ്ടമില്ല. ഞാൻ പൊതുവേ ഞാൻ മാക്സിമം വളരെ കുറച്ച് ചെയ്യുന്ന ഒരാളാണ്. എനിക്കത് ഞാൻ ചെയ്യണതും ഇഷ്ടമില്ല, വേറൊരാൾ ചെയ്യണതും ഇഷ്ടമില്ല.
9: ഓക്കെ. ഹീരയുടെ ഓൺ ഷോ റേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കും.
10: ഓക്കെ.
9: അപ്പോൾ യു ഹാവ് 2 ഷോസ്. 20-ല് ഈ രണ്ട് ഷോസിനും കൂടെ എത്ര മാർക്ക് കൊടുക്കും?
10: ഓക്കെ. 20-ല് ഐ വിൽ ഗിവ് 15 ഫോർ ഓർമ്മയിലുണരും ഗാനങ്ങൾ, 16 ഫോർ തമിഴ് ഷോ.
9: ഓക്കെ. ഒരു ആർ ജെനെ ഹോട്ട് സീറ്റിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇരുത്തണം എന്നുണ്ടെങ്കിൽ ആരെ ഇരുത്തും?
10: ഞാൻ സുനിലിനെ ആയിരിക്കും എടുക്കുക. ആർ ജെ സുനിലിനെ ആയിരിക്കും ഞാൻ എടുക്കുക. എനിക്ക് വറുത്ത് കോരി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
9: സുനിൽ ഫ്രൈ. ഇനിയിപ്പോ ഹീരയുടെ കരിയറിലെ ഒരു മൊമെന്റ് യു വാണ്ട് ടു റിവൈൻഡ്, ഏതായിരിക്കും അത്?
10: കരിയർ ആസ് എ റേഡിയോ പ്രസന്റ്. അങ്ങനെ ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഷോ കേട്ടിട്ട് ചിലപ്പോൾ ചില തീരുമാനങ്ങൾ മാറ്റിയ ആൾക്കാരുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ, ഞാൻ പണ്ടൊക്കെ നമ്മളിപ്പോൾ ഞാനൊരു 5 years ആയിട്ട് ഈ ഫീൽഡിലുള്ള ഒരാളാണ്. അപ്പം പല സമയത്തും നമ്മൾ ഷോ ചെയ്യുമ്പോൾ, ആദ്യമൊക്കെ നമ്മൾ ഷോ ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്ത്രീകളെ പറ്റിയോ അല്ലെങ്കിൽ ജെൻഡറിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ വളരെ സെൻസിറ്റീവായിട്ട് എൻ്റെ അടുത്ത് റെസ്പോണ്ട് ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷെ പിന്നീട് ഗ്രാജുവലി നമ്മളൊരു 4-5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, ഈ ഷോ കേട്ടിട്ട് എനിക്ക് മനസ്സിലായി ഈ കല്യാണം ഒന്നും ലൈഫിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ, ഇപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണ്, ഇപ്പം നമ്മൾ പാലിൻ്റെ കവർ എടുക്കുന്ന സമയത്ത് അത് മൊത്തത്തിൽ കട്ട് ചെയ്ത് കളയരുത്, ആ ചെറിയ പീസ് അവിടെ കട്ട് ചെയ്ത് നിർത്തിയിട്ട് തന്നെ നിങ്ങൾ അത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ, നമ്മൾ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചില ആൾക്കാരുടെ ലൈഫിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന മൊമെന്റ്സ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ലിസണേഴ്സ് റെസ്പോൺസ് എപ്പോഴും ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആണ്.
9: ഓക്കെ. വൺ വേർഡ് ടു ഡിസ്ക്രൈബ് യുവർ ആർ ജെ ലൈഫ്?
10: വൺ വേർഡ്, ലൈവ് ആണ്. നമ്മൾ എപ്പോഴും ലൈവ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ഇവൻ തോ നമ്മൾ റെക്കോർഡഡ് ഷോസ് ആണെങ്കിലും വി മേക്ക് പീപ്പിൾ ഫീൽ ദാറ്റ് ദിസ് ഇസ് ലൈവ്. അതെങ്ങനെയാണ് നമ്മുടെ ലൈഫ്?
9: ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് സീരിയസ് ആക്കി ട്രാപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ചോദ്യമാണ്.
10: ഓക്കെ.
9: ആർ ജെ അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനൊരു ടീച്ചറായേനെ.
10: ഓക്കെ.
9: ഹീര ആരായിരുന്നു?
10: ഞാനും ടീച്ചിങ് ആയിരുന്നു എൻ്റെ ആദ്യത്തെ ചോയ്സ്. ഞാൻ പി ജി പഠിക്കുന്ന സമയത്താണ് ഞാൻ ആർ ജെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. ഒബ്വിയസ്ലി ഞാൻ, എനിക്കിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നൊരു ഓഫീസ് വർക്ക് എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്ഥലത്ത് ഇങ്ങനെ വെറുതെ ഇരുന്ന് ഒരു ഫയൽ ശരിയാക്കുക അങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് പറ്റില്ല. സംതിങ് റിലേറ്റഡ് ടു മൈ ടാലന്റ്, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനുള്ളതോ അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് നമ്മളിങ്ങനെ ഓടി നടന്ന് ചെയ്യുന്ന ഒരു കാര്യം, വല്ല ഇവന്റ് കോർഡിനേറ്ററോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ, അങ്ങനത്തെ പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടാവും.
9: ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ആർ ജെ സോൺ ഹോട്ട് സീറ്റിൽ? ഈ ഹോട്ട് സീറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കുള്ള
10: നല്ല രസമുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല, ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് തോന്നുന്നു നമ്മളുടെ കുറച്ച് കൺഫെഷൻസ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. വളരെ ട്രൂ ആയിട്ട് തന്നെ ഞാൻ ആൻസർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ആർ ജെ ആയിട്ട് ഞാനിപ്പോ എനിക്ക് തോന്നുന്നു ഒരു 5.5 വർഷത്തിന് മുകളിലായി. ആ 5.5 വർഷത്തിനുള്ളിൽ ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരാളോട് സംസാരിക്കുന്നു. അതൊരു നല്ലൊരു സ്പേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. താങ്ക് യു.
9: ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് ഇറ്റ് ലൈഫ്.
10: യാ യാ യാ, ഓൾവേസ്. പക്ഷെ എനിക്ക് ഈ ചോദ്യങ്ങളൊക്കെ അഭിരാമിയോട് തിരിച്ച് ചോദിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ
9: നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് നമുക്കിനി ക്രിസ്മസ് വരുന്നുണ്ട് അല്ലെ? ക്രിസ്മസിനും ചിലപ്പോൾ ആർ ജെ സോൺ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒരു പരിപാടി ഇറക്കാം.
10: സുനിലിനും വേണ്ടി സ്പെഷ്യൽ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും.
9: ഓക്കെ, അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യാം. അങ്ങനെ പല പല കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറെ കാര്യങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞു. ഇതിപ്പോ ആരെയും മനഃപൂർവ്വമായിട്ട് വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെയും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾക്ക് തുറന്ന് പറയാനുള്ള ഒരു സ്പേസ് നമ്മുടെ ലിസണേഴ്സുമായിട്ട് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ആർ ജെ സോൺ ഹോട്ട് സീറ്റ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി കഴിഞ്ഞ സീസണിൽ ചെയ്തപ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാവുകയും ചെയ്തു. നമ്മൾ ലീസ്റ്റ് എക്സ്പെക്ടഡ് ആയിരുന്നു, അതങ്ങനെ ഇഷ്ടപ്പെടുന്നുള്ളത്. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഒരു ഫില്ലേഴ്സ് പോലെ ഓണപ്പരിപാടിയുടെ ഒരു ഗ്യാപ് ഫില്ലിംഗ് പോലെയാണ് ഇത് ഈ ഒരു കാര്യം ഉദിച്ചു വരുന്നത്, ലൈക്ക് ആർ ജെ സോൺ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം. അപ്പൊ നമ്മളത് ഇത്രയധികം ആളുകൾക്ക് ഇഷ്ടപ്പെടും, ഈ സീസൺ ആകുമ്പോ നിങ്ങൾ അത് ചെയ്യുന്നില്ലേ എന്ന് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും എന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. അപ്പൊ അത്രയും ഒരു അക്സെപ്റ്റൻസ് നിങ്ങൾ തന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അടുത്ത
10: സത്യസന്ധത അല്ലേ, സത്യസന്ധത അവരെ വല്ലാതെ ആകർഷിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
9: പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ക്രൂരമായിട്ടുള്ള തുറന്നു പറച്ചിലുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം അത്രയധികം തുറന്നു പറച്ചിലുകളിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. ജസ്റ്റ് നമ്മുടേതായിട്ടുള്ള നമ്മുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള മിസ്റ്റേക്സും നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുന്ന കൺഫെഷൻസും ഒക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ സമയം നോക്കുമ്പോഴത്തേക്കും ഏകദേശം 2 മണിയോട് അടുക്കുന്നുണ്ടാകും. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളായിട്ട് തിരിച്ചെത്തേണ്ടതാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു.
10: അതെ,
9: എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവാണേ.
10: ഹാപ്പി ഓണം ടു ഓൾ.
9: ബൈ ബൈ.

0: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
1: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
1: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
0: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ് ഒറ്റപ്പാലം.
2: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
3: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
5: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
4: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
5: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഏവർക്കും സൗമ്യ സിൽക്സിന്റെ കളർഫുൾ ഓണാശംസകൾ.
7: പാട്ടോണം കേട്ടോണം.

ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ദൃശ്യ മാർബിൾസ്. ദൃശ്യ മാർബിൾസ്, അഞ്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, നിയർ ഗവൺമെന്റ് കോളേജ്, ചിറ്റൂർ.

0: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
2: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
1: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
4: 20 കാറുകൾ,
3: 25 സ്കൂട്ടറുകൾ,
4: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
3: 100,000 രൂപ വീതം 100 പേർക്ക്
4: ബമ്പർ സമ്മാനമായി BMW കാർ,
3: അങ്ങനെ 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
6: എവിടുന്ന് വാങ്ങിക്കണം?
5: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാണ്.
6: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
5: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
6: എന്നാ മൈ ജിയിൽ തന്നെ പോവാം.
5: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
7: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
8: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
9: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.

ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ദൃശ്യ മാർബിൾസ്. ദൃശ്യ മാർബിൾസ്, അഞ്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, നിയർ ഗവൺമെന്റ് കോളേജ്, ചിറ്റൂർ. പാട്ടോണം കേട്ടോണം.

0: വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: പാട്ടോണം കേട്ടോണം.

0: കേൾക്കും സൗമ്യ സിൽക്സിന്റെ കളർഫുൾ ഓണാശംസകൾ.
1: അസ്ലി ലാൻഡ് മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
3: ഏവർക്കും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
3: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
3: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
1: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം. ഏവർക്കും ബാലദണ്ഡപാണി ജ്വല്ലേഴ്സിന്റെ ഓണാശംസകൾ. ബാലദണ്ഡപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ.
4: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
5: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
4: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
5: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
6: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഏവർക്കും സൗമ്യ സിൽക്സിന്റെ കളർഫുൾ ഓണാശംസകൾ.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
3: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
3: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
2: അപ്പോ കാത്തിരിപ്പില്ലേ?
3: ഇല്ല.
4: മൈജിയോടും മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ. ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
0: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
0: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
1: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
0: സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഓണം ആശംസിക്കുന്നു അഹല്യ ഫിൻഫോറെക്സ്.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.
1: പാട്ടോണം കേട്ടോണം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഏവർക്കും ബാലദണ്ഡപാണി ജ്വല്ലേഴ്സിന്റെ ഓണാശംസകൾ. ബാലദണ്ഡപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ദൃശ്യ മാർബിൾസ്. ദൃശ്യ മാർബിൾസ്, അഞ്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, നിയർ ഗവൺമെന്റ് കോളേജ്, ചിറ്റൂർ.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
4: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് ഓപ്ഷൻസ്,
3: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: ഓഫർ വേണോ? വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും വെറും 4 ദിവസം രാത്രി 12 മണി വരെ മൈ ജി ഓണം ബിഗ് റാപ്പകൾ സെയിൽ.
6: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 couples നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
7: ഏവർക്കും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: പാട്ടോണം കേട്ടോണം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. നേപ്പാളിൽ മിന്നൽ പ്രളയം, കാണാതായവരിൽ 100-ലധികം ഇന്ത്യക്കാരും, എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി IMA. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് തുടരുന്നു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഫോളോ ഓൺ ചെയ്ത് ശ്രീലങ്കയ്ക്ക് 6 വിക്കറ്റ് നഷ്ടം. വാർത്തകൾ വിശദമായി. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പഴമയുടെ തനിമയും പുതുമയുടെ നിറവും ചേർത്ത് സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും തിരുവോണത്തെ മലയാളികൾ വരവേറ്റു. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒത്തുചേരലിനും തിരുവോണം അവസരമൊരുക്കി. സംസ്ഥാനമെമ്പാടും വിപുലമായ ഓണാഘോഷങ്ങൾ നടക്കുമ്പോൾ പ്രധാന നഗരങ്ങളും ഗ്രാമങ്ങളും ഒരേപോലെ ആഘോഷത്തിലാണ്. വിഭവ സമൃദ്ധമായ ഓണസദ്യയ്ക്ക് ശേഷം ബന്ധുക്കളുടെ വീടുകൾ സന്ദർശിച്ചും ഓണത്തിന്റെ സന്തോഷം പങ്കുവച്ചുമാണ് മലയാളികൾ തിരുവോണം കെങ്കേമമാക്കുന്നത്. തൃക്കാക്കര തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ 10 ദിവസമായി നടന്നുവരുന്ന തിരുവോണ മഹോത്സവത്തിന് ഇന്ന് സമാപനം. 9 ആനകളുടെ അകമ്പടിയോടെയുള്ള 6-8 എഴുന്നള്ളിപ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. രാത്രി 11 എതിരേൽപ്പ് നടക്കും. തുടർന്ന് വർണ്ണാഭമായ വെടിക്കെട്ടോടെ ഉത്സവം കൊടിയിറങ്ങും. സദ്യയും നാടൻ കളികളുമായി തിരുവോണത്തെ ആഘോഷമാക്കി മാറ്റി തിരുവനന്തപുരം നിവാസികൾ. ഗ്രാമങ്ങളിലെ ക്ലബ്ബുകളിലെയും മറ്റും ഓണാഘോഷമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: നഗരഗ്രാമീണ വ്യത്യാസമില്ലാതെ തിരുവോണം ആഘോഷിക്കുകയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ. രാവിലെ ഇടയ്ക്ക് മഴ പെയ്തെങ്കിലും അതിനെയെല്ലാം അവഗണിച്ചായിരുന്നു നാട്ടിൻപുറങ്ങളിലെ ഓണാഘോഷം. വടംവലി ഉൾപ്പെടെ വിവിധ നാടൻ കളികളുമായാണ് ജില്ലയിലെ വിവിധയിടങ്ങളിലെ ക്ലബ്ബുകളിലും മറ്റു കൂട്ടായ്മകളിലും ഓണം ആഘോഷിച്ചത്. ഇപ്പോഴും മിക്കയിടത്തും ഓണാഘോഷം തുടരുകയാണ്. സർക്കാരിന്റെ ഓണം വാരാഘോഷം ആസ്വദിക്കാൻ എത്തിയതോടെ നഗരത്തിലെ നിരത്തുകളും സജീവമായി.
0: മലപ്പുറം ജില്ലാതല ഓണാഘോഷം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി കോട്ടക്കുന്ന് ടൂറിസം പാർക്കിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. മന്ത്രിമാരായ പി കെ ബഷീർ, എ പി അനിൽകുമാർ, കെ എം ഷാജി എന്നിവർ പങ്കെടുക്കും. ഈ മാസം 30 വരെയാണ് പരിപാടി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, DTPC, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയുടെ സാംസ്കാരിക തനിമയും കലാപെരുമയുമെല്ലാം കോർത്തിണക്കിയാണ് ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: നഗരത്തിലെ വിവിധ വേദികൾക്കു പുറമെ ജലോത്സവം, ഘോഷയാത്ര, സാംസ്കാരിക സദസ്സ്, കലാവിരുന്ന് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ടൌൺ ഹാൾ വേദിയിൽ നാടകോത്സവവും, മാനാഞ്ചിറയിലെ വേദിയിൽ യോഗ, മെഗാ തിരുവാതിര, പാവനാടകം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. 30 നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി APL കുമാർ ഉദ്ഘാടനം ചെയ്യും. വിനോദസഞ്ചാര വകുപ്പ് അനുവദിച്ച 40 ലക്ഷം രൂപയ്ക്ക് പുറമെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പങ്കാളിത്തത്തോടെയാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്.
0: ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. 2026 ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മീര യുവഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യമെമ്പാടും ഓരോ ജില്ലയിലെ 2 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പ് ഈ മാസം 30-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. നേപ്പാളിൽ വ്യാപക നാശം വിതച്ച മിന്നൽ പ്രളയത്തെ തുടർന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രളയത്തിൽ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടതിൽ ശ്രീ മോദി അനുശോചനം അറിയിച്ചു. നേപ്പാളിന് സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും നൽകാൻ ഇന്ത്യ സന്നദ്ധമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. കോശി നദി കരകവിഞ്ഞുണ്ടായ മിന്നൽ പ്രളയത്തിലാണ് വടക്കൻ നേപ്പാളിൽ വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. 9 മരണം സ്ഥിരീകരിച്ചു. 105 ഇന്ത്യക്കാരടക്കം 400 പേരെ കാണാതായി. പ്രളയ സാഹചര്യത്തെ നേരിടാൻ UP, ബീഹാർ സർക്കാരുകൾ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. നേപ്പാളിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും സംസ്ഥാന സർക്കാർ. നേപ്പാളിലുള്ള മലയാളികളെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിൽ അക്കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കേണ്ടതാണ്. ബന്ധപ്പെടേണ്ട നമ്പറുകൾ 9447111844 അല്ലെങ്കിൽ 9747132147. മൺസൂൺ കാലത്ത് രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. വൈറസിന് പുതിയ വകഭേദങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗലക്ഷണങ്ങൾ മിക്കവരിലും തനിയെ മാറുന്നതാണെന്നും IMA വ്യക്തമാക്കി. വൈറസ് രോഗമായതിനാൽ സ്വയം ചികിത്സ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യയ്ക്കെതിരായുള്ള രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റ് നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ ശ്രീലങ്ക രണ്ടാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 229 റൺ എന്ന നിലയിൽ. നിലവിൽ 16 റൺസ് ലീഡാണ് ശ്രീലങ്കയ്ക്കുള്ളത്. നേരത്തെ ശ്രീലങ്കയുടെ ഒന്നാം ഇന്നിംഗ്സ് 290 റൺസിൽ അവസാനിച്ചിരുന്നു. ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ജയന്തി ദിനസമ്മേളനം മറ്റന്നാൾ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ പ്രതിഷേധവുമായി UDF. മലബാറിലെ UDF MP ഇന്ന് നിരാഹാരം അനുഷ്ഠിച്ചു. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗളൂരു സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാത 66 മണ്ണിടിഞ്ഞ ഭാഗം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. പ്രദേശം പരിശോധിച്ചതിനുശേഷം അദ്ദേഹം കരാറുകാരുമായി സംസാരിച്ചു. മുൻമന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഒപ്പമുണ്ടായിരുന്നു. ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ MP മണ്ണിടിഞ്ഞ ഭാഗം സന്ദർശിച്ചു. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാറിനൊപ്പമാണ് അദ്ദേഹം സ്ഥലത്തെത്തിയത്. മണ്ണിടിച്ചിലിന്റെ കാരണമെന്താണെന്നും ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചത് എന്നും പരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ, വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 183 പോയിന്റ് താഴ്ന്ന് 77473, നിഫ്റ്റി 127 പോയിന്റ് താഴ്ന്ന് 24208 വ്യാപാരം അവസാനിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സുസ്ഥിര സാമ്പത്തിക വളർച്ച, വർദ്ധിച്ചുവരുന്ന ഉപഭോഗം, വികസിച്ചുകൊണ്ടിരിക്കുന്ന മൂലധന വിപണികൾ, എണ്ണത്തിൽ കൂടുതലുള്ള യുവജനസംഖ്യ എന്നിവ രാജ്യത്തിന് വലിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതായും അവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. നേപ്പാളിൽ മിന്നൽ പ്രളയം, കാണാതായവരിൽ 100+ ഇന്ത്യക്കാരും. എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി IMA. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് തുടരുന്നു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഫോളോ ഓൺ ചെയ്ത ശ്രീലങ്കയ്ക്ക് 6 വിക്കറ്റ് നഷ്ടം.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
5: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജും ഒരു മിക്സർ ഗ്രൈൻഡറും നോക്കുന്നുണ്ട്.
4: പിന്നെ എന്താ പ്രശ്നം? ബജറ്റാണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് റെഡിയാവും. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
6: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC അപ്ലൈ.
7: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
8: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ
9: ജ്വല്ലേഴ്സ്. സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ, 5-star ബിയൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
10: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
11: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
12: മധുര സ്വപ്നങ്ങളിൽ ജയലക്ഷ്മി.
10: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.

0: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
3: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറിൽ എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. എന്നാ ഞാനും വരുന്നളയാ.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515, 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
6: ഏവർക്കും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: ഇത് നമ്മ നേരം വിത്ത് RJ ഹീറ ഓൺ അഹല്യ FM.
7: വടക്കം, വെൽക്കം. ഇത് അഹല്യ FM 90.4. ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു. ഇത് നമ്മ നേരം. നമ്മ ലൈഫിൽ എവ്വളോ ഫാസ്റ്റാ ചേഞ്ച് ആയിടുച്ചില്ല. നാം ഒരു കാലത്തിൽ ഒരു ഫോണുക്ക് വെയിറ്റ് പണോ, സോങ്സ് കേക്ക് കാസറ്റ് യൂസ് പണോ, ടൈം പാക്ക അലാം ക്ലോക്ക് വെച്ചോ, ന്യൂസ് ഉള്ള ലെറ്റേഴ്സ് അണുപ്പണോ, ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഡയറിയിൽ എഴുതണോ, ഫോട്ടോസ്നാ ആൽബമില് കെയർഫുള്ളി പ്രിസർവ് പണോ. ആണ് ഇന്നിക്ക് ഫോണിൽ അലാംസ്, സ്പോട്ടിഫൈയിലെ സോങ്സ്, വാട്സപ്പിലെ മെസ്സേജസ്, ഗൂഗിൾ കലണ്ടറിലെ റിമൈൻഡേഴ്സ്, ക്ലൗഡിലെ ഫോട്ടോസ്, എവറിഥിങ് ഇസ് ജസ്റ്റ് വൺ ക്ലിക്ക് അവേ. സൊ ടെക്നോളജി നമ്മൾ ലൈഫ് ഈസി ആക്കിടിച്ചു, ബട്ട് അലോങ് വിത്ത് കൺവീനിയൻസ് സം ലിറ്റിൽ തിങ്സ് സ്ലോലി ഡിസപ്പിയേർഡ് ഫ്രം അവർ എവറി ഡേ ലൈഫ്. സൊ ഇന്നിക്ക് ലെറ്റ്സ് ടേക്ക് എ സ്മോൾ ട്രിപ്പ് ബാക്ക് ഇൻ ടൈം. നോട്ട് ഓൾവേസ് ഓൾഡ് ഇസ് ഓൾവേസ് ഗോൾഡ് എന്ന് സൊല്ല. വൺസ് നമ്മൾ ഡെയിലി ലൈഫിൽ ரொம்ப ഇമ്പോർട്ടൻ്റ് ആയിരുന്നത് ഇപ്പോൾ റെയർലി യൂസ് പണ്ട 6 തിങ്സ് இன்னைக்கு நான் உங்களை ரிமைண்ட் பண்ண போறோம். சோ ఫిజికலி நீங்க ரெடியா இருங்க. சோ இப்போ நான் உங்க கூட சேர்ந்து முதல் பாட்டுக்கு போறோம். சோ நம்ம ரிவைண்ட் பண்ணி கொஞ்சம் விஷயத்தை எல்லாம் ஞாபகப்படுத்த போறோம் விதவுட் ஆக்சுவலி நீடிங் எ ரிவைண்ட் பட்டன். சோ முதல் சாங் உங்களுக்காக ஆன் அஹலி FM 90.4. இது நம்ம நேரம், ஸ்டே டியூன்ட்.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക്. ഇത് ഇന്നൊരു സ്പെഷ്യൽ വിഷയം, ദാറ്റ് ഇസ് ലെറ്റർ. ഇപ്പൊ നമ്മ മെസ്സേജ് സെൻഡ് പണ്ണാ ബ്ലൂ ടിക് വരണോ, റിപ്ലൈ വരണോ, ഇല്ലെന്നാ വൈ ഇസ്ന്റ് ഹി ഓർ ഷീ റിപ്ലൈങ് നമ്മ യോസിച്ചിട്ടേ ഇരിക്കും. ബട്ട് ലെറ്റേഴ്സ്നാ കൊഞ്ചം ഡിഫറെന്റ്ല. നിങ്ങൾ ഏതാവും എഴുതുവാങ്ക, അത് ഫോൾഡ് പണി ഒരു എൻവലപ്പിൽ പോട്ട് അഡ്രസ് എഴുതി സ്റ്റാമ്പ് ഒട്ടി അപ്പേ പോസ്റ്റ് പണുവാങ്ക. ആൻഡ് നിങ്ങൾ വെയിറ്റ് പണിട്ടേ ഇരിക്കും ചില ഡേയ്സ് ഇല്ല അതുക്കും മേല. നമ്മ വെയിറ്റ് പണി അത് വെയിറ്റ് പണ്ടത് കൂടെ ഒരു എക്സ്പീരിയൻസ് ഇല്ല, ലോങ്ങിങ് മാതിരി ഇരിക്കും. ലെറ്റേഴ്സ് വർ യൂസ്ഡ് ഫോർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻല. ആ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല ബിസിനസ് ഗവൺമെന്റ് കറസ്പോണ്ടൻസ് എല്ലാം ഇപ്പവും ലെറ്റേഴ്സ് യൂസ് പണ്ടാങ്ക. എന്നാ അത് അവളോ യൂസ് പണ്ടതില്ല. ഇപ്പോൾ ദിസ് ഇസ് സംതിങ് വെരി പേഴ്സണൽ അബൌട്ട് ഹാൻഡ് റൈറ്റിംഗ് ഓൾസോ. നിങ്ങൾ ഒരു ലെറ്റർ എഴുതുമ്പോൾ ഉങ്ങൾക്ക് ഒരുത്തരോട് ക്യാരക്ടർ പുരിയും ചൊല്ലുവാങ്ക. ഒരുത്തരോട് ഹാൻഡ് റൈറ്റിംഗ് വെച്ച് നമ്മൾ കണ്ടുപിടിപ്പോ ഇത് യാർ എഴുതുന്നത് അപ്പിന്ന്. സോ വൺ പേഴ്സൺസ് ലെറ്റേഴ്സ് മൈറ്റ് ബി നീറ്റ്. ചില പേരോട് ഹാൻഡ് റൈറ്റിംഗ് ഡോക്ടേഴ്സ് എഴുതുന്ന മാതിരി എഴുതുന്നത് പഠിക്കുന്നതുക്ക് കൂടെ രൊമ്പ കഷ്ടമാ ഇരിക്കും. സോ അതേമാതിരി നിറയെ നിറയെ ഡിഫറെൻ്റ് ആസ്പെക്ട്സ് ഇരിക്കും. സോ ഒരു മെസ്സേജ് കൻ ഡിസപ്പിയർ എമംഗ് ഹൺഡ്രഡ്സ് ഓഫ് നോട്ടിഫിക്കേഷൻ. ആണോ ഒരു ഹാൻഡ് റിട്ടൺ ലെറ്റർനാ അത് ഇയേഴ്സ് അപ്പിയേ ഇരുന്നിരിക്കൂല. ഒരു പേഴ്സണോട് ഹാൻഡ് റൈറ്റിംഗ് അതിലിരിക്ക വേർഡ്സ് അൻഡ് ദ മൊമെന്റ്സ് എല്ലാമേ ഇരിക്കും അതിൽ. സോ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഹാസ് മെയ്ഡ് ലൈഫ് ഈസിയർ. ആണോ ഇപ്പി ഈസിയാ ടോക്ക് പണ്ടത് വിട അന്നേക്ക് ഒരു ലെറ്റർ എഴുതി കമ്മ്യൂണിക്കേറ്റ് പണ്ടത് രൊമ്പ സ്പെഷ്യലാണ് ഒരു വിഷയം. അത് നമ്മളെ ടൈമെ പറ്റി റിമൈൻഡ് പണ്ണത് കമ്മ്യൂണിക്കേഷൻ റിക്വയർസ് പേഷ്യൻസ്ങ്കത് നമ്മളെ ഞാപകപ്പെടുത്തുന്ന ഒരു വിഷയം. സോ സോ നാനും ഇപ്പോൾ ഒരു ലെറ്റർ എഴുതണമെന്ന് ആസപ്പെടുറേ. നീങ്ക ഒരു ലെറ്റർ എഴുതിയിരിക്കീങ്ളാ ഇല്ല നെക്സ്റ്റ് എപ്പോൾ എഴുത പോറീങ്ക? സോ കൊഞ്ചം ട്രൈ പണി പാരുങ്ക. ഇപ്പോൾ അടുത്ത പാട്ടുക്കാരൻ ടൈം. ഇത് അഹല്യ എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്. പായ പായ വഴങ്ങ

താം തരകട ധീം തരകട തോം തരകട നം തരകട തത്ത തരകട ദിത്തി തരകട തോം തോം തരകട നം നം തര

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
6: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
7: 5-star BN ക്യാബ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
6: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
7: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
8: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
9: ലിസൺ വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ യുഫം.

ഹലോ മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്, സമയം ഏകദേശം 12 മണിയോട് അടുക്കുന്ന ഒരു നേരാണ്. ആർ ജിസ് ഓൺ ഹോട്ട് സീറ്റ് എന്നൊരു പരിപാടി നമ്മൾ ലാസ്റ്റ് ടൈം ഓണത്തിന് ചെയ്തൊരു പരിപാടിയാണ്. പക്ഷേ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ആളുകൾ ആ പ്രോഗ്രാമിനെ കുറിച്ച് ചോദിക്കുകയും ആ പ്രോഗ്രാം ഇപ്രാവശ്യത്തെ ഓണത്തിനുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു അതങ്ങനെ ഒഴിവാക്കി വിടേണ്ട ഒരു പരിപാടിയല്ല. ആർ ജി സോൺ ഹോട്ട് സീറ്റുമായിട്ട് ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ട്. ഒരു 2 മണിക്കൂർ സമയം ഞാനിവിടെ ഉണ്ടാകും, നമ്മുടെ ആർ ജിസും കൂടെ ഉണ്ടാവും. അപ്പൊ അവരോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഹോട്ട് സീറ്റിൽ അവരെ പിടിച്ചിരുത്തി കുറേയധികം ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ ഉള്ളിൽ നിന്ന് ചൂഴ്ന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയും, എല്ലാവരും പറയാറുള്ളതാണ്, നിങ്ങളൊക്കെ ആർ ജിസ് അല്ലേ, എല്ലാ ദിവസവും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം അല്ലേ, ലിസണേഴ്സിനോട് ചോദ്യങ്ങൾ ചോദിക്കാം, അവരുടെ സീക്രട്സ് ഒക്കെ കേൾക്കാം, അവരുടെ ലൈഫ് കേൾക്കാം, അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ കേൾക്കാം, അവരെ നമുക്ക് ടീസ് ചെയ്യാം, അവർ നമ്മളെ തിരിച്ച് ടീസ് ചെയ്യും, കോൾ എടുക്കും, ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെയും കോമഡിയാക്കും അല്ലേ. അങ്ങനെ ആർ ജിസിന്റെ ലൈഫിനെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ കേൾക്കാറുണ്ട്. പക്ഷെ ഇന്നൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്, കാരണം ഇന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഞാനാണ്, ആൻസർ ചെയ്യേണ്ടത് എന്റെ ഫെല്ലോ ആർ ജിസ് ആയിട്ടുള്ള ആർ ജെ ആയില്യ ആൻഡ് ആർ ജെ ഹീര, രണ്ടുപേരും എന്റെ കൂടെ ഉണ്ട്. അപ്പോ ഇന്നിപ്പോ ലൈവ് ഷോയിൽ സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങൾ, മൈക്ക് ഓൺ ആണെന്ന് മറന്നുപോയ ചില മൊമെന്റ്സ് ഉണ്ടാവും, കോളേഴ്സിനെ ഹാൻഡിൽ ചെയ്ത് തോൽവിയായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും, പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും ലൈവിൽ പറഞ്ഞു പോയ കഥകളൊക്കെ ഉണ്ടാവും, പിന്നെ ഈ ഷോ എനിക്ക് ഇഷ്ടമല്ല എന്ന് സീക്രട്ടലി തോന്നിയിട്ടുള്ള ചില ഷോസ് ഉണ്ടാവും, ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കോളേഴ്സ് വന്നിട്ടുണ്ടാകും നമ്മുടെ ആർ ജെ ലൈഫിൽ. അപ്പോ ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള ആർ ജെസിനെ കണ്ടിട്ട് ഇവനെ കൊണ്ട് ഞാൻ തോറ്റു അല്ലെങ്കിൽ ഇവളെ കൊണ്ട് തോറ്റു എന്ന് തോന്നിയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാകും. പിന്നെ ഓണമായതുകൊണ്ട് ഓണത്തിന്റെ ആശംസകളും ഒക്കെ പറഞ്ഞ് നമുക്ക് ഈ ഒരു ഹോട്ട് സീറ്റ് സൂപ്പർ ആക്കാം. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആർ ജെസ് ഹോട്ട് സീറ്റിൽ ജോയിൻ ചെയ്യും. യൂഷ്വലി ആർ ജെ ആണ് കൺട്രോളിൽ, പക്ഷേ ഇന്ന് കൺട്രോൾ എന്റെ കയ്യിലാണ്. സോ മൈ ഡിയർ ആർ ജെസ്, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് മൈക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോ, വെള്ളമൊക്കെ കുടിച്ചോ, ബിക്കോസ് ഇന്ന് സേഫ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒന്നുമില്ല. വെൽക്കം ടു ആർ ജെസ് ഓൺ ഹോട്ട് സീറ്റ് വിത്ത് മീ അഭിരാമി.

0: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബിഎൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: ആർജെ സോൺ ഹോട്ട് സീറ്റ്.
4: ഓക്കേ, വെൽക്കം ബാക്ക് ടു ആർജെ സോൺ ഹോട്ട് സീറ്റ്. ഐല്യ,
5: എന്തോ
4: ഞാനിങ്ങനെ പറയായിരുന്നു, അതായത്
5: പറഞ്ഞു
4: ഇപ്പൊ ഇത്ര നേരം ഐല്യ ഉണ്ടായിരുന്നില്ലല്ലോ, ഐല്യ ഓൾ ഓഫ് എ സഡൻ ആണല്ലോ വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ പറയായിരുന്നു, ഇപ്പൊ നമ്മള് എല്ലാരും നമ്മളോട് പറയുന്നത് നിങ്ങൾ ആർജെസ് അല്ലേ, നിങ്ങൾ സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആൾക്കാരാണ്.
5: അതെ,
4: നമ്മൾക്ക് നമ്മളെല്ലാരോടും ചോദ്യങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ ടോപ്പിക്കുകൾ ചോദിക്കും. പക്ഷെ ചിലതിൽ നമ്മളൊന്നും പറയാറില്ല, നമ്മൾ ചിലപ്പോ ഉത്തരങ്ങൾ പറയേണ്ട ആവശ്യം വരില്ല, നമ്മൾ ബാക്കിയുള്ളവരുടെ അടുത്തുനിന്ന്
5: അതെ
4: ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരാണ്.
5: കറക്റ്റ്, അതെ, ബാക്കിയുള്ളവരുടെ നിന്ന് ഉത്തരങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്.
4: പക്ഷെ ഇവിടെ ഇന്ന് ആർ ജെ സോൺ ഹോട്ട് സീറ്റില് നമ്മൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും.
5: അതെ, അതായത് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് വെള്ളം കുടിക്കും.
4: അതെ, യൂഷ്വലി നമ്മൾ ആർ ജെ എസ് കൺട്രോളിലായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ ഇന്ന് അങ്ങനെ കൺട്രോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല.
5: നിർബന്ധമാണോ?
4: ആ, സേഫ് ആൻസറിന്റെ കളികളൊന്നും ഇല്ല, ബിക്കോസ് ഇത് ആർ ജെ സോൺ ഹോട്ട് സീറ്റ് ആണ്. അപ്പോ വെൽക്കം ആയില്യ, വെൽക്കം ടു ആർ ജെ സോൺ ഹോട്ട് സീറ്റ്.
5: താങ്ക് യു അഭിരാമി, താങ്ക് യു. അപ്പോ ഒരു ആയില്യ ഫ്രൈ ഇപ്പോ നിങ്ങൾക്ക് കഴിക്കാൻ കിട്ടുന്നതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്, എന്നെ വറുത്ത് കോരരുത് കേട്ടോ.
4: അതെ അതെ, അപ്പൊ എന്തായാലും കൂളാവാൻ വേണ്ടിട്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം.
5: പിന്നെന്താ,
4: പാട്ട് കേട്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. സംഗതി ഫുൾ ഹോട്ടായിരിക്കുന്നാണ് ഞാൻ വിചാരിക്കണേ. ഇരിക്കുന്ന സീറ്റ് ഹോട്ടാണോ?
5: ഇരിക്കുന്ന സീറ്റിനെ കുറിച്ച് തണുവുണ്ട് എനിക്ക് തോന്നുന്നു, എ സി ആയതുകൊണ്ടാവാം.
4: ആയതുകൊണ്ടാവാം, മേബി
5: അല്ലേ.
4: പാട്ടിന്റെ സമയമാണ്, പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് ആർ ജെ സോൺ ഹോട്ട് സീറ്റ് ഓൺ അഹല്യ FM 90.4.

0: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
1: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
1: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
0: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
2: നമുക്ക് ഓരോ ഷൂസ് ചെയ്യണ സമയത്തും ചില സമയത്ത് നമ്മളിങ്ങനെ ആലോചിക്കും, ദൈവമേ ഈശ്വര, ഏത് നേരത്താണ് നമ്മൾ ഈ ഒരു പ്രൊഫഷൻ എടുത്തത്, ഈ ഷോ എനിക്ക് ചെയ്യണ്ട, എനിക്കിഷ്ടല്ല. ചില സമയത്തുണ്ടല്ലോ ഒഴിവാക്കിയാ കൊള്ളാന്ന് തോന്നണ ലൈവ് ഷോസ് ഉണ്ടാവില്ലേ, എനിക്ക് ഇന്ന് വരാൻ വയ്യ, അങ്ങനെ
3: തോന്നിയല്ലേ. റെക്കോർഡ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓൺ പ്രോഗ്രാംസ് ഇല്ലല്ലോ,
2: ലൈവ് ഷോസ്
3: എനിക്ക് തോന്നാറുണ്ട്. അതായത് ചില സ്പെഷ്യൽ ഡേയ്സ് വരും, അതായത് എനിക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല, സ്പെഷ്യൽ ഡേയ്സ് ആ ദിവസം കറക്റ്റ് എനിക്ക് കിട്ടും. അതായത് ഞാൻ ഇവിടെ നിന്ന് പറയും, വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ, എനിക്ക് ആവശ്യമില്ല. അതായത് അതിന്റെ ഉത്തരം നമുക്ക് ഊഹിക്കാൻ പറ്റും, ഒരു വൺ ലൈൻ ആൻസേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ വൺ ലൈൻ ആൻസർ റിപ്പീറ്റ് റിപ്പീറ്റ് വരും, അപ്പൊ നമുക്കൊരു മടുപ്പ് വരും, മനുഷ്യനല്ലേ. അപ്പൊ എനിക്ക് തോന്നാറുണ്ട് ഈ ദിവസം ലൈവ് വേണ്ട, കിട്ടണ്ടായിരുന്നു, രക്ഷപ്പെട്ടാ മതിയായിരുന്നു.
2: അത് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ദിവസം,
3: ഒരു ദിവസം എന്നല്ല
2: എല്ലാ ദിവസവും
3: അങ്ങനില്ല. ലൈക്ക് ഇപ്പൊ പറയുകയാണെങ്കിലേ, ഇപ്പൊ ഡിവോഷണലി നമുക്ക് ആ സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ ചില ദിവസം നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും, ഇന്നത്തെ ദിവസത്തെ പാട്ടുകൾ ഉറപ്പാണ്, ഈ കൈൻഡ് പാട്ട് മാത്രമേ വരൂ, ഈ ടൈപ്പ് ഓഫ് സോങ്സ് തന്നെയായിരിക്കും ഞാൻ 2 മണിക്കൂർ കേൾക്കാൻ പോകുന്നത്, എനിക്ക് ഓൾറെഡി മനസ്സിലാവും. അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര
2: ഭാഗ്യം കൊണ്ട് അതിലേക്ക് തന്നെയായിരിക്കും ലൈവ് അല്ലേ.
3: യെസ്, കറക്റ്റ് കിട്ടുകയും ചെയ്യും. അത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ എനിക്ക് തോന്നാറുണ്ട്. ഓ, ഈ ദിവസം
2: സാധാരണ എല്ലാരും പറയാം സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ലൈവ് ചെയ്യാൻ ഇഷ്ടമാണെന്നാണ് പറയാം, പക്ഷെ ഞങ്ങളുടെ കാര്യം കുറച്ച്
3: കോംപ്ലിക്കേറ്റഡ്.
2: ഇനി ഞാൻ അടുത്ത ചോദ്യം
3: ചോദിക്കട്ടെ,
2: അയിലയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ എംബാരസിംഗ് ആയിട്ടുള്ള ഒരു ലൈവ് ബ്ലോപ്പർ നമ്മുടെ കയ്യിന്ന് പോയി, അതേതായിരുന്നു, എപ്പോഴായിരുന്നു, എന്തായിരുന്നു സംഭവം?
3: അത് ഒന്നും പറയാൻ വയ്യാത്തോണ്ട് കൊറേ ഉണ്ട്,
2: ഏതെങ്കിലും ഒന്ന് മാത്രം പറയോ.
3: അയ്യോ, കയ്യിന്ന് പോയിന്ന് തോന്നിയിട്ടുള്ള ചില സംഭവം ഉണ്ട്. ഇപ്പോ ലൈവില് ഞാൻ എപ്പോഴും പറയും കേട്ടോ, ഞാൻ ഇന്നെനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഞാൻ കോട്ട് ചെയ്യാൻ പോകുന്ന ഒരു വേർഡ് മനുഷ്യനല്ലേ മനുഷ്യനല്ലേ എന്നായിരിക്കും. ചില സാധനങ്ങളുണ്ട്, അതായത് ഇതിനോട് എനിക്ക് എന്റെ വ്യക്തിപരമായൊരു അഭിപ്രായം പറയണം എന്നൊക്കെ എനിക്ക് തോന്നും,
2: പക്ഷെ
3: പറ്റൂല. എന്നിട്ട് നമ്മൾ നിന്നിട്ട് ഓക്കേ അങ്ങനത്തെ ചില സാധനങ്ങൾ വരാറുണ്ട്. അതായത് എന്റെ ഫെമിനിസത്തിനെ തൊട്ടുനിർത്തുന്ന ചില സാധനങ്ങൾ കിട്ടും, അപ്പൊ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റും.
2: എനിക്ക് ഒരിക്കലും ഓർമ്മയുണ്ട്, അതായത് ഏതോ ഒരു സമയത്ത് ആയില്ലേ ലൈവ് ചെയ്യുന്ന സമയത്ത് നൈറ്റ് ലൈഫോ പാലക്കാടിന്റെ നൈറ്റ് ലൈഫോ അങ്ങനെ എന്തോ ഒരു ടോപ്പിക് എടുത്തിട്ട് അതില് തിരിച്ച് വന്ന് നമ്മൾ ഇരിക്കുന്ന ടേബിളിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, പാലക്കാട് നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് എന്താ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ.
3: യെസ്, എനിക്കത് ഓർമ്മയുണ്ട്. ഞാനന്ന് മറ്റേ തേച്ച് ഒട്ടിക്കുന്ന അറിയില്ല, അതുപോലെ തന്നെ എല്ലാരും കൂടി ഭിത്തി തേച്ച്.
2: ചില ദിവസങ്ങളിൽ ലൈവ് ഷോയിൽ ആയില്യ ഫ്രൈ ഉണ്ടാവാറുണ്ട്.
3: അതെ, ആയില്യ ഫ്രൈ ഉണ്ടാവാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇന്നിപ്പോ അഭിരാമി മിനിമം തന്നെ ഫ്രൈ ആക്കുന്നു എന്നുണ്ട്.
2: ഏയ്, ഇല്ല ഇല്ല, ഇനിയിപ്പോ മൈക്ക് ഓഫ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് മൈക്ക് ഓൺ ആണെന്ന് മനസ്സിലായിട്ടുള്ളൊരു സംഭവം
3: ഇഷ്ടം പോലെ.
2: ഞാൻ സാധാരണ ഓൺ ആക്കാനാ മറക്കാറുള്ളത്.
3: ഓൺ ആക്കാൻ പറഞ്ഞൊരു ഇൻസിഡന്റ് എനിക്കുണ്ട്. അത് കോമഡി ഇൻസിഡന്റ് ആയിരുന്നു. അന്ന് ആയിലേക്ക് ഭ്രാന്തായി എന്നൊക്കെ ലൈവിൽ വിളിച്ച് പറഞ്ഞ ടീംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഡ്യുവൽ ലൈവ്, നമ്മുടെ പഴയ ആഴ്ചയായിട്ട് പഴയ ആഴ്ച വർഷയായിട്ട് ഞാൻ ലൈവിന് കയറി, കോംബോ ലൈവ് മോർണിംഗ്. അപ്പൊ ഞാൻ ഇരുന്ന് ഫുള്ള് സംസാരിക്കുക, അതായത് ഉത്തരങ്ങളാണ്, അത്രയും സമയം വർഷ പറഞ്ഞതിന്റെ ഉത്തരമാണ് ഞാൻ കൊടുക്കേണ്ടത്. ആ സമയത്താണ് ആദ്യമായിട്ട് നമ്മുടെ ലിസണേഴ്സ് എന്റെ ശബ്ദം കേൾക്കാൻ പോകുന്നത് അന്നത്തെ ഷോയില്. അതായത് എനിക്ക് തൊട്ടു മുന്നേ വർഷയുടെ മൈക്ക്
2: ഓഫാ.
3: പെട്ടെന്ന് ഇവര് കേൾക്കുന്നത് എന്താ, ഒരു ബന്ധമില്ലാതെ അപ്പോഴാ എന്നിട്ട് കോൾസ് മെസ്സേജസ് വന്നു, ആയിലേക്ക് എന്ത് പറ്റി, ആയിരം ഒറ്റയ്ക്ക് പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ സംസാരിക്കുന്നത് നോക്കുമ്പോ ലൈവിന്റെ ഇന്റർവ്യൂയിൽ ഒന്നുമില്ല ഒക്കെ ഉത്തരം, അതേ വർഷ പിന്നെ അല്ലാതെ തുടങ്ങിയേക്കുക. പിന്നെ ഞാൻ നോക്കുന്നേ, ആഹാ, മൈക്ക് ഓഫ്.
2: പക്ഷെ മൈക്ക് നമ്മളെല്ലാം ഓഫ് ആക്കാതെ ഓൺ ആക്കാതെ ഇരുന്നത് നമ്മൾ പറഞ്ഞതാണ് പുറത്തേക്ക്
3: പോയത്. ഒരു ടെക്നിക്കലി ഒരു വന്നൊരു സംഭവമാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ,
2: പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് RJ's on Hot Seat with me, അഭിരാമി.
3: യെസ്, കൂടെ ഉണ്ട് പാവം ഞാൻ. ആ, ഇല്ല.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില്
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി
3: മൈക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോ. വെള്ളം കുറച്ച് കുടിക്കണമെങ്കിൽ കുടിച്ചോ. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സേഫ് ആയിട്ടുള്ള ആൻസേഴ്സ് എന്നില്ല. ഇത് ആർ ജെ സോൺ ഹോട്ട് സീറ്റ്.
4: ഇത് ആർ ജെ സോൺ ഹോട്ട് സീറ്റ് ആണോ? അതെന്റെ പണി പോകുന്ന പണിയാണോ?
3: അറിഞ്ഞൂടാ, നമുക്കറിയാം. ഈ കുറച്ച് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും മനസ്സിലാകും ഇത് പണി പോണ പണിയാണോ എന്നുള്ളത്.
4: വെള്ളം ഒരു മയത്തിലൊക്കെ മതി കേട്ടോ.
3: വെള്ളം വേണോ?
4: വേണ്ട, കുഴപ്പമില്ല, ഞാൻ കുടിക്കുന്നുണ്ടല്ലോ. ആവശ്യത്തിന്
3: ഇപ്പൊ ലൈവിലുണ്ടല്ലോ. പലപ്പോഴും നമ്മളിപ്പോ വെള്ളിയാഴ്ചകളിൽ കയറുമ്പോ വെള്ളി വീഴരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും ചില ആളുകളൊക്കെ കയറുന്നത്, ഈശ്വര ഭഗവാനെ വെള്ളി വീഴരുത്. പക്ഷെ ചില വാക്കുകൾ നമ്മൾ കിടന്ന് ഒടക്കി നമ്മൾ അവിടെ കിടന്ന്
4: വാരും
3: പ്രണമിക്കും. പക്ഷെ എന്നാലും നമ്മൾ എണീറ്റ് വരും. ഈ ലൈവില് വാക്ക് തെറ്റിച്ച് തെറ്റിച്ച് തെറ്റിച്ച് അതിനെ കവറപ്പ് ചെയ്ത് കവറപ്പ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടോ? ഏത് വാക്കാണ് കൂടുതൽ തെറ്റിച്ചിട്ടുള്ളത്?
4: ഞാൻ ചില വാക്ക് മനഃപൂർവ്വം വിഴുങ്ങാറുണ്ട്.
3: എന്തിനാ തെറ്റിക്കുന്നല്ലേ?
4: യെസ്, ഞാൻ ഏറ്റവും കൂടുതൽ പണ്ട് തെറ്റിച്ച വാക്ക് ഏതാന്ന് പറയാം? തെറ്റിക്കാന്നല്ല, അതായത് എനിക്ക് അതിൽ കുറച്ച് കോൺഷ്യസ്നെസ് ഉണ്ട്. ഞാൻ എപ്പോഴത് സൂക്ഷിക്കാൻ നോക്കും, അതുകൊണ്ട് തെറ്റും.
3: ധൃതരാഷ്ട്രാലിംഗനം പോലെയുള്ള
4: കണ്ടുകെട്ടി. അതായത് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ലിസണേഴ്സിന് മലയാളത്തിൽ വല്ലാത്തൊരു പാണ്ഡിത്യം ഉണ്ടെന്ന് എനിക്ക്
3: തോന്നാറുണ്ട്.
4: ഇവര് ചില മെസ്സേജുകൾ അയക്കുമ്പോഴേ ഞാനൊരു നിക്ഷഞ്ഞുറ വരയ്ക്കാറുണ്ട്. വല്ലാത്ത മലയാളമായിരിക്കും. അതാണെങ്കിൽ നമ്മൾ ഒട്ടും പ്രീവിയസ്ലി മെസ്സേജ് വായിക്കുന്നവരല്ലല്ലോ. സ്പോട്ടിലാണ് മെസ്സേജ് ഓപ്പൺ ചെയ്യുക, അപ്പൊ തന്നെ വായിക്കും. ചിലതൊക്കെ ഞാൻ സംസ്കൃതമാണോ കന്നഡയാണോ തെലുങ്കാണോ ഏത് ഭാഷയാണ്?
3: എന്തായാലും മലയാളത്തിലെ എല്ലാ അക്ഷരമാലയിലെ എല്ലാ അക്ഷരങ്ങളും യൂസ് ചെയ്തുകൊണ്ട് ഒരൊറ്റ വാക്കിൽ ചിലപ്പോ ഒരൊറ്റ സെന്റൻസിൽ നമുക്ക് മെസ്സേജസ്
4: വരും. അത് ഭയങ്കര വിഷയമായിട്ടെങ്കിൽ തോന്നാറുണ്ട്. ഞാൻ നാക്ക് ഇങ്ങനെ ഉളുക്കും, പിന്നെ സൂക്ഷിക്കും. ഞാൻ ഒന്നും കൂടി മണ്ടത്തരം പറഞ്ഞിട്ടുണ്ട്, കയ്യിൽ നിന്ന് പോയി സമയമൊക്കെ
3: സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതാണ് മെസ്സേജ്.
4: അങ്ങനെയല്ല, നല്ല വിടുത്തരം പോലെ പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതൊരു താളത്തിലായി. അതങ്ങനെ ഒഴുക്കിനനുസരിച്ച്
3: നീന്തി
4: തുടങ്ങി.
3: ഇടയ്ക്കും മുങ്ങാങ്കുഴി ഇട്ട് പോണതും കാണാം.
4: യെസ്, എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ലൈവിൽ തെറ്റിക്കുന്ന ഒരു വാക്ക് ആശംസയായിരിക്കും. അത് പറഞ്ഞു പറഞ്ഞ് തെറ്റുന്നതാ. ഒരു ദിവസം ലൈവിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വാക്ക്
3: ശരിയാണ്. നമ്മുടെ ലൈവ് ഷോ തുടങ്ങുന്നതന്നെ ആശംസകൾ അറിയുന്ന ഒരു കാലം അങ്ങനെയാണ്.
4: അതെ, ആ വാക്കാണ് എന്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോവുക. കാരണം അത്രയും പറഞ്ഞു പറഞ്ഞു പറഞ്ഞു നാവിന് വെറുത്തു കൊഴയാൻ തുടങ്ങുന്ന അവസാനം.
3: അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതില് വരുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആശംസ ആശംസ എന്ന് പറഞ്ഞു. ഇന്നത്തെ എന്റെ ആശംസ ഇല്ല പറയിപ്പിക്കണം.
4: വേണ്ട,
3: നമുക്ക് ഓർത്ത് ചിരിക്കാൻ പറ്റുന്ന മൊമെന്റ്സ് ഉണ്ടാവില്ലേ? നമുക്ക് പിന്നീട് ആലോചിച്ച് നമ്മളിപ്പോ ചിലപ്പോ ഇവിടുന്ന് ലൈവ് കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഇതിന്റെ ഒരു ഹാങ് ഓവർ ഉണ്ടാവും. അങ്ങനെ ആലോചിച്ചിരിക്കുന്ന മൊമെന്റ്സ് ഉണ്ടോ?
4: ആലോചിച്ചിരിക്കുന്ന മൊമെന്റ്സ് കുറെ ഉണ്ട്, കുറെ ഒന്നും പറയാൻ പറ്റില്ല.
3: മൊത്തം
4: അങ്ങനെയല്ല, ടൂട്ടു ആയിട്ടല്ല. അതായത് എനിക്ക് തോന്നുന്നു ലൈവ് കഴിഞ്ഞിട്ട് ഇവിടെ ഞങ്ങളുടെ ക്യാബിനിൽ വന്നിട്ടാണ് എനിക്ക് തോന്നുന്നു എല്ലാ ആർജേസ് ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത്. അന്ന് അതായത് ഇവരെ പുറമേക്ക് നമ്മുടെ വോയിസ് കേൾക്കുന്നുണ്ടെങ്കിലും അതിന്റെ അകത്തുള്ള ഒരു അക്രമങ്ങൾ ആരും കാണാറില്ല. നമ്മളിരിക്കുന്ന കോസ്റ്റ്യൂം തൊട്ട് നമ്മുടെ കോമഡി ആരംഭിക്കും. സത്യം, പണ്ട് ഞാനാണ് കോട്ട് എക്സ്ട്രാ കോട്ടൊക്കെ ഇട്ടിട്ട് ലൈവിന് പോവാ. ഇപ്പൊ എന്റെ പിന്തുടരാൻ വേണ്ടി
3: ഹീരയും വന്നിട്ടുണ്ട്.
4: ഹീര കോട്ടിട്ട് പോകുന്നതാണ്.
3: ഇവർക്കൊക്കെ തണുപ്പുള്ള രാജ്യങ്ങളിൽ പോവാനൊക്കെ ഇഷ്ടമാണ്, മൗണ്ടൻസ് ഒക്കെ പോവാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ തണുപ്പ് ഇഷ്ടമല്ല. അങ്ങനെ പ്രത്യേക ജീവികളാണ്.
4: അതെ, പ്രത്യേക തരം ജീവികളാണ്. പക്ഷെ ഓർത്ത് ചിരിക്കാൻ വേണ്ടി കൊറേ കൊറേ ഇൻസിഡൻസ് ഉണ്ട്. അത് ചിലപ്പോ നമ്മൾ മിസ്റ്റേക്സ് ചെയ്യും. അതായത് നമ്മുടെ നോർമൽ നമ്മുടെ ടെക്നിക്കൽ സൈഡാണ്, അത് കേൾക്കുന്നവർക്ക് എത്ര കണക്ട് ആവുന്ന അറിയില്ല. അപ്പോ ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് വന്നു ഞാൻ ചെയ്തു വെച്ചിട്ട്. അപ്പൊ വന്നപ്പോ നമ്മുടെ തലതൊട്ട പെറ്റ്സുനിൽ എന്നോട് പറഞ്ഞു, ആ ഇല്ല, ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്, ഇത് നിന്റെ മിസ്റ്റേക്ക് ആണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ ശരിയാ, ഞാൻ ചെയ്ത മിസ്റ്റേക്കാ. പിറ്റേ ദിവസം ഈ പറഞ്ഞ മൂപ്പര് പോയിട്ട്
3: അതേ മിസ്റ്റേക്ക്
4: ആവർത്തിച്ചു. അപ്പൊ അത് കണ്ടുപിടിച്ചാളും ഞാൻ. ഞാൻ ചെന്നിട്ട് നേരെ സുനിലോട് പറഞ്ഞു, സുനിൽ ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. കൊറേ സാരം കിട്ടും, അത് പുറമേക്ക് കണക്ട് ആവില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന സ്വന്തം സ്വയം ഞങ്ങൾ അതിൽ വളരെ അഭിമാനിക്കുന്നവരാണ്. സ്വയം മണ്ടത്തരങ്ങളെ ഞങ്ങൾ ഒളിപ്പിച്ചു വെക്കാറുണ്ട്, എൻജോയ് ചെയ്യും.
3: അതെ അതെ, നമ്മള് നമ്മുടെ പ്രൊഫഷൻ അങ്ങനെയാണ്. നമുക്ക് ചിലപ്പോ എല്ലാ ദിവസവും എല്ലാ സമയവും ചിലപ്പോ മണ്ടത്തരം പറ്റൂ അല്ലെ.
4: അതൊക്കെ
3: പിന്നെ എനിക്കിപ്പോ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ലൈവില് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ടൈം നമ്മുടെ ബ്രേക്ക് നോട്ട് അവസാനിച്ചിട്ട് മലരേമാൻ മിഴിയാളെ പറഞ്ഞിട്ട് പാട്ടങ്ങോട്ട് കയറിപ്പോയി. പിന്നെ നമ്മളത് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചത് കൊണ്ട് നമുക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെ
4: കുറെ സാധനങ്ങൾ വരാറുണ്ട്,
3: ബ്ലോപ്പേഴ്സ് കുറെ ഉള്ള ലൈഫ് എനിക്ക് തോന്നുന്നു നമ്മുടെ ആർജേസിന്റെ ലൈഫിൽ ഉണ്ടാവും
4: ഉറപ്പാണ്. പിന്നെ നമുക്ക് തോന്നാറ്റുണ്ട്, അല്ല എനിക്ക് തോന്നിയിട്ടുണ്ട്, ദിവസങ്ങൾ അറിയാത്തൊരു നമ്മളാണ്. ശനിയാണോ വെള്ളിയാണോ വ്യാഴാണോ എന്നൊന്നും.
3: ഇനിയിപ്പോ ശനി ഞായറാഴ്ച ലൈവ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ ഞായറാഴ്ചയാണ് എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്.
4: ബാക്കി ഒരു ദിവസത്തിന് അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല. കൊറേ പോലെ മീൻസ് ചെയ്യുന്ന കാര്യങ്ങൾ കൊറേ കാര്യങ്ങൾ വേറെ അഡീഷണൽ വന്നാ പോലും ഒരു റൊട്ടീൻ ലൈഫാണ് ഭയങ്കര.
3: അതെ അതെ. പിന്നെ ഞായറാഴ്ച ഇപ്പൊ ലൈവ് വെക്കണം എന്ന് പറഞ്ഞിട്ട് കൊറേ അധികം ആവശ്യങ്ങൾ റിക്വസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് എന്താ അഭിപ്രായം?
4: ഞാൻ വിയോജിക്കുന്നു,
3: ഞാൻ ജോലി രാജിവെക്കുകയാണ്,
4: ഞാൻ പോകുന്നു, ശക്തമായി പ്രതികരിക്കുന്നു.
3: ഓക്കെ, അങ്ങനെ പ്രതികരണങ്ങൾ ഉണ്ടാകും, നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ കേൾക്കാം. ആർ ജെ സോൺ ഹോട്ട് സീറ്റിൽ വിത്ത് മീ ആർ ജെ അഭിരാമി,
4: കൂടെ ഉണ്ട് ഇറ്റ്സ് വി ആർ ജെ ആയില്ല.

0: എന്താ ചേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
0: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. അപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഇല്ല, നമുക്കിനി ഒരു കൺഫെഷൻ റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്.
4: അതായത്
3: ഇവിടെ നിന്ന് ഒന്നും ഈ പറഞ്ഞ പോലെ ഒന്നും പറയാതിരിക്കാനായിട്ട് പറ്റില്ല. സത്യം മാത്രമാണ്
4: ബോധിപ്പിക്കാനായിട്ട് അഭിരാമിനോട് കുറച്ച് ചോദിക്കാൻ വേണ്ടി
3: വേണമെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ചോളൂ,
4: അപ്പൊ തന്നെ തരാം, കയ്യോട് തരാനോ?
3: അതായത് നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്ത ഷോ, നിങ്ങളുടെ സ്വന്തം ഷോ. അയിലെ ഇപ്പൊ ചെയ്യുന്നത് 360 ഡിഗ്രി ചെയ്യുന്നുണ്ട്, സെല്ലുലോയിഡ് ചെയ്യുന്നുണ്ട്,
4: ലോ പോയിന്റ് ചെയ്യുന്നുണ്ട്, വീക്കെൻഡ് ഡയറി ചെയ്യുന്നുണ്ട്, ഒരു 4 ഷോ
3: നമ്മൾ
4: എല്ലാവരും ചെയ്യുന്നുണ്ട്.
3: ഇതില് പേഴ്സണലി ഇഷ്ടമില്ലാത്ത ഷോ,
4: ഇഷ്ടമില്ലാത്ത ഷോ എന്ന് പറയുകയാണെങ്കിൽ, സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ ഷോസ് ഒക്കെ ഇഷ്ടമാണ്. ആണ്, അതങ്ങനെയാണ്.
3: ഒന്നും ഇഷ്ടമല്ല,
4: അങ്ങനെയല്ല. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നാണ്. പക്ഷേ ഞാൻ ചെയ്യുന്നതിൽ കൂടുതലായിട്ട് എനിക്ക് എഫേർട്ട് ഇടേണ്ടി വരുന്നത്, എല്ലാവരും വിചാരിക്കും ലോ പോയിന്റ് ആണ്. ലോ പോയിന്റ് എന്തായാലും നമ്മൾ പഠിക്കും, പഠിക്കണം, കുറച്ച് പഠിച്ച് നിയമമാണ്. ഒരിത്തരം പറയാൻ പറ്റില്ല, അത് റഫർ
3: നമ്മളെ കേൾക്കുന്ന കുറെ അഡ്വക്കേറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്.
4: അപ്പോ അത് റഫർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വിഷയം തോന്നാറില്ല. പക്ഷേ എല്ലാവരും നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന പ്രോഗ്രാമിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നത്, സെല്ലുലോയിഡ്.
3: ഓക്കെ,
4: സെല്ലുലോയിഡ് ഞാൻ ഇഷ്ടമുള്ള വരയ്ക്കാറുണ്ട്.
3: സെല്ലുലോയിഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഓ, അത് ഇഷ്ടം പോലെ സിനിമകളുണ്ടല്ലോ, എല്ലാത്തിന്റെ റിവ്യൂ പറയാലോ, നമുക്ക് ബാക്കപ്പ് ഒക്കെ എടുത്തിടാലോ, നിസ്സാരം.
4: പക്ഷെ സെല്ലുലോയിഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് 4-ാമത്തെ വകഭേദമായിരിക്കും. സെല്ലുലോയിഡ് ഞാൻ ഇങ്ങനെ മാറ്റി, അതായത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത രീതിയിലുള്ള പ്രസന്റേഷൻ മാറ്റി, അടുത്ത ഒരു വീണ്ടും ഒരു കോണ്ടന്റ് ആഡ് ചെയ്യാൻ തുടങ്ങി, വീണ്ടും മാറ്റി, വീണ്ടും മാറ്റി. അവസാനം ഞാൻ ഒരു 4 തവണ മാറ്റിയിട്ടാണ് ഇപ്പോൾ ഞാൻ പോകുന്ന പാറ്റേണിലേക്ക് ഞാൻ എത്തിയത്. ഞാൻ റീവർക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. പക്ഷെ സെല്ലുലോയിഡ് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ്സ് ആണ്. അതായത് അതിന്റെ സ്ക്രിപ്റ്റ് എനിക്ക് ചെയ്തെടുക്കാൻ നല്ല ടൈം വേണം. കേൾക്കുമ്പോ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ഞാൻ നിസ്സാരമായി ചെയ്യുന്നത് 360 ഡിഗ്രിയാ. 1 അവർ ഷോ ആണെങ്കിൽ പോലും എനിക്ക് വളരെ എളുപ്പം 360 ഡിഗ്രിയാ.
3: അതങ്ങോട്ട് പോവും,
4: അത് അത് എന്റെ കൂടെ പോരും, അത് എന്റെ കുട്ടിയാണ്. മറ്റേത് ഞാൻ കഷ്ടപ്പെട്ട് എവിടുന്നോ എടുത്തുകൊണ്ട് വന്ന് ഞാൻ തല്ലി പഠിപ്പിക്കുക, പഠിക്കുന്നീ പഠിക്കുന്നീ,
3: അങ്ങനെയാണ്. അത്ര നിസ്സാരത്തിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല, നിസ്സാരമല്ല. ഇപ്പോ ആർ ജെ ആയി എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഡിഫിക്കൽട്ടി അനുഭവിച്ച ഒരു സിറ്റുവേഷൻ,
4: എല്ലാം ആർ ജെസിനെ എല്ലാം അറിയും എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട് എല്ലാവർക്കും. അതെനിക്കൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നാറുണ്ട്. അതായത് നിങ്ങൾ ആർ ജെസ് അല്ലേ, നിങ്ങൾക്ക് ഇതിനെ പറ്റി എല്ലാം അറിയുന്ന ഒരു വ്യക്തിയുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല.
3: അണ്ടർ ദ സൺ എല്ലാം അറിയുന്നുണ്ട്. നമ്മള് സിവിൽ സർവീസ് എക്സാമിന് പറയും, സൂര്യന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് എല്ലാം മറുപടി പറയണം. സിവിൽ സർവീസ് എഴുതുന്ന ആൾക്കാരും ഒപ്പം ജേർണലിസ്റ്റ്
4: അവിടെയാണ് ഗതികെട്ട നേരത്തെ പഠിച്ചത് ജേർണലിസ്റ്റ് ആയി പോയി. അഭിരാമിക്ക് എന്തായാലും ഈ സാധനം മനസ്സിലാവും അല്ലെ, ജേർണലിസം പഠിച്ചത് കൊണ്ട് കൃത്യം കിട്ടും. ഈ ജേർണലിസം പഠിക്കുന്ന അന്ന് തൊട്ട് കേൾക്കുന്ന ഒരു കാര്യം. അതിനുശേഷം ആർ ജെ ആവുന്ന സമയത്ത് ആരും കുറെ പേർക്ക് തെറ്റിദ്ധാരണയുണ്ട്, വെറുതെ സംസാരിക്കുന്നതാണ് ആർ ജെ അല്ല, നല്ല പണിയെടുക്കണം കേട്ടോ.
3: അതെ, അനാവശ്യമായിട്ട് നമുക്കൊന്നും
4: പറയാൻ പറ്റില്ല, വെറുതെ ഗ്യാസ് അല്ല, വർക്ക് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, എല്ലാം എല്ലാവർക്കും അറിയും. ഒരു ചില സിറ്റുവേഷനിൽ നീ അറിച്ചില്ലേ, നീ പോയി പറ ഇങ്ങനെ നിൽക്കും.
3: ശരിക്കും ഉള്ളിൽ നിന്ന് നമ്മളെ വിളിക്കുന്ന കോളേഴ്സിന്റെ അടുത്ത് ദേഷ്യം തോന്നിയ മൊമെന്റ്,
4: ദേഷ്യം തോന്നിയ മൊമെന്റ് എപ്പോഴാണെന്നറിയോ? ഇപ്പൊ റീസെന്റ്ലി ഞാൻ കഴിഞ്ഞ തവണ ലൈവിൽ, റീസെന്റ് ആയിട്ട് വന്ന ഒരു ലൈവിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അതായത് വന്ന ഒരു മെസ്സേജ് ഇങ്ങനെയാണ്, നിങ്ങൾ പാലക്കാട്ടുകാർക്ക് മാത്രം പാട്ട് കൊടുത്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രം നിങ്ങൾ തെരഞ്ഞെടുത്ത് ഇൻസ്റ്റന്റ് പാട്ടിന്റെ കാര്യമാണ്, ഇൻസ്റ്റന്റ് പാട്ടിൽ പാട്ടുകൾ കൊടുക്കൂ, നമ്മളെ പോലെയുള്ളവർക്കൊക്കെ വേറെ FMs ആണ് നല്ലത്, ഇനി ഒരിക്കലും ഇതിലേക്ക് തിരിച്ചു വരില്ല, ബൈ എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് കണ്ടു. ഞാനിങ്ങനെ ലിറ്ററലി എന്താ ഇത് എന്റെ അപ്പോൾ സംഭവിച്ചത്, അങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ട്. കാരണം ഇവിടെ ആരും, ഇപ്പൊ ഞാനെന്നല്ല, ഇവിടെയുള്ള 4 RJs ഉണ്ടെങ്കിൽ 4 RJs ഒരാള് പോലും പേഴ്സണൽ അല്ലെങ്കിൽ ഫേവറിറ്റ്സും കാണിക്കാറില്ല.
3: ഇപ്പൊ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ മെസ്സേജ് അയക്കും, ഇപ്പൊ നീ ലൈവ് കേറാൻ പോവല്ലെ, ലൈവ് ഷോ അല്ലേ, പാട്ട് വെക്കുന്ന പ്രോഗ്രാം അല്ലേ, എനിക്കൊരു പാട്ട് വെച്ചുതരും. അപ്പൊ നമ്മള് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ആ നമ്പർ അയച്ചു കൊടുത്തിട്ട് നീ അതിലേക്ക് നമ്പറിലേക്ക് മെസ്സേജ്
4: അയക്കും,
3: അല്ലെങ്കിൽ വിളിച്ചു നോക്കും, വിളിച്ചിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ പാട്ട് വെച്ചുതരാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ പാട്ട് വെച്ചുതരാം. ഇങ്ങനെ നമ്മൾ പറയുന്നുള്ളൂ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത്,
4: അവരടുത്ത് പോലും നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വളരെയധികം ദേഷ്യപ്പെട്ടു പോയി. പിന്നെ ആയില് പാട്ട് തന്നില്ല, ആ സാധനമൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞു പറഞ്ഞു പോയി. അതായത് ഞാൻ പറഞ്ഞു, നമ്മളിവിടെ ആരും ഫേവറിസം കാണിക്കാറില്ല. രണ്ട്, ഇവിടെ ഇരിക്കുന്ന നമുക്കറിയാം ഇതിന്റെ അകത്തുള്ള, അതായത് ടെക്നിക്കൽ സൈഡിലുള്ള കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തുകൊണ്ട് പോകുന്നത്. ലിസണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് അറിയണം എന്നില്ല, അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും, ചേട്ടാ പാട്ട് ഇതല്ല, വേറെ പാട്ട് ചോദിക്കൂ. അത് അവരോട് ഇഷ്ടക്കുറവ് കൊണ്ടല്ല, പാട്ടിന്റെ പ്രശ്നം കൊണ്ടാ. പാട്ടിന് ലോ ക്വാളിറ്റി ആണെങ്കിലും ഈ കേൾക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടാണ്, ഇത്ര മോശമായിട്ട് കേൾക്കുന്നതെന്ന് പറയും. അപ്പൊ നമുക്ക് അത് പ്ലേ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് അതായത് നമ്മളൊന്നും ചെയ്യാതെ നമുക്കൊരു പഴി കേൾക്കേണ്ടി വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ.
3: ആ സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മളെ ഒന്ന് ഇവര് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിച്ചു.
4: അത് തോന്നാറുണ്ട്.
3: ഇന്ന് ഷോ വേണ്ട എന്ന് തോന്നിയ ഒരു മോർണിംഗ്, ഏത് മോർണിംഗ് ആയിരുന്നു അത്?
4: ആണോ, ഏത് മോർണിംഗ്? ഒന്ന് മതിയോ?
3: ഒന്ന് മതി.
4: ഇന്ന് ഷോ വേണ്ടായിരുന്നു, അങ്ങനെ വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ ഭയങ്കര കുറവാണ്. പക്ഷെ ചില സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ത്രോട്ട്, തൊണ്ട, എന്റെ കയ്യിലൊരു പൂണ്ടാണ് കുറെയൊക്കെ പെട്ടെന്ന് പണി കിട്ടാറുണ്ട്. പെട്ടെന്ന് കിട്ടും. അപ്പൊ ആ കിട്ടുന്നതിന്റെ പിറ്റേസം കറക്റ്റ് എനിക്ക് ലൈവും കിട്ടും. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ലൈവിൽ കയറി വന്നിരുന്നിട്ട് ഞാൻ ക്ഷമ പറയും, എന്റെ ശബ്ദം പണിമുടക്കി, എനിക്ക് കോൾഡാണ്, നിങ്ങൾ ക്ഷമിക്കും എന്നൊക്കെ പറയും. അപ്പൊ നമ്മുടെ ലിസണേഴ്സ് അതനുസരിച്ച് നിൽക്കാറൊക്കെ ഉണ്ട്. പക്ഷെ എന്നാ പോലും ഞാൻ അപ്പൊ വിചാരിക്കും, ഓ ലൈവ് വേണ്ട, ദൈവമേ ലൈവ് വേണ്ട, അയ്യോ അയ്യോ അയ്യോ. ആ വയ്യ മീൻസ് ഞാൻ ചെയ്യും, എനിക്ക് എനർജി വിഷയമൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ സൗണ്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, ആ സൗണ്ട് ഇങ്ങനെ മോശമായിട്ടാണ് പോകുന്നത്, ഭയങ്കര ഒരു കോൺഷ്യസ്നെസ് വരാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നാറുണ്ട് വേണ്ട, ഇന്ന് വേണ്ട കേട്ടോ.
3: പിന്നെ ഇനിയിപ്പോ ആയിലയുടെ ലൈവ് കേൾക്കുന്ന നമ്മുടെ ലിസണേഴ്സിനൊക്കെ അറിയാൻ പറ്റുമായിരിക്കും ആയില ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക്
4: ഏതാണോ
3: അല്ലേ. ഓക്കേ, അങ്ങനെ നമ്മൾക്ക് ചിലപ്പോ ഒരു ഫ്രേസോ അല്ലെങ്കിൽ ഒരു വാക്കോ ഉണ്ടാവും, നമ്മൾ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്ന വാക്കുകളുണ്ടാവും. അപ്പോ ഞാനിത് ചോദിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അയിലെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലേക്ക് ഒരു വാക്ക്
4: വന്നിട്ടുണ്ടാവും.
3: ഏത് വാക്കാണ് അയിലെ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്?
4: ഒന്ന് യെസ്, യെസ്. ഓക്കെ
3: ഓക്കെ,
4: ഈ യെസും ഓക്കെയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രണ്ട് വാക്കുകളാണ്. അത് ഞാൻ റിപ്പീറ്റഡ്ലി ഇങ്ങനെ എന്താ പറയാ, ഞാൻ കുഴിയും എന്റെ കയ്യിൽ നിന്ന് ദ്വാരദ്വാരമായിട്ട് വീഴുന്നൊക്കെ പറയില്ലേ, നമ്മൾ അതുപോലെ പോവാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.
3: പെട്ടെന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിയ ഒരു ടോപ്പിക്കും ഒരു ദിവസം.
4: പെട്ടെന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ടോപ്പിക്
3: മതിയായി എനിക്ക്, എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിച്ചിട്ട്
4: അങ്ങനെ ഇന്നൊരു ടോപ്പിക് അങ്ങനെ അങ്ങനെ എനിക്ക് കിട്ടാറില്ല. പക്ഷെ ചിലപ്പോ എനിക്ക് തോന്നുന്നതൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ
3: കഴിഞ്ഞിരുന്നെങ്കിലും കിട്ടി പോവായിരുന്നു,
4: പോവായിരുന്നു. അത് ചില ചില ടോപ്പിക്സ് നമ്മൾ കേൾക്കാറുണ്ട്, എല്ലാവർക്കും കണക്ട് ആവില്ല എന്ന് പറയും. അതായത് ഇപ്പൊ കുട്ടികൾക്ക് ഒക്കെ ആവും, അപ്പോ കുറച്ച് മുതിർന്നവർക്ക് അതിനോട് താല്പര്യം തോന്നാറില്ല. അപ്പൊ അതിന്റെ ഒരു ഒരു താല്പര്യമില്ലായ്മ പ്രകടിപ്പിക്കുന്നവർ, അഭിപ്രായ സ്വാതന്ത്ര്യം എന്തായാലും എനിക്ക് തോന്നുന്നു അഹല്യ എഫ് എം കൊടുക്കുന്ന പോലെ മറ്റേ എഫ് എം സ്റ്റേഷൻസിൽ ഉണ്ടാവില്ല, കൊടുക്കാറുണ്ട് ലിസണേഴ്സിന്. അപ്പൊ അവരിങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് തോന്നാറുണ്ട് നെഗറ്റീവായി നെഗറ്റീവായി പോയാ മതി. പക്ഷെ ഇല്ല കേട്ടോ, അങ്ങനെ നിർത്തി പോവാന്ന് തന്നെ ഉപരിയായിട്ട് പറഞ്ഞ സംഭവത്തിന് എനിക്ക് കൺക്ലൂഡ് ചെയ്യണമെന്നുള്ളൊരു ചെറിയൊരു നിർബന്ധ ബുദ്ധി ഉണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ കൺക്ലൂഡ് ചെയ്തിട്ട് ഇറങ്ങാറ് മിക്കതും അങ്ങനെ തന്നെയാണ്.
3: ഓക്കെ, ഇനിയിപ്പോ നമ്മളുടെ ഓൺ വോയിസ് റെക്കോർഡ് ചെയ്ത് കേൾക്കുന്ന സ്വഭാവം പല ആളുകൾക്കും ഉണ്ട്, പല ആളുകൾക്കും ഉണ്ട്. ഇപ്പൊ സ്വന്തമായിട്ട് വോയിസ് മെസ്സേജ് അയച്ചിട്ട് അത് തന്നെ പ്ലേ ചെയ്തുകൊണ്ട് കേട്ടോണ്ടിരിക്കുന്നു. പക്ഷെ നമ്മളുടെ സൗണ്ട് നമ്മൾക്ക് തന്നെ കേൾക്കുമ്പോ, എനിക്കിപ്പോ പേഴ്സണലി നോക്കുകയാണെങ്കിൽ എന്റെ ശബ്ദം തന്നെ വോയിസ് മെസ്സേജ് ഒക്കെ കേൾക്കുന്ന എനിക്കൊരു ഇറിറ്റേഷൻ പോലെയാണ് ഫീൽ ചെയ്യാറുള്ളത്. ആയിലയുടെ ഓൺ വോയിസ് ആയില റെക്കോർഡ് ചെയ്ത് കേട്ടപ്പോ ആയിലയുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു? അങ്ങനെ കേൾക്കാറുണ്ടോ വോയിസ് നോട്ട്സ് റെക്കോർഡ് ചെയ്ത് കേൾക്കാറുണ്ടോ?
4: മെസ്സേജസ് ആയിട്ടല്ല, അത് ഞാൻ കേൾക്കാറില്ല. അയച്ചതാ എനിക്ക്
3: കേൾക്കണ്ടേ.
4: പക്ഷെ ഇപ്പൊ പ്രോഗ്രാംസ് റെക്കോർഡ് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ കേൾക്കാറുണ്ട്. എഡിറ്റ് ചെയ്യാൻ എനിക്ക് എഡിറ്റിംഗ് കുറച്ച് താല്പര്യം കാണിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് കേൾക്കും. അത് കേൾക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഓ ഇവിടെ തെറ്റുണ്ട്, ഇവിടെ തെറ്റുണ്ട്, ഇവിടെ തെറ്റുണ്ട്, അങ്ങനെ ആ ഒരു സംഭവമുണ്ട്. അപ്പോ അത് എനിക്ക് കുറച്ചുകൂടി എന്നെ ഹെൽപ്പ് ഇറിറ്റേറ്റഡ് ആവണമെന്ന് വെച്ചാൽ എനിക്ക് വലിയ വിഷയം തോന്നിയിട്ടില്ല, പക്ഷെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതായത് പറയുന്ന വാക്കിന്റെ ആ ഒരു
3: നമ്മളെ ഒന്നുകൂടെ റിഫൈൻ ആക്കാൻ വേണ്ടിയിട്ട് ഷർട്ട് നോക്കുന്നത് നല്ലതാണ്,
4: അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് കേൾക്കണം എന്നാണ് എന്റെ ഒരു പക്ഷെ. ഞാൻ എപ്പോഴും എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയാറ് അങ്ങനെയാണ്, നിങ്ങൾ സ്വയം നിങ്ങൾ ചെയ്തത് കേട്ടോ, മറ്റുള്ളവർ തിരുത്തുന്നതിലും സുഖമായിട്ട് നമുക്ക് സ്വയം നമ്മൾ തിരുത്താം. അങ്ങനെ എനിക്ക്
3: തോന്നാറുണ്ട്. ലാസ്റ്റ് ചോദ്യം,
4: ഓക്കെ,
3: വേറെ ഒരു ആർ ജെ അല്ലെങ്കിൽ കോ ആർ ജെസിന്റെ ഷോ കേട്ടിട്ട് ഇത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ള ഷോ?
4: സ്റ്റോറി ഓഫ് ലൈഫ്.
3: സ്റ്റോറി ഓഫ് ലൈഫ് ഒന്ന് അനുകരിക്കുന്നു.
4: വേണ്ടോ? റിസ്ക് ആണ്, വേണ്ടോ?
3: ഓക്കെ, അപ്പൊ നമ്മുടെ കൺഫെഷൻ റൗണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കോളേഴ്സ് റൗണ്ടിലേക്ക് പോവാണ്. വളരെ അടിപൊളിയായിട്ടുള്ള റൗണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആർ ജെ അഭിരാമി ഉണ്ട്.
4: അതെ,
3: കൂടെ ആരാന്ന് പറയും?
4: കൂടെ അയില്ലുണ്ട്.
3: ഇത് ആർ ജെ സോൺ ഹോട്ട് സീറ്റ് ഒണാഹലിയ FM 90.4.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: അങ്ങനെ പല പല റൗണ്ടുകളിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ട്രക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
2: അപ്പൊ
1: താഴെന്ന് നമ്മളിപ്പോ മുകളിലെത്തി. ഏറ്റവും മുകളിൽ ഞാൻ വെച്ചിരിക്കുന്നത് റാപ്പിഡ് ഫെയർ ആണ്. ഓക്കെ,
2: തട്ടി തലത്തിക്കിടാനാണ്.
1: അതെ, അവിടെ റാപ്പിഡ് ഫെയർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒരു ഒറ്റ ഉന്തവും.
2: അതെ, ഒറ്റയടിക്ക് കൊല്ലരുത് കേട്ട്, ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ കൊല്ലണം. എന്ത് സുഖം കിട്ടുന്നേ.
1: അതെ, ഇതിനിപ്പോ നമ്മളിപ്പോ എത്തിയിരിക്കുന്ന അയിലിയ കോളേഴ്സ് റൗണ്ട്.
2: കോളേഴ്സ് റൗണ്ടോ?
1: നമുക്കറിയാം ഒരു റേഡിയോ സ്റ്റേഷന്റെ നെടും തൂണാണ് നമ്മളെ വിളിക്കുന്ന ആള്.
2: ഉറപ്പായിട്ടും
1: ഇപ്പൊ ലൈവ് ഷോയിൽ കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മുടെ പ്രോഗ്രാംസ് കേട്ടിട്ട് നമ്മളുടെ അടുത്ത് അഭിപ്രായം പറയുന്ന, തെറ്റുകൾ വരുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഇതിങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയുന്ന വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ലിസ്ണേഴ്സ് ആണ് അഹല്യ FM 90.4 ലിസ്ണേഴ്സ്. അപ്പോ ഒരു കോളറിനെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോളർ, ആളുടെ കോൾ എടുത്തുകൊണ്ട് ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാകും എന്ന് തോന്നിയിട്ടുണ്ട്?
2: ഉണ്ട് സംടൈംസ്. അതായത് നമ്മൾ ടോപ്പിക്സ് എടുക്കല്ലോ, അപ്പൊ ടോപ്പിക്സ് എടുക്കുമ്പോ നമുക്കൊരു ധാരണ ഉണ്ടാവും ആരായിരിക്കും ഫസ്റ്റ് വിളിക്കാൻ പോകുന്നത്. ഇപ്പൊ ഗെയിംസ് എടുത്ത ഇന്നാള് വിളിക്കും, ഞാൻ പേര് പറയുന്നില്ല,
1: പേര് പറയുന്നില്ല.
2: ഗെയിംസ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഇന്ന ആൾക്കാരുടെ കോൾ ലിസ്റ്റ് ഇങ്ങനെ വരുന്നത് എനിക്ക് നന്നായി അറിയാം. സോങ്സ് പാട്ടുകൾ റിലേറ്റ് ചെയ്തുള്ള ടോപ്പിക്സ് എടുത്താൽ എങ്ങനെ കോള് വരുന്നുള്ള നല്ല ധാരണയുണ്ട്. സീരിയസ് മാറ്റേഴ്സ് വന്നാൽ വിളിക്കുന്നവരും അതുപോലെ വിളിക്കാതെ ഒന്ന് പിൻവലിയുന്നവരും നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്ത്. അപ്പൊ അതിനെ പറ്റിക്ക് നല്ല ധാരണ ഉണ്ടാവാറുണ്ട്, എനിക്ക് തോന്നാറുണ്ട്. ദൈവമേ ചില ദിവസം ഇന്ന ആൾക്കാരൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരട്ടെ. അതായത് വേറൊന്നും കൊണ്ടല്ല, ഈസിലി അവരുടെ ഉത്തരങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് സംഭവം പിടിയിട്ടാറുണ്ട്.
1: അതെ അതെ,
2: അപ്പൊ ഭയങ്കര സുഖമായിട്ട്
1: ഈസിലി റിലേറ്റബിൾ ആകും ബാക്കിയുള്ളവർക്ക്. നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരാൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോ നമുക്ക് ഓക്കെ ഇതാണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ.
2: അതാണ്.
1: ഇനിയിപ്പോ ഒരു കോളറ് കംപ്ലീറ്റ്ലി അയിലിയനെ സ്പീച്ച്ലെസ് ആക്കിയിട്ടുണ്ടോ? ഒന്നും എനിക്ക് പറയാനില്ല, ശരി വേഗം വിഷസ് പറഞ്ഞിട്ട് പൊക്കോ.
2: ആ അതായത് ഞാൻ ഹലോ എന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്നിട്ട് ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട്, ഇപ്പൊ എന്തുണ്ടായേ, ആരാ ആരാ പടക്കം പൊട്ടിച്ചേ. അത് ലൈവില് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ കോൾ എടുത്ത് ഹലോ, പിന്നെ ഞാൻ കേൾക്കുന്നത് ഹലോ, ഞാൻ ഇന്നാളാണ്, ഇന്നാൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ഡെഡിക്കേഷൻ എല്ലാം പറഞ്ഞു അവര് പോയി. അപ്പൊ ഞാൻ എനിക്ക് സങ്കടായി, ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ, എന്റെ മൈൻഡേ എന്നൊന്ന് നോക്കും ഒരു വട്ടെങ്കിലും. ആനായിരുന്നു.
1: ഓക്കെ, കോളേഴ്സിനെ ചിരിപ്പിക്കാൻ നോക്കിട്ടെ അവര് ചിരിക്കാതെ വളരെ സീരിയസ് ആയിട്ടിരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്.
2: പിന്നെന്താ, ഞാനത് പറഞ്ഞിട്ടുണ്ട്, എന്റെ ചളി മുങ്ങിപ്പോയി, മൈൻഡ് ചെയ്തില്ല, എന്റെ കോമഡി ഇഷ്ടപ്പെട്ടില്ല.
1: ഇനിയിപ്പോ ചിലപ്പോഴുണ്ടല്ലോ നമ്മൾ ഈ കോള് കണക്ട് ചെയ്യുന്ന സമയത്തെ ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, മനഃപൂർവ്വം കോള് കണക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഡിസ്കണക്ട് ആവുന്നു എന്ന് പറയുന്നുണ്ട്. ചിലപ്പോ ഈ ഡിസ്കണക്ട് ആവുമ്പോ നമ്മള് പറഞ്ഞത് എന്തെങ്കിലും കോളേഴ്സ് കേട്ടിട്ടുണ്ടോ എന്ന് പേടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ടോ?
2: അതായത് അങ്ങനെ ആ പേടിയല്ല, പക്ഷെ നേരത്തെ പറഞ്ഞ അതേ ഉത്തരം.

0: ഇവര് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമുക്ക് കട്ട് ചെയ്ത് വിടേണ്ട ആവശ്യമില്ല, കാരണം കണക്ട് ചെയ്ത് നമ്മളാണെങ്കിൽ അത് നമുക്ക് സംസാരിക്കാൻ വില്ലിങ് ആയതുകൊണ്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതേ നമുക്കറിയാം ഇതെങ്ങനെയാണെന്ന്. അപ്പൊ അവിടെ നോർമലി സംഭവിക്കുന്ന ഇതെല്ലാം ഒരു ടെക്നിക്കലിൽ ഓടുന്ന സംഭവങ്ങളാ. അതിനുപരി ഇതിനൊക്കെ വേറൊരു സൈഡും വേറൊരു വശവും നമ്മുടെ ഇൻഹൗസ് കുറെ സംഭവങ്ങളുണ്ടാവും. ഇതൊന്നും പുറമേ ഉള്ളവർക്ക് അറിയില്ല, പക്ഷെ അവരും പറഞ്ഞിട്ട് കാര്യമില്ല, അറിയില്ല. അപ്പോ ഇപ്പൊ നോർമലി കട്ടായി പോയ കോൾ ആണെങ്കിലും അതിന്റെ പഴി ചിലപ്പോ നമ്മളെ ഏൽക്കേണ്ടി വരും. ഓക്കെ, ഞാൻ ചിലതൊക്കെ മിണ്ടാതിരുന്ന് കേൾക്കും, ഓക്കെ
1: കുഴപ്പമില്ല
0: കുഴപ്പമില്ല, അങ്ങനെ അങ്ങനെ. അതല്ലാതെ മനഃപൂർവ്വം എടുക്കായിക അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യാറില്ല, എടുക്കാതിരിക്കാൻ നോക്കാറില്ല. പക്ഷെ വേറൊരു കാര്യം നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ പാട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ പറയും ഇന്നലെ പാട്ട് തന്നു ഇന്ന് പാട്ട് ചോദിക്കല്ലേ. അത് അത് നമ്മൾ പറയാറുണ്ട്, കാരണം കണ്ടിന്യൂസ് ഒരാൾക്ക് തന്നെ പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലിസണേഴ്സ് നമ്മൾ തന്നെ അടിയും.
1: അതെ, അതൊരു പ്രശ്നമാണ്. എന്തായാലും ആർ ജെ സോൺ ഹോട്ട് സീറ്റ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കോളേഴ്സ് റൗണ്ട് കഴിഞ്ഞ് ഞങ്ങൾ റാപ്പിഡ് ഫയർ റൗണ്ടിലേക്ക് പോകുന്നതിന് മുന്നേ ലാസ്റ്റ് ചോദ്യം ഫ്രം കോളേഴ്സ് റൗണ്ട്. കോളേഴ്സിനോട് ഒരു അപേക്ഷ,
0: ഒന്ന് ഞങ്ങളെ ഇത്തിരി മനസ്സിലാക്കാൻ ശ്രമിക്കും, അത്രേ ഉള്ളൂ കേട്ടോ.

0: സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ആർജേസ് എന്ന് പറയുമ്പോ എല്ലാ ദിവസവും നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാര്, നിങ്ങളുടെ സീക്രറ്റ്സ് കേൾക്കുന്ന ആൾക്കാര്, നിങ്ങളുടെ ടോപ്പിക്സിനെ കുറിച്ചിട്ടുള്ള മറുപടികൾ കേട്ട് ചിരിക്കുന്ന ആൾക്കാര്, നിങ്ങളെ ടീസ് ചെയ്യുന്ന ആൾക്കാര് അല്ലെ, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾ ഇതെല്ലാം തുറന്നു പറയാൻ വേണ്ടിട്ട് ആർജേസ് ഓൺ ഹോട്ട് സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആയിലിയുടെ കുറേയധികം എന്താ പറയാ കൺഫെഷൻസ് കേട്ടു, കോളേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കേട്ടു, ആയിലിയുടെ കയ്യിന്ന് പോയ കാര്യങ്ങൾ കേട്ടു. അപ്പോ ഇഷ്ടമുള്ള ഷോസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു അല്ലെ. ആയിലിയുടെ ഷോസ് എല്ലാം ആയിലിക്ക് ഇഷ്ടമുള്ള ഷോസ് ആണ്.
2: എനിക്ക് എല്ലാ പരിപാടി എനിക്ക് ഇഷ്ടമാണ്. കാരണം നമുക്ക് കാക്കകി തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്ന പോലെ അഹല്യഫം നമ്മുടെ കുഞ്ഞാണ്.
1: ചോറാണ്. ഓക്കെ ആയിലിയ, അപ്പൊ എന്തായാലും നമ്മള് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ലാസ്റ്റ് റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. റാപ്പിഡ് ഫയർ,
2: റാപ്പിഡ് ഫയർ
1: ഹോട്ട് സീറ്റ് പവർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒറ്റ വാക്കില് പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറയാം.
2: പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറയാം.
1: ഷട്ടപ്പെട്ടാന്ന് കേട്ടിട്ടുണ്ടോ? ഷട്ട എന്ന് ഞാൻ ചോദിച്ചിരിക്കും.
2: അത് വേണ്ട.
1: മോർണിംഗ് ഷോ ഓർ നൈറ്റ് ഷോ?
2: മോർണിംഗ് ഷോ ഓർ നൈറ്റ് ഷോ?
1: മോർണിംഗ് ഷോ ഓർ നൈറ്റ് ഷോ?
2: ഓഫ് കോഴ്സ് നൈറ്റ് ഷോ.
1: ലൈവ് ഓർ റെക്കോർഡഡ്?
2: ലൈവ്.
1: സദ്യ ഓർ ബിരിയാണി?
2: സദ്യ.
1: പൂക്കളം ഓർ ഓണക്കോടി?
2: പൂക്കളം.
1: കോളർ ഓർ കോ ആർജെ?
2: അയ്യോ, കോളർ.
1: ഓക്കെ, അങ്ങനെയാണല്ലേ. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുന്നില്ല, ഞാൻ
2: ചോദിച്ചിട്ട് പോയാ മതി.
1: മൈക്ക് ഓൺ ഓർ മൈക്ക് ഓഫ്?
2: മൈക്ക് ഓൺ.
1: സ്ക്രിപ്റ്റ് ഓർ സ്പോണ്ടേനിറ്റി?
2: സ്പോണ്ടേനിറ്റി.
1: മോസ്റ്റ് അനോയിങ് ആർജെ ഹാബിറ്റ്?
2: ഞാൻ തന്നെ ആയിരിക്കും.
1: അല്ല, ഒരു ഹാബിറ്റ്, ഒരു ശീലം,
2: ഒരു അനോയിങ് ആയിട്ട്. എന്റെയാണോ മറ്റുള്ളവരുടെയാണോ?
1: മറ്റുള്ളവരുടെ പറയാം.
2: മറ്റുള്ളവരുടെയാണെങ്കിൽ ലോ ഫേസ്, അതായത് ഞാൻ ഭയങ്കര ഹൈ ഫേസ്.
1: ഓക്കെ,
2: എന്റെ കൂടെ കട്ടക്ക് നിക്കണം.
1: ഓക്കെ, നിങ്ങളുടെ ഓൺ ഷോ റേറ്റ് ചെയ്യാൻ പറഞ്ഞ ടെന്നിൽ എത്ര കൊടുക്കും?
2: 4 ഷോ ഉണ്ട്, ഏതൊക്കെ ഷോക്ക് കൊടുക്കണം?
1: അപ്പൊ 40 എത്ര കൊടുക്കും?
2: 40 ഇല്ലാട്ടോ, 40 ഞാൻ, എനിക്ക് കുറെ ഇമ്പ്രൂവ് ചെയ്യണം, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ആളാ. അതുകൊണ്ട് ഹാഫ് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ, അത്രയും കൊടുക്കുള്ളൂ.
1: ഹോട്ട് സീറ്റ് ഓർ കോൾഡ് സീറ്റ്?
2: ഹോട്ട് സീറ്റ്.
1: നിങ്ങളുടെ കരിയറിലെ ഒരു 1 മൊമെന്റ് റീവൈൻഡ് ചെയ്യണമെങ്കിൽ വിച്ച് മൊമെന്റ്? ആർജെ ലൈഫിലെ ഒരു മൊമെന്റ് റീവൈൻഡ് ചെയ്യണം.
2: ഒറ്റ ഒരു മൊമെന്റ് റീവൈൻഡ് ചെയ്യണം. ഞാൻ ആദ്യമായിട്ട് ലൈവിന് കയറിയത് ഫസ്റ്റ് ഡേ.
1: ഓക്കെ, 1 word ടു ഡിസ്ക്രൈബ് യുവർ ആർജെ ലൈഫ്?
2: ഓൺഗോയിങ്.
1: ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആർജെ അല്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ എവിടെ ഇരുന്നേനെ?
2: ഒരു ന്യൂസ് ചാനലിൽ ഇരുന്നേനെ.
1: എന്തായിട്ട്?
2: റിപ്പോർട്ടിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രോഗ്രാം പ്രൊഡ്യൂസിംഗ് ആയിരിക്കും.
1: ഓക്കെ, അപ്പോ കൺഗ്രാജുലേഷൻസ്.
2: വളരെ
1: അടിപൊളിയായിട്ട് ആയിലിക്കുള്ള ഓണസമ്മാനം, പൂക്കളം,
2: പൂക്കളം,
1: മാല, ബൊക്കെ, ഇതെല്ലാം ഡോറിന് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്.
2: അതെങ്ങനെയാ, ഇത് പോയി കഴിയുമ്പോ മിക്കതും പുറത്തുണ്ടാവും എനിക്ക് വെയിറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ.
1: പിന്നെ അപ്പോ എങ്ങനെയുണ്ടായിരുന്നു ആയിലിയ ആർജേസ് ഓൺ ഹോട്ട് സീറ്റ്?
2: നൈസ്, വളരെ നന്നായി.
1: സീറ്റ് എങ്ങനെയുണ്ട്?
2: സീറ്റ് കൊള്ളാം, നല്ല മെഷീനോട് ഇറങ്ങിയതുണ്ട്, നല്ല സുഖണ്ടിരിക്കാൻ.
1: കുതിച്ചു പൊങ്ങുന്ന
2: ചേർന്നു റെപ്രസെന്റേറ്റീവിന് ഇരിക്കുന്നല്ലോ, ആർജേക്ക് ഇരിക്കാനും.
1: ഇപ്പോ ഈ ഓണം ഓണക്കാലാണ്, ഇന്നിപ്പോ ഒരു തിരുവോണ ദിവസമാണ്, നമ്മള് സദ്യയൊക്കെ കഴിക്കാൻ പോണ സമയത്ത് ഓണത്തെ കുറിച്ചും ഓണ ആശംസകളും ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.
2: പിന്നല്ലാതെ എല്ലാവർക്കും അപ്പോ ഹൃദയം നിറഞ്ഞ ഓണ ആശംസകളൊക്കെ അറിയാം. ആശംസകൾ കണ്ടോ,
1: അതിലെ എല്ലാവർക്കും ഒരു ഓണാശംസ.
2: എല്ലാവർക്കും ഓ അവരവേ. അപ്പൊ എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണം ആശംസകളൊക്കെ അറിയിക്കുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. ലൈഫിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വന്നു പോവും, അപ്പൊ അതിനൊപ്പം നമുക്കും ഒപ്പം പോവാൻ പറ്റണം. പോകുന്ന ആ ഒരു മൊമെന്റിൽ നമ്മളെപ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കും, നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തികളുടെ ഭാഗത്ത് നിന്ന് കൂടി ചിന്തിക്കുന്ന ആ ഒരു ലെവലിലേക്ക് കൂടി ഇങ്ങനെ നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ മാറട്ടെ എന്നാണ് ഇത്തവണത്തെ ഓണത്തിന് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്.
1: എന്താണ് അതിലേക്ക് ആശംസിക്കാനുള്ളത്?
2: അതെ, ഇതാണ് എന്റെ ആശംസ കേട്ടോ. അപ്പൊ എല്ലാവരും അടിപൊളിയാക്കുക, ചില്ലയാ, വായുവയാ. ഇനിവേ ആർജിസ് ആൻഡ് ഹോട്ട് സീറ്റിൽ അഭിരാമി ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം എപ്പോഴും അങ്ങോട്ട് പണിയെടുക്കാറ്, എനിക്കിനി വേണം ആവശ്യം.
1: Enjoy your ride. Thank you so much for joining. Bye bye.
2: Thank you.

0: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
1: അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ഓരോരുത്തരെ ആയിട്ട് ഞാനിങ്ങനെ വിളിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അങ്ങ് ഇട്ട് തരികയാണ്. ആക്ച്വലി നിങ്ങളുടെ മുന്നിലല്ല, എന്റെ മുന്നിലാണ് ഇരിക്കുന്നത്. ആൻഡ് ഹീര നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹീര, ഇതൊരു ഹോട്ട് സീറ്റ് ആണ്. ഹോട്ട് ആണോ?
2: ഹോട്ടല്ല, കുറച്ച് കോൾഡാണ്.
1: സാധാരണയില്ലേ ആർ ജെ എസിനെ കുറിച്ച് പറയുമ്പോ എല്ലാരും നമ്മളോട് പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല്, പിന്നെ ആർ ജെ എസ് എന്ന് പറഞ്ഞാൽ നിനക്ക് സുഖല്ലേ, നമ്മള് അവരടുത്ത് ചോദ്യം ചോദിക്കാം, നമ്മുടെ കോളേഴ്സിന് നമുക്ക് ടീസ് ചെയ്യാം, സംസാരിക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പൊ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാലും പോലും നമ്മൾ അതിനെ സറ്റയറാക്കി മാറ്റും, അല്ലെങ്കിൽ നമ്മള് കോമഡി ആക്കി മാറ്റും. മിസ്റ്റേക്സ് ഒന്നും നിങ്ങൾക്ക് പറ്റാറില്ലേ എന്ന് ചോദിക്കാറുണ്ട്.
2: ഓക്കെ,
1: അപ്പോ ഹോട്ട് സീറ്റിലെ ആദ്യത്തെ ചോദ്യം അതാണ്, മിസ്റ്റേക്സ് പറ്റാറുണ്ടോ?
2: അതേ, പറ്റാറുള്ളൂ.
1: ഞാൻ ശരിയായിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല.
2: അങ്ങനെയല്ല, അതായത് എനിക്ക് തോന്നുന്നത് ബീങ് ആൻ ആർ ജെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. നമ്മള് മനുഷ്യന്മാരാണ്, നിങ്ങളൊക്കെ നമ്മൾ ഇത് പണിയെടുക്കുന്ന പോലെ തന്നെ നമ്മളുടെ ഈ ഒരു തൊഴിലും, ഞാൻ തൊണ്ടത്തൊഴിലാളികൾ എന്നാണ് പറയാൻ പോകുന്നത് ആർ ജെസിന്, അപ്പൊ ഈ തൊണ്ടത്തൊഴിലാളികൾക്ക് ഈ നാവ് എന്ന് പറയുന്ന സാധനം എപ്പോ വേണമെങ്കിൽ നമുക്ക് മിസ്റ്റേക്സ് പറ്റാം. ചിലപ്പോൾ ടെക്നിക്കൽ എറേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വോയിസിലോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തിലോ മിസ്റ്റേക്സ് വരാം. ആ സമയത്തൊക്കെ വീണ്ടെടുത്ത് കിടന്ന് ഉരുള പഠിക്കുക എന്നുള്ളതാണ് ഞാൻ മെയിൻലി എല്ലാവരോടും മാർജിയാവുന്നതിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറ്. കാരണം ആ മൊമെന്റിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ ലൈവാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളത് വൃത്തിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. അങ്ങനെ ഒരുപാട് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. പറഞ്ഞ വാക്കുകൾ ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ട്, ചിലപ്പോൾ പേരുകൾ മാറിപ്പോയിട്ടുണ്ട്, ടെക്നിക്കൽ ഇഷ്യൂസ് വന്നിട്ടുണ്ട്, ഇതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെയൊക്കെ എന്റെ കോൺഫിഡൻസ് കൊണ്ട് ഞാൻ അതിനെ ഹാൻഡിൽ ചെയ്യുക. അത് തന്നെയാണ് എല്ലാ ആർജീസും ചെയ്യുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് പറ്റിയിട്ടുണ്ട്.
1: ഹീരിപ്പ് ഇവിടെ വന്നിട്ട് 3 മാസമായിട്ടുള്ളൂ.
2: അതെ അതെ
1: അല്ലെ. അപ്പോ ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ലൈവ് ഏതാ?
2: 2 ലൈവ് ഷോസ് ആണ് നമുക്കുള്ളത്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളത് മോർണിംഗ് ഷോ ചെയ്യാനാണ്, നമ്മുടെ അഹല്യ വിശ്വസ് ചെയ്യാനാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളത്. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളത് ഇൻസ്റ്റന്റ് പാട്ടാണ്. കാരണം ഒത്തിരി പേര് അറ്റ് ദ സെയിം ടൈം നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അതേസമയത്ത് അവർ ചോദിച്ച അതേ പാട്ട് നമുക്ക് എടുത്ത് കൊടുക്കാനും പറ്റണം. അപ്പോൾ അതൊരു മൾട്ടി ടാസ്കിംഗ് ആണ് ശരിക്കും. സാധാരണ ഒരു ആർ ജെ കുറച്ചും കൂടെ പണിയെടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇൻസ്റ്റന്റ് പാട്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ അത് ഇച്ചിരി പാടാണ്,
1: ഇച്ചിരി പാടാണ്, നല്ലോണം പാടാണ്. ഇൻസ്റ്റന്റ് പാട്ട് പാടാണ്, പക്ഷെ നമ്മൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ മൾട്ടി ടാസ്കിംഗ് ചെയ്യുന്ന സമയത്ത് വേറൊരു ടാസ്ക് കൂടെ അതിന്റെ ഇടയ്ക്ക് വരുന്നത് ഈ പരാതികളാണ്.
2: അതെ,
1: പാട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ പിന്നെ ആ പാട്ട് മാറിപ്പോയി, വെച്ചത് മാറിപ്പോയി, ഹീര എനിക്ക് മാത്രം പാട്ട് വെച്ച് തരാറില്ല.
2: ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ എടുത്തു കൊടുക്കുന്ന പാട്ട് ചിലപ്പോൾ അവര് പറയുന്നത് നമ്മൾ പറയുന്നത് ചിലപ്പോൾ പാട്ടുകൾ ചിലപ്പോൾ മാറിപ്പോയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നത്. അപ്പൊ അവര് ഭയങ്കര വിഷമത്തിലൊക്കെ എനിക്ക് അടുത്ത് തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ പാട്ടല്ലല്ലോ ഹീര വെച്ചത്, ഞാൻ പറഞ്ഞു മാറിപ്പോയത് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്റൻഷനലി ചെയ്യണതല്ല, പക്ഷെ അങ്ങനത്തെ മിസ്റ്റേക്സ് ഒക്കെ
1: ഇത് ഇന്റൻഷനലി ആണ് നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി മുതൽ അഹല്യ FM കേൾക്കുന്നില്ല, ഞാൻ ഇവിടുന്ന് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നാൽ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുക?
2: അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
1: പൊക്കോളു എന്ന് പറയൂ.
2: പൊക്കോളു ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ സിറ്റുവേഷൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരിക്കും. ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള പാർഷ്യാലിറ്റീസ് ഒന്നും നമ്മൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അവിടെ എന്താണ് ഇഷ്യൂ വന്നത്, ടെക്നിക്കൽ ആണോ അല്ലെങ്കിൽ എന്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് ആണോ? അപ്പോളജൈസ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അപ്പോളജൈസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ പറയും നമ്മൾ അടുത്ത പ്രാവശ്യം പാട്ട് വെച്ചു. ആ വാഗ്ദാനം നമ്മൾ മറക്കാതെ കൊടുക്കും.
1: വാഗ്ദാനങ്ങളിൽ നിന്നും വാഗ്ദാനങ്ങളിലൂടെ ഒരു യാത്ര.
2: അതെ, നമ്മൾ ചില സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മളൊരു പൊളിറ്റീഷ്യൻസിനെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം നമ്മൾ ഓരോ വാഗ്ദാനങ്ങൾ കൊടുത്ത ആൾക്കാരിങ്ങനെ മോഹിപ്പിക്കാന്ന് എനിക്ക് ചിലപ്പോൾ തോന്നും. പക്ഷെ നമ്മൾ മോസ്റ്റ്ലി നമ്മളെല്ലാം എല്ലാ വാഗ്ദാനങ്ങളും നമ്മൾ
1: പാലിക്കാറുണ്ട് അല്ലേ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ധൈര്യമായിട്ട് കേറാം. അടുത്ത വാഗ്ദാനം ധൈര്യമായിട്ട് കൊടുക്കാം. അപ്പൊ വാഗ്ദാനങ്ങളെ കുറിച്ചും വാഗ്വാദങ്ങളെ കുറിച്ചും നമുക്ക് കേൾക്കണം. ആർ ജെ സോൺ ഹോട്ട് സീറ്റ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ അഹല്യ FM 90.4. സ്റ്റേ ട്യൂൺഡ്.

0: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോംപാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ഓക്കെ, വെൽക്കം ബാക്ക്. അങ്ങനെ നല്ല തകർപ്പൻ പാട്ടുകൾക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തുമ്പോ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്നത് ഹീരയാണ്. എനിക്ക് എന്റെ സീറ്റ് വലിയ ഹോട്ടായിട്ട് ഫീൽ ചെയ്യണില്ല. ഇപ്പോ കുറച്ചുകൂടി കഴിയുമ്പോ ചിലപ്പോ ഫീൽ ചെയ്യായിരിക്കും നമ്മുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ.
3: അതെന്താന്ന് വെച്ചാൽ അഭിരാമിയാണ് ഇപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അപ്പൊ അഭിരാമിക്ക് അത്ര ഹോട്ടായിട്ട് തോന്നുന്നുണ്ടാവും.
2: ഹോട്ടായിട്ട് തോന്നുന്നത് ആദ്യം വന്നപ്പോ ഇത്ര ഫീൽ ഇല്ല, അത്ര പ്രശ്നമില്ല, തണുപ്പായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്.
3: ചെറുതായിട്ട്
2: ഹോട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും എംബാരസിംഗ് ആയിട്ടുള്ള ഒരു ലൈവ് ബ്ലോപ്പർ ഏതാണ്?
3: ലൈവില് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ എനിക്ക് കിട്ടുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് ഇൻസ്റ്റന്റ് പാട്ടിലാണ് കൂടുതലും പറ്റാറുള്ളത്. ഈ പറഞ്ഞ പോലെ പാട്ട് ചിലതൊക്കെ മാറിപ്പോയിട്ടുണ്ട് കൊടുത്തത്. പിന്നെ ഞാൻ വന്നിട്ട് ഞാൻ ഈ ഷോ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് ഇച്ചിരി പാടുണ്ടായിരുന്നു. അപ്പൊ ചിലപ്പോ നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുന്ന പാട്ടടുത്തത് ഈ പാട്ടാണെന്നായിരിക്കും ഞാൻ പറയുന്നുണ്ടായിരിക്കും, പക്ഷെ കയറി പോകുന്നത് വേറെ പല പാട്ടുകളായിരിക്കും. അപ്പൊ അങ്ങനെ മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ പല ആൾക്കാരുടെയും കോള് എടുത്തിട്ട് നമുക്ക് കോൾ കൊടുക്ക പാട്ട് കൊടുക്കാതിരിക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് സെർച്ച് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി പാട്ടുകൾ കിട്ടിയില്ലെങ്കിൽ കൊടുക്കാതിരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ബ്ലൂപേഴ്സ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്.
2: മൈക്ക് ഓഫ് ആണെന്ന് വിചാരിച്ച് ഓണായിരുന്ന മൈക്കിൽ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടോ?
3: ആ ഉണ്ട് ഉണ്ട്. ഞാൻ എല്ലാ എനിക്ക് തോന്നുന്നു എനിക്ക് എല്ലാ ഇൻസ്റ്റന്റ് പാട്ടിലാണ് സംഭവിക്കാറുള്ളത്. ഇൻസ്റ്റന്റ് പാട്ടിൽ ഇതുപോലെ കഴിഞ്ഞ ദിവസം എന്തോ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ എന്താ പറയുക ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് വന്ന മെസ്സേജസ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഇൻസ്റ്റഗ്രാമിന്റെ സാധനങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ എന്തേ പെട്ടെന്ന് എന്തോ കേൾക്കുന്നുണ്ടല്ലോ എന്ന് വെച്ച് നോക്കുമ്പോഴാണ് ഓക്കെ മൈക്ക് ഓൺ ആയിരുന്നു എന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നത്.
2: ഓക്കെ ഓക്കെ. ഇപ്പൊ ലൈവിൽ നമുക്ക് പലപ്പോഴും തെറ്റുകൾ പറ്റും. സാധാരണ ആൾക്കാർ പറയുന്നത് ആർജീസിന് അണ്ടർ ദ സൺ എല്ലാം അറിഞ്ഞിരിക്കണം, എന്ത് കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ സ്പോട്ടിൽ പറയാനുള്ള സ്പോണ്ടേനിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. സ്പോണ്ടേനിറ്റി ഓഫ് കോഴ്സ് നമുക്ക് ഉള്ളൊരു കാര്യമാണെന്ന് നമുക്ക് വളരെയധികം വളരെയധികം ഹാപ്പിനെസ്സോടെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ കുറെ കാര്യങ്ങൾ തെറ്റിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ നൈസായിട്ട് കവർ ചെയ്യും. അതിനുള്ളൊരു കഴിവ് നമുക്കുണ്ട്. ലൈവിൽ ഏറ്റവും കൂടുതൽ തെറ്റിച്ച അല്ലെങ്കിൽ തെറ്റിക്കുന്ന ഒരു വാക്ക് ഏതായിരിക്കും?
3: ഓക്കെ, വാക്ക്
2: വാക്കില്ലാന്നുണ്ടെങ്കിൽ ഒരു മുഴുനീള സെന്റൻസ് ഒരു പാരഗ്രാഫ് ആയാലും മതി, കുഴപ്പമില്ല.
3: എനിക്ക് ഒരു പർട്ടിക്കുലർ വാക്ക് എനിക്ക് അങ്ങനെ വരാറില്ല. ഓൾമോസ്റ്റ് വാക്കുകളൊക്കെ ഞാൻ അത്യാവശ്യം ക്ലിയർ ആയിട്ട് പറയുന്ന ഒരാളാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ വിചാരിച്ച സാധനം ചിലപ്പോൾ പറയാതിരുന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് പോലും ഈ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ചെയ്യുന്ന സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഓണം ആശംസകൾ എന്നാണ് പറയേണ്ടത്. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ പറയണേന്ന് പറയണതിന്റെ ഇടയിൽ ഞാൻ പറയാണ് എല്ലാവർക്കും ഓണ ആഘോഷങ്ങൾ എന്ന് പറയണേ. അപ്പൊ ഞാൻ അല്ല, ഓണം ആഘോഷിച്ചിട്ട് ഓണാശംസകൾ. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഞാൻ ഉദ്ദേശിച്ച വാക്കായിരിക്കില്ല അവിടെ വന്നിട്ടുണ്ടാവുക. അത് ഞാനെങ്കിലെങ്കിലൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ആ വാക്കിലേക്ക് എത്തിക്കാറുണ്ട് എന്ന് ചെയ്യാറുണ്ട്. അല്ലാതെ വാക്കുകൾ അങ്ങനെ, പിന്നെ എനിക്ക് എപ്പോഴും കേൾക്കാറുള്ള ഞാൻ അഫ്കോഴ്സ് എന്നുള്ള വാക്കും സീരിയസ്ലി എന്നുള്ള വാക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാത്തിലും.
2: അത് എന്റെ ലാസ്റ്റ് ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന് ആദ്യമേ തന്നെ മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം.
3: ഓക്കെ,
2: ഒരു കോളർ ചോദിച്ച ചോദ്യത്തിന് അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയൊരു റെസ്പോൺസിന് ഇതിനിപ്പൊ ഞാൻ എന്ത് മറുപടി പറയാനാ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ?
3: ഓക്കെ, ചിന്തിച്ചിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ പൊതുവെ പാലക്കാടും ഉള്ള ആൾക്കാർക്ക് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് അഹല്യയിൽ വന്നിട്ട് എനിക്ക് റോഡും വഴികളും ഒന്നും ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ ഇത്. അപ്പൊ നമ്മളിങ്ങനെ കാറിലിരുന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് ചേട്ടാ അങ്ങോട്ട് പോകാനുള്ള വഴി ഏതാണ്. അപ്പൊ ഒരു ബൈക്കിലിരിക്കുന്ന ഒരു ചേട്ടനായിരുന്നു, പുള്ളി അവിടെ നിന്ന് വണ്ടി നിർത്തി. പുള്ളിക്കാരന്റെ മോളുണ്ടായിരുന്നു കൂടെ. അപ്പൊ പുള്ളിക്കാരിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ ശരിക്കും അത് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, പുള്ളിക്ക് അങ്ങനെ ആ വഴിക്ക് അങ്ങ് പറഞ്ഞിട്ട് വിട്ടാൽ മതി. പക്ഷെ പുള്ളി വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടാണ് വിട്ടത്. അപ്പൊ അത് എനിക്ക് എപ്പോഴും തോന്നുന്നു അങ്ങനത്തെ ഒരു ഹെൽപ്പിംഗ് മൈൻഡ് എപ്പോഴും പാലക്കാടുള്ളവർക്ക് സ്പെഷ്യലി എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ഈ സ്നേഹം കൂടുമ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാൻ ഒരു താല്പര്യം കൂടുതലും ഞാൻ കാണാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ വീട് എവിടെയാ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ്മെന്റ് കാണിക്കുമ്പോൾ
2: കല്യാണമൊന്നും ആയില്ലേ
3: അങ്ങനത്തെ പേഴ്സണൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അപ്പൊ ചിലതൊക്കെ ഞാൻ അതൊക്കെ അറിയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഞാൻ വിടാറുണ്ട്. ചിലത് ഞാൻ പറയാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അതൊരു സ്നേഹ കൂടുതൽ നമ്മളെ പറ്റി കൂടുതൽ അറിയാനുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷെ എല്ലാവർക്കും അത് ഒരുപോലെ ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല.
2: ഓക്കെ, ഇപ്പൊ ലൈവ് ഷോ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് നമ്മള്, പിന്നെ ഹീര അല്ലാതെ രണ്ട് ഷോസ് ചെയ്യുന്നുണ്ട്. ഇതില് ലീസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഷോ ഏതാണ്?
3: ലീസ്റ്റ് ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ എന്നെയാണ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. എനിക്ക് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് എനിക്ക് കുറച്ച് ലീസ്റ്റ് ഫേവറേറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ പാട്ടിനെ പറ്റിയും ഇവൻ തോ എനിക്കതിൽ രണ്ടും ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടുന്ന ഒരു ഷോയും കൂടിയാണ്, പക്ഷെ അറ്റ് ദ സെയിം ടൈം അതിന്റെ പിന്നിൽ ഒരുപാട് ബാക്ക് വർക്ക് ഉണ്ട്. അതെ, അത്ര എഫേർട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് മടിയാണ് അത് ചെയ്യാനായിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളത് എനിക്കിവിടെ വന്നതിന് ശേഷം ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു ഷോ ആണത്. പക്ഷെ ഇപ്പൊ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അതാണ് ലീസ്റ്റ് ഫേവറേറ്റ്.
2: അപ്പൊ മറ്റേത് ഓഫ് കോഴ്സ് തമിഴ് ഷോ ആണ് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട്,
3: ഫേവറേറ്റ് ആണ്. കാരണം എനിക്ക് ആ ലാംഗ്വേജിനോട് ഒരു ഇഷ്ടമുണ്ട്. പിന്നെ അതിൽ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ടോപ്പിക് ഒന്നുമില്ല, നമുക്ക് എന്തും ചൂസ് ചെയ്യാം, എന്തും സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഫ്രീഡം കുറച്ചും കൂടെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തമിഴ് അറിയാം എന്നുള്ളത് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ആണ്, ഇങ്ങനെ പഠിച്ചു എങ്ങനെ കാര്യങ്ങൾ. അപ്പൊ പലരും അതിനെപ്പറ്റി ചോദിക്കുകയും എന്നോട് ലൈവ് ഷോസിലൊക്കെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ അതെനിക്കൊരു കിക്ക് തരാറുണ്ട്. അപ്പൊ അതെനിക്കിഷ്ടമാണ്.
2: ഓക്കെ, പിന്നെ അല്ലാതെ ഒരുപാട് ഷോസ് നമ്മുടെ എഫ് എമ്മിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഷോ ചെയ്യണം, ഞാൻ ചെയ്ത സൂപ്പർ ആയിരുന്നേനെ എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? എല്ലാം എന്ന് പറയുന്നത്
3: അങ്ങനെ ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ എനിക്ക് ഇടയ്ക്കെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളത് അഭിരാമി ജയുടെ എഴുത്തോലെയാണ്. കാരണം അത് രാവിലെ തന്നെ ഭയങ്കര മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു സാധനമല്ലോ. അപ്പൊ നമ്മള് ഞാൻ പൊതുവെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴെങ്കിലും ലൈഫിൽ ഡൗൺ ആയിരിക്കുമ്പോ അപ്പ എന്നെ വിളിക്കും, എന്നിട്ട് എന്നെ ഒരു ഹീറ കുറച്ച് ഡൗൺ ആണ്. അപ്പൊ ഞാൻ വൻ മോട്ടിവേഷൻ കൊടുക്കാം. അപ്പൊ എനിക്ക് തോന്നാറുണ്ട് ഞാൻ നല്ലൊരു മോട്ടിവേറ്റർ ആണെന്ന്. പക്ഷെ എനിക്കറിയാം എന്റെ പേഴ്സണൽ കാര്യം വരുമ്പോ ഞാൻ നല്ല ഡൗൺ ആണെന്ന് എനിക്കറിയാം. പക്ഷെ മോട്ടിവേറ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അഭിരാമിയുടെ ഷോ ലൈവിന് വരുന്നതിന് മുന്നേ ഞാനത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ ഇത് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട്.
2: ഓക്കെ, പിന്നെ ചോദിക്കാനുള്ളത് ലൈവിന്റെ കാര്യമാണ്. ഈ ലൈവ് ചെയ്യുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ ഇപ്പൊ രാവിലെ എഴുന്നിട്ട് നമുക്ക് വരാൻ ചിലപ്പോൾ മടിയായിരിക്കും.
3: അതെ,
2: ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്കത്തെ ലൈവ് നമുക്ക് ചെയ്യാനേ ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ ഇന്ന് ലൈവ് ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ന് വിചാരിച്ച ഒരു സിറ്റുവേഷൻ ഏത് ലൈവ് ഷോ ആയിരുന്നു?
3: അത് ഓഫ് കോഴ്സ് നല്ല രാവിലെ നല്ല മഴ പെയ്യുന്ന ദിവസമായിരിക്കും. എനിക്ക് തോന്നുന്നു ഞാനിവിടെ ജൂണിലാണല്ലോ ജോയിൻ ചെയ്തത്. അപ്പൊ തുടങ്ങിയ സമയത്തൊക്കെ ലൈവിൽ എല്ലാ ദിവസവും ഞാൻ നാനഞ്ഞ് കുളിച്ചാണ് ഞാൻ സ്റ്റുഡിയോയിലേക്ക് വരുന്നത്. അപ്പൊ എനിക്ക് ഇങ്ങനെ തണുത്ത്
2: പറഞ്ഞു സ്കൂളിൽ പോണ സമയത്തുള്ള ഒരു ഫീൽ.
3: എക്സാക്ട്ലി, ഞാൻ അതേ ഞാനത് ലൈവ് വന്നിട്ട് മിക്ക ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട് ജൂണിൽ എനിക്ക് സ്കൂളിൽ പോകുന്ന അതേ ഫീലാണ് ഞാനിപ്പോ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം രാവിലെ എഴുന്നേക്കാൻ നമുക്ക് ഭയങ്കര മടിയായിരിക്കും. പിന്നെ കാര്യം നമുക്ക് കുറച്ച് ദൂരെ നടക്കാനുള്ളൂ എങ്കിലും നമ്മൾ ആ നനഞ്ഞ് സ്റ്റുഡിയോ കയറിയിരുന്ന് ഇവിടെ നിന്നിങ്ങനെ തണുക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്.
2: ഓക്കെ, അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. ഇനി കൺഫെഷനിലേക്ക് നമ്മൾ പോവാണ്. കൺഫെഷൻ റൗണ്ടിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ കൂടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് നല്ല കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് നല്ല കുറച്ച് ട്രാക്സ് എൻജോയ് ചെയ്തിട്ട് വേഗം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺഡ്.

0: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80-ലധികം സ്മാർട്ട് ഫീച്ചറുകൾ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: ആർജെ സ്റ്റാർ ഹോട്ട് സീറ്റ്.
4: സാധാരണ നമ്മൾ ആർ ജെ എസ് ആണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. ചോദ്യങ്ങൾ നേരിടുന്ന സമയത്ത് നമ്മൾ വലിയാറാണ് പതിവ് അല്ലെ? അപ്പൊ പിന്നെ വിഷസൊക്കെ പറഞ്ഞിട്ട് പൊക്കോളൂ എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചു വരും. പക്ഷെ ഇന്ന് ടാസ്കോട് ടാസ്കാണ്. കാരണം ഇന്ന് സേഫ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു സേഫ് സോൺ അല്ല, കംഫർട്ട് സോൺ അല്ല, നമ്മൾ അതിന്റെ പുറത്താണ്. ആർ ജെ സോൺ ഹോട്ട് സീറ്റ് ആണ് കേട്ടോണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമിയും കൺഫെഷനിലേക്ക് പോയാലോ.
5: അതെ അതെ, എനിക്ക്
4: ജീവിതത്തിൽ എപ്പോഴെങ്കിലും കൺഫെഷൻ ചെയ്തിട്ടുണ്ടോ?
5: കൺഫെഷൻ എനിക്ക് തോന്നുന്നു എനിക്ക് വളരെ ഡിയർ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ എല്ലാം കൺഫെസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഇങ്ങനെ എന്താ പറയാ, ഒരു കാര്യം ഇങ്ങനെ മറച്ചു വെക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എന്റെ ഡിയർ സർക്കിൾ ആണെങ്കിൽ ഞാൻ എന്റെ ആ ബന്ധം അവിടെ സ്റ്റേക്കിൽ വെച്ചിട്ട് പോലും ഞാൻ കൺഫെസ് ചെയ്യുന്ന ഒരാളാണ്.
4: ഓക്കെ, ഇത് വളരെ സത്യസന്ധമായിട്ട് പറയണം. കോടതിക്ക് മുന്നിൽ
5: സത്യം മാത്രമേ ബോധിക്കൂ.
4: തെറ്റുകൾ വരുത്താൻ പാടില്ല, നുണ പറയാൻ പാടില്ല. നുണ പറഞ്ഞാൽ കണ്ണ് രണ്ടുപേരുണ്ട്. ഞാൻ നേരത്തെ ചോദിച്ചത് ലീസ്റ്റ് ഫേവറേറ്റ് എന്നുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമില്ലാത്ത റേഡിയോ ഷോ
5: ഇവിടെ
4: സ്വന്തം ഷോ വേണമെങ്കിൽ പറയാം.
5: സ്വന്തം പറയില്ല, പറയാം. എനിക്ക് തോന്നുന്നു പേഴ്സണലി ഇഷ്ടമല്ലാത്തൊരു ഷോ. ഇനി ഇത് കേട്ട് കഴിഞ്ഞാൽ എന്റെ ബാക്കി ആർജീസ് എന്നെ തല്ലുവോ? ഓക്കെ, എനിക്ക് തോന്നുന്നു സെല്ലുലോയിഡ് ആണ് എനിക്ക് ലീസ്റ്റ് ഫേവറേറ്റ് ഷോ ഇവിടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമ ചിലപ്പോൾ

0: ആൾക്കാർ കണ്ടിട്ടുണ്ടാവാം, ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ കണ്ട സിനിമകൾ ചിലപ്പോ ഒരു പെർസ്പെക്ടീവ് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാണ്. പക്ഷെ കാണാത്തൊരു സിനിമയെ പറ്റി ഒരാളുടെ പെർസ്പെക്ടീവ് കേട്ടിട്ട് എനിക്ക് ആ സിനിമ കാണാൻ എനിക്ക് പൊതുവെ താല്പര്യം. അപ്പൊ സെല്ലുലോയിഡ് ആ ഒരു ഷോ എനിക്ക് പേഴ്സണലി എനിക്ക് അത്ര ഓക്കെ അല്ല.
1: ഓക്കെ, ആർജെ ആയതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായി തോന്നിയ കാര്യം?
0: ഡിഫിക്കൽട്ടായി തോന്നിയ കാര്യം, എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിൽ വളരെ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആർജെസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഹാപ്പിയാണ്, എപ്പോഴും ജോളിയാണ്. പക്ഷെ നമ്മുടെ ലൈഫിൽ ഒരു സെറ്റ് ബാക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ലൈഫിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള മൊമെന്റ്സിൽ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നുള്ളതാണ് നമ്മുടെ പോളിസി. അപ്പം അത്തരം സിറ്റുവേഷനിൽ വന്ന് ഇവിടെ ഇരുന്ന് ആ സൗണ്ടിലും ആ എനർജിയും ഒക്കെ കീപ്പ് ചെയ്ത് സംസാരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായ ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഇത് പലരും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ആരും വിചാരിക്കരുത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓണായിരിക്കുന്ന ആൾക്കാരാണെന്ന്, നമുക്ക് എല്ലാവർക്കും ഉള്ള പോലത്തെ ഇമോഷൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ സമയത്ത് ഷൂജിയിൽ ഇസ് വെരി വെരി ബിഗ് ടാസ്ക്.
1: അതെ, അത് വലിയൊരു ടാസ്ക്കാണ്. പിന്നെ ആർജെസിന്റെ ഒരു ടാഗ് ലൈൻ ആണ്, അതായത് അവരെപ്പോഴും ഹാപ്പി ആയിട്ടുള്ള ആളുകളാണ്, എപ്പോഴും സംസാരിക്കുന്ന ആളുകളാണെന്നുള്ളൊരു മുൻധാരണയുണ്ട്. നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം, ജോളി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൊരു സംഭവം,
0: അത് റോങ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കറിയാവുന്നതിൽ പലരും വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആർജെസിനെ എനിക്കറിയാം. അവർക്ക് പേഴ്സണലി അവർ ആ ഷോ എൻജോയ് ചെയ്യുന്നുണ്ടോ, പക്ഷെ പുറത്തു പോയി അവർക്ക് അത്ര എന്റർടൈൻഡ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ ഇവിടെ ഷോ ചെയ്യുമ്പോഴും നമ്മൾ സംസാരിക്കുകയാണ്, നമ്മളുടെ എനർജി ഒരുപാട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ എനർജറ്റിക് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും വലിയ ടാസ്ക്.
1: മൈക്കിന് മുന്നിൽ വേണമെങ്കിൽ
0: നമ്മൾ ഓക്കെ ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് നമ്മൾ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എത്ര എനർജി നമുക്ക് ആവശ്യമുണ്ട് ഒരു ഡേ പെർ ഡേ. നമ്മൾ സാധാരണ ഒരാളെ പോലെ നമ്മൾ ഫിസിക്കലി പണിയെടുക്കുന്നില്ലെങ്കിലും നമ്മൾ മെന്റലിയും നമ്മുടെ എന്താ പറയുക സംസാരം കൊണ്ട് നമ്മൾ ഒരുപാട് പണിയെടുക്കും.
1: അതിനിടയിൽ കൂടെ ഒരുപാട് ടാസ്കുകൾ ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ ഇത്രയും സിസ്റ്റത്തിന്റെ മുന്നിൽ, ഇത്രയും കമ്പ്യൂട്ടേഴ്സിന്റെ മുന്നിൽ ഫീഡേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇഷ്യൂ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ കയ്യിന്ന് പോകും.
0: കയ്യിന്ന് പോയിട്ടുണ്ടോ? അങ്ങനെ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ ഫാമിലിയിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഓണായി നമുക്ക് കോൾസ് നമ്മൾ പൊതുവേ നമ്മൾ മാക്സിമം എടുക്കാതിരിക്കാൻ നോക്കുന്ന ആൾക്കാരാണ്. കാരണം നമ്മുടെ ഷോന് എങ്ങനെ പോലും അത് ബാധിക്കും. ഒരു പോസിറ്റീവ് കാര്യമാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഷോനെ അത് അപ്ലിഫ്റ്റ് ചെയ്യും, അല്ലാത്തൊരു സിറ്റുവേഷനിൽ അത് എന്തായാലും നമ്മുടെ എനർജീനെ ബാധിക്കും. അപ്പോൾ അങ്ങനെ വീട്ടിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും ഷോ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനത്തെ സമയത്ത് നമുക്ക് ചെയ്യാതിരിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ ലീവ് എടുക്കാന്നുള്ളത് നമുക്കൊരു ഓപ്ഷൻ ആണെങ്കിൽ പോലും, ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി എന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫാമിലി ഒരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നല്ല ഡൗൺ ആയിട്ടിരുന്ന് ഷോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വോയിസിന്റെ ഡെസിബിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചു ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും നമ്മുടെ വോയിസ് ഇത്ര അധികം മാറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ നേരിട്ട് കാണാത്ത ആൾക്കാരായിരിക്കും, പക്ഷെ നമ്മൾ വിളിച്ച് ചോദിച്ചിട്ടുള്ള സിറ്റുവേഷൻ.
1: വോയിസസ് ദാറ്റ് മാറ്റേഴ്സ് അല്ലേ, നമ്മൾ മാത്രം. ഈ വോയിസിലേക്ക് തന്നെയാണ് കേട്ടോ ലാസ്റ്റ് ചോദ്യം വരുന്നത്.
0: ഓക്കെ,
1: അപ്പോൾ പല ആളുകളും നമ്മൾ സാധാരണ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും, ഈ നമ്മൾ വോയിസ് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഇത് മെസ്സേജ് ഇപ്പോൾ ഒരു മിനിറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് അയച്ചതിന് ശേഷം മാറിയിരുന്നിട്ട് തന്നെ താനെ ഇത് കേൾക്കും. അപ്പോ എന്നോട് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, ആർജെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ട് വേണ്ടേ അങ്ങനെയൊക്കെയുള്ള ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് സൗണ്ട് സെക്കൻഡറി ആണ്, പക്ഷേ നമ്മളുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, ആ ഒരു ഹാപ്പിനെസ്, വോയിസിലൊരു ഹാപ്പിനെസ്സും ഇമോഷണൽ വോയിസ് ആണ്, ഇമോഷൻസിലൂടെ പോകാൻ പറ്റുന്ന ശബ്ദമാണ് നല്ലത്, അല്ലാതെ സ്വീറ്റ് ആവണം എന്നുള്ളൊരു സംഭവം ഇല്ല എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ എനിക്ക് എന്റെ വോയിസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഞാനിതിങ്ങനെ വോയിസ് മെസ്സേജ് അയച്ചിട്ട് ഇടയ്ക്ക് കേട്ട് നോക്കും, അപ്പൊ അഭിരാമിയുടെ വോയിസ് രസമുണ്ടല്ലോ, അപ്പൊ അഭിരാമി എങ്ങനെ കേട്ട് നോക്കാറുണ്ടോ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഹീരോട് ചോദിക്കാനുള്ളതാണ്, വോയിസ് മെസ്സേജസ് അയച്ചിട്ട് അല്ലെങ്കിൽ സ്വന്തം വോയിസ് റെക്കോർഡ് ചെയ്ത് കേൾക്കാറുണ്ടോ കേൾക്കാറുണ്ടോ കേൾക്കാറുണ്ടോ?
0: നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ പേഴ്സണലി ഞാൻ എന്നെ നന്നായി സ്നേഹിക്കുകയും എന്നെ നന്നായി എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് എന്റെ വോയിസ് ഞാൻ പേഴ്സണലി ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ വോയിസ്. കാരണം അതുകൊണ്ടാണ് നമുക്ക് ഞാൻ ഈ ജോലിയിൽ എത്തിയെന്ന്, ഞാൻ അതിന്റെ ഒരു ഒരു പെർസെൻറ്റേജ് അതിനെന്തായാലും നമ്മൾ മാറ്റിവെക്കണം. ആൻഡ് എനിക്ക് തോന്നുന്ന ബീങ് ഒരു ആർജെ ആവുന്നതിൽ ശബ്ദത്തിനേക്കാൾ കൂടുതൽ കമ്മ്യൂണിക്കേഷന് തന്നെയാണ് ഇമ്പോർട്ടൻസ്. പക്ഷെ എനിക്ക് ചില സമയങ്ങളിൽ എന്റെ ചില ഷോസ് എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഷോസ് ആണെങ്കിലും എനിക്കത് അതിന്റെ ഔട്ട് എങ്ങനെ പോകുന്നു എന്നുള്ളത് കേൾക്കാൻ എനിക്കൊരു ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അവരെ ഞാൻ അങ്ങനെ ഓർമ്മയിലൂടെ കാര്യങ്ങളൊക്കെ ഞാൻ വന്നിരുന്ന് കേൾക്കാറുണ്ട് ഇവിടെ. അത് അതിലെന്ത് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത് ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്റെ തമിഴ് ഷോസിൽ ഐ ഹാവ് എ ഡിഫറെന്റ് എനർജി, അപ്പൊ ആ ഒരു വേരിയേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ അതും ഞാൻ കേൾക്കാറുണ്ട്. അപ്പൊ എന്റെ കേൾവി എൻജോയ്മെന്റിനേക്കാൾ കൂടുതൽ അവിടെ ഞാൻ തന്നെ എന്റെ ക്രിട്ടിസൈസർ ആവാറാണ് കൂടുതൽ പതിവ്. ഞാൻ തന്നെ നോക്കും അതിന് ശരിയാവാത്ത കാര്യങ്ങൾ അടുത്ത പ്രാവശ്യം ശരിയാക്കാൻ നോക്കാറുണ്ട്. സോ ഡെഫിനറ്റ്ലി ഞാൻ കേൾക്കാറുണ്ട്.
1: ഏറ്റവും നിശിതമായി കിട്ടിയ വിമർശനം
0: എന്നെ പറ്റിയാണോ? എനിക്ക് തോന്നുന്നു എന്റെ തൃശ്ശൂർ സ്ലാങ് എനിക്ക് അധികമില്ല, പക്ഷെ ചില വാക്കുകൾ ഇങ്ങനെ തൃശ്ശൂർ സ്ലാങ്ങിൽ കയറി വരാറുണ്ട്. പിന്നെ ഹീരയ്ക്ക് എപ്പോഴും ഒരു ടീച്ചർ സംസാരിക്കുന്ന പോലത്തെ ഒരു സാധനം വരാറ്. അത് ചിലർ പോസിറ്റീവായിട്ടാണ് പറയാറ്, ചിലർ പറയാറുണ്ട് എന്തിനാ അങ്ങനെ സംസാരിക്കണം, കുറച്ചും കൂടെ ജോളി ആയിട്ടും കുറച്ചും കൂടെ അങ്ങനെ സംസാരിച്ചുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ എന്തുകൊണ്ട് തൃശ്ശൂർ സ്ലാങ് വരുന്നില്ല എന്നുള്ളതും ചിലർ ചോദിക്കാറുണ്ട്. അതെന്താ വരാത്തത്, തൃശ്ശൂർക്കാരിയായിട്ട് എന്താ അത് വരാത്തത്? ഞാൻ അങ്ങനെ ഞങ്ങളിങ്ങനെയാണ് വീട്ടിൽ സംസാരിക്കുന്നത്, അതുപോലത്തെ സാധനം തന്നെയാണ്. എനിക്കിങ്ങനെ പല സ്ഥലത്ത് പല ടോണുകളില്ലേ, ഇപ്പൊ എന്നോട് ഒരു റീൽ ചെയ്യാൻ പറഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പൊ എന്നോട് ഷോ ചെയ്യാൻ പറഞ്ഞാലും എന്നോട് സാധാരണ സംസാരിക്കും, ഞാൻ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ടോൺ ചേഞ്ച് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. തമിഴ് ഷോ ചെയ്യുമ്പോൾ മാത്രമാണ് എനിക്കൊരു ടോണിലൊരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുള്ളത്.
1: ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ കൺഫെഷൻ റൗണ്ടിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കും.
0: ഓക്കെ,
1: ഷോയിൽ നമ്മൾ ചിലപ്പോൾ ഓവർ യൂസ് ചെയ്യും പല വാക്കുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഓവർ യൂസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടാകും, ഫ്രേസസ് ഉണ്ടാകും. ഇനി മേലാൽ ഇത് ഞാൻ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ കച്ചകെട്ടി ചിലപ്പോ ഷോ ചെയ്യാനിരിക്കും, പക്ഷെ ഉപയോഗിച്ച് പോകും. കാരണം നമ്മുടെ പിന്നെ അറിയാതെ തന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ട് വരുന്ന കാര്യം. ആ ഓവർ യൂസ്ഡ് വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം കൺഫെഷൻ റൗണ്ട്.
0: ഓക്കെ, അപ്പൊ കൺഫെഷൻ റൗണ്ടിൽ എനിക്ക് തോന്നുന്നു അഫ്കോഴ്സ് എന്നുള്ള വാക്ക് ഞാൻ കുറെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ എനിക്ക് തോന്നണേ അതിപ്പോ ലൈക്ക് അങ്ങനത്തെ സാധനങ്ങൾ, ആക്ച്വലി ശരിക്കും പറയുകയാണെങ്കിൽ ലിറ്ററലി ഇങ്ങനത്തെ വാക്കുകൾ ഇതൊക്കെയാണ് കൂടുതലും കയറി വരാറ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് നമ്മളുടെ ലൈഫ് സേവിങ് വാക്കുകളായിട്ടാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറ്. കാരണം നമ്മൾ ചിലപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം ചിലപ്പോൾ ആ പോയിന്റിലായിരിക്കും, സീരിയസ്ലി പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അതിനെ പറ്റി ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നത് അതൊക്കെ നമ്മുടെ ലൈഫ് സേവിങ് വാക്കുകളായിട്ടാണ് ഞാൻ എപ്പോഴും എടുക്കാറുള്ളത്. പിന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർക്ക് അത് ചിലപ്പോൾ ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ ലൈഫ് സേവിങ് വാക്കുകളാണ്.
1: അങ്ങനെ ഒരുപാട് ലൈഫ് സേവിങ് വാക്കുകളെ കുറിച്ച് പറയാനുണ്ടാകും ഓരോ ആർജേസിനും അല്ലേ. അവർക്ക് അവരെ ആ ഒരു അറ്റ് ദ മൊമെന്റ് വന്ന് സേവ് ചെയ്ത് കൊണ്ടുപോകുന്ന വാക്കുകളായിരിക്കും ഓഫ് കോഴ്സ് പോലെയുള്ള വാക്കുകൾ. അപ്പൊ എന്തായാലും ആക്ച്വലി സ്പീക്കിംഗ് നമുക്കിനി പാട്ടിലേക്ക് പോകേണ്ട സമയമാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് ആർ ജെസ് ഓൺ ഹോട്ട് സീറ്റ് ഓൺ അഹല്യ FM 90.4.

0: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: വെൽക്കം ബാക്ക്. ആർ ജെ സോൺ ഹോട്ട് സീറ്റ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഹോട്ട് സീറ്റിന് മുന്നിൽ ഞാൻ ഇങ്ങനെ വളരെ ലാഘവത്തോടെ ഇരുന്ന് ഓരോന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹീര എന്റെ കൂടെ ഉണ്ട്. ഹോട്ട് സീറ്റിൽ ഇന്ന് ഞാൻ പിടിച്ചിരുത്തിയിട്ടുള്ളത് ഹീരയാണ്. ഇനി നമ്മൾ കോളേഴ്സിലേക്ക് പോവാണേ. നമുക്കൊരു നമ്മുടെ ഒരു അവിഭാജ്യ ഘടകമാണല്ലോ കോളേഴ്സ് എന്ന് പറയുന്നത്. ഒരു റേഡിയോ സ്റ്റേഷനെ സംബന്ധിച്ച് നമുക്ക് വളരെ ആക്റ്റീവായിട്ടുള്ള ലിസണേഴ്സ് ഉണ്ട്. അത് പിന്നെ അറ്റ് ദി സെയിം ടൈം നല്ലൊരു ബ്ലെസ്സിങ്ങും ചില സമയത്ത് ഒരു ബൂണായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നും അല്ലേ. ഇപ്പൊ ഒരു കോളറിനെ പിന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും ഇറിറ്റേറ്റിംഗ് ആണെന്ന്. അങ്ങനെയുള്ള കോളേഴ്സ് ഉണ്ടായിട്ടുണ്ടോ?
2: ഒബ്വിയസ്ലി, നമുക്കത് നമുക്കിപ്പോൾ എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ ഇരിക്കണം, നമുക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് ബുദ്ധിമുട്ട് തോന്നാറുള്ളത് വളരെ ഫെയ്ഡഡ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാർ, അതായത് ഒട്ടും വോള്യൂം ഇല്ലാതെയും ഒട്ടും ക്ലാരിറ്റി ഇല്ലാതെയും നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാരെയാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. നമ്മൾ കോൾ എടുത്തു പോവുകയും ചെയ്തു, പക്ഷെ അവർ സംസാരിക്കുന്ന നമുക്ക് കേൾക്കുന്നില്ല. ചിലപ്പോൾ റേഞ്ച് ഇഷ്യൂ ആയിരിക്കാം, ചിലപ്പോൾ അവരങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരായിരിക്കില്ല. അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്, ഇറിറ്റേഷൻ തോന്നാറുണ്ട്. കാരണം നമ്മുടെ ഒരു ഓഡിയോ ക്വാളിറ്റീനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അതെനിക്ക് പ്രശ്നമാണ്. പിന്നെ നിർത്തി നിർത്തി സംസാരിക്കാതെ വളരെ സ്പീഡിൽ സംസാരിക്കുന്ന ആൾക്കാരും എനിക്കൊരു ഇറിറ്റേഷൻ ആണ്. തേർഡ്, നമ്മളുടെ ചോദിച്ച ചോദ്യമല്ലാതെ വേറെ പല കാര്യങ്ങളും അവർ സംസാരിക്കും. അതായത് പശുവിന്റെ കാര്യം ചോദിച്ചാൽ പശുവിനെ കിട്ടി കയറ് മുതൽ തുടങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതും എനിക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ കോളേഴ്സ് ഒക്കെ ഞാൻ എനിക്ക്
1: പശുവിന്റെ കയറ് വരെ ഒക്കെയാണ്. പിന്നെ കയറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് നമുക്ക് കയ്യിൽ നിന്ന് പോകുന്നത്.
2: അങ്ങനത്തെ കോളേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പൊ അത് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റും.
1: ഈ ഇറിറ്റേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഇൻട്രസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോളേഴ്സ് ഉണ്ടാവുമല്ലോ. ചില ആളുകൾ വിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഓക്കെ, ഇന്നത്തെ ടോപ്പിക് സെറ്റാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ആ ഒരു കോളറിന്റെ റെസ്പോൺസ് നിന്ന് ചിലപ്പോൾ നമുക്ക് ആ ഒരു വിഷയം തന്നെ വേറൊരു ലെവലിലേക്ക് പോവും. അങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് കോളേഴ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്?
2: അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് കോളേഴ്സ് ആണ് ശരിക്കും നമ്മുടെ ഷോനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത്. എനിക്ക് ചിലപ്പോൾ രാവിലെ തന്നെ നല്ല എനർജിയോടുകൂടി നമ്മൾ വിളിക്കുന്നത്, എനിക്ക് എപ്പോഴും അത് മോർണിംഗ് ഷോയിലാണ് എപ്പോഴും എനിക്കത് ഫീൽ ചെയ്യാറുള്ളത്. നല്ല മോർണിംഗിൽ നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളെ നല്ല രീതിയിൽ തിരിച്ച് നമുക്ക് ആ കറക്റ്റ് ചോദ്യത്തിനുള്ള കറക്റ്റ് ആൻസർ, അതും വിളിക്കുമ്പോ ഹെലോ ഹീര എന്ന് പറയുന്നതിൽ തന്നെ നമുക്ക് ആ ഒരു എനർജി കിട്ടും. അപ്പൊ നമ്മുടെ ഷോന്റെ തന്നെ കളർ അങ്ങ് മാറും. അപ്പൊ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ഒരു സുഖവും ഒരു രസവും.
1: ഈവൻ ഇഫ് നമ്മൾ എന്തെങ്കിലും പേഴ്സണൽ ഇതിലാണെങ്കിൽ പോലും നമ്മളെ കൂടെ കുറച്ച് അപ്ലിഫ്റ്റ് ചെയ്യും. അതെ, ഷോയുടെ വൈബ്
2: മാറും. അപ്പൊ എനിക്ക് അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെ എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാർ വിളിക്കുമ്പോൾ തന്നെയാണ് എനിക്ക് ഇഷ്ടം. കാരണം എനിക്ക് മോർണിംഗ് ഷോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അത് എപ്പോഴും വളരെ എനർജിയോടുകൂടി കീപ്പ് ചെയ്യണം ഒരു ഡേ. അവർ ഏറ്റവും ഭംഗിയായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ. അപ്പോൾ അങ്ങനത്തെ കോളേഴ്സ് കിട്ടി കഴിഞ്ഞാൽ എന്റെ ഇറ്റ് മേക്സ് മൈ ഡേ. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്.
1: മോസ്റ്റ് അൺഎക്സ്പെക്ടഡ് കൺഫെഷൻ കിട്ടിയിട്ടുള്ള ഏതെങ്കിലും കോളേഴ്സ് ഉണ്ടായിട്ടുണ്ടോ ലൈവ് ഷോയില്?
2: കൺഫെഷനേക്കാളും ഞാൻ ഈ അടുത്തൊരു കോളർ, എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഓണം സെലിബ്രേഷൻ ഓണക്കോടിയെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ആള് നമ്മളെ ഇങ്ങനെ വിളിച്ച് സംസാരിക്കും. പേര് പറയുന്നില്ല. അദ്ദേഹം നമ്മളോട് പറഞ്ഞു, എന്താ പറയാ, ഞാന് ഇപ്രാവശ്യം ഓണം ആഘോഷിക്കുന്നുണ്ട്, അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഓണം ആഘോഷിക്കാൻ പറ്റാത്ത രണ്ട് കുട്ടികൾക്ക് പുള്ളി ഡ്രസ്സ് എടുത്തു കൊടുത്തിട്ടാണ് ഓണം ഇപ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാത്രമല്ലല്ലോ, നമ്മുടെ ചുറ്റുമുള്ളവരെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ ആ പുള്ളി മാറ്റി വെച്ചത്, ഇതിപ്പോ ഒരു 10,000 പുള്ളി മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ഞാൻ എന്താ പറയാ കുട്ടികൾക്ക് ഇങ്ങനെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാം. അത് ഞാൻ ഇങ്ങനെ രാവിലെ തന്നെ ഷോയിൽ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. അതും ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളൊരു ദാനം ചെയ്യുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ രണ്ടുപേർക്കും കൂടെ അത് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അതൊരു ഭയങ്കര നല്ല കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ കൺഫെഷൻസ് എന്നെ ഭയങ്കര ഹാപ്പി ആക്കാറ്.
1: ഓക്കെ, ഇപ്പൊ ചില കോൾസ് വന്നിട്ടുണ്ടല്ലോ ഡ്രോപ്പ് ആയി പോകും, അപ്പൊ നമുക്ക് തിരിച്ചു വിളിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. ഈ കോളറിനെ ഞാൻ തന്നെ തിരിച്ച് വിളിക്കട്ടെ എന്ന് ചിന്തിച്ചിട്ടുള്ള മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ?
2: ഓക്കെ, അങ്ങനത്തെ മൊമെന്റ് എനിക്ക് തോന്നുന്നു ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ റേഞ്ച് ഇഷ്യൂസ് വളരെ അധികം കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ ചില കോളേഴ്സ് വിളിച്ചിട്ട് അവർക്ക് പറയാനുണ്ട്, അവർ നന്നായി പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവർ പറയുന്നത് ഇങ്ങനെ ഡ്രോപ്പ് ആയി പോകുന്ന സിറ്റുവേഷൻസ് വരുമ്പോൾ ഒക്കെ കട്ടായി കട്ടായി സംസാരിച്ച് പോകുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. അയ്യോ, അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല, അവർക്ക് പറയാൻ വേണം, ഇതങ്ങടും ഇല്ല ഇങ്ങടും ഇല്ലാത്തൊരു അവസ്ഥയാകുമ്പോൾ. പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കൊമേഴ്ഷ്യൽ റേഡിയോസിനേക്കാൾ അപ്പുറത്ത് നമ്മൾ എല്ലാ കോളേഴ്സിനെയും ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പ്ലസ് നമ്മൾ ഒരു എഡിറ്റിംഗും ഇല്ലാതെ നമ്മുടെ കോളുകളെല്ലാം വിടുന്ന ആൾക്കാരാണ്, ലൈവ് കോൾ ശരിക്കും എടുക്കുന്ന ആൾക്കാരാണ്. എല്ലാ റേഡിയോസിലും അങ്ങനെയല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതിൽ പ്ലസ് പോയിന്റ്സ് ഉണ്ട്, മൈനസ് പോയിന്റ്സ് ഉണ്ട്. പ്ലസ് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരെയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇൻക്ലൂസീവ്നെസ് നമുക്കുണ്ടായിരിക്കും. പക്ഷെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയോ ക്വാളിറ്റീനെ അത് ബാധിക്കുന്നു എന്നുള്ളത്.
1: കോളേഴ്സിന്റെ അടുത്ത് ഇപ്പൊ എല്ലാ കോളേഴ്സും നമ്മളെ കേട്ടോണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും. നമ്മളെ വിളിക്കുന്ന അല്ലെങ്കിൽ വിളിക്കാനിരിക്കുന്നവർ ഉൾപ്പെടെ കേൾക്കുന്ന ഒരു സൊസൈറ്റി പുറത്തുണ്ട്. അവരോട് ഒരു അപേക്ഷ എന്ന നിലയിൽ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കണം എന്ന് പറയാനുള്ള എന്ത് കാര്യമാണ്?
2: മനസ്സിലാക്കണം എന്ന് അങ്ങനെ ഞാൻ പറയില്ല. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇതുവരെ റേഡിയോയിൽ വിളിക്കാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ പേഴ്സണലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു ആർജെ ആയി ആവുന്നതിന് മുന്നേ വരെ ഞാൻ ഒരു റേഡിയോയിൽ വിളിച്ചിട്ടില്ല. അതായത് എനിക്ക് ഇവൻതോ എനിക്ക് സംസാരിക്കാൻ അറിയാം, ഇവൻതോ എനിക്ക് ആ ഷോസ് ഇഷ്ടമാണ്, ഞാനിത് കേൾക്കുന്നുണ്ട്, സ്ഥിരം കേൾക്കുന്ന ആളാണ് ഞാൻ റേഡിയോ. പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ റേഡിയോയിൽ വിളിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ വിളിക്കാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ എനിക്ക് അവരെല്ലാവരോടും ഒന്ന് വിളിക്കണം എന്നുള്ളതാണ് എന്റെ റിക്വസ്റ്റ്. നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും എന്താണ് റേഡിയോയിൽ ഒരു കോൾ എടുക്കുന്നു, വിളിക്കുന്നു, സംസാരിക്കും, എനിക്ക് ആ ഒരു സന്തോഷം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിക്കണേ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാര് അങ്ങനെ വിളിക്കാത്ത ആൾ ഇതുവരെ ഉണ്ടെങ്കിൽ വിളിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു റിക്വസ്റ്റ്. പിന്നെ നമ്മളും മനുഷ്യന്മാരാണെന്നുള്ളൊരു മിനിമം കൺസിഡറേഷൻ ഉണ്ടാവും.
1: അതെ, എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, ഈ അണ്ടർ ദ സൺ എല്ലാ കാര്യങ്ങളും എപ്പോഴും പറയാൻ പറ്റണം. സിവിൽ സർവീസ് ആസ്പിരന്റിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ജേർണലിസ്റ്റ് ആകാൻ പോകുന്നവരുടെ പറയുന്ന കാര്യം, നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ കിട്ടുന്ന ഒരു ഇൻപുട്ട് ഫ്രം ദ ടീച്ചേഴ്സ് ഇതായിരിക്കും. അതായത് എന്ത് ചോദിച്ചാലും, സൂര്യന് താഴെയുള്ള എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുക്കാൻ ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം പറയണം. അപ്പൊ ആർജേസിനെ കുറിച്ചും അങ്ങനെ തന്നെയാ പറയണെ. നിങ്ങൾ മൈക്കിന് മുന്നിൽ ഇരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഒരു കോളർ വരികയാണെങ്കിൽ അയാള് എന്തിനെ കുറിച്ച് പറഞ്ഞാലും നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കണം എന്നുള്ളത്. അപ്പോ അത്രയൊന്നും എക്സ്പെക്ട് ചെയ്തത്
2: ചെയ്യരുത്. കാരണം എല്ലാ ടോപ്പിക്കും നമ്മൾ ഇപ്പൊ ഒരു ഷോയിൽ എടുക്കുന്നു, നമ്മൾ റിസർച്ച് ചെയ്യുന്നു, നമ്മൾ സംസാരിക്കുന്നു, അതിനർത്ഥം നമുക്ക് എല്ലാം അറിയാം എന്നല്ല. നമുക്ക് അറിയാത്തത് അറിയില്ല എന്ന് പറയാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവണമെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ ബീങ് ആർജെ. പക്ഷെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ പൊളിറ്റിക്സ് അറിഞ്ഞിരിക്കണം, നമുക്കൊക്കെ നമ്മുടേതായ ഇൻട്രസ്റ്റ് ഏരിയാസ് ഉണ്ടായിരിക്കും. അതിനെ പറ്റി നമ്മൾ എല്ലാ ദിവസവും വായിക്കുക, അതിലുള്ള നോളജ് ഉണ്ടാക്കുക എന്നല്ലാതെ വി ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് എന്താ പറയാ അണ്ടർ ദ സൺ എല്ലാം അറിയാമെന്നൊന്നും ഞാൻ എന്തായാലും പറയില്ല.
1: പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പാട്ടിലേക്ക് പോവാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4.

0: ചേട്ടാ മൈജിയിലേക്ക് വിടാവോ?
1: ഓണർ ഷോപ്പിയോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി
3: അങ്ങനെ പവറായിട്ട് നമ്മുടെ ആർ ജെ സോൺ ഹോട്ട് സീറ്റില് ഹീര ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, വിമർശനങ്ങളും വാഗ്വാദങ്ങളും എന്നൊക്കെ തുടക്കത്തിൽ പറഞ്ഞതില്ല, അതേപോലെ തന്നെ നിൽക്കുകയാണ്. അപ്പോ ഇതിനിപ്പോ റാപ്പിഡ് ഫയർ ആണ് കേട്ടോ. ഷഡപ്പട എന്ന് കേട്ടിട്ടുണ്ടോ? ആ ഇല്ലയോട് ഞാൻ സെയിം കാര്യം പറഞ്ഞ ഷഡപ്പട എന്ന് പറഞ്ഞാൽ ഷഡാന്നായിരിക്കും എന്റെ ക്വസ്റ്റ്യൻ, പടാന്നുള്ള മറുപടിയാണ്
4: തരേണ്ടത്.
3: ആ ഇല്ല എന്റെ അടുത്ത് പടയത് പറഞ്ഞ ഉടനെ തരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ റാപ്പിഡ് ഫയറിലെ ആദ്യത്തെ ചോദ്യം, മോർണിംഗ് ഷോ ഓർ നൈറ്റ് ഷോ?
4: Obviously morning show.
3: Live or recorded?
4: Live show.
3: Sadhya or biryani?
4: Sadhya.
3: Pookalam or onakodi?
4: Onakodi.
3: Onam season ആയതുകൊണ്ടും തിരുവോണം ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോ എന്നെ നോക്കി കണ്ടുപിടിക്കണ്ട.
4: ഓക്കെ.
3: കോളർ ഓർ കോ ആർ ജെ?
4: കോ ആർ ജെ.
3: മൈക്ക് ഓൺ ഓർ മൈക്ക് ഓഫ്?
4: മൈക്ക് ഓൺ.
3: സ്ക്രിപ്റ്റ് ഓർ സ്പോണ്ടേനിറ്റി?
4: സ്പോണ്ടേനിറ്റി.
3: മോസ്റ്റ് അനോയിങ് ആർ ജെ ഹാബിറ്റ് of yours or your co-artists?
4: എനിക്ക് തോന്നുന്നു നമ്മള് ചിലപ്പോഴെങ്കിലും മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഫോണിൽ നമ്മൾ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പാട്ട് പോകുന്നുണ്ടോ കറക്റ്റായിട്ട് സംസാരിക്കേണ്ട സമയമായോ എന്നുള്ളതൊക്കെ നമ്മൾ തെറ്റി പോകാറുണ്ട്.
3: അപ്പോൾ
4: അതെനിക്ക് പേഴ്സണലി ഇഷ്ടമില്ല. ഞാൻ പൊതുവേ ഞാൻ മാക്സിമം വളരെ കുറച്ച് ചെയ്യുന്ന ഒരാളാണ്. എനിക്കത് ഞാൻ ചെയ്യണതും ഇഷ്ടമില്ല, വേറൊരാൾ ചെയ്യണതും ഇഷ്ടമില്ല.
3: ഓക്കെ. ഹീരയുടെ ഓൺ ഷോ റേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കും.
4: ഓക്കെ.
3: അപ്പോൾ യു ഹാവ് 2 ഷോസ്. 20-ല് ഈ രണ്ട് ഷോസിനും കൂടെ എത്ര മാർക്ക് കൊടുക്കും?
4: ഓക്കെ. 20-ല് ഐ വിൽ ഗിവ് 15 ഫോർ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ, 16 ഫോർ തമിഴ് ഷോ.
3: ഓക്കെ. ഒരു ആർ ജെനെ ഹോട്ട് സീറ്റിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇരുത്തണം എന്നുണ്ടെങ്കിൽ ആരെ ഇരുത്തും?
4: ഞാൻ സുനിലിനെ ആയിരിക്കും എടുക്കുക. ആർ ജെ സുനിലിനെ ആയിരിക്കും ഞാൻ എടുക്കുക. എനിക്ക് വറുത്ത് കോരി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
3: സുനിൽ ഫ്രൈ. ഇനിയിപ്പോ ഹീരയുടെ കരിയറിലെ ഒരു മൊമെന്റ് യു വാണ്ട് ടു റിവൈൻഡ് ഏതായിരിക്കും? അത്
4: കരിയർ ആസ് എ റേഡിയോ പ്രസന്റ്. അങ്ങനെ ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഷോ കേട്ടിട്ട് ചിലപ്പോൾ ചില തീരുമാനങ്ങൾ മാറ്റിയ ആൾക്കാരുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ, ഞാൻ പണ്ടൊക്കെ നമ്മളിപ്പോൾ ഞാനൊരു 5 years IT ഫീൽഡിലുള്ള ഒരാളാണ്. അപ്പം പല സമയത്തും നമ്മൾ ഷോ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഷോ ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്ത്രീകളെ പറ്റിയോ അല്ലെങ്കിൽ ജെൻഡറിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ട് എൻ്റെ അടുത്ത് റെസ്പോണ്ട് ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷെ പിന്നീട് ഗ്രാജുവലി നമ്മളൊരു 4 വർഷം 5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഷോ കേട്ടിട്ട് എനിക്ക് മനസ്സിലായി ഈ കല്യാണമൊന്നും ലൈഫിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണ്, ഇപ്പം നമ്മൾ പാലിൻ്റെ കവർ എടുക്കുന്ന സമയത്ത് അത് മൊത്തത്തിൽ കട്ട് ചെയ്ത് കളയരുത്, ആ ചെറിയ പീസ് അവിടെ കട്ട് ചെയ്ത് നിർത്തിയിട്ട് തന്നെ നിങ്ങൾ അത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചില ആൾക്കാരുടെ ലൈഫിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന മൊമെന്റ്സ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ലിസണേഴ്സ് റെസ്പോൺസ് എപ്പോഴും ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആണ്.
3: ഓക്കെ. വൺ വേർഡ് ടു ഡിസ്ക്രൈബ് യുവർ ആർ ജെ ലൈഫ്?
4: വൺ വേർഡ്, ലൈവ് ആണ്. നമ്മൾ എപ്പോഴും ലൈവ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ഈവൻ തോ നമ്മൾ റെക്കോർഡഡ് ഷോസ് ആണെങ്കിലും വി മേക്ക് പീപ്പിൾ ഫീൽ ദാറ്റ് ദിസ് ഇസ് ലൈവ്. അത് തന്നെയാണ് നമ്മുടെ ലൈഫ്.
3: ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് സീരിയസ് ആക്കി ട്രാപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ചോദ്യമാണ്.
4: ഓക്കെ.
3: ആർ ജെ അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനൊരു ടീച്ചറായേനെ.
4: ഓക്കെ.
3: ഹീര ആരായിരുന്നേനെ?
4: ഞാനും ടീച്ചിങ് ആയിരുന്നു എൻ്റെ ആദ്യത്തെ ചോയ്സ്. ഞാൻ പി ജി പഠിക്കുന്ന സമയത്താണ് ഞാൻ ആർ ജെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. ഒബ്വിയസ്ലി ഞാൻ എനിക്കിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നൊരു ഓഫീസ് വർക്ക് എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്ഥലത്ത് ഇങ്ങനെ വെറുതെ ഇരുന്ന ഒരു ഫയൽ ശരിയാക്കുക അങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് പറ്റില്ല. സംതിങ് റിലേറ്റഡ് ടു മൈ ടാലന്റ്, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനുള്ളതോ അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് നമ്മളിങ്ങനെ ഓടി നടന്ന് ചെയ്യുന്ന ഒരു കാര്യം, വല്ല ഇവന്റ് കോർഡിനേറ്ററോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ഇരിക്കാൻ ചെയ്യുന്നുണ്ടാവും.
3: ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ആർ ജെ സോൺ ഹോട്ട് സീറ്റിൽ? ഈ ഹോട്ട് സീറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കുള്ള
4: നല്ല രസമുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് തോന്നുന്നു നമ്മളുടെ കുറച്ച് കൺഫെഷൻസ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. വളരെ ട്രൂ ആയിട്ട് തന്നെ ഞാൻ ആൻസർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ആർ ജെ ആയിട്ട് ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5.5 വർഷത്തിന് മുകളിലായി. ആ 5.5 വർഷത്തിനുള്ളിൽ ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരാളോട് സംസാരിക്കണം. അതൊരു നല്ലൊരു സ്പേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. താങ്ക് യു.
3: ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് ഇറ്റ് ലൈഫ്.
4: യാ യാ യാ ഓൾവേസ്. പക്ഷെ എനിക്ക് ഈ ചോദ്യങ്ങളൊക്കെ അഭിരാമിയോട് തിരിച്ച് ചോദിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ
3: നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് നമുക്കിനി ക്രിസ്മസ് വരുന്നുണ്ട് അല്ലെ, ക്രിസ്മസിലും ചിലപ്പോ ആർ ജെ സോൺ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒരു പരിപാടി ഇറക്കാം.
4: സുനിലിനും വേണ്ടി സ്പെഷ്യൽ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും.
3: ഓക്കെ, അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യാം. അങ്ങനെ പല പല കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറെ കാര്യങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞു. ഇതിപ്പോ ആരെയും മനഃപൂർവ്വമായിട്ട് വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെയും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾക്ക് തുറന്നു പറയാനുള്ള ഒരു സ്പേസ് നമ്മുടെ ലിസണേഴ്സുമായിട്ട് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ആർ ജെ സോൺ ഹോട്ട് സീറ്റ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി കഴിഞ്ഞ സീസണിൽ ചെയ്തപ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാവുകയും ചെയ്തു. നമ്മൾ ലീസ്റ്റ് എക്സ്പെക്ടഡ് ആയിരുന്നു അതങ്ങനെ ഇഷ്ടപ്പെടുന്നുള്ളത്. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഒരു ഫില്ലേഴ്സ് പോലെ ഓണപ്പരിപാടിയുടെ ഒരു ഗ്യാപ് ഫില്ലിംഗ് പോലെയാണ് ഇത് ഈ ഒരു കാര്യം ഉദിച്ചു വരുന്നത്, ലൈക്ക് ആർ ജെ സോൺ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം. അപ്പൊ നമ്മളത് ഇത്രയധികം ആളുകൾക്ക് ഇഷ്ടപ്പെടും, ഈ സീസൺ ആകുമ്പോൾ നിങ്ങൾ അത് ചെയ്യുന്നില്ലേ എന്ന് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും എന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. അപ്പൊ അത്രയും ഒരു അക്സെപ്റ്റൻസ് നിങ്ങൾ തന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അടുത്ത
4: സന്ധത അല്ലേ, സന്ധത അവരെ വല്ലാതെ ആകർഷിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
3: പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ക്രൂരമായിട്ടുള്ള തുറന്നു പറച്ചിലുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം അത്രയധികം തുറന്നു പറച്ചിലുകളിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. ജസ്റ്റ് നമ്മുടേതായിട്ടുള്ള നമ്മുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള മിസ്റ്റേക്സും നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുന്ന കൺഫെഷൻസും ഒക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ സമയം നോക്കുമ്പോഴത്തേക്കും ഏകദേശം 2 മണിയോടെ അടുക്കുന്നുണ്ടാകും. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായിട്ട് തിരിച്ചെത്തേണ്ടതാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു.
4: അതെ,
3: എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവാണേ.
4: ഹാപ്പി ഓണം ടു ഓൾ.
3: ബൈ ബൈ.

0: കപ്പിൾസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലും
2: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
1: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
4: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
4: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
3: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
5: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
6: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
7: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
8: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.